ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202 ആണ്ട്, കന്നി 6, 2026 സെപ്റ്റംബർ 22, ചൊവ്വാഴ്ച. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ശുഭചിന്തയിലേക്ക് സ്വാഗതം. ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും ഓരോ ചിന്താഗതിയുണ്ട്. മഹത്തായ പല വിജയങ്ങൾക്ക് പിന്നിലും നല്ല ചിന്തകൾ ഒരു കാരണമാണ്. ശുഭചിന്താഗതിക്കാരുമായുള്ള ഇടപെടൽ നിങ്ങളെ ശരിയായ തീരുമാനങ്ങളെടുക്കുവാനും അതുവഴി നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനും നിങ്ങളെ വളരെയധികം സഹായിക്കും. അതുകൊണ്ട് നല്ല ചിന്താഗതിക്കാരുമായി കൂട്ടുകൂടുവാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. തീർച്ചയായും നിങ്ങളിലുണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് മനസ്സിലാകും. ഒരിക്കലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം സാധിച്ചാൽ അത് സാഹസികമായ പല പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. അങ്ങനെ ഓരോ ലക്ഷ്യങ്ങൾ യാഥാർത്ഥ്യമാക്കുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായി കാണാൻ കഴിയും. ലക്ഷ്യങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനു വേണ്ടി കഠിനമായി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. ഏവർക്കും ശുഭദിനാശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8:30 റീഡിംഗ് റൂം, 9 മണിക്ക് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 1:20 കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ്, 1:30 പാട്ടും വർത്താനവും, 2:30 ഡോക്ടേഴ്സ് ചാറ്റ്, വൈകുന്നേരം 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5:30 ജ്ഞാനപർവം, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, 6:45 മധുരം സംസ്കൃതം, രാത്രി 9:30 കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ് പുനഃപ്രക്ഷേപണം, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ദിവസവും രാവിലെ 6:45, 7:25, ഉച്ചയ്ക്ക് 12:30, 12:50, വൈകുന്നേരം 6:30, 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

0: ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 22. ബൾഗേറിയ സ്വതന്ത്രമായതും ചരിത്രപരമായ ഫ്രഞ്ച് റിപ്പബ്ലിക്കൻ കലണ്ടറിന്റെ തുടക്കം കുറിച്ചതും രാജാ കേശവദാസ് തിരുവിതാംകൂറിലെ ദിവാനായി നിയമിതനായതുമൊക്കെ ഒരു സെപ്റ്റംബർ 22-നായിരുന്നു. സെപ്റ്റംബർ 22-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 22. ബൾഗേറിയ സ്വതന്ത്രമായത് 1908 സെപ്റ്റംബർ 22-നായിരുന്നു. ഫ്രാൻസിന്റെ കൊളോണിയൽ ഭരണത്തിൽ നിന്നും ആഫ്രിക്കയിലെ മാലി സ്വാതന്ത്ര്യം നേടിയത് 1960 സെപ്റ്റംബർ ഇന്നേ ദിവസമായിരുന്നു. കാശ്മീരിനെ ചൊല്ലിയുണ്ടായ രണ്ടാം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ അവസാനിച്ചത് 1965 സെപ്റ്റംബർ 22-നായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ചരിത്രപരമായ ഫ്രഞ്ച് റിപ്പബ്ലിക്കൽ കലണ്ടറിന്റെ തുടക്കം കുറിച്ചത് 1792 സെപ്റ്റംബർ 22-നായിരുന്നു. സെപ്റ്റംബർ 22-നായിരുന്നു രാജാ കേശവദാസ് തിരുവിതാംകൂറിലെ ദിവാനായി നിയമിതനായത്. ജനുവരി 1-നകം എല്ലാ അടിമകളെയും സ്വതന്ത്രരാക്കുമെന്ന് US പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ വിമോചന പ്രഖ്യാപനം പുറത്തിറക്കിയത് 1865 സെപ്റ്റംബർ 22-നായിരുന്നു. ഇറാനും ഇറാഖും തമ്മിലുള്ള അതിർത്തി തർക്കം ഒരു യുദ്ധമായി രൂപാന്തരപ്പെട്ടത് 1980 സെപ്റ്റംബർ 22-നായിരുന്നു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ നിർമ്മാണ ദൌത്യത്തിന് പോയ അറ്റ്ലാന്റിസ് സ്പെഷ്യൽ ക്രാഫ്റ്റ് സുരക്ഷിതമായി അമേരിക്കയിലെ കെനഡി സ്പേസ് സെന്ററിൽ ഇറങ്ങിയത് 2006 സെപ്റ്റംബർ 22-നായിരുന്നു. 1939 രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് പോളണ്ടിന്റെ വിജയകരമായ അധിനിവേശം ആഘോഷിക്കുന്നതിനായി ബ്രസ് ലിറ്റോവിസ്കിൽ സംയുക്ത ജർമ്മൻ സോവിയറ്റ് സൈനിക പരേഡ് നടന്നത് 1939 സെപ്റ്റംബർ 22-നായിരുന്നു. ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരനും ഭരണാധികാരിയും വിദ്യാഭ്യാസ വിചക്ഷണനും പ്രഭാഷകനും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രവർത്തകനുമായിരുന്ന VS ശ്രീനിവാസ് ശാസ്ത്രിയുടെ ജന്മദിനമാണ് ഇന്ന്. 1867 സെപ്റ്റംബർ 22-നായിരുന്നു അദ്ദേഹം ജനിച്ചത്.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തി

സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വൈകിട്ട് ഗുജറാത്തിൽ സമ്മാനിക്കും. മയക്കുമരുന്ന് വിരുദ്ധ സേനാ മേധാവികളുടെ ദേശീയ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. മഴക്കെടുതിയിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം ലഭ്യമാക്കുന്ന കാര്യം നാളത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ വി എച്ച് എസ് ഇ കോഴ്സുകൾ കാലാനുസൃതമായി പുതുക്കാൻ വിദഗ്ധ സമിതിയെ ഉടൻ നിയോഗിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ വിശദമായി. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് വൈകിട്ട് ഗുജറാത്തിൽ വിതരണം ചെയ്യും. കെവാഡിയയിലെ ഏകതാ നഗറിലാണ് പരിപാടി. ഫീച്ചർ, നോൺ ഫീച്ചർ ഫിലിം, ചലച്ചിത്ര നിരൂപണം എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലെ മികവുകൾക്കാണ് പുരസ്കാരം. 2024 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നൽകി മുതിർന്ന നടൻ അനന്ത് നാഗിനെയും രാഷ്ട്രപതി ചടങ്ങിൽ ആദരിക്കും. നാളെ വഡോദരയിലെ മഹാരാജ സയാജിറാവു സർവകലാശാലയുടെ 75th വാർഷിക ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. ബ്രഹ്മകുമാരി സംഘടിപ്പിക്കുന്ന ലോക നവീകരണ ആത്മീയ ഉണർവ് പ്രചാരണ പരിപാടിക്കും ദ്രൗപദി മുർമു തുടക്കം കുറിക്കും. യു എൻ പൊതുസഭയിൽ പങ്കെടുക്കാൻ ന്യൂയോർക്കിലെത്തിയ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ വിവിധ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തി. ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ഴാങ് നോയൽ, ഇക്വഡോർ വിദേശകാര്യമന്ത്രി റോബർട്ടോ കുറി, ഹംഗറി ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ അനിത ഓർബൻ തുടങ്ങിയവരുമായാണ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തിയത്. സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ സേനാ മേധാവികളുടെ 3rd ദേശീയ സമ്മേളനം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. മയക്കുമരുന്ന് നിയന്ത്രണ ബ്യൂറോയാണ് 2 സമ്മേളനം സംഘടിപ്പിക്കുന്നത്. 36 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മയക്കുമരുന്ന് വിരുദ്ധ സേനാ മേധാവികളും ഉദ്യോഗസ്ഥരും പ്രതിനിധികളും സമ്മേളനത്തിൽ പങ്കെടുക്കും. ഭാവി തലമുറയെ മയക്കുമരുന്ന് ഭീഷണിയിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് ശക്തമായ വേദിയായി സമ്മേളനം മാറും. ഐക്യത്തോടുകൂടിയ ദൃഢനിശ്ചയം, ഉത്തരവാദിത്വം പങ്കിടൽ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി നിയന്ത്രണം കൈവരിക്കുന്നതിൽ മയക്കുമരുന്ന് വിരുദ്ധ സേനകളുടെ പങ്കിനെക്കുറിച്ച് സമ്മേളനം ചർച്ച ചെയ്യും. രാജ്യത്തെ അടിസ്ഥാന വ്യവസായ മേഖലകൾ കഴിഞ്ഞ മാസം 4.8% വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. അതായതെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം പുറത്തുവിട്ട താൽക്കാലിക കണക്കുകൾ വ്യക്തമാക്കി. രാജസ്ഥാനിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 301 ഇടങ്ങളിൽ ഫലം പ്രഖ്യാപിച്ചതിൽ 197 നഗര തദ്ദേശ സ്ഥാപനങ്ങളിൽ ബി ജെ പി ആധിപത്യം നേടി. കോൺഗ്രസ് 94 ഇടങ്ങളിൽ വിജയിച്ചു. രാഷ്ട്രീയ ലോക്താന്ത്രിക് പാർട്ടി, ആം ആദ്മി പാർട്ടി, സി പി ഐ എം എന്നിവ ഓരോ തദ്ദേശ സ്ഥാപനത്തിലും ജയം നേടി. 5 മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ 4 ബി ജെ പി ആണ് ജയിച്ചത്. 1 കോൺഗ്രസിനാണ് ലഭിച്ചത്. എസ് ഐ ആർ നടപടിക്കിടെ വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ ഒഴിവാക്കപ്പെട്ടവരുടെ അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കാൻ പശ്ചിമബംഗാളിൽ ട്രൈബ്യൂണലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. സംസ്ഥാനത്ത് നിലവിൽ 19 ട്രൈബ്യൂണലുകൾ ഉണ്ട്. ഇവ 42 ഉയർത്തുന്ന കാര്യം കമ്മീഷൻ ഇന്ന് സുപ്രീംകോടതിയെ അറിയിക്കും. എസ് ഐ ആർ സംബന്ധിച്ച 13 ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്. മഴക്കെടുതിയിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം ലഭ്യമാക്കുന്ന കാര്യം നാളത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ മലപ്പുറത്ത് പറഞ്ഞു. ജില്ലയിലെ നിലമ്പൂർ പൂക്കോട്ടുപാടം ടി കെ കോളനിയിലെ മലവെള്ളപ്പാച്ചൽ ദുരന്ത സ്ഥലം സന്ദർശിച്ച ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദുരന്തത്തിൽ ജീവൻ നഷ്ടമായ റഫീഖ്, സജാർ എന്നിവരുടെയും കാണാതായ സജിതയുടെയും വീടുകളിൽ മുഖ്യമന്ത്രി എത്തി. സജിതയെ കണ്ടെത്തുന്നതിന് തെരച്ചിൽ തുടരുകയാണെന്നും ദുരിതബാധിതരുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായവും ഗവൺമെന്റ് ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മന്ത്രിമാരായ പി കെ കുഞ്ഞാലിക്കുട്ടി, പി കെ ബഷീർ, എ പി അനിൽകുമാർ, എം എൽ എമാരായ ആര്യാടൻ ഷൌക്കത്ത്, വി എസ് ജോയ് എന്നിവരും മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. വിനോദസഞ്ചാരികൾ എത്തുന്ന സ്ഥലമായതിനാൽ ആവശ്യമായ നിയന്ത്രണങ്ങളും സൗകര്യങ്ങളും ഏർപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കോട്ടപ്പുഴയിലുണ്ടായ മലവെള്ളപ്പാച്ചലിൽ 6 ദുരന്തത്തിനെതിരായ സാഹചര്യത്തിൽ 4 ദിവസത്തിനകം

0: ഫിസിക്കലി തങ്ങൾ ബന്ധുക്കളെ ആശ്വസിപ്പിച്ചു. സംസ്ഥാനത്തെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സുകൾ കാലാനുസൃതമായി പുതുക്കുന്നതിന് വിദഗ്ധ സമിതിയെ ഉടൻ നിയോഗിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. കാസർകോട് കൈക്കോട്ട് കടവ പി എം എസ് എ പൂക്കോയത്തങ്ങൾ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പുതിയ കെട്ടിടത്തിന് തറക്കല്ലിടൽ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മേഖലയിൽ ആരംഭിച്ച കോഴ്സുകൾ പലതും കാലഹരണപ്പെട്ടെന്നും അതിനാലാണ് കാലത്തിനനുസരിച്ച് കോഴ്സുകൾ നവീകരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് നടപടി ആരംഭിച്ചതെന്നും ഷംസുദ്ദീൻ അറിയിച്ചു. നവീന ആശയങ്ങൾ നടപ്പാക്കുന്നതിൽ ഗവൺമെൻറ് വിദ്യാർത്ഥികൾക്കൊപ്പമാണ്. അവരുടെ പ്രയാസങ്ങൾ ലഘൂകരിക്കുന്നതിനാണ് പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ് ഒക്ടോബറിൽ നടത്താൻ തീരുമാനിച്ചതെന്നും മന്ത്രി അറിയിച്ചു. പ്രിയങ്കാഗാന്ധി എം പി ഇന്ന് വയനാട്ടിൽ വിവിധ യോഗങ്ങളിൽ പങ്കെടുക്കും. രാവിലെ കലക്ടറേറ്റിൽ ദിശായോഗത്തിലും ജില്ലാ വൈദ്യുത കമ്മിറ്റി യോഗത്തിലും പങ്കെടുക്കുന്ന എം പി ഉച്ചയ്ക്ക് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തും. ഉച്ചകഴിഞ്ഞ് മനുഷ്യ വന്യമൃഗ സംഘർഷത്തെ സംബന്ധിച്ച ഉന്നതതല യോഗത്തിലും പ്രിയങ്കാഗാന്ധി പങ്കെടുക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ സ്വർണ്ണ മെഡൽ പോരാട്ടത്തിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. ജപ്പാനിലെ നിഷിനിൽ ഇന്ത്യൻ സമയം രാവിലെ 10:30 മത്സരം. ബംഗ്ലാദേശിനെതിരെ 114 റൺസിൻ്റെ ആധികാരിക ജയത്തോടെയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്. ഡൽഹിയിൽ അണ്ടർ 17 ദേശീയ സുബ്രതോ കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളം സെമിയിൽ കടന്നു. കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന മലപ്പുറം അത്താണിക്കൽ MIC EMHSS ടീമാണ് തോൽവിയറിയാതെ മുന്നേറുന്നത്. ഇന്നലെ മണിപ്പൂരിനെതിരെ 3 ഗോളിനാണ് കേരളം പരാജയപ്പെടുത്തിയത്. ഇന്ന് സെമിഫൈനലിൽ ബംഗളൂരു ആർമി ബോയ്സ് സ്കൂളിനെ അത്താണിക്കൽ സ്കൂൾ ടീം നേരിടും. കാലിക്കറ്റ് സർവകലാശാല സ്റ്റേഡിയത്തിൽ ജില്ലാ ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ 18-ാം തവണയും ഐഡിയൽ കടകശ്ശേരി ഓവറോൾ ചാമ്പ്യന്മാരായി. 55 സ്വർണവും 41 വെള്ളിയും 37 വെങ്കലവും അടക്കം 853-ലധികം പോയിന്റുമായാണ് കടകശ്ശേരിയുടെ മുന്നേറ്റം. 12 സ്വർണവും 16 വെള്ളിയും 15 വെങ്കലവും അടക്കം 292 പോയിന്റുമായി പൂക്കുളത്തൂർ CHMHSS 2-ാം സ്ഥാനം നേടി. ജപ്പാനിൽ ഏഷ്യൻ ഗെയിംസിൽ 10 മീറ്റർ എയർ റൈഫിളിൽ വെള്ളി മെഡൽ നേടി രാജ്യത്തിൻ്റെ അഭിമാനമായ വിദർശ വിനോദിൻ്റെ വീട് BJP ദേശീയ സെക്രട്ടറി കെ സുരേന്ദ്രൻ സന്ദർശിച്ചു. കുടുംബാംഗങ്ങൾക്കൊപ്പം കേക്ക് മുറിച്ച കെ സുരേന്ദ്രൻ അവരുടെ സന്തോഷത്തിലും പങ്കുചേർന്നു. വാഹനാപകടത്തിൽ മരണപ്പെട്ട കാലിക്കറ്റ് FC താരം റിജോൺ ജോസിന് കോഴിക്കോട് ജില്ലാ ഫുട്ബോൾ അസോസിയേഷനും FC ക്ലബും ജനപ്രതിനിധികളും കായിക താരങ്ങളും അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇന്നലെ വൈകിട്ട് EMS സ്റ്റേഡിയത്തിൽ റിജോണിൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. കഴിഞ്ഞ ദിവസമാണ് ഗാന്ധി റോഡ് മേൽപ്പാലത്തിൽ വെച്ച് ബൈക്ക് കൂട്ടിയിടിച്ച് റിജോൺ ജോസ് മരിച്ചത്. 19-ാമത് വിദ്യാർത്ഥി ജൈവ വൈവിധ്യ കോൺഗ്രസ് കോഴിക്കോട് ജില്ലാതല മത്സരങ്ങൾ കാരപ്പറമ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ചാണ് മത്സരങ്ങൾ നടത്തിയത്. തൃശൂരിൽ നിന്ന് കാണാതായ 2 വിദ്യാർത്ഥിനികളെ കന്യാകുമാരി ദിബ്രുഗഡ് വിവേക് എക്സ്പ്രസിൽ നിന്ന് കണ്ടെത്തി റെയിൽവേ സുരക്ഷാസേന തൃശൂർ റെയിൽവേ പോലീസിന് കൈമാറി. ആലുവ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ പുറപ്പെട്ടതിന് ശേഷമാണ് യാത്രാ ടിക്കറ്റ് ഇല്ലാതെ പെൺകുട്ടികളെ കണ്ടെത്തിയത്. ഇതിൽ ഒരാൾ +2 വിദ്യാർത്ഥിനിയും മറ്റൊരാൾ 9-ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമാണ്. കോഴിക്കോട് കോർപ്പറേഷൻ നടപ്പാക്കിയ 1,75,00,000 രൂപയുടെ സിറ്റി സൈക്കിൾ പദ്ധതിയുടെ ക്രമക്കേടുകൾക്കെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്ന് BJP ആവശ്യപ്പെട്ടു. സംഭവത്തിൽ സിറ്റി ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു പരാതി നൽകി. പശ്ചിമ മധ്യ ആഫ്രിക്കയിലെ ചാട് തടാകത്തിലെ ദ്വീപിൽ ബൊക്കോഹറാം ഭീകരർ നടത്തിയ ആക്രമണത്തിൽ 11 പേർ കൊല്ലപ്പെട്ടു. തുടർന്ന് സൈന്യം നടത്തിയ ഓപ്പറേഷനിൽ 9 ഭീകരരെ വധിച്ചതായി പ്രാദേശിക മാധ്യമങ്ങളും സൈന്യവും അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വൈകിട്ട് ഗുജറാത്തിൽ സമ്മാനിക്കും. മയക്കുമരുന്ന് വിരുദ്ധ സേനാ മേധാവികളുടെ ദേശീയ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. മഴക്കെടുതിയിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം ലഭ്യമാക്കുന്ന കാര്യം നാളത്തെ മന്ത്രിസഭായോഗം തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തെ VHSE കോഴ്സുകൾ കാലാനുസൃതമായി പുതുക്കാൻ വിദഗ്ധ സമിതിയെ ഉടൻ നിയോഗിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക രജ ഝ.
2: യു ആർ നൗ ലിസ്ണിംഗ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

ശരീരത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558875.

മഴക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുലം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

കാലം ഒളിപ്പിച്ചു വച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30. ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ, വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

0: ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗുജറാത്തിൽ സമ്മാനിക്കും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ലഹരി വിരുദ്ധ ദൌത്യസേനാ മേധാവികളുടെ മൂന്നാമത് ദേശീയ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭാ സമ്മേളനത്തിനിടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വിവിധ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. ഇറാനെതിരെ സാമ്പത്തിക സമ്മർദ്ദം ശക്തമാക്കിയ അമേരിക്ക. ഇറാനിയൻ കമ്പനികളെ നാളെ മുതൽ അന്താരാഷ്ട്ര വ്യോമയാന രംഗത്തു നിന്ന് പൂർണ്ണമായി ഒഴിവാക്കുമെന്ന് മുന്നറിയിപ്പ്. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിലെ സ്വർണ്ണ മെഡൽ പോരാട്ടത്തിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ വിശദമായി. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗുജറാത്തിൽ വിതരണം ചെയ്യും. കേവാഡിയയിലെ ഏകതാ നഗറിലാണ് പരിപാടി. നാളെ വഡോദരയിലെ മഹാരാജ സായാജി റാവു സർവകലാശാലയുടെ 75nd വാർഷിക ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. ബ്രഹ്മകുമാരി സംഘടിപ്പിക്കുന്ന ലോക നവീകരണത്തിനായുള്ള ആത്മീയ ഉണർവ് പ്രചാരണ പരിപാടി അന്താരാഷ്ട്ര ജലവാരത്തിന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമിടും. കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാനാകുന്ന ജലവിഭവ പരിപാലനം എന്ന പ്രമേയത്തിലാണ് 5 ദിവസം നീളുന്ന പരിപാടി സംഘടിപ്പിക്കുന്നത്. നെതർലാൻഡ്സും ജർമ്മനിയും പങ്കാളിത്ത രാജ്യങ്ങളായും 14 സംസ്ഥാനങ്ങൾ പങ്കാളിത്ത സംസ്ഥാനങ്ങളായും ഈ അന്താരാഷ്ട്ര പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ജൽശക്തി മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ലഹരി വിരുദ്ധ ദൌത്യസേനാ മേധാവികളുടെ മൂന്നാമത് ദേശീയ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയാണ് 2 ദിവസത്തെ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഐക്യദാർഢ്യത്തോടെയുള്ള തീരുമാനം, പങ്കുവയ്ക്കപ്പെട്ട ഉത്തരവാദിത്തം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് സമ്മേളനം ചേരുന്നത്. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭാ സമ്മേളനത്തിനിടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വിവിധ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. ഫ്രാൻസ്, എക്വഡോർ, സ്ലോവാക്യ, സ്വിറ്റ്സർലൻഡ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ച ചെയ്തു. ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 81st സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ ശ്രീ എസ് ജയശങ്കറാണ് നയിക്കുന്നത്. ഈ മാസം 26 പൊതുസഭയിൽ അദ്ദേഹം ലോക നേതാക്കളെ അഭിസംബോധന ചെയ്യും. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള ചർച്ചകൾ വേഗത്തിലാക്കാൻ തീരുമാനിച്ച് ഇന്ത്യയും കാനഡയും. നിർദ്ദിഷ്ട വ്യാപാര കരാറിനായുള്ള 5th ചർച്ച 5 ഒക്ടോബർ ആരംഭിക്കും. 4th ചർച്ച കഴിഞ്ഞ ആഴ്ച നടത്തിയതായും അദ്ദേഹം അറിയിച്ചു. ഉഭയകക്ഷി ബന്ധത്തിൽ വരുന്ന 90 ദിവസങ്ങൾ നിർണായകമായേക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു.
1: Both sides have resolved to fast track negotiations. Our team is now slated to go for the 5th round. As the progress is taking shape, the speed of negotiations with Canada is also improving. The next 90 days should be a very defining period in the Canada-India relationship.
0: ഇന്ത്യ ന്യൂസിലൻഡ് സ്വതന്ത്ര വ്യാപാര കരാർ അടുത്ത മാസം 20 മുതൽ നിലവിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇതോടെ ഇന്ത്യയിൽ നിന്ന് ന്യൂസിലൻഡിലേക്കുള്ള 100% കയറ്റുമതിയും നികുതിരഹിതമാകുമെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അടുത്ത 5 വർഷത്തിനുള്ളിൽ ചരക്ക് സേവന മേഖലകളിലെ ഉഭയകക്ഷി വ്യാപാരം ഏകദേശം 35,000 കോടി രൂപയായി വർദ്ധിപ്പിക്കാനാണ് ഇരുരാജ്യങ്ങളും പരിശ്രമിക്കുന്നതെന്നും ശ്രീ ഗോയൽ വ്യക്തമാക്കി. പശ്ചിമബംഗാളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനിടെ വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ ഒഴിവാക്കപ്പെട്ടവരുടെ അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കാൻ ട്രൈബ്യൂണലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്ത് നിലവിലുള്ള 19 ട്രൈബ്യൂണലുകളെ 42 ഉയർത്തേണ്ടതുണ്ടെന്ന് കമ്മീഷൻ ഇന്ന് സുപ്രീംകോടതിയെ അറിയിക്കും. SIRമായി ബന്ധപ്പെട്ട 13 ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. രാജ്യത്തെ പ്രധാന വ്യവസായങ്ങളുടെ സംയോജിത സൂചിക കഴിഞ്ഞ മാസം 4.8% വളർച്ച രേഖപ്പെടുത്തി. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 9 പ്രധാന മേഖലകളിൽ 5 എണ്ണത്തിലും വളർച്ച കൈവരിച്ചു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് സിമന്റ് ഉൽപ്പാദനം 12.5% വൈദ്യുതി ഉൽപ്പാദനം 11.6% വർദ്ധിച്ചു. ഇരുമ്പയിര്, ഉരുക്ക്, റിഫൈനറി എന്നിവയിലും വർധന രേഖപ്പെടുത്തി. എന്നാൽ രാസവളം ഉൽപാദനത്തിൽ 12.4% കുറവുണ്ടായി. പ്രകൃതിവാതകം, കൽക്കരി, അസംസ്കൃത എണ്ണ എന്നിവയിലും ഇടിവ് രേഖപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ്

0: ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: നിയന്ത്രിത പ്രവേശനമുള്ള അതിവേഗ ദേശീയപാതകളുടെ ആസൂത്രണത്തിനും രൂപകൽപ്പനയ്ക്കുമായി ദേശീയപാത അതോറിറ്റി പുതിയ മാർഗരേഖ പുറത്തിറക്കി. അതിവേഗ ദേശീയപാതകളുടെ വിശദ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൽ രാജ്യത്തുടനീളം ഒരേ മാനദണ്ഡങ്ങളും ഗുണനിലവാരവും ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇനി മുതൽ എല്ലാ 4-വരി 6-വരി ഗ്രീൻഫീൽഡ് ബ്രൌൺഫീൽഡ് ഹൈസ്പീഡ് ഇടനാഴികൾക്കും പുതിയ നിയമം ബാധകമായിരിക്കുമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. സേവനം സദ്ഭരണം എന്ന കാഴ്ചപ്പാടോടെ 2047-നകം വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ വ്യവസായ സൌഹൃദമാക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സംരംഭത്തെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന് വിശദാംശങ്ങൾ.
2: ഡിജിറ്റൽ ഭരണ നിർവഹണം, നിയന്ത്രണങ്ങളുടെ ലഘൂകരണം, വിശ്വസ്ത ഭരണം എന്നിവയിലൂടെ ഇന്ത്യയുടെ ബിസിനസ് അന്തരീക്ഷത്തിൽ വിപുലമായ പരിഷ്കാരങ്ങളാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നടപ്പിലാക്കുന്നത്. ഇതിലൂടെ വായ്പാ സൌകര്യം, ലളിതമായ നികുതി സംവിധാനങ്ങൾ, ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയെല്ലാം രാജ്യത്തെ വ്യവസായം ആരംഭിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ വേഗത്തിലാക്കി. ഡിജിറ്റൽ ലോജിസ്റ്റിക് പരിഷ്കാരങ്ങൾ, സംയോജിത വ്യാപാര അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ വിപണികൾ തമ്മിലുള്ള ബന്ധിപ്പിക്കൽ മെച്ചപ്പെടുത്തി. ലോകബാങ്കിന്റെ ഡൂയിങ് ബിസിനസ് റിപ്പോർട്ട് പോലുള്ള ആഗോള വിലയിരുത്തലിൽ 142 സ്ഥാനത്തായിരുന്ന ഇന്ത്യ 5 വർഷം കൊണ്ട് 63 സ്ഥാനത്തേക്ക് ഉയർന്നു. വിദേശ നിക്ഷേപകരുടെ വർധനവും ആഗോള റാങ്കിംഗിലെ ഇന്ത്യയുടെ മുന്നേറ്റവും രാജ്യത്തെ വ്യവസായ മേഖലയിലെ മാറുന്ന കാഴ്ചകൾക്ക് തെളിവാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇറാനെതിരായ സാമ്പത്തിക സമ്മർദ്ദം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഇറാനിയൻ കമ്പനികളെ നാളെ മുതൽ അന്താരാഷ്ട്ര വ്യോമയാന രംഗത്ത് നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി അമേരിക്ക. അന്താരാഷ്ട്ര സാമ്പത്തിക വാണിജ്യ ശൃംഖലകളിലേക്കുള്ള ഇറാന്റെ പ്രവേശനം നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടുള്ള അമേരിക്കയുടെ ഓപ്പറേഷൻ എക്കണോമിക് ഔട്ട്കാസ്റ്റ് പദ്ധതിയുടെ ഭാഗമായാണ് നീക്കം. സാമ്പത്തിക ഉപരോധം മൂലം നാളെ മുതൽ ലോകമെമ്പാടുമുള്ള എല്ലാ ഇറാനിയൻ വ്യോമയാന കമ്പനികളുടെയും പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വരുമെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ഒരു അമേരിക്കൻ വാർത്താ ചാനലിനോട് പറഞ്ഞു. അതേസമയം 81st UN പൊതുസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിൻ ഇന്ന് ന്യൂയോർക്കിലേക്ക് പോകുമെന്ന് ഇറാനിയൻ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷാ സാഹചര്യം സംഘർഷഭരിതമായി തുടരുകയാണ്. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 3 ജില്ലകളിലും മറ്റന്നാൾ 5 ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മഴക്കെടുതിയിൽ വിവിധ ജില്ലകളിലായി 9 പേരാണ് മരിച്ചത്. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്നലെ 4 വെള്ളിയും 2 വെങ്കലവുമടക്കം 6 മെഡലുകൾ നേടി ഇന്ത്യൻ താരങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവച്ചു. വനിതാ ക്രിക്കറ്റിൽ സ്വർണ്ണ മെഡലിനായുള്ള കലാശ പോരാട്ടത്തിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. ഇന്ത്യൻ സമയം രാവിലെ 10:30 മത്സരം ആരംഭിക്കും. ഇന്നലെ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ വ്യക്തിഗത ഇനത്തിൽ ഹിമാൻഷു ധില്ലൻ വെള്ളിയും രുദ്രാംഗ് പാട്ടീൽ വെങ്കലവും നേടി. ഈ വിഭാഗത്തിൽ ടീം ഇനത്തിലും ഇന്ത്യ വെള്ളി മെഡൽ കരസ്ഥമാക്കി. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിൽ സമ്മാനിക്കും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ലഹരി വിരുദ്ധ ദൌത്യസേനാ മേധാവികളുടെ 3rd ദേശീയ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭാ സമ്മേളനത്തിനിടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വിവിധ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. ഇറാനെതിരായ സാമ്പത്തിക സമ്മർദ്ദം ശക്തമാക്കിയ അമേരിക്ക ഇറാനിയൻ കമ്പനികളെ നാളെ മുതൽ അന്താരാഷ്ട്ര വ്യോമയാന രംഗത്തുനിന്ന് പൂർണ്ണമായി ഒഴിവാക്കുമെന്ന് മുന്നറിയിപ്പ്. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിലെ സ്വർണ്ണ മെഡൽ പോരാട്ടത്തിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഒരു നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ്.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും, വിവിധ തരം അച്ചാറുകളും, സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: బై బై కేల్కు రేడియో శాంతనం 90.4 FM.
1: ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം റീഡിംഗ് റൂം. ആശയം അവതരണം പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ റീഡിംഗ് റൂം. ഐ എം യുവർ ഹോസ്റ്റ് പ്രീത. ഡിയർ ലിസണേഴ്സ്, ഹാവ് യു എവർ വണ്ടേർഡ് വെയർ വി ട്രൂലി ഫൈൻഡ് ഗോഡ്? Is he someone we have to search for in temples, in rituals, and in prayers? Or is he already present in the world around us? We often look for God in temples and places of worship. We light lamps, offer flowers, chant prayers, and sometimes spend hours asking God to come closer to us. But perhaps in the midst of all this searching, we sometimes forget to ask a simple question. Where does God really want us to look for Him? Is God only inside the walls of a temple? Or is He also present in the hands that work, in the hearts that love, in the lives that struggle, and in the people around us? Perhaps God is not someone we have to travel far to find. He's already there in the ordinary, imperfect, hard-working world that we sometimes fail to notice. It is this very

0: ചെറു ചിരി ചിരിയുടെ കുളിരുളി നീ മുറ്റത്തെ.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 down പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽ.

0: അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അങ്ങനെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കുട്ടികളുടെ വിശേഷങ്ങളും അവരുടെ കലാപരമായിട്ടുള്ള വൈഭവങ്ങളിലൂടെ നമ്മൾ ഇങ്ങനെ യാത്ര തുടരുകയാണ്. അപ്പൊ ഇന്നും അതുപോലെ മനോഹരമായൊരു അധ്യായവുമായാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ഒരു സംഗീതം കേൾക്കുമ്പോൾ ആദ്യം തന്നെ ആസ്വദിക്കുന്നത് ആ ഒരു സംഗീതത്തിന്റെ മെലഡി പോർഷനാണ്. അപ്പൊ ഈ മെലഡി പോർഷന് ജീവൻ നൽകുന്നത് ഒരുപാട് കലാകാരന്മാരുടെ ഒരു എഫേർട്ട് തന്നെയാണ്. അത്തരത്തിൽ മനോഹരമായ ആ ഒരു കല നമ്മിലേക്ക് പ്രസന്റ് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ യങ് ടാലന്റഡ് മ്യൂസീഷ്യനാണ് ഇന്ന് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ നമ്മുടെ കുട്ടി അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത്. വളരെ സ്നേഹത്തോടു കൂടി സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മനോഹരമായി നമ്മെ കീബോർഡിലൂടെ വിസ്മയിക്കുന്ന ഒരു യങ് കീബോർഡിസ്റ്റ് ആയിട്ടുള്ള എബിൻ. വെൽക്കം എബിൻ.
4: നമസ്കാരം.
3: ഒത്തിരി സന്തോഷമുണ്ട് എബിൻ. എബിന്റെ ഒരു എന്താ പറയാ, കീബോർഡിലെ ഒരു മാന്ത്രികത കേൾക്കാൻ വേണ്ടിയിട്ട് അതിന്റെ വിശേഷങ്ങൾ എബിൻ പറയുന്നത് കേൾക്കാൻ ഞാനും നമ്മുടെ ശ്രോതാക്കളും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ എന്ത് തോന്നുന്നു ഈ ഒരു കുറച്ച് നിമിഷങ്ങൾ, ഈ ഒരു സമയം എന്താണ് തോന്നുന്നത്?
4: ഈ ഒരു സമയം എനിക്ക് അല്പമായിട്ട് നെർവസ്നെസ് ഉണ്ട്, എന്നാലും
3: അതിനാവശ്യമില്ല, അത് ഞാൻ മാറ്റിത്തരാം. ഈ ഒരു കുറച്ച് നേരത്തിനുള്ളിൽ അത് മാറുന്നതായിരിക്കും. അതെ. അപ്പൊ ഈ ഒരു ടൈമിൽ എന്താണ് തോന്നുന്നത്? റേഡിയോയിലൊക്കെ ആദ്യമായിട്ടാണോ എബിൻ ഇങ്ങനെ സംസാരിക്കാനായിട്ടൊക്കെ?
4: അതെ അതെ, എന്റെ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ റേഡിയോയിൽ വന്നിരിക്കുന്നത്. ഞാൻ ഈ സ്റ്റേജ് ഷോ ഒക്കെ ഞാൻ ഒരുപാട് ചെയ്യാറുണ്ടെങ്കിലും ഈ ഒരു റേഡിയോയിൽ വന്ന് ആദ്യമായിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്.
3: അതെ. അപ്പൊ റേഡിയോയില് സംസാരിക്കുന്നത് കുറച്ച് പൊതുവെ കുറവാണ്, പക്ഷെ പെർഫോമിംഗ് ആണ് കൂടുതൽ
4: അല്ലേ?
3: അപ്പൊ ഒരു കീബോർഡിസ്റ്റ് ആണ്, പക്ഷെ എങ്കിലും കീബോർഡ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വളരെ വൈഡ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഒരു എന്താ പറയാ, പെർഫോമർ എന്ന രീതിയിൽ, ഒരു സ്റ്റേജ് പെർഫോമർ എന്ന രീതിയിലൊക്കെ വളരെ വിപുലമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊരു തുടക്കമാവട്ടെ, സംസാരിച്ച് അടിപൊളിയായിട്ട് എബിൻ മുമ്പോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മനോഹരമായിട്ട് തന്നെ നമുക്ക് ഈ അധ്യായം സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പൊ ഒരു കീബോർഡ് എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ ആദ്യം ഇങ്ങനെ ഓടിയെത്തുന്നത് കുറെ ഈ പിയാനോസ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും കുറെ ബീജിയംസ് ഉണ്ടല്ലോ, നമ്മുടെ ഒരുപാട് സംഗീതത്തിലെ ബീജിയംസ് ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഇങ്ങനെ രസമായിട്ടൊക്കെ വായിക്കുന്ന അല്ലെങ്കിൽ നിന്നിങ്ങനെ വായിക്കുന്ന കാണുക അല്ലെങ്കിൽ അതിന്റെ ഒരു സൗണ്ടിങ് ഒക്കെയാണ് എന്റെ മനസ്സിൽ. അപ്പൊ അങ്ങനെ പ്രതീക്ഷയോടു കൂടിയാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ ഈ ഒരു ആകർഷണം തീർച്ചയായിട്ടും ഈ ഒരു ഇൻസ്ട്രുമെന്റ്സിനുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ്. ഒരു ആകർഷണം നമുക്ക് തോന്നി ഈ ഒരു ഇൻസ്ട്രുമെന്റ്സിനോട്. അപ്പൊ എബിന്റെ തുടക്ക കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു ഇതിലേക്ക് ഒരു ആകർഷണം ഉണ്ടാവുന്നത്?
4: ഇത് ഞാൻ ഒരുപാട് സെലിബ്രിറ്റീസ് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണുമായിരുന്നു. എനിക്ക് പാട്ടൊക്കെ കേൾക്കാനും, ഫോർ എക്സാമ്പിൾ സ്റ്റീഫൻ ദേവസി, പുള്ളിയുടെ ഓരോ പെർഫോമൻസസും ഓരോ ഷോസും കാണുമായിരുന്നു. അന്നേരം നമുക്കൊരു ആഗ്രഹം വരും, ഇത് കണക്ക് നമുക്കും ചെയ്യാൻ പറ്റിയായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നേനെ, എങ്ങനെ തോന്നുന്നു. അന്ന് കണക്ക് നമുക്ക് ഈ കീബോർഡ് കാണുമ്പോഴും ഒരു ഒരു കൗതുകം തോന്നും അതിനോട്. ഇതിനകത്ത് ഓരോ കീ വെക്കുമ്പോഴും എങ്ങനെ ഇതിനകത്ത് നിന്ന് മ്യൂസിക് വരും, എങ്ങനെ ഇതിനകത്ത് നിന്ന് ഓരോ ആൾക്കാർ ഓരോ പാട്ടുകൾ നിർമ്മിച്ചെടുക്കുന്നതെന്ന്, അങ്ങനെ ഒരു
3: എക്സൈറ്റ്മെന്റ്,
4: ഒരു കൗതുകം ഇതിനോട് തോന്നും. അങ്ങനെ ആയിരുന്നു, ഞാൻ പഠിക്കണോന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അന്നേരം എന്റെ അമ്മയ്ക്ക് ഒരു ആന്റി ഉണ്ട്, ആന്റിയുടെ ഹസ്ബൻഡ് ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഒരു ദിവസം കോൾ ചെയ്തപ്പം ആന്റി എന്റെ അമ്മയുടെ അടുത്ത് ചോദിച്ചു, മോൻ ഇങ്ങനെ ഇത് പഠിക്കാൻ ആഗ്രഹമുണ്ടോ, ഉണ്ടെങ്കിൽ പറയണേ, എന്റെ ഹസ്ബൻഡ് പഠിപ്പിക്കുന്നുണ്ട്, പുള്ളി പഠിപ്പിക്കാം എന്ന് പറഞ്ഞു. അന്നേരം എന്റെ അടുത്ത് ചോദിച്ചു, ഞാൻ പറഞ്ഞു അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ, എന്നാ എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്. ഇത് എനിക്ക് 5 വയസ്സുള്ളപ്പം നടക്കുന്ന കാര്യമാണ്, 5 വയസ്സുള്ളപ്പം. അന്നേരം ഞാൻ പറഞ്ഞു എനിക്ക് പഠിക്കണം, ആഗ്രഹമുണ്ട്. അന്നേരം ആദ്യം ഒക്കെ പാടായിരുന്നു, പാട് എന്തായാലും ഒരു സ്റ്റാർട്ട് ചെയ്ത് വരുമല്ലേ, അങ്ങനെ പാടായിരുന്നു. അങ്ങനെ ഇത് പ്രശ്നമില്ലാതെ പോയി. ഓരോ പ്രാക്ടീസ് ചെയ്യുമ്പോഴും നമ്മുടെ സാറ് പ്രത്യേകിച്ച് പറഞ്ഞു തരും, നമുക്ക് വേണേ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പുള്ളി നല്ലവണ്ണം ക്ലിയർ ചെയ്ത് തരും. അങ്ങനെ ഓരോ ഇതുണ്ട്. നല്ല സാറായിരുന്നു.
5: അതെ, അപ്പൊ നല്ലൊരു അധ്യാപകനെ കൂടി എബിന് കിട്ടി. അതുകൊണ്ട് തന്നെ അത് ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 5 വയസ്സ് തൊട്ടേ സ്റ്റാർട്ട്
4: ചെയ്തതാണ്.
5: അപ്പൊ ഇതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടാൻ കാരണം സ്റ്റീഫൻ ദേവസ്യാണ്. അതപ്പോ അദ്ദേഹം ഇങ്ങനെ സ്റ്റേജിലൊക്കെ വളരെ മനോഹരമായിട്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഒരു മലയാളിയെ സംബന്ധിച്ച് നോക്കുമ്പോ ഇപ്പൊ ഒരു ഇന്ത്യൻ കൾച്ചറും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇതൊരു ആർട്ട് ഫോം അല്ലെങ്കിൽ ഇതിനൊരു പെർഫോമിങ് സ്റ്റൈലിംഗ് കൊണ്ടുവന്നത് തീർച്ചയായിട്ടും സ്റ്റീഫൻ ദേവസ്യാണെന്ന് നമുക്ക് പറയാം അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും എങ്ങനെ സ്റ്റേജിൽ പെർഫോം ചെയ്യണം എന്നുള്ളത് അദ്ദേഹം ഇങ്ങനെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന പോലെ തോന്നാറുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ എബിന്റെയും ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പൊ സ്റ്റീഫൻ ദേവസ്യ പോലെ ഒരു പെർഫോമർ ആകുമോ ഭാവിയില്?
4: വളരെ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്.
5: അതെ, അത് അത്ര കോൺഫിഡന്റ് ആയിട്ടാണ് എബിൻ പറയുന്നത്. എനിക്ക് അതുപോലെ തന്നെ ആവണം അല്ലെ. നമ്മൾ ഒരുപാട് വലിയ സ്വപ്നങ്ങളിലൂടെ പോയാലേ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു സ്വപ്നത്തിലേക്ക് എത്തപ്പെടട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുകയാണ്. സ്റ്റീഫൻ ദേവസ്യ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു ഒരു പെർഫോമർ ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മുടെ ശ്രോതാക്കളും ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ കൈവിരലുകളിലെ ഒരു മാജിക് എന്ന് പറയുന്നത് അല്ലെ. കീബോർഡിൽ നമ്മുടെ എബിൻ വളരെ മനോഹരമായിട്ടാണ് ഓരോ പാട്ടുകളും ഇങ്ങനെ പ്ലേ ചെയ്യുകയും ഇപ്പൊ പള്ളികളിലൊക്കെ ഒരുപാട് പ്രോഗ്രാംസും പുറത്തുമൊക്കെ ഒരുപാട് പാട്ടുകളൊക്കെ ഇങ്ങനെ മനോഹരമായിട്ടാണ് എബിൻ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ എബിൻ ഏത് പാട്ടായിരിക്കും ആദ്യം ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടൊന്ന് പ്ലേ ചെയ്യുന്നത്?
4: ഞാൻ ആദ്യം പ്ലേ ചെയ്യാൻ പോകുന്ന പാട്ട് നമ്മുടെ പണ്ട് വളരെ പണ്ടിറങ്ങിയ ഒരു പാട്ടാണ്. നമ്മുടെ ഒരു നീ മതുപകരു എന്ന് പറഞ്ഞ
5: അത് പഴയ പാട്ടാണ്. പക്ഷെ എബിൻ അത് എന്താ പറയാ കൈവിരൽ കൊണ്ട് ആ ഒരു മാജിക് കാണാൻ അല്ലെങ്കിൽ കേൾക്കാൻ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലെ. തീർച്ചയായിട്ടും ആ മനോഹരമായ ഗാനം നമുക്കൊന്ന് എബിൻ പ്ലേ ചെയ്യുന്നത് കേൾക്കാം.

0: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും സ്റ്റൈൽ എന്തായാലും എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമോട് കൊല്ലം. വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് ഇതാ വീണ്ടും നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മുടെ എബിൻ അടിപൊളിയായിട്ടാണ് ആ ഒരു കീബോർഡിൽ ആ ഒരു പഴയ പാട്ട് ഇങ്ങനെ നമുക്ക് വേണ്ടി പ്ലേ ചെയ്തത്. തീർച്ചയായിട്ടും എല്ലാവരും ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എബിൻ്റെ വിശേഷങ്ങളിലേക്ക് വീണ്ടും നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നു. മനോഹരമായിട്ട് ഇതൊരു പാഷൻ വിത്ത് പ്രൊഫഷൻ ആക്കിക്കൊണ്ട് ഇരിക്കാനാണ് എബിൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും എബിൻ്റെ പഠന മേഖല കൂടി 9th സ്റ്റാൻഡേർഡുകാരനായതുകൊണ്ട് കുറച്ച് പഠിത്തത്തിലൊക്കെ ഇങ്ങനെ പഠിക്കേണ്ട ഒരു സാഹചര്യം കൂടാണ് അല്ലേ? അപ്പോൾ ആ ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ? ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുള്ള ടെൻഷൻ ഉണ്ടോ?
1: എനിക്ക് ടെൻഷൻ ഇതിനെ കുറിച്ച് ഒരു ടെൻഷനും ഇല്ല. ഞാൻ പഠിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഇത് പഠിക്കുകയും ചെയ്യും, അതിൻ്റെ കൂടെ തന്നെ ഒരു സൈഡിൽ കീബോർഡും കൊണ്ടുപോകുന്നു. അങ്ങനെയാണ് ഞാൻ ഇത് ഇത്ര നാളും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പൊ പലരും പറയുന്നുണ്ട് 9th ആണ്, നല്ലോണം പഠിക്കണം, ഭയങ്കര പാടാണ്, അടുത്തത് 10th ആണ് എന്നെല്ലാം. അത് ഞാൻ നോക്കിയിട്ട് എനിക്ക് ഭയങ്കര ടഫായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഞാൻ ഭയങ്കര കൂളായിട്ട് ഇതെല്ലാം എടുത്തോണ്ട് പോകുന്നുണ്ട്, ഇങ്ങനെ ക്യാരി ഓൺ ചെയ്ത് പോകുന്നു. ഇതിപ്പോ 9th എന്തായാലും ഉണ്ട്, പഠിക്കാനുണ്ട്. കഴിഞ്ഞ വർഷത്തൊക്കെ വെച്ച് നോക്കുമ്പം എന്തായാലും കുറച്ച് ടഫാണ്, എന്നാലും നമുക്ക് കൊണ്ടുപോകാതെ പറ്റത്തില്ലല്ലോ.
0: തീർച്ചയായിട്ടും. അപ്പോ ഞാൻ ഇങ്ങനെ എബിനെ ഇങ്ങനെ ലിസൺ ചെയ്തോണ്ടിരിക്കുമ്പോ എനിക്ക് തോന്നുന്നൊരു കാര്യം ഞാൻ പറയട്ടെ. ഞാൻ ഇങ്ങനെ ഓരോ സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലെയും കുട്ടികളുടെ കൂടെ ഇരുന്ന് അവരുടെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ, ഞാൻ എന്റെ പഠനമാണ് അവിടെ നടക്കുന്ന കുഞ്ഞുങ്ങളുടെ കൂടെ. എബിന് നിന്ന് ഞാൻ പഠിച്ചത് എബിൻ വളരെ കൂളാണ്, ഞാൻ പഠിക്കും, ഞാൻ പ്ലേ ചെയ്യും, അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എബിൻ അത് എനിക്കിപ്പോ സ്റ്റീഫൻ ദേവസ്യ പോലെ അതിനേക്കാൾ എന്നാ ഇപ്പോഴേ ആഗ്രഹിക്കുകയാണ്, അല്ലാതെ നടക്കുമോ അവരൊരു കൺഫ്യൂഷൻ ഇല്ല. അപ്പൊ അത് കൊള്ളാം, അപ്പൊ അത് അങ്ങനെ തന്നെ ക്യാരി ചെയ്യുക. പഠനത്തിനോടൊപ്പം തന്നെ ഇതും കൊണ്ടുപോകുന്നു, അത് എനിക്ക് സാധിക്കുമെന്ന് തന്നെ എബിൻ ഇങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏത് സ്കൂളിലാണ് എബിൻ പഠിക്കുന്നത്?
1: ഞാൻ ട്രിനിറ്റി ലൈസിയം, കൊല്ലത്ത്, ഫാത്തിമ റോഡിന്റെ സൈഡിലായിട്ടുള്ള. ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഈ സ്കൂള്. ഇത് ഭയങ്കര നല്ല, എല്ലാരും ഫ്രണ്ട്ലി ആണ്, അവിടെയുള്ള ടീച്ചേഴ്സ് ഫ്രണ്ട്സ് എല്ലാരും നല്ല ഫ്രണ്ട്ലി ആണ്. അതുപോലെ അവിടെ നല്ലവണ്ണം പഠിപ്പിക്കും. നമ്മുടെ ഇവിടെ കൊല്ലത്തിലുള്ള വെച്ചിട്ട് തന്നെ ഏറ്റവും നല്ല സ്കൂളാണ്. നമ്മുടെ ഏറ്റവും വലിയ റാങ്ക് ഹോൾഡേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. അത് കണക്ക് നല്ലൊരു നല്ല സ്കൂളാണ്.
0: സ്കൂളാണ്,
1: ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോഴേ നമുക്കൊരു വൈബാ.
0: അപ്പൊ അത് പോകണമെന്നൊരു തോന്നലുണ്ടാവും. അപ്പൊ അങ്ങനെ എബിൻ സ്കൂളിനെ പറ്റിയും വളരെ കാര്യമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ എബിന്റെ സ്കൂളിലെ ക്ലാസ് ടീച്ചർ ആരാണ്?
1: എന്റെ ക്ലാസ് ടീച്ചർ പ്രിയ ജോണി മിസ് ആണ്. മിസ് ഭയങ്കര ഫ്രണ്ട്ലിയാ നമ്മുടെ, ഭയങ്കര കുട്ടാ ഒന്നേ ചെല്ലാം.
0: അത് നമുക്കൊരു എനർജി ആണ്, അങ്ങനെയൊക്കെ വിളിക്കുമ്പോ ടീച്ചേഴ്സ് ഒരു ഫ്രണ്ടിനെ പോലൊക്കെ ബിഹേവ് ചെയ്യുന്നല്ലേ. അപ്പൊ അങ്ങനെ എബിൻ സ്കൂളിലും വളരെ രസമായിട്ടാണ് സ്കൂൾ ലൈഫ് എന്ന് എബിൻ പറയാണ്. അപ്പൊ ഒരു ടെൻഷനും ഇല്ലാതെ ഇപ്പൊ 9th വളരെ മനോഹരമായിട്ട് കൂളായിട്ട്. എനിക്ക് തോന്നുന്നു എബിൻ ഇങ്ങനെ കൂൾ മെൻ ആക്കിയത് പേരൻസും ടീച്ചേഴ്സും ഒക്കെ ചേർന്നിട്ടാണെന്ന് എനിക്ക് തോന്നുവാണോ?
1: അതെ.
0: അപ്പൊ എബിൻ, അപ്പൊ തീർച്ചയായിട്ടും സ്കൂളിന്റെ കാര്യം പറയുമ്പോ ഇതുപോലെ ഒരു കലാകാരൻ എന്ന രീതിയിൽ ഇപ്പൊ പഠനത്തിൽ മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്, ഒരു ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ രണ്ടും കൊണ്ടുപോകുമ്പോ ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്?
1: ടീച്ചേഴ്സ് നമുക്ക് ഒരു എവിടെയെങ്കിലും ഒരു ചാൻസ് കിട്ടിയാ അപ്പോഴേ നമ്മളെ പിടിക്കും. ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട്, ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ട്, നീ ചെയ്യുന്നോ, നിനക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ തൊട്ട് ഓടി വരും ഓരോ ടീച്ചർമാര്. കൾച്ചറൽ ഫെസ്റ്റ്, ആർട്സ് ഫെസ്റ്റിവൽ, ഇങ്ങനെ കുറെ പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ അവര് നമുക്ക് പെട്ടെന്ന് നമ്മുടെ തൊട്ട് വരും പേര് സെലക്ട് ചെയ്തെടുക്കാനായിട്ട് വേണ്ടിയിട്ട്. പിന്നെ സെലക്ഷൻ അങ്ങനെ പാടുള്ളതല്ല, ഭയങ്കര എളുപ്പമാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാ പ്രോഗ്രാംസിലും കയറി നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് പ്രൈസ് കിട്ടുന്നതല്ല നമ്മൾ നോക്കുന്നത്, നമ്മൾ നോക്കുന്നത് നമ്മൾ ചെയ്യണം.
0: അതെ അതെ. അപ്പൊ ആ ഒരു എന്താ പറയാ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ടീച്ചേഴ്സ് അങ്ങനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലാതെ 9th ആണ് പഠിക്കണം അങ്ങനെ ഒരു പ്രഷർ ഇല്ല, രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം എന്ന രീതിയിൽ തന്നെയാണ് അല്ലേ.
1: നമ്മളിങ്ങനെ ഈ ഒരു പ്രോഗ്രാം ചെയ്യുമ്പം നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ് ഏറ്റവും മുഖ്യം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ട്, നമുക്കിങ്ങനെ ഒരു ചെയ്യാൻ ഒരു കഴിവുണ്ടെന്ന് ആൾക്കാർ അറിയും, അങ്ങനെ നമുക്ക് പിന്നെയും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അതാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യം, അല്ലാതെ പ്രൈസ് കിട്ടുന്നതെന്നും വലിയ കാര്യമുള്ള കാര്യമല്ല.
0: അതെ. അപ്പൊ അത് അത് അതും കൊള്ളാം. പിന്നെ അത് എനിക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡിനോട് ഇഷ്ടപ്പെട്ടു. പ്രൈസിങ് അല്ല, തീർച്ചയായിട്ടും ഒരു എക്സ്പീരിയൻസ് ആണ്. അത് എക്സ്പീരിയൻസ് കൊണ്ട് ആ ഒരു കഴിവിനെ ഡെവലപ്പ് ചെയ്യുക എന്നാണ് എബിൻ പറഞ്ഞു. ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു ഒരു കലാകാരനാകട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുകയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ പോകുമ്പോൾ സ്കൂളിങ്ങിനെ പറ്റി പറഞ്ഞു, ഇനി നമുക്ക് നമ്മുടെ പേരൻസ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഈ ഒരു കൊച്ചുമിടുക്കനെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന, തീർച്ചയായിട്ടും അതിൽ നല്ലൊരു പ്രാധാന്യം അല്ലെ ഒരു പങ്ക് പേരൻസ് വഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഒരു കുട്ടിയുടെ ഒരു ഡെവലപ്മെന്റിൽ തീർച്ചയായിട്ടും ഈ ഒരു ആർട്ടിസ്റ്റ് മേഖല കൂടി ആവുമ്പോൾ നല്ല രീതിയിൽ മോൾഡ് ചെയ്താൽ മാത്രമേ രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പൊ അതിന് തീർച്ചയായിട്ടും പേരൻസിന്റെ ഒരു ഹെൽപ്പ് വേണം. പേരൻസിനെ പറ്റി നമുക്ക് കേൾക്കാം. പിന്നെ
1: ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ കീബോർഡ് എന്ന മേഖലയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്റെ അമ്മയാണ്. എന്റെ അമ്മ ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിൽ എനിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും തന്നതും എന്റെ അച്ഛനാണ്, അപ്പായാണ്. അപ്പായ കണക്ക് എന്നെ അമ്മയും കൂടെ നിന്നിട്ടുണ്ട്. ഇവർ എന്ത് പ്രോഗ്രാം വന്നാലും എന്നെ തള്ളി അങ്ങോട്ട് വിട്ട് കളയും,
0: നീ പോയി ചെയ്യ് അല്ലേ, വേണ്ട ഇന്ന് പോണ്ട അങ്ങനൊന്നും ഇല്ല. എപ്പോഴും ഉണ്ടെങ്കിലും പോയി
1: ചെയ്യും,
0: കൂടെ വരും അല്ലേ. അപ്പോ അച്ഛനും അമ്മയുടെ പേരൊക്കെ എന്താണ്?
1: എന്റെ അച്ഛന്റെ പേര് ബാബു എന്നാണ്, എന്റെ അമ്മയുടെ പേര് അനുമോൾ.
0: പിന്നെ സഹോദരങ്ങളൊക്കെ എങ്ങനെയാണ്?
1: സഹോദരങ്ങൾ എനിക്ക് 10 വയസ്സുള്ള ഒരു അനിയനുണ്ട്, പിന്നെ 3 മാസം മാത്രം പ്രായമുള്ള വേറെ ഒരു കൊച്ചനിയനും കൂടിയുണ്ട്.
0: അങ്ങനെ 3 പേരാണ് അല്ലേ. അപ്പൊ ഈ ഇളയ രണ്ടാമത്തെ ആള് പാടുകയും എനിക്ക് എന്തെങ്കിലും കഴിവുകളുണ്ടോ?
1: അയാള് പഠിക്കുന്നതിലോട്ടാണ് അയാള് ഭയങ്കര
0: നന്നായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നൊരു ഞാനിങ്ങനെ കേട്ടു. ആണോ?
1: ഭയങ്കര
0: സംസാരമാണ്.
1: അതെ
0: അതെ. അപ്പൊ അങ്ങനെ എബിന്റെ വീട്ടില് ഏറ്റവും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന പേരൻസിനെ പറ്റിയും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു പെർഫോമിംഗ് ആർട്ട് അല്ലെങ്കിൽ അത് കീബോർഡില് ഇങ്ങനെ ഫെയിം ആവാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന, പ്രസന്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഈ ഒരു സ്റ്റേജ് പെർഫോമർ ആവാൻ ഇപ്പൊ സ്റ്റീഫൻ ദേവസ്യ പോലെ എന്നാണ് എബിൻ പറയുന്നത്. അപ്പൊ അങ്ങനെ ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസ് എങ്ങനെയാണ് എബിൻ? അങ്ങനെ ആകാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്?
1: ഞാൻ സ്റ്റീഫൻ ദേവസ്യെ പോലെ ഇത്രയും പാട്ടിൽ ഇങ്ങനെ ഒരു പ്രഗത്ഭനായ ഒരു വ്യക്തിയാവാനായിട്ട് വേണ്ടിയിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് പാട്ട് കേൾക്കും. പാട്ട് കേൾക്കുമ്പം അതിനകത്തുള്ള റിതം, മെലഡി, കമ്പോസിങ് എല്ലാം ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ നോക്കും. അരി ഇത് മനസ്സിലാക്കിയാലേ നമുക്ക് ഒരു കീബോർഡിലോട്ട് പിന്നെയും പകർത്തിയെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു പാട്ട് കേൾക്കുമ്പം അതൊരു 10-20 തവണ എങ്കിലും കേൾക്കും. അത് കേട്ടിട്ട് ഇതിൻ്റെ ഓരോ മ്യൂസിക്കൽ കീസ്, പിന്നെ റിതം, മെലഡി ഇതെല്ലാം കേട്ടിട്ട് അത് മൂളി മൂളി എടുക്കാൻ നോക്കും. നമ്മള് പാട്ടിങ്ങനെ മൂളുമല്ലോ സാധാരണ, അങ്ങനെ മൂളി എടുക്കാൻ നോക്കും. ഇത് മൂളി എടുക്കുമ്പോൾ നമുക്ക് ഈ കീബോർഡിൽ എങ്ങനെ ചെയ്യണമെന്ന് ഐഡിയ കിട്ടും. അത് കണക്ക് ഞാൻ എന്നിട്ട് അത് ചെയ്തിട്ട് ഓരോ ഈ പാട്ടിനെ ചെറിയ ബിറ്റ്സ് ആക്കി തിരിച്ചിട്ട് അത് ചെയ്തെടുക്കാൻ നോക്കും. ഒരു മൊത്തം പാട്ടും കൂടി ഒരു ഒറ്റയടിക്ക് ചെയ്തെടുക്കുന്നത് നടക്കുന്ന കാര്യമല്ല. ഓരോ പാട്ട് ഓരോ പീസസ് ചെയ്തെടുക്കും. അങ്ങനെ ഇത് ചെയ്യുമ്പം ആദ്യം എല്ലാം തെറ്റും, എന്തായാലും തെറ്റേ പറ്റൂ. അങ്ങനെ തെറ്റുമ്പം ഓരോ പീസ് മാറ്റി നോക്കി അങ്ങനെയാണ് ഓരോ പാട്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഞാൻ തന്നെ എല്ലാരും അങ്ങനെ ചെയ്യുന്നതാണ്.
0: ആദ്യം തെറ്റി തെറ്റി പിന്നീടാണ് പഠിക്കുന്നത് അല്ലേ. അപ്പൊ അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും

0: പുതിയതായിട്ട് ഇപ്പോൾ ഒരു പാട്ട് കേട്ട് അത് അതുപോലെ തന്നെ ചെയ്യാതെ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ഒരു എബിൻ്റെ തന്നെ ഐഡിയയിൽ ട്യൂൺസ് ഒക്കെ ചെയ്യാറുണ്ടോ?
1: എന്റെ തന്നെ ഐഡിയയിൽ ചെയ്യാറുണ്ട്.
0: അതെ അല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പൊ എബിൻ ഇങ്ങനെ പറഞ്ഞു വരുമ്പോ എനിക്ക് തോന്നുന്നൊരു കാര്യം, നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു എന്താ പറയാ, തെന്നിന്ത്യയിൽ തന്നെ ഇപ്പൊ ലോക സംഗീതത്തിൽ തന്നെ ഏറ്റവും എടുത്തു പറയാൻ സാധിക്കുന്ന മ്യൂസീഷ്യൻസ് ആണ് ഇളയരാജ, എ ആർ റഹ്മാൻ അല്ലെ. അപ്പൊ അവരൊക്കെ തുടക്കകാലത്ത് കീബോർഡ് പ്രോഗ്രാമറായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പിന്നീടാണ് അവര് സംഗീത മ്യൂസീഷ്യൻ ആയിട്ട് മ്യൂസിക് ഡയറക്ടേഴ്സ് ആയിട്ട് മാറുന്നത്. അപ്പൊ അങ്ങനെ സ്വന്തമായിട്ട് ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടാവുമ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടർ ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെ ക്രിയേറ്റിവിറ്റിയിൽ അല്ലേ. അപ്പൊ അങ്ങനെ ഒരു മ്യൂസീഷ്യൻ ആവണമെന്നൊരു ആഗ്രഹം എബിനുണ്ടോ?
1: എനിക്ക് ഉണ്ട്, ഒരുപാട് അധികം ഉണ്ട്. ഞാൻ ഇത് പരിശീലിക്കുന്നത് ഇതുകൊണ്ടാണിത്.
0: അതെ അല്ലേ? അതെ. അപ്പൊ മ്യൂസിക് ഡയറക്ടർ ആയിട്ടും എബിൻ മാറും, അല്ലെങ്കിൽ മാറാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതെ അതെ. അപ്പൊ അങ്ങനെ ഒരു സ്വതന്ത്ര മ്യൂസീഷ്യൻ ആയിട്ട് അങ്ങനെ മാറാനും ഈണങ്ങൾ പുതിയത് കണ്ടുപിടിക്കാനും ഈ കൊച്ചു കലാകാരൻ ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോ അത്രയും കോൺഫിഡന്റ് ആയിട്ട് തന്നെ എബിൻ പറയാണ് എനിക്ക് ആവണം അങ്ങനാണ് എന്നുള്ളത് അല്ലേ.
1: യെസ്.
0: അപ്പൊ നമ്മുടെ പാരന്റ്സും ടീച്ചേഴ്സും എല്ലാം സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പെർഫോമർ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഞാൻ കീബോർഡ് വായിക്കുന്നതാണ്, സാധാരണ നമ്മൾ സ്കൂളിങ്ങിലൊക്കെ കീബോർഡ് വായിക്കുന്ന അല്ലെങ്കിൽ വയലും വായിക്കുന്ന ഗിറ്റാർ വായിക്കുന്ന ചേട്ടന്മാരുടെ ഒക്കെ ഒരു ക്രഷ് ഒക്കെ തോന്നാറുണ്ട്, ആ ഒരു ഇഷ്ടം. അങ്ങനെയൊക്കെ എബിൻ്റെ അടുത്ത് ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെയാണ് എബിനോട് കീബോർഡ് വായിക്കും എന്ന രീതിയിലൊക്കെ ഉണ്ടോ?
1: നമ്മള് കീബോർഡ് വായിക്കും എന്ന് പറഞ്ഞാൽ എല്ലാരും നമ്മളെ ശ്രദ്ധിക്കും. ആരെയും കീബോർഡ് വായിക്കുന്നവരും ഗിറ്റാർ വായിക്കുന്നവരും അല്ലെ വയലും വായിക്കുന്നവരും ഇവരൊക്കെ കുറവാ. ഓരോരുത്തർക്കും ഓരോ കഴിവാണല്ലോ.
0: ചിലര്
1: സ്പോർട്സിലായിരിക്കും, ചിലപ്പോ ചിലർ ആർട്സിലായിരിക്കും. അന്നേരം ഇതിനകത്ത് ആർട്സിൽ വന്നാല് തന്നെ ഈ കീബോർഡ് ഒക്കെ ചെയ്യുന്നവർ കുറവായിരിക്കും.
0: ശ്രദ്ധിക്കും
1: മിക്ക ആൾക്കാരും ഡാൻസ് മ്യൂസിക് ഇതിനൊക്കെയുള്ള മേഖലയിലൊക്കെ.
0: അപ്പൊ കീബോർഡ് എന്ന് പറയുമ്പോൾ കുറച്ച് റെയർ ആണ്. നമ്മള് സ്കൂളിലൊക്കെ ഒരു സ്റ്റാർ ആണോ?
1: അതെ
0: അതെ അതെ. അപ്പൊ അങ്ങനെ ഇപ്പോ കീബോർഡ് ഇപ്പൊ സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകാറുണ്ടോ കീബോർഡ് ഒക്കെ, അല്ലാതെ പ്രാക്ടീസ് എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ കൊണ്ടുപോകാറുണ്ടോ? പെർഫോമിന് അല്ലാതെ
1: കൊണ്ടുപോകാറുണ്ടോ? ഫോമിങ്ങിന് അല്ലാതെ ഞാൻ കൊണ്ടുപോകാറുള്ളത് ഭയങ്കര
0: കുറവാണ്.
1: കാര്യം ഇത് ഒരു വലിയ ബൾക്കി ഇൻസ്ട്രുമെന്റ് ആണ്, കൊണ്ടുപോകാനുള്ള ഇതാ ബുദ്ധിമുട്ടാ അങ്ങോട്ട് കൊണ്ടുപോകാൻ.
0: അപ്പൊ ഈ പ്രാക്ടീസിനൊക്കെ കൊണ്ടുപോകുമ്പോ സ്കൂളിലൊക്കെ ചേട്ടാ എനിക്ക് ഇതൊന്ന് വായിക്കോ, അല്ലെങ്കിൽ എബിൻ ഇതൊന്ന് വായിക്കോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ശല്യപ്പെടുത്താറുണ്ടോ?
1: ശല്യപ്പെടുത്താറുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാര്യം ഇത് ഇവരുടെ ഒരു കൗതുകമാണ് നമ്മൾ ഇതിങ്ങനെ ചെയ്യുന്നത്, അത് അവരുടെ ഒരു ആഗ്രഹമാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഒന്ന് കാണണം എന്നുള്ളത്. അന്നേരം നമ്മൾ അത് ചെയ്തു കൊടുത്തേ പറ്റൂ. ഓരോരുത്തർ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്.
0: തീർച്ചയായിട്ടും നമ്മുടെ ഒരു പാഷന്റെ പുറത്ത് അവരുടെ ഒരു എക്സൈറ്റ്മെന്റിനെ അതേ രീതിയിൽ ആസ്വദിപ്പിക്കുക അല്ലേ. അപ്പൊ അതുകൊണ്ട് എബിൻ അത് തീർച്ചയായിട്ടും അതൊരു ബുദ്ധിമുട്ടൊന്നും അല്ല, ഇഷ്ടമാണ് എബിന് അങ്ങനെ ഒരാള് പാടി ഇങ്ങനെ ചെയ്യുമെന്ന് പറയുമ്പോ അല്ലെ. അടിപൊളി. അപ്പൊ അതെനിക്ക് ഇഷ്ടപ്പെട്ടു എബിൻ. അപ്പൊ എബിൻ ഒരിക്കലും അത് ഒരു നമ്മൾ ചിലപ്പോൾ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ചിലര് ഒന്ന് ഇതൊന്ന് പ്ലേ ചെയ്യുമെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഇപ്പൊ സമയമില്ല ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എബിൻ ആ ഒരു ടൈപ്പ് അല്ല. അപ്പൊ ഞാനും അത് മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പൊ അടുത്തായിട്ട് നമുക്കൊരു പാട്ട് കേട്ടാലോ എബിൻ? അപ്പൊ അങ്ങനെ തീർച്ചയായിട്ടും എബിൻ അതിൽ ഇഷ്ടമാണ്, എബിന് ഇത് വായിക്കണം എന്ന് പറയുന്നത് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ അടുത്തത് ഏത് പാട്ടാണ് എനിക്കും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് എബിൻ പാടാൻ പോകുന്നത്?
1: അടുത്തത് ഇസ്രായേലിൻ നാഥനാം എന്ന് പറഞ്ഞ പാട്ടാണ്.
0: അതെ, ബ്യൂട്ടിഫുൾ സോങ് ആണ് അല്ലെ. യെസ്. അപ്പൊ തീർച്ചയായിട്ടും ആ മനോഹരമായിട്ടുള്ള ഗാനം നമ്മുടെ എബിൻ ദാ ഇവിടെ പ്ലേ ചെയ്യാൻ പോവാണ്.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്. ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം. ഇത് റേഡിയോ സന്തുലം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പൊ ഇന്ന് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ഒരുപാട് വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും നമുക്ക് ഇങ്ങനെ എന്താ പറയാ, വിരലുകൾ കൊണ്ടൊരു മാന്ത്രികത തന്നെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എബിനാണ് ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റ് ആയിട്ട് എത്തിയിരിക്കുന്നത്. അപ്പൊ എബിന്റെ പാട്ടുകളും അതുപോലെ തന്നെ വളരെ ശക്തമായിട്ടുള്ള എബിൻ പറയാണ് ഞാൻ ഇന്നതാകും എന്ന് വളരെ ശക്തമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എബിൻ. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. അപ്പൊ എബിൻ, നമ്മൾ ഇങ്ങനെ പാട്ടുകൾ പാടി അല്ലെങ്കിൽ പാട്ടുകൾ പ്ലേ ചെയ്തുകൊണ്ട് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കീബോർഡിസ്റ്റ് എന്ന രീതിയിൽ തന്നെ അതിനൊരു പാഷൻ വിത്ത് പ്രൊഫഷൻ ആക്കണമെന്ന് തന്നെയാണ് എബിന്റെ ആഗ്രഹം അല്ലെ. അപ്പൊ ഈ ഒരു പഠനത്തെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ട് തന്നെ ഇത് കൂടെ കൊണ്ടുപോകാം അല്ലെ. അപ്പൊ അത് ഈ ഒരു 9th standard പഠനവും ഈ ഒരു പാഷനും എങ്ങനെയാണ് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത് എബിൻ?
2: ഞാൻ എനിക്ക് രാവിലെ 9 മണിക്ക് സ്കൂളിലെത്തണം, അവിടെ പോയിട്ട് കുറെ പഠിക്കണം. എനിക്ക് സാധാരണ സ്റ്റുഡൻസിന് 8 പീരീഡ് ഉണ്ടെങ്കിൽ എനിക്ക് 9 പീരീഡ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 2 ട്യൂഷൻ. അങ്ങനെ ഞാൻ വീട്ടിലെത്താൻ തന്നെ ഒരു 7:30-8 മണിയാകും. അങ്ങനെ ഈ സമയത്ത് ഞാൻ എത്തിയിട്ട് വീട്ടിൽ വന്ന് ഫ്രഷ് ആവും. ഫ്രഷ് ആയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ വേറെ ഒന്നുമില്ല, വീട്ടുകാരുടെ അടുത്ത് ആരുടെയും വലുതായിട്ട് സംസാരിക്കത്തില്ല.
1: പിന്നെ അത് പറ്റില്ല,
2: ഫ്രീ ടൈം കിട്ടുമ്പോ
1: ഒരു മണിക്കൂറെങ്കിലും
2: സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് ഇത് സംസാരിക്കുന്നത് ഞാൻ ഇത് കീബോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടാ ഫസ്റ്റ് പ്രയോറിറ്റി. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് ഇവരുടെ അടുത്ത് നിന്ന് സംസാരിക്കുന്നത്. ഇത് ചെയ്യുമ്പം ഇതിനകത്ത് ചെയ്ത് ഞാൻ അങ്ങ് ഇതിനകത്തോട്ട് മുഴുകിയിരുന്നു. പിന്നെ ആരും വിളിച്ചാലൊന്നും അറിയത്തില്ല. അതാ ഞാൻ പറഞ്ഞത്, സംസാരിക്കത്തൊന്നും ഇല്ല അവരുതായിട്ടൊന്നും.
1: അതെ. അപ്പൊ എന്തായാലും എബിന് സംസാരിക്കാൻ പോലും സമയമില്ല, കാര്യം ഒരുപാട് പഠിക്കാനുണ്ട്. 9th standard ആണ്. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരമെങ്കിലും ഒരു ദിവസം ഈ ഒരു കീബോർഡിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ ഒരു മനസ്സിനൊരു സുഖമില്ല. അപ്പൊ അതുകൊണ്ട് അതെ അല്ലെ, എല്ലാ ദിവസങ്ങളും ആ ഒരു ഡെയിലി റുട്ടീൻ പോലെ വായിക്കാൻ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അല്ലെ. എങ്കിലും എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്, വീട്ടിൽ സംസാരിക്കണം കേട്ടോ. അപ്പൊ അങ്ങനെ എബിൻ, സമയം തീരെ ഇല്ല, ഈ ഒരു ടൈമില്ല, 9th ആണ്. പക്ഷെങ്കിലും ആ ഒരു എന്താ പറയാ, കീബോർഡിനോടുള്ള സ്നേഹം കൊണ്ട് കുറച്ചു നേരമെങ്കിലും അത് പ്ലേ ചെയ്യാൻ വേണ്ടി സമയം കണ്ടെത്തുമെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു കീബോർഡിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസും എല്ലാ ആർട്ട് ഫോംസിലും അതുണ്ട്. എങ്കിലും നമുക്കിപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ പറയുമ്പോൾ ക്രിയേറ്റീവ് ആയിട്ട് അതിന്റെ സ്കിൽസും ഒക്കെ ഒരുപാട് വേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിന് പഠിക്കാൻ ഇപ്പൊ അത് എങ്ങനെയാണ് എന്ന് കറക്റ്റിന് കിട്ടുന്നവരെ അതൊരു ബുദ്ധിമുട്ടാണ് ആ ഒരു ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിലിംഗിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ആ ഒരു സ്കിൽസും ക്രിയേറ്റിവിറ്റിയിലേക്ക് ഒക്കെ പോകുമ്പോൾ?
2: ഈ കീബോർഡ് എന്ന് പറഞ്ഞാൽ മേഖലയിൽ നമുക്ക് ക്രിയേറ്റിവിറ്റി, ടെക്നീക്, എക്സ്പ്രഷൻ, ഇത് ഈ 3 elements ആണ് ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മളൊരു പാട്ട് കേൾക്കുന്നു, പാട്ട് കേൾക്കുമ്പോൾ അതൊരു വേറൊരു രീതിയിലായിരിക്കും ആ പാട്ടിൻ്റെതായിട്ടുള്ള അതിൻ്റെതായ രീതിയിൽ. നമ്മൾ ഇതിനകത്തോട്ട് ചെയ്തെടുക്കുമ്പം ഇതിനകത്ത് വോക്കൽസ് ഇല്ല, ലിറിക്സ് ഇല്ല, നമുക്ക് ഇതിനകത്ത് ലിറിക്സ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല, മനസ്സിലായ. അങ്ങനെ നമ്മൾ വേറൊരു രീതിയിലായിരിക്കും നമുക്ക് ഇതിനകത്ത് പാട്ട് റീക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. അന്നേരം ഇതൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ റീക്രിയേറ്റ് ചെയ്തെടുക്കാൻ നോക്കും. എത്ര ക്രിയേറ്റീവായിട്ട് നമ്മൾ

0: ക്രിയേറ്റ് ചെയ്യുന്നു അത്രയും കേൾക്കുന്നവർക്ക് ഒരു എൻജോയബിൾ ആയിരിക്കും, ഭയങ്കര അവർക്ക് കേട്ടിരിക്കുമ്പോ കേട്ടോണ്ടിരിക്കാൻ തോന്നും. അത് കണക്കുള്ള ഒരു ഇതാണ്, അത് കണക്കുള്ള ഒരു മേഖലയാണ് ഇത്. നമ്മള് എന്തോ ചെയ്യുന്ന എന്തോ ടാർഗറ്റ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേൾവിക്കാർക്ക് അത്ര നേരം കേട്ടിരിക്കാൻ നോക്കണം, മടുക്കരുത്.
1: അതെ അതെ അതെ, കേൾവിക്കാരെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവർക്ക് അതൊരു മടുപ്പ് അല്ലെങ്കിൽ അതിൽ നിന്ന് സ്കിപ്പ് ചെയ്യണമെന്ന് തോന്നരുത് അല്ലെ. ഇപ്പൊ ഒരു പെർഫോമിങ് എന്ന രീതിയിലാണെങ്കിലും അല്ലാതെ ഒരു ട്യൂണിങ്ങിലേക്ക് പോകുമ്പോഴും അതൊരു മടുപ്പ് തോന്നാത്ത രീതിയിലുള്ള ക്രിയേഷൻസ് ഉണ്ടാവണമെന്നല്ലേ. അപ്പൊ അതെ, അപ്പൊ അങ്ങനെ പറയുമ്പോൾ തന്നെ ഈ ഒരു നമ്മൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വിസ്മയം തന്നെയാണ് അല്ലെ. ഇപ്പൊ ഒരു സിനിമയുടെ കാര്യത്തിൽ ഒരു ഒരു എന്താ പറയുക, ഒരു ആത്മാവ് തന്നെയാണ് സംഗീതം എന്ന് പറയുന്നത്. ഇപ്പൊ പല സിനിമകളുടെയും ഒരു ബി ജി എംസിലൊക്കെയാണ് പല രംഗങ്ങൾ നമ്മുടെ മനസ്സിൽ ഓടി എത്തുന്നത്. ഇപ്പൊ മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞ സിനിമയിൽ എന്താ മ്യൂസിക് ഡയറക്ടർ ചെയ്തിട്ടുള്ള ബി ജി എമ്മിലാണ് അതിന്റെ ത്രെഡ് കിടക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ എബിൻ പറഞ്ഞ കാര്യം അത് തന്നെയാണ്, ഒരിക്കലും മടുപ്പും ആ ഒരു ക്രിയേഷൻ അപ്പുറത്തേക്ക് പോകരുത്. ആ കേൾക്കുന്നവർക്ക് അതിൽ തന്നെ സ്റ്റിക്കോൺ ആയിട്ട് നിൽക്കാൻ സാധിക്കണം എന്നുള്ളതാണ് അല്ലെ.
0: ഈ മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കാനായിട്ടാണ് ഈ മനുഷ്യർ മ്യൂസിക് എന്ന് പറഞ്ഞ ഒരു ഐഡിയ ഇൻവെന്റ് ചെയ്തിരിക്കുന്നത്. അന്നേരം ഈ മ്യൂസിക് ചെയ്യുമ്പം പിന്നെ എന്തെങ്കിലും മടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യമില്ല മ്യൂസിക്കിന്.
1: അതെ, മടുപ്പില്ലാതെ ഇങ്ങനെ പോവാണ് അല്ലെ. അപ്പൊ അങ്ങനെ
0: എൻജോയ് ചെയ്യാൻ,
1: യെസ്. അപ്പൊ തീർച്ചയായിട്ടും, അപ്പൊ എബിൻ, അപ്പൊ അങ്ങനെ പറയുമ്പോ ഫ്രീ ടൈംസ് കിട്ടാറില്ല എങ്കിൽ കൂടിയും തീർച്ചയായിട്ടും ഈ ഒരു പഠനത്തിനോടൊപ്പം ഇത് കൊണ്ടുപോകുമ്പോ ഒരു ഒരു റിലാക്സേഷൻ തന്നെയാണല്ലേ എബിൻ ഈ ഒരു. അതെ, അതെങ്ങനെയാണ് ഒരു മ്യൂസിക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കൊരു മനസ്സമാധാനമാണ് അല്ലെ, സന്തോഷമാണ്. അപ്പൊ അതെങ്ങനെയാണ് എബിൻ എബിന്റെ കാര്യത്തില്?
0: എന്റെ കാര്യത്തിൽ മ്യൂസിക് എന്ന് പറയുന്നത് എനിക്ക് മ്യൂസിക് ഇല്ലാതെ പറ്റത്തില്ലെന്നാണ്. അത് മ്യൂസിക് ഇല്ലെങ്കിൽ ഭയങ്കര ആ ദിവസം ഭയങ്കര ബോറായിരിക്കും, ഇങ്ങനെ നടന്നു പോകത്തില്ല. നമ്മള് പഠിക്കുന്നു, സ്കൂളിൽ പോകുന്നു, പിന്നെ ട്യൂഷൻ വന്നിരുന്നു, അവിടെ ഇരുന്ന് പഠിക്കുന്നു. നേരെ ഇതിന്റെ ഇടയ്ക്ക് ഒന്നുമില്ല, ഒരു
1: എന്റർടൈൻമെന്റ് ഇല്ല. അതെ, അപ്പൊ കുറച്ച് ട്യൂഷനും സ്കൂളിങ്ങും ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഇച്ചിരി ബോറിംഗ് ആണല്ലേ
0: എപ്പോഴും
1: പഠിത്തം. ടീച്ചേഴ്സൊക്കെ കേൾക്കും ഇത്, യെസ്. അപ്പൊ കുറച്ച് എന്നാലും എല്ലാ സ്റ്റുഡൻസും പറയുന്ന ഒരു കാര്യമാണല്ലേ, എപ്പോഴും നമ്മൾ പഠിത്തം എന്ന രീതിയിൽ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ബോറിംഗ് ആണ്. അപ്പൊ അതിനകത്ത് നിന്ന് ഡൈവേർട്ട് ചെയ്ത് മാറണമെങ്കിൽ ഇതുപോലുള്ള ഒരു ആർട്ട് ഫോം ഉണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിന് ഒരു സന്തോഷമാണ് എന്നാണ് എബിൻ പറയുന്നത്. തീർച്ചയായിട്ടും അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ പഠനത്തിനെയും ഇത് സഹായിക്കും ഒരു തരത്തിൽ അല്ലേ. അതെ, അപ്പൊ ഇപ്പൊ കുറച്ച് നേരം നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഒന്ന് ചെറിയൊരു ബ്രേക്ക് കൊടുത്ത് ഈ കീബോർഡിലേക്ക് പോകുമ്പോ പെട്ടെന്ന് നമുക്ക് ഒന്ന് റീഫ്രഷ് ആവും.
0: മെന്റൽ റീഫ്രഷ്മെന്റ് ആവും നമുക്കിത്. നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഫോക്കസ് ചെയ്തിരുന്ന് പഠിക്കാൻ പറ്റും. ഇത് കണക്കുള്ള റീക്രിയേഷണൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഏത് കാര്യമായാലും, പഠിക്കുന്നതായാലും ജോലി ചെയ്യുന്നതായാലും കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആർക്കായാലും മടുത്തുപോകും, അത് സ്വാഭാവികമാണ്. പക്ഷെ നമ്മൾ ഇത് കണക്കുള്ള ഒരു നമുക്ക് ഇങ്ങനെ ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ്, ഹോബീസ്, ഇത് കണക്കുള്ള ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്തിട്ട് എന്തായാലും ഫുഡ് കഴിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു ടി വി ഇട്ടൊരു സിനിമ ആണെന്ന്, ഇതെല്ലാം നമുക്ക് മനസ്സിനൊന്ന് ഇച്ചിരി ഫ്രഷ് ആക്കുന്ന ആക്ടിവിറ്റീസാണ്. നമുക്ക് ഇത് ചെയ്യുമ്പം പ്രത്യേകിച്ച് പണിയൊന്നും വേണ്ട, കഷ്ടപ്പെടേണ്ട, ഇരുന്ന് നമുക്ക് സുഖമായിട്ട് നമ്മുടെ സമയം എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. ഇതൊക്കെ അതൊക്കെ നമുക്ക് ഒരു മനസ്സിനൊരു സന്തോഷം തരുന്ന കാര്യങ്ങളാണ്.
1: അതെ, അപ്പൊ എബിൻ, അപ്പൊ എബിൻ അത് പറഞ്ഞപ്പോ എബിൻ പറയാണ് എന്ത് കാര്യമാണെങ്കിലും കുറച്ച് അധികം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മടുപ്പ് തോന്നും എന്നുള്ളത്. പക്ഷെ കീബോർഡ് പ്ലേ ചെയ്യുമ്പോൾ മടുപ്പ് തോന്നാറുണ്ടോ?
0: കീബോർഡ് ചെയ്യുമ്പോഴും ഓഫ്കോഴ്സ് മടുക്കും, രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ എന്തായാലും നടുവേദന എടുക്കും.
1: അപ്പൊ എല്ലാ കാര്യത്തിലും നമുക്ക് മനുഷ്യന്മാർക്ക് ഒരു മടുപ്പ് തോന്നും. അപ്പൊ അതിനൊന്ന് സ്കിപ്പ് ചെയ്ത് മറ്റെന്തെങ്കിലും കാര്യം ചെയ്തിട്ട് വീണ്ടും, അതെ, കീബോർഡ് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ കൂടിയും ഒരേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ മടുപ്പ് തോന്നുന്നു അല്ലേ. അതെ, അപ്പൊ അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കീബോർഡിൽ ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫാസ്റ്റ് നമ്പേഴ്സ്, വെസ്റ്റേൺ, ഈസ്റ്റേൺ, അതുപോലെ മെലഡീസ് എങ്ങനെയാണ്? ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാണ് എബിന്?
0: എനിക്ക് വെസ്റ്റേൺ മ്യൂസിക്കും ഇഷ്ടമാണ്, അതേസമയം ഈസ്റ്റേണും ഇഷ്ടമാണ്. കാരണം വെസ്റ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലവണ്ണം എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈസ്റ്റേൺ എന്ന് പറയുന്നത് നമ്മുടെ ആൾക്കാർ തന്നെ ഇറക്കിയ നമ്മുടെ കൾച്ചറിലുള്ള ഒരു സോങ് രീതിയാണ്. നമുക്കതുകൊണ്ട് നമ്മുടെ ആൾക്കാർക്ക് അത് ഭയങ്കരമായിട്ട് എൻജോയബിലിറ്റി ആയിരിക്കും. നമ്മുടെ ആൾക്കാർ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നതും ഈസ്റ്റേൺ കൾച്ചറിലുള്ള സോങ്സ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇത് ചെയ്തു കൊടുക്കുമ്പം നമ്മുടെ ഇവിടുത്തുള്ള ആൾക്കാരില്ലേ എന്തായാലും മെജോറിറ്റി ആയിട്ട് കേൾക്കുന്നത്, അന്നേരം അവർക്ക് ഇത് ഇഷ്ടപ്പെടും.
1: അതെ, തീർച്ചയായിട്ടും. അപ്പൊ അതായത് നമ്മുടെ ഇവിടെ കേരളത്തിൽ ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ത്യൻ കൾച്ചർ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മ്യൂസിക് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ്
0: ആണ്.
1: പുറത്തൊക്കെ ചെയ്യുമ്പോൾ വെസ്റ്റേൺ ടൈപ്പിലേക്ക് പോകും എന്ന് അല്ലേ?
0: പുറത്ത് ചെയ്യുമ്പോഴും വെസ്റ്റേൺ ചെയ്യണം, എന്നാൽ അതിന്റെ കൂടെ നമ്മൾ നമ്മുടെ കൾച്ചറും അവിടെ എക്സ്പ്രസ് ചെയ്യണം.
1: അന്നേരം
0: അന്നല്ലേ നമ്മുടെ നമ്മൾ ഇവിടെ ഇങ്ങനെ സ്ഥലത്ത് നിന്നാണ് വരുന്നത്, ഇവിടുത്തെ ഈ സോങ് രീതികൾ ഇങ്ങനെയാണ്, ഇത് ഇത്ര നല്ല കേൾക്കാൻ നല്ല ഒരു എൻജോയബിൾ
1: ആയിട്ടുള്ള
0: അങ്ങനത്തെ ഉള്ള പാട്ടാണ് അവിടുത്തെ ആൾക്കാർ അറിയത്തുള്ളൂ.
1: അത് കൊള്ളാം കൊള്ളാം, തീർച്ചയായിട്ടും അത് ബെസ്റ്റ് ആണ്. ഈ കീബോർഡിലൊക്കെ കൂടുതലും ആൾക്കാർ

0: ആണ് ട്രൈ ചെയ്യുന്നത്. ഇപ്പൊ സ്റ്റീഫൻ ദേവസ്യൊക്കെ കൂടുതലും നാട്ടിൽ വരുമ്പോൾ എല്ലാം ചെയ്യുന്നുണ്ട് മിക്സ്. പക്ഷേ ഇത് എബിൻ പറയുന്നത് നമ്മുടെ കൾച്ചർ ഇതാണ്, നമ്മുടെ സംഗീതം ഇതാണ് എന്നുള്ളത് വൈഡായിട്ട് വേൾഡ് വൈഡായിട്ട് അറിയണമെന്നാണ് എബിന്റെ ആഗ്രഹം അല്ലേ? ആ അതെ. അപ്പൊ അങ്ങനെ ആവട്ടെ. അപ്പൊ എബിന്റെ ഒരു ഐഡന്റിറ്റി കീബോർഡിസ്റ്റ് എന്ന രീതിയിൽ എങ്ങനെയായിരിക്കും?
1: അങ്ങനെ ആയിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പം ആർട്ടിസ്റ്റ്, ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അയാൾ ചെയ്യുന്ന ഈ ആർട്ട് ഫോമിന്റെ ഒരു ഇതായിരിക്കും, ഫേസ് കാർഡ് ആയിരിക്കും ഈ ഒരു. ഫോർ എക്സാമ്പിൾ കീബോർഡ് എടുക്കുന്നു, നമ്മൾ കീബോർഡ് എടുത്തു കഴിഞ്ഞാൽ ഈ കീബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫീൽഡിന്റെ ഫേസ് കാർഡ് എന്ന് പറയുന്നത് സ്റ്റീഫൻ ദേവസ്യയാണ്. നമ്മള് നീ കീബോർഡ് വായിക്കൂ, ഓ നമ്മുടെ സ്റ്റീഫൻ ദേവസ്യയുടെ ഏരിയ
0: അല്ലേ. അപ്പൊ അതിനീ പറയേണ്ടത് നമ്മുടെ എബിന്റെ ഏരിയ അല്ലേ എന്ന് പറയണം അല്ലേ, അതല്ലേ ഉദ്ദേശിച്ചത്. അല്ല അങ്ങനെ ആവട്ടെ. അപ്പൊ ഒരു സ്റ്റീഫൻ ദേവസ്യയുടെ ഒരു സ്റ്റൈലിംഗ് അല്ലേ, അല്ലെങ്കിൽ കീബോർഡ് എന്ന് കേൾക്കുമ്പോൾ ഈസ് ഇക്വൽ ടു സ്റ്റീഫൻ ദേവസ്യ എന്നാണ് നമുക്ക് തോന്നുന്നെങ്കിൽ, ഇനി ഭാവിയിൽ അതൊരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ എബിൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ മനോഹരമായിട്ട് എബിൻ ആ ഒരു കീബോർഡിന്റെ അയാൾക്ക് കൈവിരലുകൾ കൊണ്ടുള്ള വിസ്മയം മാത്രമല്ല, സംസാരത്തിലും എബിൻ അടിപൊളിയായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോ എബിൻ തീർച്ചയായിട്ടും അടുത്തൊരു പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ്. സംസാരം മാത്രമല്ല, ശ്രോതാക്കൾക്ക് എങ്ങനെയാണ് എബിൻ ഇതൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ പാട്ട് ഏതൊക്കെയാണെന്നൊക്കെ കേൾക്കാൻ ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ അടുത്ത പാട്ട് ഏത് പാട്ടായിരിക്കും എബിൻ നമുക്ക് വേണ്ടി പ്ലേ ചെയ്യുന്നത്?
1: അടുത്ത പാട്ട് ഒരു തമിഴ് പാട്ടാണ്, ഏതോ ഒരു പാട്ടേ എൻ കാതൽ കേൾക്കും.
0: ആ പാട്ട് നമുക്ക് കേൾക്കാം അല്ലേ. അപ്പൊ നമ്മുടെ എബിൻ അടുത്തത് ഒരു തമിഴ് സോങ് ആണ് നമുക്ക് വേണ്ടിട്ട് പ്ലേ ചെയ്യാൻ പോകുന്നത്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. നമ്മളിങ്ങനെ കീബോർഡിലെ വിസ്മയം, കീബോർഡിനെ പറ്റി ഒരു

0: ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്കറിയില്ല, പക്ഷെ എങ്കിലും അത് കേട്ടിങ്ങനെ ഇരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൂടുതലും ഞാനൊരു എൻ്റെ ഒരു കൗമാര കാലഘട്ടത്തിലൊക്കെ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി തുടങ്ങിയത് എബിന് സ്റ്റീഫൻ ദേവസി ആണെങ്കിൽ എനിക്ക് നോട്ട്ബുക്ക് എന്ന ചിത്രത്തിൽ പിയാനോ വായിക്കുന്ന ഒരു പയ്യനുണ്ടായിട്ട് നമ്മുടെ മെജോജ് സാർ, അതെനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു. അപ്പം അങ്ങനെ അതിലൊരു മാജിക് ഇങ്ങനെ തീർക്കുന്നതും അതിനെ പറ്റിയാണ് എനിക്ക് കൂടുതൽ അറിയുന്നത്. ഇപ്പം സിനിമകളിലൂടെയും നമുക്ക് പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുകൾ മാത്രമാണ്. അപ്പോൾ എബിൻ അതിൽ കുറച്ചും കൂടെ വൈഡായിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം എബിനിപ്പോൾ ഒരു പെർഫോം ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ മറ്റൊരാൾ പെർഫോം ചെയ്യുന്ന സമയത്ത് ഒരു സോങ് കേൾക്കുമ്പോൾ ആ സോങ്ങിൽ ഒരു കീബോർഡിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ ആ ഒരു സോങ്ങിൻ്റെ അകത്ത് കീബോർഡ് കൊടുക്കുന്ന ഒരു കോൺട്രിബ്യൂഷനെ പറ്റി തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും അല്ലേ? അപ്പം എങ്ങനെയാണ് അതൊന്ന് മനസ്സിലാക്കുന്നത്, ഈ കീബോർഡ് ഇതിന് അത്രമാത്രം പ്രാധാന്യം ഈ ഒരു പാട്ടിന് കൊടുക്കുന്നുണ്ട് എന്നെങ്ങനെയാണ് എബിൻ മനസ്സിലാക്കുന്നത്?
1: ഒരു പാട്ടാകുമ്പോൾ അതിനകത്ത് കുറെ ലെവൽസ് കാണും, വോക്കൽസ്, ബീറ്റ്, മെലഡി, പിന്നെ റിതം, ഇതിനൊക്കെ കുറെ ബീറ്റ് ലെവൽസ് കാണും. അല്ലെ, ഇതിനകത്ത് ഒരു എലമെന്റ് ആണ് നമ്മുടെ ഈ കീബോർഡ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു പാട്ട് പാടുമ്പോൾ വോക്കൽസ് മാത്രം എന്തായാലും വിട്ടു പാടിക്കഴിഞ്ഞാൽ കേൾക്കാൻ ഒരു സുഖം കാണത്തില്ല. അന്നേരം ഇതിന് ഒരു കേട്ടിരിക്കുമ്പോൾ ഒരു എൻജോയബിൾ ആയിട്ട് തോന്നാനായിട്ട് വേണ്ടിയിട്ടാണ് ഇവർ ഇതിനകത്ത് കീബോർഡ്, ഡ്രംസ്, പിന്നെ ഫ്ലൂട്ട്, ഇതിനൊക്കെയുള്ള കുറെ അധികം ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചാണ് ഒരു പാട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു പാട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കുറെ നേരം എടുക്കുന്നതും കുറെ ആൾക്കാരെ എടുക്കുന്നതും കുറെ ഇത് ഫണ്ടിങ് വേണ്ടി വരുന്നതും
0: കുറെ. ഇതിൽ കീബോർഡിന്റെ ഒരു കോൺട്രിബ്യൂഷൻ പ്രത്യേകിച്ചും എടുത്ത് കേൾക്കുമ്പോൾ മനസ്സിലാവോ അത് ഇത് ഇന്ന രീതിയിൽ ഇന്ന നോട്ടാണ് എന്നൊക്കെ മനസ്സിലാക്കുവോ എബിൻ?
1: ഇത് ചെയ്യുന്നതല്ലേ, അതുകൊണ്ട് എന്തായാലും എനിക്ക് മനസ്സിലാവും, മനസ്സിലാവാൻ പറ്റൂ.
0: അപ്പോ എബിൻ, എബിൻ ഇപ്പോ കീബോർഡിൽ ഇങ്ങനെ ഏകദേശം ഒരു 10 വർഷത്തിലധികമായിട്ട് ഒരു പഠനമാണെങ്കിലും അതില് ഒരു പാഷൻ എന്ന രീതിയിലാണെങ്കിലും അതിന്റെ ഒരു ഇന്നോവേഷൻസും കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പൊ അതില് ഇപ്പൊ എബിൻ തന്നെ തുടക്കത്തിൽ പറഞ്ഞു, ഞാൻ 5 വയസ്സിലാണ് ഈ ഒരു കീബോർഡ് പഠിക്കാനായിട്ട് തുടങ്ങുന്നത്, അതും എന്റെ അമ്മ ഇങ്ങനെ പറഞ്ഞു ഇന്ന ആള് പഠിപ്പിക്കും. അതിൽ നിന്ന് പിന്നീട് പതുക്കെ സ്റ്റീഫൻ ദേവസി അത് ഒരു ആ ഒരു മാജിക് മൈൻഡിലേക്ക് കൊണ്ടുവരികയും ആ പെർഫോമൻസ് കണ്ടുപഠിക്കുകയും ചെയ്തു. പിന്നീട് ഇതാ ഇപ്പോ എത്തി നിൽക്കുകയാണ് എബിൻ, ഒരുപാട് ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ഐഡിയസിലൂടെ ഒക്കെ ട്യൂൺസ് വരെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു 10 വർഷത്തെ ഒരു ജേണി വെച്ച് നോക്കുമ്പോൾ അന്നത്തെ കീബോർഡിസ്റ്റ് ആയിട്ടുള്ള എബിനിൽ നിന്ന് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഇന്ന് എത്തി നിൽക്കുമ്പോൾ തോന്നുന്നത്?
1: അന്ന് 5 വയസ്സുള്ള എന്നിൽ നിന്നും എനിക്കിപ്പം നല്ല മാറ്റമുണ്ട്, ഒരുപാട് പ്രോഗ്രസ് ഉണ്ട്, ഒരുപാട് മാറിയിട്ടുണ്ട്. അന്ന് 5 വയസ്സുള്ളപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ 1-2 വർഷം കഴിഞ്ഞിട്ടും പിന്നെയും എനിക്ക് സാർ എന്നെ സാർ പാടിപ്പിച്ചു തരുന്ന ഓരോ പാട്ടുകൾ മാത്രമേ എനിക്ക് ചെയ്യാൻ അറിയത്തുള്ളായിരുന്നു. എന്നാലും ഇപ്പം ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് അതിൽ നിന്നൊക്കെ ഒരുപാട് അറിയാം. വേറെ ഒരു പാട്ട് കേട്ടുകഴിഞ്ഞാൽ തന്നെ എങ്ങനെ ചെയ്തെടുക്കണം, ഒരു പാട്ട് എങ്ങനെ വേറെ രീതിയിലേക്ക് സ്റ്റൈൽ മാറ്റി എടുക്കാം എന്നിങ്ങനെ കുറെ അറിയാം. നമ്മൾ ഒരു കാലം പൊയ്ക്കൊണ്ടിരിക്കും തോറും നമ്മൾ കൂടുതൽ കാര്യങ്ങൾ എന്തായാലും പഠിച്ചോണ്ടിരിക്കും. അത് പഠിക്കണം, അത് പഠിച്ചാലേ നമുക്ക് ഇതുകണക്കുള്ള ഒരു ഏരിയയിൽ നമുക്ക് ഇത് നിലനിന്ന് പോകാൻ പറ്റത്തു.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ശോഭിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, അത് പഠിക്കണം. എന്റെ അടുത്തും കൂടെ എനിക്ക് എബിൻ പറയുന്നിട്ട് അയ്യോ ഞാൻ പഠിക്കണോ എന്ന് തോന്നുകയാണ്. അപ്പൊ ഇനി പുതിയതായിട്ട് ഒരു കീബോർഡിസ്റ്റ്, ഇപ്പൊ കീബോർഡിസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ റെയർ ആണ് എന്നുള്ളത് എബിൻ തന്നെ പറയാണ്, കുറച്ച് റെയർ ആണ്. ഇപ്പൊ സ്കൂളിലാണെങ്കിലും വോക്കലിൻ്റെ അത് കാണും, അങ്ങനെ കുറെ ആർട്ട് ഫോംസ് ഒക്കെ വേറെ കാണും, പക്ഷെ കീബോർഡിസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് സംതിങ് ഡിഫറെന്റ് അല്ലെങ്കിൽ കുറച്ച് പേർക്കൊക്കെ ഉള്ളൂ ഇത്. അപ്പൊ അങ്ങനെ പുതിയതായിട്ട് ഇത് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ അവർക്ക് വേണ്ടിയിട്ട് കുട്ടി ശ്രോതാക്കൾ ഒരുപാട് പേരുണ്ട് കേൾക്കുന്നത്. അപ്പൊ അവരോട് എന്താണ് എബിന് പറയാനുള്ളത്? ഒരു കീബോർഡിസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന അല്ലെങ്കിൽ അത് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കൺഫ്യൂഷന് നിൽക്കുന്ന നമ്മുടെ കുഞ്ഞു ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് എന്താണ് പറയാനുള്ളത്?
1: ഇത് കീബോർഡ് പഠിക്കണമെങ്കിൽ നല്ലൊരു സാറിനെ കണ്ടുപിടിക്കണം, നല്ലൊരു ടീച്ചറിനെ കണ്ടുപിടിക്കണം. അതായത് ടീച്ചറിന്റെ അടുത്ത് നമ്മൾ എപ്പോഴും അവർ പറയുന്നത് കേട്ട് തലയാട്ടി ഇരുന്നാൽ പോരാ, നമ്മൾ അങ്ങോട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കണം, അങ്ങോട്ട് ഡൗട്ട്സ് ചോദിക്കണം. സാർ പിന്നെ ഈ ഒരു പാട്ട് എനിക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുമോ, ഈ ഒരു പാട്ട് പഠിക്കാൻ എന്നെ സഹായിക്കാമോ എന്ന് ചോദിക്കണം. അന്നേരം അവർക്ക് നമ്മളെ പഠിപ്പിക്കാനായിട്ട് അവർക്കും ഒരു ആഗ്രഹം തോന്നും. അതിനൊക്കെ നമ്മൾ ഇതിനൊക്കെ ചോദിക്കണം അവരുടെ അടുത്ത്. അത് പോരാഞ്ഞിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എപ്പോഴും, എന്തായാലും പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. ഒരു പാട്ട് തന്നെ ഒരു ചെയ്തെടുക്കാൻ പഠിച്ചാൽ പോരാ, പഠിച്ചു കഴിഞ്ഞാൽ അത് മറന്നു പോകും. അത് മറന്നുപോകാതിരിക്കാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, ഡെയിലി പ്രാക്ടീസ് എങ്കിലും ചെയ്യണം. ഇതുകണക്ക് നമ്മൾ ഓരോ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഇമ്പ്രൂവ് ചെയ്താൽ മതി. ഇമ്പ്രൂവ് അങ്ങനെ നമ്മൾ ഇതൊക്കെ ശ്രദ്ധിച്ച് ചെയ്താൽ മതി, ഫോക്കസ് ചെയ്യണം.
0: അതെ, അപ്പൊ തുടക്കത്തില് തീർച്ചയായിട്ടും കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് മനസ്സിലാവും എബിൻ പറഞ്ഞതാണ് തുടക്കത്തില് ഈ കേസ് എങ്ങനെയാണ്, ഇത് എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ടൈമിൽ നമ്മുടെ ഒരു ആഗ്രഹത്തെ മാറ്റി വെച്ചു, ഇത് പാടാണ്, ഇത് സ്കിപ്പ് ചെയ്യാം എന്ന് ചിന്തിക്കാതെ നിരന്തരമായിട്ടുള്ള പ്രാക്ടീസിൽ കൊണ്ടാണ് അത് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നത് അല്ലേ? അപ്പൊ എബിൻ അതുകൊണ്ട് അങ്ങനെ തെളിയിച്ചിട്ടുള്ള ഒരു കലാകാരൻ കാരനാണ്. നമ്മുടെ കുഞ്ഞു ശ്രോതാക്കൾ കേൾക്കുന്നുണ്ടെങ്കിൽ താല്പര്യമുണ്ട് പക്ഷെ പേടിയാണ്, എങ്ങനെയായിരിക്കും എന്ന് ചിന്തിക്കുന്നവരിലേക്ക് നിരന്തരമായ പ്രാക്ടീസും നല്ലൊരു അധ്യാപകനെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇബേം പറയുന്നത്. അങ്ങനെ മിടുക്കനായിട്ട് 14 വയസ്സുകാരനാണെങ്കിൽ കൂടിയും ഒരുപാട് സ്വപ്നങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കലാകാരനാണ് ഇബേൻ. അപ്പൊ ഒരു ഡ്രീം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സ്വപ്നം കാണും, ഒരു പഠനം അല്ലെങ്കിൽ ഒരു തൊഴിൽ എന്നതിലുപരി ഈ കലാപരമായിട്ടുള്ള മേഖലയിൽ ഒരു ഡ്രീം എബിന് കാണും. എന്തായിരിക്കും ഒരു ഡ്രീം എന്ന് പറയുന്നത്?
1: എന്റെ ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതിൽ അറിയപ്പെടണം
0: സ്റ്റീഫൻ ദേവസി പോലെ. അതെ, അപ്പൊ സ്റ്റീഫൻ ദേവസി വിട്ടൊരു കളിയില്ല, ഇവിടെ

0: നമുക്ക് തോന്നാറില്ല സാധാരണ. അവരും നമ്മൾ ഇങ്ങനെ ഒരു പാട്ട് കേട്ടോണ്ടിരിക്കുമ്പം, ഒരു ചെയ്തോണ്ടിരിക്കുമ്പം എത്ര നന്നായിട്ട് ചെയ്യുവാണെങ്കിൽ അവരത് കേട്ടിരുന്ന് പോകും.
1: ഇങ്ങനെ സ്റ്റേജിൽ കയറുമ്പോ എനിക്ക്, ഞാൻ ഇപ്പൊ വേദിയിൽ നിൽക്കുമ്പോ എത്ര വർഷം എന്ന് പറഞ്ഞാലും എനിക്ക് പേടിയാണ്. തുടക്കത്തെ എനിക്ക് പേടിയാണ്. അങ്ങനെ ഒരു സ്റ്റേജ് ഫിയറൻസ് ഉണ്ടോ?
0: അങ്ങനെ ഒരു സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്നു. എന്നാലും ചെയ്ത് വരുമ്പോ നമുക്ക് മാറും.
1: മാറല്ലേ? എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല. എന്ത് ചെയ്യും ഞാൻ? അതപ്പോ എനിക്കിങ്ങനെ തുടക്കത്തിൽ ഇങ്ങനെ ഒന്ന് കേറി കിട്ടി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. പക്ഷെ തുടക്കത്തിൽ എനിക്കൊരു നെർവസ്നെസ് ഉണ്ട്. അപ്പൊ അത് ഞാൻ ഒരു ടിപ്പ് ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട്, എങ്ങനെയാണ് എന്നുള്ളത്. പിന്നെ എന്തായിരിക്കും കേറുമ്പോ ഒരു നെർവസ്നെസ് ഉണ്ടാവുമ്പോ എങ്ങനെയായിരിക്കും ആ റുട്ടീൻ, എങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ടത് ഒന്ന് കേറുമ്പോ? എന്തൊക്കെയാണ് എബിൻ എങ്ങനെയൊക്കെയാണ് സ്റ്റേജ് പെർഫോമൻസിന് ഹാൻഡിൽ ചെയ്യുന്നത്?
0: കേറുമ്പോഴാണ് സ്റ്റേജ് ഫിയർ ഉണ്ടാകുന്നതെങ്കിൽ കേറുന്നതിനെ കുറിച്ച് ആലോചിക്കണ്ട, ഇറങ്ങുന്നതിനെ കുറിച്ച് ആലോചിച്ചാൽ.
1: അതെ അതെ, അത് കൊള്ളാം. അപ്പൊ കേറുമ്പോഴാണ് പക്ഷെ പെർഫോം നന്നായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഇതെനിക്ക് ചെയ്യണം എന്നുള്ളൊരു കോൺഫിഡൻറ് ഉണ്ടായിരിക്കണം അല്ലേ? അപ്പോ എബിന് ടെൻഷൻ ഒന്നും ഇല്ല. അപ്പൊ അതെ, എബിൻ വളരെ കൂളായിട്ടാണ് അത് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ഞാൻ സാധാരണ ഞാൻ ഈ ഒരു കുഞ്ഞി ആർട്ടിസ്റ്റിൻസിൻ്റെ അടുത്തൊക്കെ ചോദിക്കുമ്പോൾ പേടിയുണ്ട്, കേറുമ്പോൾ പേടിയുണ്ടെന്ന് പറയാം. പക്ഷെ എബിൻ, എനിക്ക് പേടിയൊന്നും ഇല്ല, അങ്ങനെ തന്നെ എബിൻ പറയുന്നത്. അത് തീർച്ചയായിട്ടും ഭാവിയിലും അത് ഉപകരിക്കട്ടെ. നമ്മുടെ ഒരു നമ്മളൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ നമ്മുടെ ഭയമാണ് ആദ്യം എടുത്ത് മാറ്റേണ്ടത് അല്ലെ? ഭയം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. എത്ര പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞാലും ഭയം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പൊ നമ്മുടെ ഒരു ആ ഒരു കഴിവിനെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മനോഹരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നല്ലൊരു ഒരു അതിഥി തന്നെയായിരുന്നു ഇന്നത്തെ സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. നമ്മുടെ കൂടെ കുറച്ച് നേരം ആണെങ്കിൽ ഭയങ്കര പെട്ടെന്ന് ടൈം പോയ പോലെ എനിക്ക് തോന്നുകയാണ് ഇതിനുമായിട്ടാണോ? എങ്ങനെ ഉണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്?
0: വന്നിരുന്നത് ഓർമ്മയുണ്ട്, ഇപ്പം തീരാൻ പോകുന്നത്.
1: വിഷമമുണ്ടോ? ഒരു ഒരു ഒരു വട്ടം കൂടെ ഒന്ന് വന്നാലോ, അങ്ങനെ ആഗ്രഹമുണ്ട്. ഇനി ഒരു സ്റ്റീഫൻ ദേവസി, ഇപ്പൊ എന്റെ ഒക്കെ മൈൻഡിൽ എന്താണെന്നറിയോ, ഇത് ഒരു സ്റ്റീഫൻ ദേവസി ആവാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ ഇനി ഭാവിയിലെ ഒരു സ്റ്റീഫൻ ദേവസി ആ ഒരു ടൈപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാനൊരു ഇന്റർവ്യൂ ചെയ്യാൻ വിളിച്ചാൽ വരുമോ?
0: പിന്നല്ലാതെ
1: വന്നല്ലേ പറ്റും. അപ്പൊ എനിക്ക് എടുക്കാൻ സാധിക്കട്ടെ. അത്രയും ഒരു ബ്രില്യന്റ് ആയിട്ടുള്ള, അത്രയും ഒരു പെർഫോമർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് എബിൻ മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് എന്ന് എനിക്ക് തോന്നുന്നു. അത് അങ്ങനെ തന്നെ ആ ഒരു സ്കെയിൽ അങ്ങനെ തന്നെ പോട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ ഇത്രയും നേരം ഈ ഒരു എക്സ്പീരിയൻസ് ഈ റേഡിയോ സാന്ത്വനത്തിൽ വന്നിരുന്ന് നമ്മുടെ സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലെ ഒരു കുട്ടി അതിഥിയായിട്ട് വന്നിരുന്ന് സംസാരിക്കുമ്പോൾ എന്താണ് അവസാനമായിട്ട് നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളോടും എന്നോടും ഒക്കെ പറയാനുള്ളത്?
0: നമ്മളൊരു മ്യൂസിക് കേൾക്കുമ്പോൾ ആ മ്യൂസിക് എൻജോയ് ചെയ്യാൻ നോക്കുക. അത് നല്ല രീതിക്ക് നമ്മൾ എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സമാധാനം കിട്ടും, നമുക്ക് മൈൻഡിനൊരു പ്രസന്റ് നേച്ചർ, ഒരു കാം നേച്ചർ കിട്ടും, നമുക്ക് നല്ല നമ്മുടെ ജീവിതം ഒരു സ്മൂത്ത് ആയിട്ട് പോകുന്നതാണ് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നല്ല നല്ല മ്യൂസിക് ഒക്കെ കേൾക്കാൻ നോക്കുക. അത് അത് കണക്ക് തന്നെ ഈ ഇപ്പൊ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് വരുന്ന കുട്ടികളുടെ അടുത്ത് ഇവർ നിങ്ങള് എന്തായാലും തെറ്റുന്നെന്നും പറഞ്ഞ് പകുതി കിട്ടുകൊണ്ട് പോകരുത്, അങ്ങ് കണ്ടിന്യൂ ചെയ്യണം. കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഇത് മാറി, നമുക്ക് ഒരു പ്രോബ്ലത്തിനോടുള്ള ഒരു പേടി മാറി, അത് നമുക്ക് നമുക്കൊരു ഇതായിട്ട് കിട്ടും, ഒരു ജീവിതത്തിന്റെ ഒരു പാർട്ടായി എനിക്ക് നമുക്ക് തോന്നും. നമുക്കിപ്പം ആദ്യമായിട്ടൊരു പാർട്ട് ചെയ്യുമ്പം തെറ്റുന്നു, തെറ്റുന്നെന്നും പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ശരിയാവത്തില്ല. അതുകൊണ്ട് നമ്മളത് കണ്ടിന്യൂ ചെയ്യണം, കൺസിസ്റ്റൻസി.
1: യെസ്, തീർച്ചയായിട്ടും തെറ്റുന്നെന്നും പറഞ്ഞ് നമ്മൾ ഇട്ടിട്ടൊന്നും പോകരുത്. നമ്മുടെ ഒരു കഴിവാണ് അല്ലെ, അതിനെ ഡെവലപ്പ് ചെയ്യുക. തീർച്ചയായിട്ടും അങ്ങനെ മനോഹരമായിട്ട് എബിൻ അതൊരു പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എബിൻ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ എബിൻ ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് ഇങ്ങനെ വളർത്തുന്നതിൽ പേരൻസിനും ടീച്ചേഴ്സിനും ഒക്കെ ഒരുപാട് പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ എബിനോടൊപ്പം ഇങ്ങനെ കട്ടക്കി നിൽക്കുന്ന മറ്റ് വ്യക്തികൾ ആരൊക്കെയാണ് എബിൻ?
0: എന്റെ അങ്കിൾ, എന്റെ സോളി അങ്കിൾ, പുള്ളിയുടെ പേര് സോളിസ്റ്റർ എന്നാണ്, ഞങ്ങള് സോളി എന്ന് വിളിക്കും, സോളി അങ്കിൾ. പുള്ളിയാണ് കീബോർഡ് ചെയ്യാൻ എന്നെ പഠിപ്പിച്ചത്.
1: ഓ ശരി ശരി ശരി.
0: ഈ മേഖലയിലോട്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും പുള്ളിയാണ്. പുള്ളി ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്നെ. ഏകദേശം ഈ 10 വർഷത്തിൽ എന്തൊക്കെ ചെയ്തെന്ന് പറയാൻ പറ്റത്തില്ല, അത്രയ്ക്കധികം ഉണ്ട്.
1: അതെ, അങ്ങനെ തുടക്കത്തിൽ ആ ഒരു 5 വയസ്സുകാരനെ ഇന്ന് കാണുന്ന രീതിയിൽ വലിയ ഹൈയിലേക്ക് ചിന്തിക്കാൻ പഠിപ്പിച്ചത് സോളി അങ്കിൾ ആണ്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ എബിൻ ആ ഒരു കാര്യം ഇപ്പോഴും ഓർക്കുകയാണ് തീർച്ചയായിട്ടും. പിന്നെ ആരൊക്കെയാണ് എബിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നത്?
0: പിന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ടിംഗ് ആയിട്ട് ഫാമിലി, ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാര്യം ഫ്രണ്ട്സ് എന്ന് പറയുമ്പം നമ്മൾ അവര് ഏകദേശം സെയിം ഏജ് ഗ്രൂപ്പിലായോണ്ട് നമ്മളെല്ലാരും ചിന്തിക്കുന്ന ഒരു ഏകദേശം ഒരു സെയിം രീതിയിലായിരിക്കും,
1: ഒരേ വേവ് ലെങ്ത് ആണ്. നിങ്ങൾ എല്ലാരും ഭയങ്കര കോൺഫിഡൻസ് ഉള്ള കുട്ടികളാണ് തോന്നുന്നു അല്ലേ? അത് ഭയങ്കര ഒരു വല്ലാത്തൊരു രീതിയിൽ ഇങ്ങനെ വേറിട്ട രീതിയിലൊക്കെ ചിന്തിച്ച് ഞാൻ അങ്ങനാണ്, അത് അത്രയും കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ പോലെ തന്നെയാണോ എല്ലാരും തോട്ട് പ്രോസസ് ഒക്കെ?
0: ഏകദേശം ഒരേ കണക്കാണ്. എന്നാലും ഞങ്ങൾ എല്ലാരും തമ്മിൽ പല വ്യത്യാസങ്ങളുണ്ട്, അംബീഷൻ, ഡ്രീംസ്, ഇതിലെല്ലാം വ്യത്യാസമുണ്ട്.
1: വ്യത്യാസമുണ്ട്. പക്ഷെ തോട്ട് പ്രോസസ് എല്ലാവർക്കും ഒരുപോലാണ്, നല്ല രീതിയിൽ വിജയിക്കണം എന്ന് തന്നെയാണ്. ഇപ്പോഴും ചെറിയ പ്രായത്തിൽ അതെ അടിപൊളിയായിട്ട് പോട്ടെ, നല്ല കുട്ടികളായിട്ട് തന്നെ മുമ്പോട്ട് പോട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് എല്ലാവരും. നല്ല

0: ഇതിൽ ഒരു ഡ്രീം ഉണ്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞ എബിന്റെ കൂടി ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നിട്ട് എനിക്ക് മതിയാവുന്നില്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ ഒരു എനിക്ക് തന്നെ എനർജി തന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ എനർജിയേക്കാൾ കൂടുതൽ എബിൻ ഇങ്ങനെ അടിപൊളിയായിട്ട് സംസാരിക്കുകയാണ്. അപ്പൊ എബിൻ, എന്നാലും ഈ ഒരു ടൈം ലിമിറ്റ് കൊണ്ട് നമുക്ക് ഏകദേശം നമ്മൾ പൈൻറ്റപ്പിലേക്ക് കടക്കുമ്പോൾ അവസാനമായിട്ട് ഇന്നത്തെ ഈ ഒരു അധ്യായത്തിൽ നമ്മൾ ആ ഒരു മാജിക്, ആ കൈവിരലുകളുടെ ഒരു മാജിക് കേൾക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു ഷോയിൽ. അപ്പൊ എന്തായാലും ഈ അവസാനം പാടുന്ന പാട്ട് ഏതായിരിക്കും എബിൻ ഇന്നത്തെ ഈ ഒരു അധ്യായത്തിൽ?
1: അവസാനം പാടാൻ പോകുന്ന പാട്ട് നമ്മുടെ പുലിമുരുകൻ സിനിമയിലെ കാടണയും കാറ്റിലമ്പേ കാനനമൈനി.
0: അത് എനിക്ക് വേണ്ടിയിട്ടുള്ള പാട്ടാണോ? അതെ. അപ്പൊ തീർച്ചയായിട്ടും ആ മനോഹരമായിട്ടുള്ള ഗാനം ദാ എബിൻ നമുക്ക് വേണ്ടി പ്രസന്റ് ചെയ്യാൻ പോവാണ്. ഇനിയും എബിന്റെ പാട്ടുകളൊക്കെ ഇങ്ങനെ കേൾക്കാനും ഇങ്ങനെ വർത്താനം, ഇത്ര കോൺഫിഡന്റ് ആയിട്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ കൂടെ വർത്താനം പറയാനും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ അധ്യായത്തിന്റെ സമയം ഏകദേശം കഴിയാറായോണ്ട് എബിന്റെ ആ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങോട് കൂടി നമ്മൾ ദാ ഇന്നത്തെ ഈ മനോഹരമായ നിമിഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നത് ഞാൻ ആതിരയാണ്. ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് സ്റ്റീഫൻ ദേവസിയെ പോലെ ആകാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കീബോർഡിസ്റ്റ്, യങ് മ്യൂസീഷ്യൻ ആയിട്ടുള്ള എബിൻ ആയിരുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയുടെ മറ്റൊരു മനോഹരമായിട്ടുള്ള അധ്യായവുമായി നിങ്ങളിലേക്ക് എത്തുന്നത് വരെ തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. സൈനിങ് ഓഫ്, ദിസ് ഇസ് ആർ ജെ ആതിര.

0: തിരുവനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.
2: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
3: Paru, നീ അറിഞ്ഞോ? ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ.
4: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
3: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ
3: ചിട്ടിയാണ് അടിച്ചത്.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
3: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
3: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
3: 9446340979.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
3: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
5: Really, we can grow together.
6: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഹലോ, നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന ലൈവ് ചാറ്റ് ഷോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഒരുപാട് പ്രത്യേകതയുള്ള ഒരു ദിവസം തന്നെയാണ് അല്ലേ? അപ്പോൾ വളരെ സ്നേഹത്തോടുകൂടി നിങ്ങളുടെ മനോഹരമായ ഓർമ്മകളൊക്കെ പങ്കുവയ്ക്കാൻ, ഞങ്ങളുടെ മനോഹരമായ ഓർമ്മകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ, നിങ്ങളുടെ സന്ദേശങ്ങളൊക്കെ വായിക്കാനായിട്ട് ഈ ഒരു ദിവസത്തിൽ എത്തിയിരിക്കുന്നു. ഞാൻ ബീന ഗോയര. എന്നോടൊപ്പം ഉള്ളത്
1: ഞാൻ രജനി ഗിരീഷാണ്.
0: അതെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ മെസ്സേജ് ചെയ്തോളൂ, നിങ്ങൾക്ക് നിങ്ങളുടെ എന്തൊക്കെ വിശേഷങ്ങളുണ്ടോ, നിങ്ങൾക്ക് വെഡിങ് ആനിവേഴ്സറീസ് അയക്കാം, അതുപോലെ തന്നെ ബർത്ത്ഡേ വിഷസ് അയക്കാം, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സന്ദേശം കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ലെ ഈ ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലൂടെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജുകൾ അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8 8 4 8 5 5 8 7 8 5.
1: പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കൊക്കെ ശുഭദിനം നേരുകയാണ്. ഇന്ന് സെപ്റ്റംബർ 22, ചൊവ്വ, 1202 കന്നിമാസം 6-ാം തീയതിയാണ്. അപ്പം ഇന്ന് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരു ശുഭ ചിന്ത പകർന്നുകൊണ്ട് ഞങ്ങൾ, ഞാനും ലൈവില് ബീന ഗുവേരയുമാണ് ഇരിക്കുന്നത്. നമുക്ക് ഒരു ശുഭചിന്ത പങ്കുവച്ചിട്ട് മുന്നോട്ട് പോകാം.
0: നമ്മളെപ്പോഴും നമ്മുടെ ശ്രോതാക്കളെ ഇങ്ങനെ പോസിറ്റീവ് എനർജി എത്തിക്കൊണ്ടാണ് നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. പ്രത്യേകിച്ച് രജനി ചേച്ചി വരുവാണെന്നുണ്ടെങ്കിൽ നല്ല നല്ല ശുഭചിന്തകളൊക്കെ ആയിട്ടായിരുന്നു വരാറുള്ളത് അല്ലേ?
1: അങ്ങനെയൊന്നുമല്ലേ, നമ്മുടെ ആർജേസൊക്കെ പറയാറുണ്ട്, അവരും ശുഭചിന്തകളൊക്കെ പങ്കുവയ്ക്കാറുമുണ്ട് അല്ലേ ബീന? അപ്പം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ശുഭചിന്തയാണ് ഇന്ന് പങ്കുവയ്ക്കാനുള്ളത്. പരിമിതമായ നമ്മുടെ ശേഷികളല്ല, അപരിമിതമായ ഇച്ഛാശക്തിയാണ് നമ്മുടെയൊക്കെ വിധി തീരുമാനിക്കുന്നത് എന്നുള്ളൊരു ചിന്തയാണ്. നമുക്ക് ഈ ഒരു കാര്യം എലാബറേറ്റ് ചെയ്ത് പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത് ബീന, പരിമിതികൾ എല്ലാവർക്കും ഉണ്ടാകാം അല്ലേ? ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രം ചെയ്യാതെ നമ്മുടെ ഇച്ഛാശക്തിക്ക് അനുസരിച്ച് നമ്മൾ ജീവിതം കരുപ്പിടിപ്പിക്കുമ്പോഴാണ് നമ്മുടെ മുന്നിൽ ഇങ്ങനെ പാതകൾ തുറന്ന് വരുന്നത്. ഇല്ല, എനിക്കിത് കഴിയില്ല, എനിക്കിതേ പറ്റത്തുള്ളൂ, എൻ്റെ പരിമിതി ഇത്ര മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരിടത്തിരുന്നാലൊന്നും നമുക്കൊരു കാര്യങ്ങളും നടക്കത്തില്ല. നമുക്ക് അഗാധമായ ഒരു ഇച്ഛാശക്തി നമ്മെ നയിക്കുന്ന ആ ഒരു പിന്നെ നമ്മുടെ മുന്നിലെ പ്രതീക്ഷ, അതാണ് പറയുന്നത്. ആ ഒരു ഇച്ഛാശക്തി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആർജവത്തോടുകൂടി നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പല ഇടങ്ങളിലും നമ്മൾ പിന്നീട് ചിന്തിക്കുകയും നമ്മൾ അവിടെ അന്ന് ഇരുന്ന് പോയെങ്കിൽ അങ്ങനെ അങ്ങ് ആയിപ്പോയേനെ എന്ന് ചിന്തിക്കുക അല്ലേ?
0: തീർച്ചയായിട്ടും നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാവാം, പക്ഷെ നമ്മളുടെ മനസ്സിനെ പുറകോട്ട് വലിക്കും അല്ലേ? നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്നപ്പോൾ പല തടസ്സങ്ങളും നമ്മുടെ മുന്നിൽ ഉണ്ടാകാം, പക്ഷെ ആ തടസ്സങ്ങളെയൊക്കെ നേരിട്ട് അതിനെയൊക്കെ തരണം ചെയ്ത് നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോഴാണ് നമ്മളുടെ ഒരു ഇച്ഛാശക്തി നമ്മൾ നേടിയെടുത്തു എന്നുള്ളൊരു മനസ്സന്തോഷം നമുക്കുണ്ടാകുന്നത്. അപ്പോൾ ഇച്ഛാശക്തി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാൻ കഴിയും അല്ലെ? നമ്മുടെ ലക്ഷ്യം നല്ലതിന് വേണ്ടിയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള പാതകൾ നമ്മൾ പോലും അറിയാതെ തുറന്ന്
1: വരും. അങ്ങനെയാണ് ജീവിതത്തിൽ വരുന്നത്. അപ്പം പിന്നീട് നമുക്കെപ്പോഴും ചിന്തിക്കാൻ കഴിയുന്നത്, നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ ഒന്ന് പതറി മാറി നിൽക്കാറുണ്ട്, കാരണം എനിക്കത് കഴിയുമോ, എന്നെ കൊണ്ടതിന് പറ്റുമോ. പിന്നീട് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മൾ താരതമ്യത്തിലേക്ക് പോകുമ്പോഴാണ്, ഒരു മറ്റൊരാളുമായി നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ചിലപ്പം ചില ന്യൂനതകളുള്ളതായിട്ടൊക്കെ നമ്മുടെ ഉള്ളിൽ ഒരു അപകർഷതാ ബോധവും അല്ലെ, ആ ഒരു പോസിറ്റീവ് തിങ്കിങ്ങും ഒരു കോൺഫിഡൻസ് കുറവും ഒക്കെ വരുമ്പോൾ നമുക്ക് നമ്മളപ്പോഴും ചിന്തിക്കും വേണ്ട, പിന്മാറാം എന്ന് ചിന്തിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ആ പിന്മാറാം എന്ന് ചിന്തിച്ച് നമ്മൾ നിന്നിടത്ത് നിന്ന് നമ്മൾ ഊർജം കൈവരിച്ച് ആർജവത്തോടെ മുന്നോട്ട് വന്ന് ആ ലക്ഷ്യം കൈവരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വലിയ സന്തോഷമുണ്ട് അല്ലേ ബീന?
0: നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ കഴിവുകൾ കുറച്ച്, നമ്മുടെ ശക്തി ചിലപ്പം

0: കുറച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് അങ്ങനെയല്ല. ഏറ്റവും വലിയൊരു കടിഞ്ഞാടാണ് മനസ്സെന്ന് പറയുന്നത്. നമ്മുടെ ശക്തി എന്താണോ അത് തിരിച്ചറിയാൻ അല്ലെങ്കിൽ തിരിച്ചറിയിക്കാൻ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് തന്നെയാണ്. മനസ്സോടുകൂടി നമ്മൾ എന്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചാലും ശരി തന്നെ അത് നല്ല രീതിയിൽ തന്നെ നടക്കുമെന്നുള്ളതാണ്. നമ്മളിപ്പോ ഒന്ന് വീണു, അപ്പോൾ വീണെടുത്ത് തന്നെ നമ്മൾ കിടക്കാം എന്ന് ഉദ്ദേശിച്ചാൽ അവിടെ കിടക്കാനേ നമുക്ക് കഴിയുള്ളൂ. പക്ഷെ നമ്മളുടെ മനസ്സോടുകൂടി നമ്മളൊന്ന് എഴുന്നേറ്റ് പൂർവ്വാധികം ശക്തിയോടുകൂടി അല്ലെ എഴുന്നേക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് മുന്നോട്ട് തന്നെ പോകാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്.
1: അതെ, പിന്നെ നമ്മളിപ്പം ചരിത്രം പരിശോധിച്ചാലും നമ്മുടെ ലോകോത്തര നിലവാരത്തിലുള്ള ഓരോരോ വ്യക്തിത്വങ്ങളെ നമ്മൾ എടുത്തു വച്ചാലും ഒക്കെ ശരി തന്നെ, അവരുടെയൊക്കെ ഒരു ഹിസ്റ്ററി നമ്മൾ വായിച്ചു നോക്കുമ്പോൾ പലയിടങ്ങളിലും പല ദുരന്തങ്ങൾക്കും അടിപ്പെട്ട് ദുരന്തത്തിൽ വീണ് ജീവിച്ച പല വ്യക്തികളും പിന്നീട് കാലിടറാതെ അവരൊക്കെ മുന്നോട്ട് വന്ന് ചരിത്ര വിജയം കൈവരിച്ച ഒരുപാട് വ്യക്തികളെ കുറിച്ചൊക്കെ നമ്മൾ നമ്മുടെ ഹിസ്റ്ററിയിൽ നമ്മുടെ ഓരോ ക്ലാസ് മുറിയിലും ടീച്ചേഴ്സ് നമുക്ക് വായിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ചരിത്ര താളുകളിൽ ഇടം പിടിച്ച ഒരുപാട് നവോത്ഥാന നായകന്മാർ, സാംസ്കാരിക സിനിമാ മേഖലയിലെ വ്യക്തിത്വങ്ങൾ, ഇവരൊക്കെ തന്നെ നമുക്ക് ഒന്ന് ചിന്തിച്ചാൽ ഒന്ന് ഇരുത്തി നോക്കിയാൽ കാണാൻ കഴിയും ഇവരുടെയൊക്കെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളെ ചിന്തിക്കും നമ്മുടെ ജീവിതം നമുക്ക് വലുത്, നമ്മൾ ചെറിയ ലോകം, ഈ ചെറിയ ലോകത്ത് ഞാനിവിടെയൊക്കെ ഇങ്ങനെ അങ്ങ് ഒതുങ്ങിക്കഴിഞ്ഞോളാം എന്നൊക്കെ ചിന്തിച്ച് ജീവിതം ഇങ്ങനെ കുറേ മുന്നോട്ട് പോയി കഴിയുമ്പോഴാണ് അങ്ങ് എത്തി നിൽക്കുമ്പോൾ അയ്യോ വേണ്ടായിരുന്നു അന്ന് എനിക്ക് ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു തന്നിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ശ്രോതാക്കളും ഉണ്ടാവും. ശരിയാണ്, അപ്പോൾ ഇപ്പം ഇന്ന് നമ്മളിങ്ങനെ ചിന്തിക്കുന്നു, അന്ന് നമുക്കതിന് കഴിഞ്ഞിരുന്നെങ്കിൽ. അപ്പം നമ്മൾ ഇനിയും താമസിച്ചിട്ടില്ല, ഏജ് ഒന്നും ഒരു വിഷയമേ അല്ല. അതുകൊണ്ട് നമുക്ക് കഴിയുന്നിടത്തോളം നമ്മൾ നമ്മുടെ ഇച്ഛാശക്തി ഉപയോഗിച്ച് വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോയി ലക്ഷ്യം കൈവരിക്കാൻ ശ്രമിക്കൂ എന്നതാണ് ഇന്നത്തെ ഒരു ശുഭചിന്തയിൽ പറയുന്നത്.
0: ചേച്ചി പറഞ്ഞത് കറക്റ്റാണ്. കാരണം ചേച്ചി പറഞ്ഞ കാര്യം, പല ഉന്നതകളിൽ എത്തിയ പല മഹാന്മാരുടെ പിറകിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ നോക്കുമ്പോൾ ശരിക്കും അവരിത്രയും കഷ്ടപ്പെട്ടാണോ ഇവിടെ എത്തിയത് എന്നൊക്കെ നമുക്ക് തോന്നാം അല്ലെ. ഒരുപാട് പേരുണ്ട് അങ്ങനെ. നമ്മുടെ ഹെലൻ കെല്ലറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാഴ്ച ഉണ്ടായിരുന്നില്ല, കേൾവി ഉണ്ടായിരുന്നില്ല അല്ലെ. പക്ഷെ എന്നിട്ടും എത്ര വലിയൊരു പ്രചോദനമാണ് അവർ നമുക്ക് നൽകിയത്. അപ്പൊ അങ്ങനെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നമ്മളൊക്കെ പൂർവാധികം എല്ലാ കഴിവുകളോടും കൂടിയ വ്യക്തികളാണ്. പക്ഷെ എന്നിട്ടും നമ്മളുടെ മനസ്സും നമ്മളുടെ മനസ്സ് പറയുന്നത് നമ്മൾക്കൊന്നിനും കഴിയില്ല എന്നുള്ള ആ ഒരു രീതിയാണ് പറയുന്നത്.
1: പിന്നെ ഈ പറയുമ്പം ഹെലൻ കെല്ലറെ കുറിച്ച് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ നമ്മുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കറെയാണ് ആലോചിച്ചത്. ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ചരിത്രം വായിച്ചാൽ പലയിടങ്ങളിലും കണ്ണ് നിറയാതെ കണ്ണ് നനയാതെ ആ ഒരു പേജ് മറിച്ച് അപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല എന്ന് നമുക്ക് കാണാൻ കഴിയുമല്ലേ. ഇപ്പോൾ ഒരുപാട് ദാരിദ്ര്യത്തിൽ നിന്നും, അതായത് തെരുവ് വിളക്കിൻ്റെ വെളിച്ചത്തിൽ പഠിച്ചു വന്ന അങ്ങനെ കുറേ യാതനകളുടെ ഒരു ബാല്യം പേറി ജീവിച്ച കുറേ അധികം മഹത് വ്യക്തിത്വങ്ങളുണ്ട് അല്ലേ.
0: തീർച്ചയായും
1: ചാർലി ചാപ്ലിൻ്റെ ആത്മകഥ വായിച്ചാൽ ബീന നമുക്ക് ഒരു വലിയ പുസ്തക രൂപത്തിലാണ് അത് ഇറക്കിയിരിക്കുന്നത്. അത് ഓരോ പേജിലും ചാപ്ലിൻ്റെ അതിദയനീയമായ ഒരു ജീവചരിത്രമാണ് ചെറുപ്പത്തിലുള്ള. അത് നമ്മൾ ഓരോന്നും ഇന്ന് പറയാൻ തുടങ്ങി ഇന്നത്തെ
0: നമ്മുടെ മഹാന്മാർ ആരെ എടുത്തു എന്ന് നോക്കിയാൽ തന്നെയും അവരുടെ പിറകിൽ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരുപാട് കഥകൾ ഉണ്ടാകാൻ പറയാൻ. പക്ഷേ അവരതൊന്നും വകവയ്ക്കാതെ അവരുടെ സ്വപ്നത്തിലേക്ക് മാത്രം അവരുടെ മനസ്സുകൊണ്ട് എത്തുകയായിരുന്നു ചെയ്തത്. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അല്ലെങ്കിൽ പ്രിയപ്പെട്ട ശ്രോതാക്കളോടും നമുക്ക് പറയാനുള്ളത് അതാണ് അല്ലെ. ഒരു വീഴ്ചയിൽ നമ്മൾ അല്ലെങ്കിൽ നമുക്ക് കഴിവില്ല എന്ന രീതിയിൽ നിങ്ങൾ പുറകോട്ട് നിൽക്കാതെ നിങ്ങളുടെ മനസ്സിന് ശക്തി കൊടുത്തുകൊണ്ട് മുന്നോട്ട് തന്നെ പോകാൻ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കഴിയട്ടെ എന്നാണ് നമ്മൾ പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ സ്വപ്നങ്ങളും ഒക്കെ വലിയ വലിയ രീതിയിലേക്ക് തന്നെ പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തതിന് ശേഷം തിരികെ എത്താം അല്ലേ ചേച്ചി.
1: അപ്പോൾ ഒരു ബ്രേക്കിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. നമ്മൾ ഈ ബ്രേക്ക് പറയുമ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു ഗാനം പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി ഇന്ന് വഞ്ചീശ മംഗളമാണ് നമ്മൾ വെച്ച് തരുന്നത്. തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിൻ്റെ ദേശീയ ഗാനമായ വഞ്ചീശ മംഗളമാണ് ഇപ്പോൾ ഞങ്ങൾ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത്. ഇത് 1947 ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായി ലയിക്കുന്നതുവരെ ഈ ഗാനമായിരുന്നു ആലപിച്ചിരുന്നത്. മഹാനായ മഹാകവി ഉള്ളൂർ ആണ് ഈ ഗാനം രചിച്ചത്. 1930 ആദ്യ പകുതിയിലാണ് ഈ ഗാനം രചിക്കപ്പെട്ടത്. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മയെ പ്രകീർത്തിച്ചാണ് ഈ ഗാനം എഴുതിയിരുന്നത്. 1947 തിരുവിതാംകൂർ ഇന്ത്യയിൽ ലയിക്കുന്നതുവരെ ഇവിടുത്തെ ദേശീയ ഗാനമായിരുന്നു ഇത്. അതായത് തിരുവിതാംകൂർ റേഡിയോയിലൊക്കെ ദിവസേന രാത്രി ഈ വഞ്ചീശ മംഗളം പാടിയാണ് അവർ അവസാനിച്ചിരുന്നത്. അപ്പൊ ഈ

0: ഗാനത്തിൻ്റെ ഒരു ആ ഒരു അറിവ് പറഞ്ഞു തന്നെങ്കിലേ ശ്രോതാക്കൾക്ക് ഇതെന്താണ് എന്ന് മനസ്സിലാകത്തുള്ളൂ.
1: തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു മനോഹര ഗാനം കേട്ടിട്ട് തിരികെ എത്താം. അപ്പോൾ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: പെണ്ണിന്റെ ചെറുക്കന് കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്നാ. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് തിരികെ എത്തുമ്പോൾ നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ബീന ഗുവേരയും എന്നോടൊപ്പം ഉള്ളത്
4: ഞാൻ രജനി ഗിരീഷാണ്.
3: അതെ രജനി ചേച്ചി, ഇങ്ങനെ വളരെ മനോഹരമായ ഒരു പാട്ട് കേട്ടതിന്റെ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഭയങ്കര പ്ലസന്റ് ആയിട്ടിരിക്കുകയാണ് ആ മുഖം.
4: വഞ്ചീശ മംഗളം കേട്ടാല് ആരാണ് പ്ലസന്റ് ആകാത്തത് അല്ലേ? തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിന്റെ ദേശീയ ഗാനമായിരുന്നു ഇത്. അപ്പം കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കൊക്കെ അറിയാം നമ്മള്, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് പറഞ്ഞ് പോയതാണ്.
3: അതെ, നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളും അത് ആസ്വദിച്ചു എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുകയാണ്. അപ്പോൾ നിങ്ങളത് ആസ്വദിച്ചെങ്കിൽ അത് ഞങ്ങളോടൊപ്പം ഷെയർ ചെയ്യുക. അപ്പോൾ ഷെയർ ചെയ്യേണ്ട

0: വാട്സപ്പ് നമ്പർ ഇതാണ്, 8848557 85.
1: പിന്നെ നമുക്ക് ഒരുപാട് മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ട്
0: ഒരുപാട്. രാവിലെ എല്ലാവരും നമ്മൾ അന്വേഷിക്കുകയാണ്. നമ്മുടെ ആദ്യം നമ്മുടെ സൗമ്യ അമലാണ് നമ്മൾക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് ഗുഡ് മോർണിംഗ് ഡിയോസ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗുഡ് മോർണിംഗ് സൗമ്യ, സുഖമായിട്ടിരിക്കുന്നു? ഇന്ന് എന്തുണ്ട് വിശേഷം? ഞങ്ങളിങ്ങനെ വഞ്ചീശം പാട്ടൊക്കെ ഇട്ട് കേൾപ്പിച്ചില്ലേ. അപ്പോൾ സൗമ്യ കേട്ടിട്ട് എന്തുണ്ട്, എങ്ങനെയായിരുന്നു ആ പാട്ട് ആസ്വദിച്ചത് ഒന്ന് പറയുക അല്ലേ? അപ്പോൾ ചേച്ചി, നമുക്ക് മെസ്സേജുകളിലൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരുപാട് വിശേഷങ്ങളൊന്ന് പറയാനുണ്ട്.
1: ഇന്ന് നാഷണൽ ഗേൾസ് നൈറ്റ് ഇൻ ഡേ എന്നാണ്. സ്ത്രീക്കായി ഇന്ന് നമുക്ക് ഒരു നൈറ്റ്, അതായത് നമ്മളൊക്കെ വളരെ തിരക്കിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒരു നാഷണൽ ഗേൾസ് നൈറ്റ് ഇൻ ഡേ ആണ് അത് ഇന്ന്. അപ്പം ദേശീയ ആ ഒരു ദിനം ഇന്ന് എങ്ങനെയാണ് നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകളൊക്കെ, ഇന്ന് എൻ്റെ ദിനമാണ്, ഇന്നത്തെ നൈറ്റ് എൻ്റേതാണ് എന്നാണ് പറയാൻ പോകുന്നതെന്ന്.
0: ഇപ്പോൾ ഈ ഒരു നൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചേച്ചി, നമ്മൾ സ്ത്രീകൾ എപ്പോഴും വീടുകൾക്കുള്ളിൽ കഴിയുന്ന ഒരു, അതല്ലെങ്കിൽ ജോലി, വീട്ടിലെ പാചകം കാര്യങ്ങൾ, ജോലി, വീട്, വീണ്ടും കുട്ടികൾ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ ഈ ഒരു ദിവസം നമ്മൾക്ക് ആഘോഷിക്കാം. ഓരോ ദിവസം
1: സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഇപ്പം എല്ലാവരും അങ്ങനെയൊന്നും അല്ല.
0: അതെ,
1: എല്ലാവരും ഒരുപാട് പുരുഷന്മാരൊക്കെ തന്നെ അവരുടെ ആ ഒരു ആഗ്രഹത്തെയൊക്കെ അംഗീകരിച്ചു കൊടുക്കുന്ന, നിനക്ക് പോകണോ എന്നാ നീ പോയിട്ട് പോയോ. പണ്ടുള്ള ആ കാലമൊക്കെ മാറി തുടങ്ങിയപ്പോൾ ഒറ്റയ്ക്ക് യാത്ര പോവുക, ഒറ്റയ്ക്ക് പോവുക, ഒന്ന് ആസ്വദിക്കാൻ പോവുക, പിന്നെ ഫ്രണ്ട്സിനോടൊപ്പം പുറത്ത് പോവുക, സിനിമയ്ക്ക് പോവുക, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിരുന്ന ഒരു ഫുഡൊക്കെ ആസ്വദിച്ച് കഴിക്കുക, ഇതിനോടൊക്കെ തന്നെ എല്ലാവരും യോജിച്ചു പോകുന്ന ഒരു കാലഘട്ടം എത്തിക്കഴിഞ്ഞു എന്നാണ്.
0: അതെ, പലപ്പോഴും നമുക്ക് എല്ലാവർക്കും തോന്നാറുണ്ട് ഇപ്പോൾ പലപ്പോഴും വൈകുന്നേരങ്ങളിലൊക്കെ ഒരു ചായ കുടിക്കണോ, അല്ലെങ്കിൽ ഒന്ന് ഫുഡ് വേറെ ഒന്ന് കഴിക്കണം, വീട്ടിലുണ്ടെങ്കിൽ തന്നെ ഫുഡ് കഴിക്കണം എന്ന് മനസ്സിൽ തോന്നുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ പോകാറുണ്ട് അല്ലേ. അപ്പോൾ അതൊരു രസമാണ്, കാരണം വല്ലപ്പോഴും ഒക്കെ ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്ത ആരുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ കൂടെ ഉണ്ടാകുമെങ്കിൽ അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി ആയിരിക്കും നമുക്ക് നൽകുക എന്ന് പറയുന്നത്.
1: തീർച്ചയായും. പിന്നെ ഈ നമ്മുടെ ഈ ഒരു നൈറ്റ് എന്ന് പറയുമ്പോൾ നൈറ്റിനൊരു സൗന്ദര്യം ഒന്ന് വേറെ തന്നെയാണ്. അപ്പം നമ്മൾ ഈ രാത്രിയിൽ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ വരുന്ന മനോഹരമായ ഒരു പാട്ടൊക്കെ കേട്ട് കുറച്ച് ഉച്ചത്തിൽ ആ പാട്ടൊക്കെ വെച്ച് അതിൽ ഉച്ചത്തിൽ ഒറ്റയ്ക്കൊന്ന് പാട്ട് പാടി ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു രസമുണ്ട്. നമുക്ക് ചിലപ്പോൾ നമുക്ക് കൂടെ ആരും ഉണ്ടായി എന്ന് വരത്തില്ല, നമുക്ക് ഒറ്റയ്ക്കൊന്ന് പോകണമെന്ന് തോന്നും. അപ്പോൾ ഈ നൈറ്റ് അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ടൗണിനുള്ളിൽ, ടൗണിന് പുറത്തേക്കുള്ള കാര്യം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ടൗണിനുള്ളിൽ നമ്മൾ സേഫ് തന്നെയാണ് എപ്പോഴും. ഈ നൈറ്റിൽ എവിടെയും നമ്മുടെ പോലീസ് വണ്ടികളൊക്കെ നൈറ്റ് പെട്രോളിങ്ങിനൊക്കെ ഉണ്ടാകും. അപ്പം നമുക്ക് ചില നൈറ്റിലൊക്കെ നമ്മളൊക്കെ പോകാറുണ്ട്. ഞാൻ എൻ്റെ കാര്യം മാത്രം പറയുന്നില്ല, കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ടായിരിക്കും. ഇപ്പം ഡ്രൈവിംഗ് അറിയാവുന്ന സ്ത്രീകളാണെങ്കിൽ കൂടി, ചിലപ്പോൾ വീട്ടിലെ രണ്ട് മൂന്ന് സ്ത്രീജനങ്ങളാണെങ്കിൽ കൂടി, നമുക്കൊന്ന് പുറത്തു പോയാലോ എന്ന് ചോദിക്കുമ്പോൾ അറ്റ് ടൈം തന്നെ ക്യുക്കായിട്ട് ആക്ഷൻ ചിന്തിക്കുക, ആക്ഷൻ എടുക്കുക, അവർ പോകും. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ സ്ത്രീകളൊക്കെ ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്.
0: തീർച്ചയായിട്ടും ചേച്ചി, രാത്രിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറയാതിരിക്കാൻ കഴിയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ പകലത്തെ ഈ ഒരു ബഹളങ്ങൾക്കൊക്കെ ഒരു ശാന്തി ലഭിച്ചുകൊണ്ട് രാത്രി വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ്. അതിൻ്റെ കൂടെ ഒരു ചെറിയ നിലാവും ചെറിയൊരു തണുപ്പും ആ ഒരു ചെറിയ വെട്ടമൊക്കെ ആകുമ്പോൾ ഒരു ഭംഗിയാണ് നമുക്ക് രാത്രി എപ്പോഴും ആസ്വദിക്കാൻ കഴിയുന്നതാണ്. നമ്മളെപ്പോഴും നമ്മുടെ ചിന്തകളെ അല്ലേ വളരെ ശാന്തമായിട്ട് കൊണ്ടുവരുന്ന നിമിഷങ്ങളെയാണ് ഈ രാത്രികളെന്ന് പറയുന്നത് അല്ലേ. പലപ്പോഴും നമ്മൾ രാത്രികളിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിക്കാറുണ്ട്. നമ്മൾ ഈ പകലിരുന്ന് ചിന്തിച്ച് കൂട്ടുന്നതിനേക്കാൾ അല്ലെങ്കിൽ ആസ്വദിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ രാത്രികളിൽ ആസ്വദിക്കാറുണ്ട്.
1: പിന്നെ നൈറ്റിൽ പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരാണ് കൂടെയുള്ളതുണ്ടെങ്കിൽ നൈറ്റിൽ നമുക്ക് ഒരു സ്ഥലത്തിരുന്നിട്ട് കുറേ പാടാം, നമുക്ക് തമ്മിൽ ഇങ്ങനെ ഒരു പാട്ടൊക്കെ പാടി ആസ്വദിച്ച് മുന്നോട്ട് പോകാം. പക്ഷേ നമ്മുടെ ബീച്ചിലിപ്പം നമുക്ക് പോയിരിക്കാൻ പറ്റാത്തൊരു നൈറ്റിൽ, നമ്മുടെ ബീച്ചിൻ്റെ തീരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്കതൊരു വലിയ വേദന ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ബീച്ചിനെ സ്നേഹിച്ചിരുന്ന എല്ലാവരും അതിൻ്റെ അരികിലോട്ടൊക്കെ ചെല്ലുമ്പോൾ ഇപ്പം പറയുകയാണ് നമ്മൾ, അയ്യോ കൊല്ലത്തുനിന്ന് ബീച്ച് നഷ്ടമാവുമോ എന്ന് നമുക്ക് തോന്നി തുടങ്ങുകയാണ്.
0: അതെ, ഇപ്പം കൊല്ലം ബീച്ച് നഷ്ടപ്പെട്ടു എന്നാൽ പോലും നമ്മൾ സ്ത്രീകൾ അങ്ങനെ ഒരു നഷ്ടങ്ങൾ നമ്മൾ ഏതൊരു ഭാഗമായാലും അതിനെ വളരെ മനോഹരമായി തന്നെ നമ്മൾ ആസ്വദിക്കാൻ ശ്രമിക്കാറുണ്ട്.
1: ഞാനൊക്കെ ഇടയ്ക്ക് ബീച്ചിൽ പോയിരുന്നിട്ട് പാടാറുണ്ട് നൈറ്റിൽ. ഞങ്ങൾ കുറേ ഒരു ഗ്യാങ്ങൾ തന്നെയുണ്ട്, അതിന് ജെൻഡർ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അടുത്ത് നിന്ന് എല്ലാവരും നമ്മുടെ അരികിലേക്ക് വന്ന് അവരും അവർക്ക് ഇഷ്ടമുള്ള പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് വിചിത്രമായി തോന്നിയത്, ഒരു ബംഗാളി വന്ന് എന്നോട് പറയുകയാണ് ഒരു ഹിന്ദി പാട്ട്.
0: അതെ ശരിയാണ്, നമ്മളുടെ ഒരു സന്തോഷം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്ന
1: ഞാൻ ഇങ്ങനെ പാടിക്കൊടുത്തു.

0: വളരെ മനോഹരമായിട്ട് ചേച്ചി പാടി. അതിന്റെ
1: മുഖത്തുണ്ടായ ഈ ഒരു സന്തോഷം ശരിക്കും പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാതെ, ഇത് മലയാളി ചേച്ചിയോട് പറഞ്ഞപ്പം എനിക്ക് വേണ്ടി പാടി തന്നില്ലേ എന്നൊരു അവരെ പരിഗണിച്ചു എന്നുള്ളത്.
0: അതെ, തീർച്ചയായിട്ടും ചേച്ചി ഇപ്പൊ പറഞ്ഞില്ലേ, കാരണം എന്ന് വെച്ചാൽ ആ ഒരു നിമിഷങ്ങൾ നമ്മൾ മാത്രമല്ല അവിടെ സന്തോഷിച്ചത്, നമ്മളുടെ ചുറ്റുമുള്ള ആൾക്കാരെ കൂടി നമുക്ക് സന്തോഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്.
1: അതാണ് പാട്ടിന്റെ ഒരു പാട്ട് സംഗീതത്തിന്റെ ഒരു മാസ്മരിക ശക്തി എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അവർണനീയമാണ്. അതിനെ വിവരിച്ച് നമുക്ക് തീർക്കാൻ പറ്റാത്ത അത്ര തരത്തിലാണ് സംഗീതം നമ്മുടെ ഉള്ളിലേക്ക് കയറി കൂടുന്നത്. അപ്പം ചില വ്യക്തികളൊക്കെ സംഗീതത്തിൽ അധിഷ്ഠിതമായി ജീവിച്ച ചില വ്യക്തികളൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് ഇനി ആ ഗാനം നിലച്ചു, ഇനി ആ ഗാനമില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മഹാന്മാരായ കടന്നുപോയ എത്രയോ ഗായകർ നമ്മുടെ കേരളക്കരയ്ക്ക് നഷ്ടപ്പെട്ടതിൽ ഏറ്റവും പ്രിയങ്കരനായിട്ട് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഇരിക്കുക നമ്മുടെ മണിച്ചേട്ടനെ, കലാഭവൻ മണിച്ചേട്ടന് പകർന്നു തന്ന ആ ഒരു നാടൻ പാട്ടിൻ്റെ ശീലുകളും ശീലങ്ങളും ഒക്കെ തന്നെ ഇന്നും മാഞ്ഞു പോകാതെ നമ്മുടെ മനസ്സിലിടും. അതിലും മഹാന്മാരായ ഒരുപാട് പാട്ടുകാരുണ്ട്. പക്ഷെ ഞാൻ എന്നാലും നമ്മുടെ സാധാരണക്കാർക്ക് പെട്ടെന്ന് നമ്മൾ ഓർക്കുമ്പം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആ മധുരിക്കുന്ന നാടൻ പാട്ടിൻ്റെ ആ ഒരു മുഖം ആണ് പെട്ടെന്ന് ഞാൻ ഓർത്തത്. പിന്നെ അപ്പം ഇന്ന് ഞങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന നാഷണൽ ഗേൾസ് നൈറ്റ് ഇൻ ഡേയിൽ നിന്ന് നമ്മൾ തുടങ്ങി, നമ്മൾ എവിടേക്കൊക്കെയോ.
0: തീർച്ചയായിട്ടും അത് നമ്മൾ പെൺകുട്ടികൾ മാത്രം ഒത്തുകൂടുന്ന ഒരു സദസ്സല്ല എന്ന് പറയാൻ കൂടിയാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ സൗഹൃദത്തിനായാലും അല്ലെങ്കിൽ പരസ്പരമായി, ഇപ്പം ചേച്ചി തന്നെ പറഞ്ഞു ബീച്ചിൽ ചെന്നിരുന്നപ്പോൾ ചുറ്റുമുള്ളവർ കൂടി നിങ്ങളിലേക്ക് വരാൻ തക്ക രീതിയിൽ നിങ്ങൾ ആഘോഷമാക്കിയ ആ ഒരു നിമിഷം എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്നൊരു ദിവസം മാത്രമല്ല, ഓരോ ദിവസങ്ങളും നമ്മൾ മറ്റുള്ളവരെ എങ്ങനെ സന്തോഷിപ്പിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ കാരണം ഒരാൾ സന്തോഷിക്കുന്നു എന്നറിയുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ടോ എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടോ എന്നുണ്ടെങ്കിൽ, ഒന്ന് പുറത്തു പോവുകയും അവരോടൊപ്പം കുറച്ച് നിമിഷങ്ങൾ ചിലവഴിക്കുകയൊക്കെ ചെയ്യാനുള്ള ദിവസമാണ് ഇന്ന്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഞങ്ങൾ കൂടി ഒന്ന് ഷെയർ ചെയ്തോളൂ. ഷെയർ ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848555785.
1: പിന്നെ ഇന്ന് എലഫന്റ് അപ്രീസിയേഷൻ ഡേ കൂടിയാണ്. അപ്പം ദേശീയ ആന അഭിനന്ദന ദിനം. ആന എപ്പോഴും അഭിനന്ദനം അർഹിക്കുന്ന ഒരു ജീവി തന്നെയാണ്.
0: പ്രേമികൾ എത്രയോ പേരുണ്ട്
1: കൂടി വരുന്നവർ. നമ്മൾ ചിന്തിക്കും ഇങ്ങനെ ആയിരക്കണക്കിന് ആനപ്രേമികള്, കൊച്ചുകുട്ടികൾ വരെ. പണ്ടൊക്കെ ആനയുള്ള സ്ഥലത്തൊന്നും ഒരു വ്യക്തികളും ഇല്ലായിരുന്നു. ഇപ്പൊ ആനയൂട്ട്, ആനയെ കുളിപ്പിക്കുന്നു, തിടമ്പ് വെക്കുന്നു, ഇതിനൊക്കെ തന്നെ എത്രമാത്രം കൊച്ചുകുട്ടികളും വ്ളോഗേഴ്സും ക്യാമറയും പുതിയ നമ്മുടെ ജെൻസി കുട്ടികളും ഒക്കെ ഇങ്ങനെ തിക്കി തിരക്കി പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.
0: ചേച്ചി ഉത്സവമൊക്കെ ആവുമ്പോഴെന്ന് പറഞ്ഞാൽ ഒരു ആനയെ എഴുന്നള്ളിച്ച് കൊണ്ടുവരാൻ, അമ്പലത്തിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ച തന്നെ ഭയങ്കരമാണ്. കാരണം അത്രയും ബ്ലോക്കാണ്, മുൻപിലും പിറകിലുമായിട്ട് കുറേയേറെ വണ്ടികളോടൊപ്പം തന്നെയാണ് ഈ ആനകളെ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്ന ഒരു കാഴ്ച നമുക്ക് കാണേണ്ടി വരുന്നത് അല്ലേ. അപ്പോൾ ആനയെ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ആനപ്രേമികൾ ഇന്നുണ്ട്. പക്ഷേ എന്നാൽ ഒരുപാട് പ്രശ്നങ്ങളും ഉത്സവത്തിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇന്നത്തെ ഒരു.
1: പിന്നെ നമുക്ക് ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഇന്ന് ദിവസത്തിൻ്റെ പ്രത്യേകതയൊക്കെ പറയുമ്പോഴും നമ്മുടെ മലവെള്ളപ്പാച്ചിൽ, കോട്ടപ്പുഴയിലെ മലവെള്ളപ്പാച്ചിൽ മരണം 5 കഴിഞ്ഞിരിക്കുന്നു. അതിശക്തമായ മലവെള്ളപ്പാച്ചിൽപ്പെട്ട് കാണാതായവരിൽ 3 മൃതദേഹമൊക്കെ കണ്ടെത്തി എന്നാണ് പറയുന്നത്. ഇതോടെ മരണം 5. പ്രദേശവാസിയായ ഒരു സ്ത്രീക്ക് വേണ്ടി തിരച്ചിൽ തുടരുകയാണ്. അപ്പോൾ ചിലയിടങ്ങളിലൊക്കെ നമ്മൾ ചൂർന്നു എന്നിരിക്കുമ്പം വരണ്ട പ്രദേശമായിരിക്കാം, കല്ലുകളും മണ്ണുകളും ഒക്കെ നിറഞ്ഞ വരണ്ട പ്രദേശമായിരിക്കാം. പക്ഷേ പ്രദേശവാസികൾക്കറിയാം അവിടെ മലവെള്ളപ്പാച്ചിൽ വരുന്നു. പക്ഷെ ഒന്ന് അന്വേഷിച്ച് ഒന്ന് തിരക്കിയിട്ടൊക്കെ നമ്മൾ ഇറങ്ങി നിന്നാൽ, നിമിഷം ഇറങ്ങി നിന്നാൽ നല്ലത്, നിമിഷങ്ങൾ കൊണ്ട് അവിടെയൊക്കെ മലവെള്ളം ഒഴുകി വന്ന് ഈ ജീവൻ എടുത്തുകൊണ്ട് പോകുന്നതാണ് നമ്മളൊക്കെ കാണുന്നത്. അപ്പോൾ ഇന്ന് ഇതിനോടനുബന്ധിച്ച് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ദുരന്തത്തിൻ്റെ ഈ ഒരു പശ്ചാത്തലത്തിൽ സംസ്ഥാനത്താകെ അനൗദ്യോഗിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നു. അപ്പം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചാരം നേടിയ ആളുകൾ കൂട്ടമായി എത്തുന്ന, അതായത് അനൗദ്യോഗിക വിനോദ കേന്ദ്രങ്ങളെന്ന് എടുത്തു പറയുന്നത്. അപ്പം നമ്മൾ അനൗദ്യോഗികം എന്ന് പറയുമ്പം സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു വ്ളോഗർ അല്ലെങ്കിൽ പോയിട്ടുള്ള ഒരാൾ വീഡിയോ പങ്കുവയ്ക്കുകയാണ്, അവിടേക്ക് മറ്റുള്ളവർ പോവുകയാണ്. അപ്പം അവിടെ ഒരു സെക്യൂരിറ്റി സ്റ്റാഫോ വനപാലകരോ ആരും ഉണ്ടാവില്ല, അലേർട്ട് ഉണ്ടാവില്ല, ബോർഡുകൾ ഉണ്ടാവില്ല. അപ്പം അവിടേക്ക് പെട്ടെന്ന് ഇറങ്ങി നിന്ന് മലവെള്ളപ്പാച്ചിൽ വന്നാണ് ഈ ഇത്രയും വ്യക്തികൾ കടന്നുപോയത്. അപ്പം അതിനെക്കുറിച്ചും ആണ് മുഖ്യമന്ത്രി ഇന്ന് ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്.
0: തീർച്ചയായിട്ടും ഒരുപാട് കനത്ത മഴയെ തുടർന്നാണ് ഈ ഒരു മേഖലയിൽ പെട്ടെന്ന് വെള്ളത്തിൻ്റെ ഒഴുക്ക് ശക്തമായത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇനി ഇങ്ങനെ അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാതിരിക്കും.

0: ിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കൃത്യമായ നിർദ്ദേശങ്ങൾ അധികൃതർ നൽകിയിട്ടുണ്ട്. അതൊക്കെ വളരെ ശക്തമായി തന്നെ നിങ്ങൾ കേൾക്കുക. അതുപോലെ തന്നെ അങ്ങനെയുള്ള പ്രദേശങ്ങളിലേക്ക് പോകാതിരിക്കുക. ഇപ്പം ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ നീലക്കുറിഞ്ഞി പൂത്ത് കിടക്കുന്ന സമയമാണ്. അപ്പോൾ അവിടത്തേക്ക് പോകാനാണ് എല്ലാവരും ഇങ്ങനെ തിരക്കിട്ടൊക്കെ നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു നിമിഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു കാലാവസ്ഥയല്ല.
1: രണ്ട് ദിവസം മുന്നേ തന്നെ മൂന്നാറിൽ മണ്ണിടിഞ്ഞു മരിച്ചവരുടെ എണ്ണവും കൂടി വരുന്നു. അപ്പം നമ്മൾ ഈ ടൂറിസം മേഖലകളൊക്കെ ലക്ഷ്യമാക്കി എല്ലാവർക്കും പോകാം. അപ്പം അതിൻ്റെ അലേർട്ടോടുകൂടി പോവുക, അതിൻ്റെ പ്രതിരോധം തീർത്ത് ശക്തമായൊരു സേഫ്റ്റിയോടുകൂടി മുന്നോട്ട് പോകും.
0: അതെ, സെപ്റ്റംബർ 25 വരെ മഴ തുടരാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും ഇടിമിന്നൽ, അതുപോലെ തന്നെ 30-40 കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റിനും സാധ്യതയുള്ളതുകൊണ്ട് ഇത് കാലാവസ്ഥാ മുന്നറിയിപ്പാണ്. എല്ലാവരും ഒന്ന് അലേർട്ടായിട്ട് ഇരിക്കുക അല്ലേ, എല്ലാവരും സുരക്ഷിതമായിരിക്കുന്നു എന്ന് കേൾക്കുക.
1: നാളെ 3 ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ് പറഞ്ഞിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് മഞ്ഞ ജാഗ്രതയൊക്കെ പറഞ്ഞിരിക്കുന്നത്.
0: അതെ, അപ്പോൾ എല്ലാവരും നല്ല സന്തോഷമായിട്ട് അവരവർ സുരക്ഷിതമായി ഇരിക്കുന്നു എന്നാണ് കേൾക്കാനാണ് ഞങ്ങൾക്കും ഇഷ്ടം അല്ലേ. അപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: Muore!
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്കു രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
1: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. 1 വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 down payment. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
3: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.
4: ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ തിരികെ എത്തുമ്പോൾ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ബീന ഗുവേര, എന്നോടൊപ്പം ഉള്ളത്
5: ഞാൻ രജനി ഗിരീഷാണ്.
4: അതെ, രജനി ചേച്ചി ഇങ്ങനെ നല്ല ത്രില്ലിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കാനുണ്ട്. നമ്മുടെ ശ്രോതാക്കളൊക്കെ ഇങ്ങനെ മെസ്സേജുകൾ അയച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ ജോബി ചേട്ടൻ ജർമ്മനിയിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നു. എല്ലാം സ്വന്തമാക്കണമെന്നില്ല, ചിലതിനെ സ്നേഹത്തോടെ വിട്ടുകൊടുക്കാനും പഠിക്കണം. ചേർത്ത് പിടിക്കേണ്ടതിനെ ചേർത്ത് പിടിക്കുക, വിട്ടുപോകേണ്ടതിനെ പുഞ്ചിരിയോടെ വിട്ടയക്കുക. മനസ്സിൽ ലളിതമാകുമ്പോൾ ജീവിതവും സുന്ദരമാകും. ശുഭദിനം, ഗുഡ് മോർണിംഗ്, 3 റസാപ്പുമൊക്കെ തന്നിട്ട് ജോബിച്ചേട്ടൻ ഇങ്ങനെ ഒരു പോസിറ്റീവ് തോട്ട്സ് ഒക്കെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ജോബിച്ചേട്ടൻ പറഞ്ഞത് എക്സാക്ട്ലി കറക്റ്റ് ആണ് അല്ലേ.
5: നമ്മൾ
4: നമ്മളുടേതല്ലാത്തതിനെ ഒന്നും നമ്മൾ പിടിച്ചു വെക്കാതിരിക്കുക, വിട്ടുകൊടുക്കുക അല്ലെ. വിട്ടുകൊടുക്കുന്നതും ഒരു സ്നേഹം തന്നെയാണ്.
5: തീർച്ചയായും, അതായത് അത് വലിയൊരു, അതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഒരു ലിങ്ക് മൊത്തം പറയാനുണ്ട്.
4: ഇന്നൊരു ദിവസം മുഴുവനും പറഞ്ഞാലും തീരില്ല എന്നുള്ളതാണ്.
5: ജോബിക്ക് താങ്ക് യു, ഇങ്ങനെയൊക്കെയുള്ള കോട്ട്സ് ഒക്കെ നമുക്ക് മെസ്സേജ് ആയിട്ട് അയക്കുന്നതിന്, അതും ജർമ്മനിയിലിരുന്നല്ലേ, നമുക്ക് ഒത്തിരി താങ്ക് യു. അപ്പം പിന്നെ നമുക്ക് ഒരുപാട് വിശേഷങ്ങളിലേക്കൊക്കെ പോകേണ്ടതുണ്ട്. അപ്പം ഇന്ന് ലോക കാണ്ടാമൃഗ ദിനമാണ്. ഇന്ന് വംശനാശ ഭീഷണി നേരിടുന്ന ഒരു വന്യജീവിയാണ് കാണ്ടാമൃഗം. അപ്പം നമ്മളൊക്കെ പണ്ട് നമ്മുടെ സ്കൂളിൽ നിന്നൊക്കെ നമുക്ക് കാണ്ടാമൃഗത്തിനെ അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ സ്കൂളിൽ നിന്നൊക്കെ നമ്മളെ ടൂറ് കൊണ്ടുപോകും അല്ലേ. ടൂറ് കൊണ്ടുപോയിട്ട് നമ്മൾ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ തിരുവനന്തപുരത്തെ മൃഗശാലയിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണ്ടാമൃഗത്തെ കാണാനായിട്ടൊക്കെ സ്കൂളിൽ നിന്നൊരു 1 day ട്രിപ്പിനൊക്കെയാണ് ഇങ്ങനെ പോകുന്നത്. പിന്നെ ഭയങ്കര രസമായിരിക്കും ആ ട്രിപ്പൊക്കെ അല്ലേ. ആ ഒരു കാണ്ടാമൃഗത്തിൻ്റെ ദിനമാണ്.
4: തീർച്ചയായിട്ടും നമുക്ക് ഓരോ ജീവികളെയും ഓരോ ദിവസങ്ങളെയൊക്കെ ഓർമ്മിപ്പിക്കാനുള്ള ഇങ്ങനെയുള്ള ദിവസങ്ങളുണ്ട്, ഓരോ ദിവസങ്ങളുണ്ട്. ശരിക്കും ആ ഒരു ദിവസമാണ് നമ്മൾ ഇവരെയൊക്കെ ഒന്ന് ഓർക്കുക.
5: പിന്നെ ചിരിക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവും. നമ്മൾ ചില വ്യക്തികളെയൊക്കെ നമ്മളിങ്ങനെ പറയൂ, അത് അത്
4: അല്ലെങ്കിൽ
5: അതൊരു കാണ്ടാമൃഗം ഇങ്ങനെ പറയും.
4: അതെ അതെ അതെ, തീർച്ചയായിട്ടും ഇന്ന് ലോക കാണ്ടാമൃഗ ദിനമാണ് അല്ലേ. ഇപ്പം നമ്മുടെ കാണ്ടാമൃഗത്തിനെ ഓർക്കുന്ന ഒരു ദിവസമാണ് ഇന്നെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ചേച്ചി പറഞ്ഞത് കറക്റ്റ് ആണെങ്കിൽ, കാണ്ടാമൃഗം എന്നൊക്കെ പറയുമ്പോൾ ഈ മൂക്കിൻ്റെ മുകളിൽ ഒരു വലിയ കൊമ്പൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു ഒരു അത് തന്നെ നമ്മൾ ഏറ്റവും ദുഷ്ടരായ മനുഷ്യരെ നമ്മൾ ഉപമിക്കുന്നതാണ് അതിനെ. ശരിക്കും പറഞ്ഞാൽ കാണ്ടാമൃഗം ഒരു പാവമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും.
5: അതെ, അപ്പം പിന്നെ ഇങ്ങനെ ചിരിച്ച് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇനി എന്നെ നോക്കിയാണോ ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നി. അപ്പം നമുക്ക് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കാണ്ടാമൃഗം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഈ 28-ാം ഓണം എത്തിക്കഴിഞ്ഞു, നാളെയാണ്. അപ്പം നമുക്ക് 28-ാം ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ അഷ്ടമുടി വീരഭദ്ര സ്വാമി ക്ഷേത്രവും നമ്മുടെ ഓണാട്ടുകര പൂരമായിട്ട് നമ്മുടെ ഓച്ചിറ പരബ്രഹ്മ സന്നിധിയിലെ കെട്ടുകാളകളെയൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അങ്ങോട്ടേക്ക് ഇങ്ങനെ

0: ജനം ഒഴുകി നീങ്ങുന്നതാണ് നമ്മൾ കാണുന്നതല്ലേ, വല്ലാത്ത ട്രാഫിക് ഒക്കെ പ്രോബ്ലം ആക്കിക്കൊണ്ട്. അപ്പം നമ്മുടെ ഈ ഓണാട്ടുകട, സോറി ഓണാട്ടുകര, ഓച്ചിറയിലെ ഓണം കഴിഞ്ഞ് 28-ാം നാൾ ഓണാട്ടുകരയെ ഒറ്റക്കരയാക്കുന്ന ഒരു പൂരത്തിന് ഇങ്ങനെ ദേ നാട് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ നമുക്ക് ഈ പരബ്രഹ്മ ക്ഷേത്രത്തിലെ 28-ാം ഓണ കാളകെട്ട് ഉത്സവത്തിന് നാളെ എഴുന്നള്ളത്തിന് 52 കരകളിലെ നാട്ടുവഴികളിലെ കാള മൂടുകളിൽ ഇങ്ങനെ 200-ഓളം കെട്ടുകാളകളാണ് ഒരുങ്ങി വരുന്നത്. ഇനിയുള്ള മണിക്കൂറുകൾ ഓരോ ഭക്ത മനസ്സുകളിലും ഈ കുടമണി കിലുക്കി ആർപ്പു വിളിച്ച് മേളവും നൃത്ത ചുവടുകളും ഒക്കെയായി ആകാശം തൊട്ടുള്ള കാളക്കൂറ്റന്മാരുടെ വരവ് മാത്രം ഇങ്ങനെ കാണാം. തലപ്പൊക്കത്തിൻ്റെയും കരവിരുതിൻ്റെയും ഒക്കെ ഒരു കാഴ്ചയായിട്ടാണ് ഇവൻ ഇതൊക്കെ നമ്മളിലേക്ക് എത്തുന്നത്.
1: അതെ, ഓണാട്ടുകരയുടെ ഏറ്റവും എനിക്ക് തോന്നുന്നു പാരമ്പര്യവും കാർഷിക സംസ്കാരവും ഒക്കെ വിളിച്ചോതുന്ന ഒരു ഓണ മഹോത്സവം തന്നെയാണ് ഈ ഓച്ചിറയിൽ നാളെ നടക്കാൻ പോകുന്നത്.
0: മത സൗഹാർദ്ദത്തിന്റെയും ഒക്കെ വഴികളാണ്.
1: അതെ, അവര് നാളെ ഓച്ചിറയിൽ നല്ല ഓണാട്ടുകരക്കാരും എല്ലാവരും കൂടി ചേർന്ന ഒരു ആഘോഷ തിമിർപ്പിലാണ്. കാരണം വെച്ചാൽ ഈ ഒരു ചേച്ചി പറഞ്ഞതുപോലെ 200-ഓളം കെട്ടുകാളകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന ആ ഒരു ഇതെന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു ഏറ്റവും ഒരുപാട് പഴക്കമുള്ള ഒരു ബന്ധമാണ് ആ ഒരു അവിടുത്തെ ജീവിത സാഹചര്യങ്ങളുമായിട്ടുള്ള അവിടുത്തെ ആൾക്കാരുമായിട്ടുള്ള ഈ ഒരു ഓണാട്ടുകരയുടെ നാളത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്.
0: ഒരുക്കങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഓണാട്ടുകരയിലെ കാർഷിക സംസ്കാരം വിളിച്ചറിയിക്കുന്ന ഈ ഒരു ഉത്സവത്തിന് കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിലെ 52 കരകളിൽ നിന്നാണ് 200-ഓളം കെട്ടുകാളകളെ കരക്കാർ എഴുന്നള്ളിക്കുന്നത്. ഇതിൽ കേരളത്തിൽ ഏറ്റവും ഉയരമുള്ള ഒട്ടേറെ കെട്ടുകാളകളെയാണ് ചില കരക്കാർ യന്ത്രസഹായത്തോടെ എഴുന്നള്ളിക്കുന്നത്. വിശ്വപ്രജാപതിയായ കാലഭൈരവൻ, ചിറക്കടവം വീരഭദ്ര മഹാദേവൻ, ചങ്ങൻകുളങ്ങര യുവമന്ത്ര, പറ ഇണയത്ത് മുക്ക്, അസുരാധിപതി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് പേരുകളാണ് ഇതിലിങ്ങനെ അണിനിരന്നു വരുന്നത്. അപ്പം ഇന്ന് രാവിലെ മുതൽ കുടമണി ചാർത്തി നെറ്റിപ്പട്ടവും മറ്റ് അലങ്കാരങ്ങളും ഒക്കെ അണിയിച്ച കെട്ടുകാളകളെ കാളമൂട്ടിൽ പ്രതിഷ്ഠിച്ച് നിറവറ സമർപ്പണവും പൊങ്കാലയും ഉച്ചയ്ക്ക് ഉത്ര സദ്യയും ഒക്കെ നടത്തുന്നതാണ് പറയുന്നത്. അപ്പം ഇന്ന് ഇവർ ആകാശ വിസ്മയം നടത്തും. നാളെ പുലർച്ചെ കരക്കാർ പരബ്രഹ്മ ക്ഷേത്രത്തിലെ ആൽത്തറയിൽ ഇങ്ങനെ എത്തി കൂവളമാല പൂജിച്ചു വാങ്ങിച്ച് ഈ കാളക്കിട്ട് ആണ് ഇതിനെ എഴുന്നള്ളിച്ചു പോകുന്നത് എന്നൊക്കെ ഒരുപാട് ഐതിഹ്യങ്ങളുള്ള ഒരു സംഭവം തന്നെയാണ് ഈ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ കാളകെട്ട് മഹോത്സവം.
1: അല്ലെ, തീർച്ചയായിട്ടും അവിടെ അവർ കൃഷിക്ക് ഏറ്റവും കൂടുതൽ അവർ പ്രാധാന്യം നൽകിയിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഓണാട്ടുകരയുടെ ഈ ഒരു സംസ്കാരം ഇതിനോടൊപ്പം തന്നെ വളർന്ന പാട്ടും കളികളും ഉത്സവങ്ങളും ഒക്കെയുള്ള ഒരു കൂട്ടായ്മയായിട്ടാണ് ഈ ഒരു ജീവിതത്തിന്റെ ഈ ഒരു നാടിന്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറിയിരിക്കുന്ന ഈ ഓണാട്ടുകരയിലെ ഓണ മഹോത്സവം എന്ന് പറയുന്നത്. അല്ലേ, ഇത് ഓണം കഴിഞ്ഞിട്ടുള്ള കന്നിമാസത്തിലെ തിരുവോണ ദിവസമാണ് ഈ ഒരു 28-ാം ഓണം ഇവിടെ ആഘോഷിക്കുന്നത്.
0: ഏകദേശം എല്ലാ വഴികളും ഭക്തജന തിരക്ക് കൊണ്ട് നിശ്ചലമാകും എന്നാണ് പറയുന്നത്.
1: അതെ, അപ്പൊ ഇത് എനിക്ക് തോന്നുന്നത് നമ്മൾ കാഴ്ച കാണാൻ വേണ്ടി മാത്രമല്ല, ഇതിനകത്ത് ഇതിന്റെ പിറകിൽ കുറെ സങ്കല്പങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഈ ഒരു കെട്ടുകാളെ അവര് നിർമ്മിച്ച് നിർത്തുമ്പോൾ അതിന് ഒരു പിറകിൽ ഒരുപാട് സങ്കല്പങ്ങളാണ് ഉള്ളത്. അല്ലേ, കാരണം അവരുടെ കൃഷിക്ക് വേണ്ടിയിട്ട് സഹായിച്ച ഉഴവ് കാളകളോടും അതുപോലെ തന്നെ ആ ഒരു ദേശത്തിന്റെ തന്നെ അല്ലെങ്കിൽ പരബ്രഹ്മത്തോടുള്ള ഒരു നന്ദി അറിയിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അവർ ഈ ഒരു ആഘോഷം നടത്തുന്നത്. അപ്പൊ ഈ ഒരു കർഷകരുടെ അധ്വാനവും അതുപോലെ തന്നെ ഈ ഒരു നാടിന്റെ കൂട്ടായ്മയും ശില്പികളുടെ കഴിവും എല്ലാം ഈ ഒരു കെട്ടുകാഴ്ചയിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ നോക്കുമ്പോൾ ഒരു കെട്ട് കാള ഇങ്ങനെ നിർത്തിയിരിക്കുന്നു അല്ലെങ്കിൽ ഒരുക്കി നിർത്തിയിരിക്കുന്നു എന്നത് മാത്രമാണ്, പക്ഷെ അല്ല, അതിന് പിറകിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്.
0: അതെ അതെ, നമുക്ക് ഇങ്ങനെ നാളെ നമ്മുടെ അടുത്ത അഷ്ടമുടിയിലും വീരഭദ്ര സ്വാമി ക്ഷേത്രത്തിൽ നടത്തുന്ന ഉരുൾ നേർച്ചയാണ്. അത് വളരെ വിശാലമായ രീതിയിലാണ്, ഒരുപാട് ഭക്തജന തിരക്കുകൾ ഉണ്ടാകും. അപ്പം നാളെ എല്ലായിടവും നമുക്ക് യാത്രയ്ക്കൊക്കെ പോകുന്നവരെല്ലാം തന്നെ ഒന്ന് അലേർട്ടായിരുന്നാൽ വളരെ നല്ലത്.
1: അതെ ചേച്ചി, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കെട്ടുകാള കെട്ടുമ്പോൾ അതിന്റെ ഉയരം പ്രാധാന്യമാണെന്ന് പറഞ്ഞു,
0: അതനുസരിച്ച് ക്ഷേത്രക്കാരെ സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കും ക്ഷേത്ര ഭരണസമിതി. അങ്ങനെയാണ്,
1: അതെ, 50-ൽ അധികം അടി ഉയരത്തിലുള്ള കെട്ടുകാഴ്ച അല്ലെങ്കിൽ എട്ട് കാളകൾ വരെ ഉണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ നമുക്ക് അവരെ ഏറ്റവും കൂടുതൽ നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 52 കരക്കാരുടെയും ഒരുമ, ചേച്ചി പറഞ്ഞതുപോലെ ജാതി ബാധ ഭേദമന്യേ ഉള്ള ഒരുമയാണ് അവിടുത്തെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്.
0: എല്ലാ കെട്ടുകാളകളും ക്ഷേത്രത്തിൽ എത്തിയതിന് ശേഷം മാത്രമാണ് അവിടെ അങ്ങനെ ക്ഷേത്ര ഭരണസമിതിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഋഷഭ എഴുന്നള്ളത്ത് എന്ന കാളമൂട്ടിൽ അങ്ങനെ എത്തി കെട്ടുകാളയെ സ്വീകരിക്കും. ഋഷഭം എന്ന് വെച്ചാൽ കാള എന്നാണ് അർത്ഥം. അപ്പം അങ്ങനെ ഒരു നേർച്ച തന്നെ നാളെ ആ അമ്പലത്തിലുണ്ട്. നമ്മൾ ഓച്ചിറയിൽ എത്തിയാൽ നമ്മുടെ അരികിലേക്ക് എത്തുന്നതും കാളകളാണല്ലേ.
1: തീർച്ചയായും
0: പരബ്രഹ്മ മൂർത്തി, പരബ്രഹ്മം എന്ന് വെച്ചാൽ നമ്മളൊക്കെ തന്നെ ഒരു പ്രത്യേക വിഗ്രഹമില്ലാതെ നമ്മളെത്തി എല്ലാ അതായത് മത സൗഹാർദ്ദം എന്ന് പറയുന്നതാണ്. അപ്പം നമ്മൾ അവിടെ എത്തുമ്പോഴും നമ്മൾ ശിവനായിരിക്കും.

0: ആയിരിക്കാം. നമ്മൾ പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നത് അവരവരുടെ ഇഷ്ട ദൈവങ്ങളെ. നമ്മളിപ്പം സ്വാഭാവികമായിട്ടും ഏത് അമ്പലത്തിൽ ചെന്നാലും അത് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണെന്ന്
1: തോന്നുന്നു.
0: അത് നമ്മുടെ കലാഭവമണി, ഞാൻ വീണ്ടും കലാഭവമണിയെ കുറിച്ച് ഇന്ന് എന്തോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മണിച്ചേട്ടനും അതിനെക്കുറിച്ചൊരു നല്ലൊരു പാട്ടൊക്കെ ആലപിച്ചിരുന്നു. മണിച്ചേട്ടൻ ഏത് വഴിയിൽ കൊല്ലം ജില്ലയിലൂടെ പോയാലും ഓച്ചിറയിൽ ഇറങ്ങി തൊഴുതിട്ടേ പരബ്രഹ്മ സന്നിധിയിലെത്തി ഞാനൊന്ന് തൊഴുത് മാത്രമേ പോകാറുള്ളൂ എന്ന് എപ്പോഴും പറയാറുണ്ട്. അപ്പം നമുക്ക് ഇന്ന് ഈ ദിനത്തിൽ നാളത്തേക്ക് എട്ടു കാഴ്ചകളുടെ ഉത്സവത്തെക്കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിലൂടെ നമുക്ക് നമ്മുടെ അപ്ഡേറ്റ്സ് ഒക്കെ പറയേണ്ടേ ബിന? അപ്പം നമ്മുടെ തൂഫാൻ ഗ്രാമസഭ ജാഗ്രതാ സമിതി രൂപീകരിക്കുമെന്നാണ് നമ്മുടെ സർക്കാർ പറഞ്ഞിരിക്കുന്നത്. കേരള പോലീസും തദ്ദേശ സ്വയംഭരണ വകുപ്പും ചേർന്ന് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ വാർഡുകളിലും തൂഫാൻ ഗ്രാമസഭകൾ ഉണ്ടാകുന്നതാണ് പറയുന്നത്. ബീന, എപ്പോഴും നമുക്ക് ഏതെങ്കിലും ഒരു ജനകീയ ഒരു പദ്ധതി, ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഒരു പദ്ധതി, ഇത് ഈവൻ കുടുംബശ്രീയാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണം. ഒരു ഗവൺമെന്റിന്റെ ഒരു പദ്ധതി എപ്പോഴും ജനകീയമായി വരുന്നത് അത് ഗ്രാമസഭകളിൽ നിന്നേ തുടങ്ങുന്നിടത്താണ് അത് എപ്പോഴും ജനകീയമാകുന്നത് അല്ലെ? നമുക്കെപ്പോഴും ചിന്തിച്ചു ആലോചിച്ചാൽ മനസ്സിലാകും, ജനങ്ങളുടെ സഹകരണത്തോടു കൂടി തന്നെ ഒരു പദ്ധതി വരിക. ആ പദ്ധതി ശരിക്കും അതൊരു ഒഫീഷ്യൽ ആയിരിക്കും, പക്ഷെ അതിൽ മുക്കാൽ ഭാഗം പങ്കുവഹിക്കുന്നതും സാധാരണ ജനങ്ങളാണെങ്കിൽ ഓരോ ഗ്രാമസഭയുടെ അടിസ്ഥാനത്തിൽ ഇത് മുന്നേറി വന്നാൽ എവിടെയാണ്, പറയാത്തതായിരിക്കും, പേടിയുള്ള ഒരുപാട് പേരുണ്ടാവും. എവിടെയാണ് ഇതിൻ്റെ സോഴ്സ് എന്നറിയാവുന്ന ഒരുപാട് വ്യക്തികളുണ്ടാകും. പക്ഷേ ഒരു ഗ്രാമസഭ കൂടി അത് പറയുമ്പോഴാണ് അതിൻ്റെ ഒരു ആധികാരികത മുന്നോട്ട് വരുന്നത്.
1: തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ഇനിയും നമ്മുടെ ശ്രോതാക്കളോട് പറയാനുണ്ട്. പക്ഷേ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: മഴക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വെൽക്കം ബാക്ക് ടു കമ്മ്യൂണിറ്റി റേഡിയോ സന്ധാനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ബീന ഗുവേര, എന്നോടൊപ്പം ഉള്ളത്
2: ഞാൻ രജനി ഗിരീഷ് ആണ്.
1: രജന ചേച്ചി, ആ പാട്ടിലിങ്ങനെ ലയിച്ച് ചേർന്ന് ഇങ്ങനെ ഇരിക്കുകയാണല്ലേ.
2: തീർച്ചയായും നമ്മുടെ ഓണാട്ടുകര പൂരത്തിന്റെ ഒച്ചറയെ കുറിച്ചുള്ള ആ ഒരു പാട്ടില് ഇങ്ങനെ പെട്ടെന്ന് അത് ഹരി ഇട്ടപ്പോഴ് നമ്മള് വല്ലാണ്ട് അതിലങ്ങ് പെട്ട് ഇരിക്കുകയായിരുന്നു. അപ്പൊ പെട്ടെന്ന് നമുക്ക് തിരികെ വരുമ്പോഴേ നമ്മുടെ അഷ്ടമുടി വീരഭദ്ര സ്വാമി ക്ഷേത്രത്തിലെ നമ്മുടെ അടുത്തുള്ള ഉരുൾ നേർച്ചയെ കുറിച്ച് ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോകാമെന്ന് തോന്നി. അപ്പം ഇന്ന് മണിമണ്ഡപം ഇന്ന് സമർപ്പിക്കും എന്നാണ് പറയുന്നത്. അഷ്ടമുടി വീരഭദ്ര സ്വാമി ക്ഷേത്രത്തിലെ ഈ ഒരു ഉരുൾ നേർച്ച 28th ഓണാഘോഷത്തിന് തുടക്കമായി. അറബിക്കടലും അഷ്ടമുടി കായലും ഒക്കെ ഇങ്ങനെ കല്ലടയാറും സംഗമിക്കുന്ന ഒരു ത്രിവേണി സംഗമത്തിൽ കുളിച്ച ശേഷമാണ് ഓരോ ഭക്തരും ചുറ്റും ഉരുളുന്നത്. ഉരുൾ നേർച്ചയും നെയ്വിളക്കുമാണ് പ്രധാന വഴിപാട്. അവിടെ പിന്നെ വേറൊരു കാര്യം, ഇങ്ങനെ നമ്മൾ ഇങ്ങനെ മുമ്പുള്ളൊരു പറഞ്ഞ് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, മുൻപ് നാൽക്കാലികൾക്ക് രോഗം വന്നാൽ അത് ശമിക്കുന്നതിനൊക്കെ നെയ്വിളക്ക് ഇങ്ങനെ നേർച്ചയായിട്ട് പറയും എന്ന് പറയുന്നു. അത് ആ നെയ്വിളക്ക് തെളിയിക്കുകയോ അല്ലെങ്കിൽ ഉരുൾ നേർച്ച നടത്തിയൊക്കെ ചെയ്താൽ അത് പോകും എന്നാണ് പറയുന്നത്. അപ്പം നാളെ രാത്രി ഉരുൾ നേർച്ച സമാപിക്കുമെന്നുള്ളതാണ്. ഈ ഒരു പ്രത്യേക മണിമണ്ഡപം, പ്രത്യേകം പണികഴിപ്പിച്ച മണിമണ്ഡപം ഇന്ന് സമർപ്പിക്കും. രാവിലെ 8 കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പം അത്ര വിശേഷപ്പെട്ടൊരു കാര്യം നമ്മൾ ഓച്ചിറയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പെട്ടെന്ന് നമ്മൾ ഡീറ്റെയിലായിട്ട് നമ്മുടെ വീരഭദ്രസ്വാമി ക്ഷേത്രം 28th ഓണാഘോഷം അഷ്ടമുടി കായലിൻ്റെ കരയിലുള്ള കായലിനോട് ചേർന്ന് നല്ല അതിമനോഹരമായ ഒരു ആംബിയൻസ് ആണ് ആ ഒരു ക്ഷേത്രത്തിന് ചുറ്റുമുള്ളത്.
1: അതെ, തീർച്ചയായിട്ടും നമ്മളിങ്ങനെ വിശേഷങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ ശ്രോതാക്കൾ ഇങ്ങനെ വിശേഷങ്ങൾ അയച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ ബിനി ഷേട്ടൻ അടിമാലിയിൽ നിന്നും അയച്ചിരിക്കുന്നു, ഞങ്ങൾ അടിമാലിക്കാരെ തിരക്കുകയും സ്നേഹാദരങ്ങൾ അറിയിക്കുകയും ചെയ്യുന്ന വനജാമയെ പോലെയുള്ളവരെയും ചിത്രാമയെ പോലെയുള്ളവരെയും ഞങ്ങളുടെ ലീലാമണി ചേച്ചിയെ പോലെയുള്ളവരെയും നല്ല മനസ്സുകളോട് എന്നും ഞങ്ങൾ അടിമാലിക്കാർ കടപ്പെട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സ്നേഹബന്ധങ്ങളെ എന്നും നെഞ്ചോട് ചേർത്തിട്ടുള്ള ഞങ്ങൾ അടിമാലിക്കാർ എന്നും നിങ്ങളെ നന്ദിയോടെ ഓർക്കുന്നു. ചില സ്നേഹബന്ധങ്ങളിൽ പുകഴ്ത്തലല്ലാതെ കാര്യങ്ങൾ പറയുകയും ചില ഘട്ടത്തിൽ റേഡിയോ സാന്ത്വനത്തിൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാ കൂട്ടുകാരെയും നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന ഞങ്ങളുടെ പ്രിയ റേഡിയോ സാന്ത്വനത്തിലെ പിറക്കാതെ പോയ ഞങ്ങളുടെ സഹോദരിമാരെയും അതുപോലെ തന്നെ ചേച്ചി റേഡിയോ സാന്ത്വനത്തിലെ എല്ലാമായ അനിത ചേച്ചിയെയും അതുപോലെ സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ അവതരിപ്പിക്കുന്ന ആതിരയ്ക്കും ഞങ്ങൾ അടിമാലിക്കാർ നന്ദിയോടെ ഓർക്കുന്നു. ഞങ്ങൾ അടിമാലിക്കാരുടെ നട്ടെല്ലായി എല്ലാ ദിവസവും മെസ്സേജ് അയക്കുന്ന ദിലു അതുപോലെ സൗമ്യ അമൽ ഇവരെയൊക്കെ ഓർക്കുന്നു എന്നാണ് നമ്മുടെ ബിനീഷേട്ടൻ പറഞ്ഞിരിക്കുന്നത്. ആതിര ഇപ്പോൾ വളരെ മനോഹരമായി തന്നെ കുട്ടികളുമായി സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ അവതരിപ്പിക്കുന്നു. നന്ദി ആതിര, കേൾക്കാൻ ഒരു സുഖമൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
2: നമ്മുടെ ബിനീഷ് അടിമാലി വളരെ മനോഹരമായിട്ടും നീണ്ടൊരു മെസ്സേജാണ്
1: തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ പിറക്കാതെ പോയ സഹോദരിമാരാണ് റേഡിയോ സാന്ത്വന 90.4 FM എല്ലാവരും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആ ഒരു കമന്റ്സിന് വളരെയേറെ നന്ദിയുണ്ട്. അപ്പോൾ അടിമാലിക്കാർക്കൊക്കെ സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അവിടെ
2: മിക്ക ദിവസവും ദിലു അടിമാലി മെസ്സേജുകൾ ഇങ്ങനെ അയക്കാറുണ്ട്, പാട്ട് ചോദിക്കാറുണ്ട് ഒക്കെ വെച്ചപ്പോൾ അടിമാലിക്കാരുടെ പ്രതിനിധിയായി ആരെങ്കിലും ഒരാളെങ്കിലും എന്ന് വരാറുണ്ട്.
1: നമ്മുടെ വനജ ചേച്ചി തിരുമുല്ലവാരത്ത് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നു, സാന്ത്വനം കുടുംബത്തിനും FM കേൾക്കുന്ന എല്ലാവർക്കും അടിമാലിക്കാർക്കും ഒരു സന്തോഷകരമായ ശുഭദിനം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചിത്ര

0: ഭാര്യയ്ക്കും രാജമുഖത്തിലേക്കും സനോജിനും എന്റെ അന്വേഷണം അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നേരിൽ കണ്ടില്ല എങ്കിലും പേരിൽ അറിയാവുന്ന എല്ലാവരെയും എന്റെ സ്നേഹം പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും വനജ ചേച്ചിയുടെ അന്വേഷണം ഞങ്ങൾ എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. ഇതെല്ലാം സനോജും രാജം ചേച്ചിയും ഒക്കെ കേൾക്കുന്നുണ്ട് എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അപ്പോൾ സനോജ് നമുക്ക് എന്നും പോലെ രണ്ട് മിഠായി തന്നിട്ടുണ്ട് കേട്ടോ ചേച്ചി. സനോജ് നമുക്ക് രണ്ട് മിഠായി പൂവൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതെ അതെ തീർച്ചയായിട്ടും തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ സ്നേഹപൂർവ്വം ഏറ്റെടുത്തിരിക്കുകയാണ്. പിന്നീട് നമ്മുടെ രാജം ചേച്ചി ആണ് അയച്ചിരിക്കുന്ന മെസ്സേജ് അയച്ചിട്ടുണ്ട്. രാജം ചേച്ചി പറഞ്ഞിരിക്കുന്നത്, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ അബിന് എൻ്റെ കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെ നമ്മുടെ ആതിര അവതരിപ്പിച്ച എസ് ജി ഒ ഡിയുടെ കാര്യമാണ് പറയുന്നത്. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ നമ്മുടെ അബിനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അബിന് കൺഗ്രാറ്റ്സ് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ രാജമുഖത്തിലെ ചേച്ചി. അബിന് വേണ്ടി ഒരു വിജയ് സോങ് എൻ്റെ ഡെഡിക്കേഷൻ കൊടുക്കുമോ പ്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും രാജം ചേച്ചിക്ക് വേണ്ടിയിട്ട് നമ്മൾ നെക്സ്റ്റ് സോങ് നമ്മുടെ അബിന് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ഉറപ്പായിട്ടും നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വിശേഷങ്ങളിലേക്കൊക്കെ വീണ്ടും വരികയാണ്.
1: അതെ അതെ തീർച്ചയായും മെസ്സേജുകളൊക്കെ വായിച്ചു. ബീന ഭയങ്കര സന്തോഷത്തിലാണ് വായിക്കുന്നത്. ബീന ശ്രോതാക്കളുടെ മെസ്സേജ് വായിക്കുമ്പോൾ ബീനയുടെ മുഖം ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ കാണുകയായിരുന്നു. ഭയങ്കര ആവേശത്തോടെ സന്തോഷത്തോടെയാണ് വായിക്കുന്നത്. അപ്പം നമുക്ക് തദ്ദേശ സ്ഥാപനങ്ങളിൽ വയോജന ഡെസ്കുകൾ വരുന്നു എന്നുള്ളതാണ്. ഇതൊന്നും ചെറിയ വാർത്ത ചെറിയ ചെറിയ മാധ്യമങ്ങളിൽ വരുന്ന ഒരു കുഞ്ഞു വാർത്തകളായി മാത്രം നമുക്ക് വായിച്ചു പോകാൻ കഴിയുകയില്ല. അതായത് പെൻഷൻ മുതൽ ഏകജാലക സേവനം 1 ഒക്ടോബർ നടപ്പിലാക്കുമെന്ന് പറയുന്നു. വയോജന സഹായ കേന്ദ്രം ആരംഭിക്കുന്നു. അപ്പോൾ സർക്കാർ സേവനങ്ങളും ക്ഷേമ പദ്ധതികളും ഒക്കെ മുതിർന്ന പൗരന്മാരെത്തിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളിൽ നമുക്ക് ഒരു എൽഡർ ഫെസിലിറ്റേഷൻ സെൻറ്റർ വയോജന സഹായ കേന്ദ്രം ആരംഭിക്കുന്നു. അതായത് ലോക വയോജന ദിനമായ 1 ഒക്ടോബർ ഇത് നടപ്പിലാക്കും. അപ്പോൾ ഗ്രാമപഞ്ചായത്തും നമ്മുടെ നഗരസഭയിലും കോർപ്പറേഷനിലും എല്ലാം തന്നെ വയോജനങ്ങൾ ഇങ്ങനെ എത്താറുണ്ട്. അവിടെ അത്തരം തലങ്ങളിലൊക്കെ ഓരോ ഡെസ്കുകൾ വയോജനങ്ങൾക്ക് സർക്കാർ സേവന രംഗങ്ങളിലേക്കുള്ള ഒരു ഏകജാലകമാകും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ശ്രോതാക്കളുണ്ടാകുമ്പോൾ നമ്മൾ അതൊക്കെ പ്രയോജനപ്പെടുത്തുക. നമുക്ക് എന്തെങ്കിലും ആ കാര്യങ്ങളുണ്ടാകും. നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമ്മൾ ചില പൊതു ഇടങ്ങളിലൊക്കെ നമുക്ക് ചെല്ലുമ്പോഴും ഏറ്റവും കൂടുതൽ നമുക്ക് വിഷമം തോന്നുന്നത് ചിലരെ വീട്ടുകാരാൽ ഉപേക്ഷിക്കപ്പെട്ട ചിലപ്പം മക്കളൊക്കെ സാഹചര്യമായിരിക്കാം, മക്കൾക്കൊക്കെ തിരക്കായിരിക്കാം. പക്ഷേ അച്ഛനും അമ്മയ്ക്കും പോയി അമ്മയ്ക്ക് ഒറ്റയ്ക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അറിയാനുണ്ടാകും. അപ്പം പെട്ടെന്ന് ഗ്രാമപഞ്ചായത്തിലെത്തി പെൻഷൻ എന്താ വരാത്തത്, എൻ്റെ പെൻഷൻ മുടങ്ങിക്കിടക്കുന്നു, എനിക്ക് പെൻഷൻ എത്തുന്നില്ല, അങ്ങനെ പെൻഷനുമായിട്ടല്ല അവരുടെ പിന്നെ ആരോഗ്യകരമായ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപക്ഷെ അവർക്ക് സമീപിക്കേണ്ട പല കാര്യങ്ങളിലും അവരെത്തുമ്പോൾ വലിയ നീണ്ട ലൈനുകളുണ്ടാകും അല്ലേ. അവിടെ അവരെത്തി ആ ലൈനിൽ നിന്ന് അവർക്ക് നിൽക്കാനുള്ള കെൽപ്പ് പോലും, പക്ഷേ ഇത് കണ്ടവരാരും അതൊന്നും നടിക്കുന്നില്ല. പക്ഷെ മനുഷ്യത്വമുള്ള ചില വ്യക്തികളൊക്കെ ഇവരോട് പോയി കാര്യങ്ങൾ എഴുന്നേറ്റ് വന്ന് ചില ഉദ്യോഗസ്ഥരൊക്കെ അന്വേഷിച്ച് ഇരിക്കമ്മ എന്താണ് അല്ലെങ്കിൽ അച്ഛൻ എന്താണ് കാര്യം എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് മുതിർന്ന ഉദ്യോഗസ്ഥന്മാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ വാർത്ത ഈ വയോജന ദിനത്തിൽ 1 ഒക്ടോബർ നിലവിൽ വരുന്ന ഈ ഒരു നിയമത്തിൽ ഒരു വയോജന ഡെസ്ക്കാണ് വരുന്നത്. അപ്പം നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ തൊട്ടയലത്തുള്ളതായാലും കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അച്ഛനമ്മമാർക്കൊക്കെ എത്തിയിട്ട് നമുക്ക് അത് അന്വേഷിക്കാൻ പാകത്തിനൊരു ഏകജാലക സംവിധാനം വരുന്നു.
0: തീർച്ചയായിട്ടും ഇതൊരു നല്ല വാർത്ത തന്നെയാണ് അല്ലെ. വയോജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ അവരുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവരുന്നത് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഏതായാലും ശരി തന്നെ നമ്മുടെ രാജം ചേച്ചി നമ്മുടെ അബിന് വേണ്ടിയിട്ട് ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു വിജയ് സോങ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് അബിന് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് കേട്ടിട്ട് തിരികെ എത്താം. അപ്പോൾ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ് സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ബാക്ക് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ തിരികെ എത്തുന്നു. ഞങ്ങൾ തിരികെ എത്തുമ്പോൾ ഞാൻ ബീന ഗുവേരയും എന്നോടൊപ്പം ഉള്ളത്
2: ഞാൻ രജനി ഗിരീഷാണ്.
1: അതെ, വിശേഷങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങനെ നമ്മുടെ ശ്രോതാക്കളുമായി പങ്കുവച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ ഇങ്ങനെ വരികയാണ് ശ്രോതാക്കളുടെ. അപ്പോൾ ഇന്ന് അയച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മനോജ് സാറാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ മനോജ് സാർ അയച്ചിരിക്കുന്നത്, എസ്റ്റർഡേ തമിഴ് സോങ് പ്രോഗ്രാം ബൈ ശിവപ്രകാശം സാർ വാസ് വെരി ഗുഡ് ആൻഡ് ഹിസ് കമൻട്രി ഇൻ ഈച്ച് സോങ്, its meaning and feeling were extraordinary. Please continue and extend the program further എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വളരെ മനോഹരമായ ഒരു പ്രോഗ്രാം ആയിട്ടാണ് ഇന്നിസ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശിവപ്രകാശം സാറും നമ്മുടെ ഉമാനന്ദിനി മാമും കൂടിയാണ് അത് അവതരിപ്പിക്കുന്നത്. നമ്മുടെ തമിഴ് സോങ്സ് വളരെ മനോഹരമായിട്ടാണ് അവർ അവതരിപ്പിക്കുന്നത് അല്ലേ. അപ്പൊ തമിഴ് സോങ്സിന്റെ കാര്യം പറയണം. ഇപ്പൊ നമ്മള് ഒരു നല്ലൊരു മെർസൽ എന്ന സിനിമയിൽ ഒരു നല്ലൊരു രാജം ചേച്ചി നമ്മുടെ അഭിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത ഒരു നല്ലൊരു തമിഴ് സോങ് കേട്ടിട്ടാണ് നമ്മൾ തിരികെ എത്തിയിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജുകൾ അയച്ചുകൊള്ളൂ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8858557858. നമ്മളിങ്ങനെ വിശേഷങ്ങളിലേക്കൊക്കെ തിരികെ പോകുമ്പോൾ എന്താണ് ചേച്ചി വിശേഷങ്ങളുള്ളത്?
2: നമുക്ക് ഒരു വലിയ വിശേഷം പറയാനുള്ള നമ്മുടെ ക്യാമ്പസ് രാഷ്ട്രീയം. ക്യാമ്പസ് രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്നവരാണ് നമ്മുടെ ഇപ്പം ഇരിക്കുന്ന മിക്ക പിന്നെ രാഷ്ട്രീയക്കാരും. നമ്മുടെ മന്ത്രിതലത്തിലേക്ക് ഉയരുന്ന മുഖ്യമന്ത്രി പദം വരെ എത്തി നിൽക്കുന്ന എല്ലാവരും തന്നെ ക്യാമ്പസ് രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്നവരാണ്. നമുക്ക് ക്യാമ്പസ് രാഷ്ട്രീയം വേണ്ടെന്ന് പറയുന്നിടത്തും അല്ലെങ്കിൽ അതിനെ ഒന്ന് ആലോചിച്ച് മുന്നോട്ട് പോയാൽ മതി എന്ന് പറയുന്നിടത്തൊക്കെ രണ്ട് തലത്തിലാണ് ജനങ്ങൾ. ക്യാമ്പസ് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ വിശദമായി പറയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. രാഷ്ട്രീയത്തിൽ ഒക്കെ വരുമ്പോഴും മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെയല്ല പിന്നീട് ഇടയ്ക്കൊക്കെ വന്ന ക്യാമ്പസ് രാഷ്ട്രീയം. പിന്നീട് ഇങ്ങോട്ട് നമ്മുടെ ജെൻസി കുട്ടികളൊക്കെ അത് വെറുത്തു തുടങ്ങിയോ എന്ന് നമ്മൾ ചിന്തിക്കണം അല്ലേ, ക്യാമ്പസ് രാഷ്ട്രീയം. പക്ഷെ സിരകളിൽ ഇപ്പോഴും രാഷ്ട്രീയം ഒരു ലഹരിയാക്കി കൊണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ എല്ലാ കുട്ടികളും തന്നെ ഒരുപാട്, അതായത് ജെൻഡർ ബേസ് വെച്ച് നമുക്ക് മാറ്റി നിർത്തി പറയാൻ കഴിയില്ല. അപ്പം നമ്മുടെ ഇപ്പം നമ്മുടെ ക്യാമ്പസ് രാഷ്ട്രീയം നിയന്ത്രിക്കുന്നതിന് കേരള സർവകലാശാല ഒരു മാർഗരേഖയൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ്. അതൊരു വൻ ചർച്ചകൾക്കിടയാക്കിയിരിക്കുകയാണ്. കോളേജുകളിലോ സർവകലാശാലകളിലോ ഇങ്ങനെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ കടുത്ത നടപടിയൊക്കെ നേരിടേണ്ടി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഒരു മാർഗരേഖ വന്നു. ക്യാമ്പസിനുള്ളിൽ മുദ്രാവാക്യങ്ങളോ പ്രതിഷേധങ്ങളോ സമരങ്ങളോ ഒന്നും പാടില്ല എന്നതുൾപ്പെടെയാണ് മാർഗരേഖയിലെ ആ ഒരു വ്യവസ്ഥകളൊക്കെ ഇങ്ങനെ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നതിന് ശക്തമായ എതിർപ്പാണ് യൂണിയൻ ഭാരവാഹികൾ, യൂണിയൻ മാനേജ്മെന്റ്, അധികൃതർ, വിദ്യാർത്ഥി സംഘടനകൾ, മുൻകാല വിദ്യാർത്ഥി നേതാക്കൾ ഒക്കെ. അപ്പോൾ നമ്മൾ മുൻകാലത്തൊക്കെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നവരും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ആയിരുന്നെങ്കിൽ തന്നെ നമ്മുടെ ക്യാമ്പസ് രാഷ്ട്രീയത്തെ ആധാരമാക്കി ഒരുപാട് സിനിമകളുണ്ട്, ഒരുപാട്. റാഗിങ്, ക്യാമ്പസ് കൊലപാതകം, ക്യാമ്പസ് രാഷ്ട്രീയം, ക്യാമ്പസിലെ ആ രാഷ്ട്രീയത്തോടനുബന്ധിച്ചുള്ള പ്രേമം, കൊച്ചു കവിതകൾ, പാട്ട് ഇല്ലേ
1: നമുക്ക്. ക്യാമ്പസിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു രാഷ്ട്രീയത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു പണ്ടത്തെ ക്യാമ്പസ് രാഷ്ട്രീയവും ഇന്നത്തെ ഒരു ക്യാമ്പസ് രാഷ്ട്രീയം അല്ലേ. പണ്ടെന്ന് പറഞ്ഞാൽ ചേച്ചി പറഞ്ഞതുപോലെ ചെറിയൊരു പ്രണയവും കാര്യങ്ങളും, പണ്ടത്തെ ക്യാമ്പസ് രാഷ്ട്രീയത്തിലുപരി പരസ്പരമുള്ള, കാരണം മറ്റൊരു രണ്ട് രാഷ്ട്രീയമാണെങ്കിൽ പോലും ആ രാഷ്ട്രീയത്തിലും ഉണ്ടായിരുന്ന ഒരു സൗഹൃദവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അത് ഇല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ.
2: രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന ഒരുപാട് തലപ്പത്തുള്ള മുതിർന്ന നേതാക്കന്മാരുണ്ട് അല്ലേ ബീന.
1: തീർച്ചയായിട്ടും ആ ഒരു മുതിർന്ന നേതാക്കൾ എപ്പോഴും വളരെ ഭംഗിയായിരുന്നു അവരുടെ ആ ഒരു രീതി അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഭാഗം ന്യായീകരിച്ചിരുന്നത് എന്നുള്ളതാണ് അല്ലെ. രാഷ്ട്രീയത്തെ കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും ഒരു വിദ്യാർത്ഥി സമൂഹത്തെ എങ്ങനെ കൊണ്ടുപോകാം അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥികളെ ഏത് വഴിക്ക് കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ വളരെ മനോഹരമായിരുന്നു അന്നുള്ള ആൾക്കാരൊക്കെ ഈ ഒരു രാഷ്ട്രീയത്തെ കണ്ടിരുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്.
2: അത് ബീന അങ്ങനെ പറയുമ്പോഴേ അന്നുണ്ടായിരുന്ന ഉത്തരവാദിത്വ ബോധം ഇന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, അത് ഞാനൊരു നേതാവാണ്, ഞാൻ നയിക്കേണ്ടവനാണ്, എന്നിലെ ആ ഒരു നേതൃത്വ ഗുണം കൊണ്ട് എൻ്റെ പിന്നിൽ അണിനിരക്കുന്ന അണികൾ എന്നെ കണ്ടു പഠിക്കണം എന്നുള്ളൊരു ഭരണ നേതൃത്വത്തിലേക്ക് ഉയർന്ന ഉയർന്നു വന്ന ഒരുപാട് മുതിർന്ന നമ്മുടെ സർവകലാശാലകളിലൊക്കെ തന്നെ മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകരുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കടന്നു വന്ന ഒരുപാട് നേതാക്കൾ, പക്ഷെ ഇന്ന് ആ ക്വാളിറ്റിയിൽ മങ്ങലേറ്റു.
1: പറഞ്ഞപ്പോ അന്നത്തെ ഒരു തീപ്പൊരു പ്രസംഗത്തിന് വേണ്ടി നമ്മൾ പലപ്പോഴും

0: ിട്ടുണ്ടല്ലോ എന്ന് പറയാറില്ല, തീപ്പൊരു പ്രസംഗമാണ് എന്നുള്ളത്. പക്ഷെ ഇന്നെന്ന് പറഞ്ഞാൽ ആ ഒരു പ്രസംഗത്തിനല്ല, ഇന്ന് പലപ്പോഴും സോഷ്യൽ മീഡിയ വഴിയാണ് പല കാര്യങ്ങളും അവർ ഷെയർ ചെയ്യാറുള്ളത്. അപ്പൊ അതിന് ഉപരി നമ്മൾ ചിലരുടെയൊക്കെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ രാഷ്ട്രീയത്തിലുപരി നമ്മളിങ്ങനെ കേട്ട് നിന്ന് പോകുന്ന അവരുടെ ആ ഒരു സ്വരം, അവരുടെ ആ ഒരു പറയുന്ന രീതി, ഇതൊക്കെ നമ്മളിങ്ങനെ കേട്ട് നിന്ന് പോകുന്ന ചില കാര്യങ്ങളുണ്ട്.
1: ചില ദിവസമൊക്കെ നമ്മളിങ്ങനെ കോളേജിലേക്ക് എത്തുമ്പോഴേ, പിന്നെ നമ്മള് ട്യൂഷനൊക്കെ കഴിഞ്ഞ് കോളേജ് പരിസരത്തെങ്ങനെയാണ് ഇംഗ്ലീഷിനൊക്കെ സ്പെഷ്യൽ ട്യൂഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ കോളേജ് കവാടത്തിലേക്ക് എത്തുമ്പോഴേ SFI ആയാലും ASF എല്ലാ പാർട്ടിക്കാരും KSU ഒക്കെ ഇങ്ങനെ ABBP ഒക്കെ ഇങ്ങനെ അണിനിരുന്ന് അവിടെ അവിടെ കുഞ്ഞു കുഞ്ഞു ചർച്ചകളൊക്കെ നടക്കും. അപ്പൊ നമ്മുടെ ഉള്ളിൽ ആഹാ, ഇന്ന് സമരമാണ്, നമ്മുടെ മനസ്സിലത് എത്രയും പെട്ടെന്ന് നമുക്ക് പൊടി തട്ടി പോവാം. ആൺകുട്ടികളാണെങ്കിൽ ഇന്ന് കറങ്ങാനുള്ള അത്യാവശ്യം ചോറൊക്കെ കയ്യിൽ കൊണ്ടുവന്നിട്ടുണ്ടാകും. പിന്നെ ഏതെങ്കിലും ഒരു തിയേറ്റർ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിരുന്ന് ഒന്ന് എൻജോയ് ചെയ്യുക എന്നൊക്കെയാണ് അവരുടെ ചിന്ത. പെൺകുട്ടികളാണെങ്കിൽ അന്നത്തെ നമ്മുടെ കുട്ടികളങ്ങനെ എത്രയും പെട്ടെന്ന് പൊടിതട്ടി വീട്ടിലേക്ക് പോകാനുള്ളൊരു കാര്യമൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ക്യാമ്പസ് രാഷ്ട്രീയത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത എത്ര ഫലിതങ്ങളുണ്ടല്ലേ. യൂണിവേഴ്സിറ്റി യൂണിയൻ തിരഞ്ഞെടുപ്പ് വരുമ്പോഴ് നമ്മളെ ഈ കലാ സാംസ്കാരിക രംഗത്ത് നിൽക്കുന്ന എല്ലാവർക്കും ഭയങ്കര ഡിമാൻഡാണ്. യൂണിയൻ നമ്മുടെ സർവകലാശാല തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മളെ കവിത ചൊല്ലാനും കഥ പറയാനും പാട്ട് പാടാനും ഒക്കെ ഈ എല്ലാ പാർട്ടിയിലും പോയി പാടിയ ഒരു ചരിത്രമാണ് എനിക്കുള്ളത്. മൂന്ന് പാർട്ടിക്കും വേണ്ടിയിട്ട് പോയി പാടിയിട്ട് തിരിച്ച് വരുന്നത്. അപ്പൊ നീ ഏത് പാർട്ടിയാണെന്ന് വെച്ചാൽ അത്യാവശ്യം പാർട്ടിയൊന്നുമില്ല, ചിലപ്പം നല്ല ഫുഡൊക്കെ മേടിച്ച് തരും. നമ്മൾ കവിത ചൊല്ലുന്നതുകൊണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടം.
0: ക്ലാസ്മേറ്റ്സിൽ സിനിമയ്ക്കകത്ത് ഇതുപോലെ തന്നെയാണ് അല്ലെ, അവനെ കൊണ്ട് നടക്കുന്ന ഒരു സംഭവം. എല്ലാ പാർട്ടിക്കും വേണ്ടി അല്ലെ, ഒരു പാർട്ടിയിൽ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റേ ആള് വന്ന് വലിച്ചെടുത്തിട്ട് പോകുന്ന ഒരു രസകരമായ കാര്യങ്ങളാണ്.
1: വിദ്യാർത്ഥി രാഷ്ട്രീയം കൊടുമ്പിരി കൊള്ളുന്ന ഒരു കാലഘട്ടത്തിൽ കൊല്ലം SN കോളേജിൽ പഠിക്കാൻ പറ്റി എന്നുള്ളൊരു വലിയ അനുഗ്രഹം തന്നെയാണ്. അന്നത്തെ അന്നിരുന്ന വിദ്യാർത്ഥി നേതാക്കളൊക്കം തന്നെ ഇന്ന് രാഷ്ട്രീയത്തിന്റെ തലപ്പത്തിരിക്കുന്നവരാണ് താനും പലയിടങ്ങളിലും. ഇപ്പൊ നമ്മൾ കാണുമ്പോഴും കണ്ടുമുട്ടുമ്പോഴും അവരോട് അന്നത്തെ ആ രാഷ്ട്രീയത്തിനെ കുറിച്ചും അത്യാവശ്യം ചെറിയ ചെറിയ പ്രേമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ചിലതൊക്കെ ബ്രേക്കപ്പ് ആയി പോയി. ചിലവരെയൊക്കെ കാണുമ്പോൾ അവരിന്നും ദമ്പതികളാണ്, പിരിയാതിരിക്കുന്നു എന്നുള്ളതൊക്കെ കാണുമ്പം നമ്മുടെ ഈ ക്യാമ്പസ് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അതൊരു ഫലിത രൂപേണ അത് ഒരുപാട് അങ്ങ് സീരിയസ് ആക്കി എടുക്കാതെ നേതൃത്വ ഗുണത്തിലേക്ക് എന്തായാലും അത്യാവശ്യം ഒരു ക്യാമ്പസിൽ ഒരു നല്ലൊരു ലീഡിംഗ് ക്വാളിറ്റി ഉള്ള കുറച്ച് പേരുണ്ടാവണം. അത് പല രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നായിരിക്കും സെലക്ട് ചെയ്ത് വരുന്നത്. മാഗസിൻ എഡിറ്റർ എപ്പോഴും സാഹിത്യപരമായിട്ട് വലിയ കഴിവൊക്കെ ഉള്ളതായിരിക്കും. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ ഒരു കുഞ്ഞു കവിതയൊക്കെ ആയിട്ട് ഇങ്ങനെ സമീപിക്കുക, ഇതൊന്ന് എഡിറ്റ് ചെയ്ത് വരണം എന്നുള്ളത്. അപ്പൊ ചിലയിടങ്ങളിലൊക്കെ ചിലപ്പം ചില വ്യക്തിവൈരാഗ്യമൊക്കെ തീർക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യാറൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ ഒരു അറിവിൽ അങ്ങനെയൊന്നും പിന്നെ ജയിച്ചു വരുന്നവരാരും ചെയ്യുന്നൊന്നും കണ്ടിട്ടില്ല.
0: പക്ഷേ ഇന്നത്തെ രാഷ്ട്രീയങ്ങൾ വളരെ ശത്രുതാ മനോഭാവത്തോടുകൂടി തന്നെ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ അതൊന്നും ഉണ്ടാകാതെ വളരെ നല്ല രീതിയിൽ തന്നെ പോകാൻ നമുക്ക് ആശംസിക്കാം.
1: അതെ അതെ, നമ്മുടെ കോളേജ് ക്യാമ്പസുകളിലെ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് നിയന്ത്രിക്കുന്നതിനുള്ള മാർഗരേഖ തയ്യാറാക്കുന്നത് ജാഗ്രതയോടെ കൈകാര്യം ചെയ്താൽ മതി എന്ന് MG കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റുകളൊക്കെ ഇങ്ങനെ തീരുമാനിച്ചു. കേരള സർവകലാശാലയിൽ ഇതൊരു വിവാദമായ പശ്ചാത്തലത്തിലാണ് ക്യാമ്പസുകളിലെ രാഷ്ട്രീയ പ്രവർത്തനവും അനുമതിയില്ലാത്ത യോഗങ്ങളും വിലക്കിക്കൊണ്ടുള്ള ആ ഒരു മാനേജ്മെന്റ് ചട്ടങ്ങൾ ഇങ്ങനെ ശരിവെച്ചത്. അപ്പം അതൊരു അനക്കമൊന്നും ഇല്ലാതിരിക്കുകയാണ്, മറ്റ് സർവകലാശാലകൾക്ക് കൂടി അത് മാതൃകയാക്കണം എന്നാണ് പറയുന്നത്. ഇതൊരു വിദ്യാർത്ഥി രാഷ്ട്രീയം നിയന്ത്രിക്കുന്നതിനുള്ള ഒരു മാർഗരേഖയായിട്ടാണ് വന്നു പോകുന്നത്.
0: തീർച്ചയായിട്ടും നമ്മുടെ രാഷ്ട്രീയം വളരെ മനോഹരമായി തന്നെ പഴയ കാലത്തിലേക്ക് തന്നെ അതേപോലെ തന്നെ പോകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്ക് മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ രതീഷ് അടിമാലി അയച്ചിരിക്കുന്നു, ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ നേരുന്നു, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് നല്ലൊരു പിക്കൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ രതീഷ് സുഖമായിട്ടിരിക്കുന്നു എന്ന് തന്നെ കരുതുന്നു. അവിടെ കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട്? ഞങ്ങൾ തിരിച്ചും നല്ല ഹൃദയം നിറഞ്ഞ് തന്നെ ഒരു നല്ല ആശംസ നൽകുകയാണ്. നമ്മുടെ നെൽസൺ ചേട്ടൻ പറഞ്ഞിരിക്കുന്നു, മൂന്ന് ഹേർട്ടൊക്കെ ഇട്ടിട്ട് രണ്ട് പൂക്കളൊക്കെ തന്നിട്ട് ഒരു ഗുഡ് മോർണിംഗ് തന്നിട്ടുണ്ട്. അപ്പോൾ നെൽസൺ ചേട്ടാ സുഖമായിട്ടിരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. തിരിച്ച് ഞങ്ങളും നല്ലൊരു ഗുഡ് മോർണിംഗ് നേരുകയാണ്. ഇപ്പോൾ നമുക്ക് നല്ലൊരു ബ്രേക്കിലേക്ക് പോകാനുള്ളൊരു ടൈം ആയിരിക്കുകയാണ്. നല്ലൊരു പാട്ട് കേട്ട് നമുക്ക് തിരികെ എത്താം. അപ്പോൾ തുടർന്ന് നമുക്ക് കേട്ടുകൊണ്ടേ ഇരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം മച്ചച്ചോ മച്ചച്ചോ മച്ചച്ചോ.

0: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് തിരികെ എത്തുന്നു. അപ്പോൾ തിരികെ എത്തുമ്പോൾ ഇപ്പോൾ 11:23 ആയിരിക്കുകയാണ്. നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ബീന കുവേരയാണ്. എന്നോടൊപ്പം ഉള്ളത്
5: ഞാൻ രജനി ഗിരീഷാണ്. നമ്മുടെ ടെക്നിക്കൽ സപ്പോർട്ട് ഇന്ന് ഹരിയാണ്. ഹരിക്ക് നമ്മൾ മനസ്സിൽ കാണുമ്പോൾ ഹരി മാനത്ത് കാണുന്നു പറയുന്ന പോലെ പാട്ടുകാരനും കൂടെ ആയതുകൊണ്ട് നമ്മൾ പറയുന്നതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വളരെ പെട്ടെന്ന് ഇങ്ങനെ ഞങ്ങളെ അതിശയിപ്പിച്ചുകൊണ്ട് ഓരോ നല്ല നല്ല പാട്ട്.
4: അടിമാലിയിൽ നിന്ന് മെസ്സേജ് ഉണ്ടായിരുന്നു, ഹരി ഇന്നലെ ഇന്ന് രാവിലെ ഇട്ട പാട്ടുകളൊക്കെ വളരെ മനോഹരമായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പാട്ടിന്റെ കാര്യത്തിൽ ഹരിയെ ഒട്ടും പുറകോട്ട് നിർത്തേണ്ട ആവശ്യമില്ല അല്ലേ? ഒരു പാട്ടുകാരൻ കൂടി ആയതുകൊണ്ടായിരിക്കാം അത്രയും മനോഹരമായ പാട്ടുകൾ നൽകുന്നത്. അപ്പൊ നമുക്ക് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ദിലു ബ്ലോസം അയച്ചിരിക്കുന്നു അടിമാലിയിൽ നിന്നും. ഗുഡ് മോർണിംഗ് ഡിയോസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു ഹേർട്ട് ഒക്കെ തന്നിട്ടുണ്ട്.
5: താങ്ക് യു.
4: ഗുഡ് മോർണിംഗ് ദിലു, സുഖമായിട്ടിരിക്കുന്നോ? എവിടെ പോയി ഇത്ര ഗുഡ് മോർണിംഗ് ഒക്കെ തന്നിട്ട് പെട്ടെന്ന് അല്ലേ? വിശേഷങ്ങളൊക്കെ എന്തോ ഉണ്ട്.

0: സുഖമായിട്ടിരിക്കുന്നു തന്നെ വിചാരിക്കുന്നു നമ്മുടെ സനോജ്. വനജ ചേച്ചി, സനോജിനെ അന്വേഷിച്ചതുകൊണ്ടായിരിക്കാം വനജ ചേച്ചി ഇങ്ങനെ ഒരു വിളി വിളിച്ചിട്ടുണ്ട്. എന്നിട്ടൊരു മുട്ടായി ഒക്കെ കൊടുത്തിട്ടുണ്ട്, നല്ലൊരു മോജി ഒക്കെ തന്നിട്ടുണ്ട്. വനജ ചേച്ചി, മുട്ടായി കിട്ടിയോ?
1: നല്ല ടേസ്റ്റ് ഉണ്ടോ? ഒരു വിളിയിലുണ്ടല്ലേ സനോജിന്റെ?
0: അതെ, തീർച്ചയായിട്ടും.
1: നമ്മളോട് ചില ആൾക്കാരൊക്കെ നമ്മളെ കൂടുതലൊന്നും മിണ്ടുക എന്നും വേണ്ട, നമ്മുടെ ആ പേര് വിളിച്ചിട്ട് ഇങ്ങനെ നീട്ടി ഒരു വിളി വിളിച്ചാൽ മതി. അതിലുണ്ടെല്ലാം.
0: അതെ, അതിലുണ്ട് എല്ലാം.
1: ചേച്ചിക്ക് ഇനി എന്ത് വേണം അല്ലേ?
0: തീർച്ചയായിട്ടും. അപ്പോ നമ്മുടെ വനജ ചേച്ചിക്ക് മുട്ടായി കൊടുത്തിട്ടുണ്ട്. ഇത്രയും പ്രായം ചുമന്നവർക്കൊക്കെ ഇങ്ങനെ മുട്ടായി കൊടുക്കാൻ പാടുണ്ടോ സനോജെ? അപ്പോൾ ഒരെണ്ണം കൊടുത്തപ്പോൾ ഞങ്ങൾ കൂടി തരാമായിരുന്നു, പരിഭവം പരാതി ഒന്നുമില്ല. എങ്കിൽ പോലും നമ്മുടെ എന്താ വനജ ചേച്ചിക്ക് തന്നെ നമ്മളത് കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ കവിത ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ബീന, രജനി, ഗിരീഷ്. ഗുഡ് മോർണിംഗ് കവിത ചേച്ചി. അപ്പൊ തിരിച്ചും നമ്മുടെ രജനി ചേച്ചി ഗുഡ് മോർണിംഗ് തന്നിരിക്കുകയാണ് കേട്ടോ. ലൈവ് നന്നായി പോകുന്നു രജനി, കുറച്ച് നാൾക്ക് ശേഷമാണല്ലോ ഇത്രയും വാചാലയായി കേൾക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. രജനി ഗിരീഷ് കോംബോയുടെ പ്രത്യേകത ആയിരിക്കാം.
1: ഞാന് വാചാലയായി ഒപ്പിരുന്ന് ഒരുപാട് ചിരിച്ചു. നമ്മുടെ റിജിസാറിന്റെ കൂടെ ഇരുന്നൊരു ദിവസത്തെ ലൈവില് ഭയങ്കര രസകരമായിരുന്നു. അതായത് ആർട്ടിഫിഷ്യലായിട്ടല്ല, ഒറിജിനലി ഞങ്ങൾ ഈ സ്റ്റുഡിയോയിൽ ഭയങ്കര നർമ്മരസം നിറഞ്ഞ കുറച്ച് മുഹൂർത്തങ്ങളാണ് റിജിസാർ നമുക്ക് വേണ്ടി അന്ന് പങ്കുവെച്ചത്. അതുപോലെ തന്നെയാണ് ഇന്നും ബീന നമ്മുടെ സർവകലാശാലകളെ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴേ, നമ്മുടെ ഇലക്ഷനെ കുറിച്ചും അതിനെ കുറിച്ചൊക്കെ, രാഷ്ട്രീയ ക്യാമ്പസ് രാഷ്ട്രീയത്തെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് അങ്ങ് എസ് എൻ കോളേജിലേക്കൊക്കെ തിരിച്ചുപോയി.
0: അതെ, അപ്പോൾ നമ്മുടെ ചേച്ചി പറയുന്നത് വയോജനങ്ങളെ സംരക്ഷിക്കാൻ നിയമം വേണം എന്ന അവസ്ഥ തന്നെ ഒന്ന് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. അച്ഛനും അമ്മയും വയസ്സാകുമ്പോൾ അവരെ സംരക്ഷിക്കുന്നതിന് ഒരു നിയമത്തിന്റെ ഭയം കൊണ്ടാകരുത് എന്ന കാഴ്ചപ്പാടാണ് എൻ്റെത്. നമ്മളെ കൈപിടിച്ച് നടത്തിയ ഒരു കാലമെങ്കിലും ഓർത്ത് സ്നേഹത്തോടെ അവർക്കൊപ്പം നിൽക്കാൻ കഴിയണം. സ്നേഹവും കരുതലും ഒരു നിയമത്തിനും നിർബന്ധിച്ചുണ്ടാക്കാൻ കഴിയില്ല. ഇത് എൻ്റെ അഭിപ്രായം മാത്രമാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് കവിത ചേച്ചി. കവിത ചേച്ചി സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്.
1: തീർച്ചയായും.
0: അപ്പോൾ രജനി, പാട്ട് നന്നായിരുന്നു.
1: താങ്ക് യു.
0: ബീനക്കുട്ടിയുടെ സ്വരവും നല്ലതാണ്, ഭംഗിവാക്കല്ല കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ചേച്ചി, താങ്ക് യു വെരി മച്ച്.
1: നല്ല സാമ്യമുള്ള സൗണ്ടാണ് നമ്മുടെ രണ്ടാളുടെയും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇടയ്ക്ക്.
0: അതെ അതെ അതെ, അതായിരിക്കാം ചിലപ്പോൾ ഒരു പക്ഷേ അല്ലേ. അപ്പോൾ നമ്മുടെ ഷീബ ചേച്ചി അയത്തിൽ നിന്നും അയച്ചിരിക്കുന്നു, ഹായ് എഫ് എം ഫാമിലി, ഇന്ന് എനിക്ക് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന ഒരു സോങ് വെച്ച് തരുമോ എന്ന് വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്. മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുന്നതായിരിക്കും അല്ലേ. നമുക്ക് എല്ലാവർക്കും ഒരു ദിവസം എഫ് എമ്മിൽ ഒത്തുചേരണമെന്നാണ് ഷീബ ചേച്ചി പറഞ്ഞിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും.
1: വളരെ പെട്ടെന്ന് ഓടി ഇങ്ങോട്ട് വന്നു, ഞങ്ങൾ അതിന് പ്രത്യേകിച്ചൊരു സമയവും കാലവും ഒന്നും വേണ്ട.
0: അതെ, തീർച്ചയായിട്ടും. നമ്മൾ എപ്പോഴും നിങ്ങളെയൊക്കെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാനായിട്ട് കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM വാതിലുകൾ നിങ്ങൾക്കായി, നമ്മുടെ ശ്രോതാക്കൾക്കായി എപ്പോഴും തുറന്നിട്ടിരിക്കുകയാണ്. ഏത് നിമിഷവും നിങ്ങൾക്ക് വരാവുന്നതാണ് അല്ലെ, ഈ അഭിപ്രായങ്ങൾ പറയുന്നത് പോലെ തന്നെ. അപ്പോൾ നമുക്ക് ഇനിയും ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. ഇപ്പോൾ 11:27 ആയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ വിശേഷങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ എന്താണ് ചേച്ചി ഇനി പറയാനുള്ള വിശേഷം?
1: നമുക്ക് ഇപ്പം ഏറ്റവും വലിയൊരു കാഴ്ച ചിലപ്പോൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ദേശീയ പാത അല്ലേ, ദേശീയ പാത 66 നാറ്റ്പാക്ക് റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഒരുപാട് സമഗ്ര പഠനത്തിന് വിധേയമാക്കിക്കൊണ്ടാണ് അവർ ഈ റിപ്പോർട്ടുകളൊക്കെ വന്നിരിക്കുന്നത്. ഈ അടിപ്പാതയുള്ളത് അടിപ്പാത എങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡ്രൈവർമാരുടെ കാഴ്ച മറയ്ക്കുന്ന രീതിയിൽ ചിലയിടങ്ങളിൽ വന്നിരിക്കുന്നു. സാധ്യമായ സ്ഥലങ്ങളിലൊക്കെ സർവീസ് റോഡുകൾക്ക് വീതി കൂട്ടണമെന്നാണ് ഒരു പ്രധാന ശുപാർശ വന്നിരിക്കുന്നത്. ഈ ഒരു സർവീസ് റോഡിൽ സുരക്ഷാ വീഴ്ച എന്ന നാറ്റ്പാക്ക് പഠന റിപ്പോർട്ട് വന്നിരിക്കുന്നു. ഈ ഒരു വിദഗ്ധ സംഘം നടത്തിയ പരിശോധനയിലാണ് ഒരുപാട് നിർമ്മാണ പാളിച്ചകളൊക്കെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അത് ഡ്രൈവർമാർക്ക് ഇങ്ങനെ കാഴ്ച പൂർണ്ണമായും മറയ്ക്കുന്ന രീതിയിൽ വരുന്നു. അടിപ്പാതയുടെ ഡിസൈൻ അങ്ങനെയാണ് വരുന്നതെന്ന്. ഇങ്ങനെ വീണ്ടും നമ്മൾ ഈ അടിപ്പാതകളിൽ നിന്ന് സർവീസ് റോഡിലേക്ക് കയറുന്ന വാഹനങ്ങൾ മറ്റു ഡ്രൈവർമാർക്ക് പെട്ടെന്ന് കാണാൻ കഴിയുന്നില്ല. വ്യക്തമായി വാഹനങ്ങൾ കാണാൻ കഴിയുന്ന ഒരു വിസിബിലിറ്റി ആ ഒരു ഫണൽ ഒരുക്കണമെന്ന് ഉള്ളൊരു നിബന്ധനയൊന്നും, ഒരുപാട് നിബന്ധനകളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ്. പിന്നെ പിന്നെ പെട്ടെന്ന് നമ്മളിപ്പം നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ പെട്ടെന്ന് നമ്മൾ സർവീസ് റോഡിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് നമ്മളെ ദേശീയപാതയിലെ ചിലയിടത്ത് ഓപ്പൺ ചെയ്തിടത്തേക്ക് കയറുമ്പോൾ നമ്മൾ മുന്നോട്ടോടി കുറേ ദൂരം ഹാപ്പി ആയിട്ട് പോകുമ്പം പെട്ടെന്ന് നമുക്ക് സർവീസ് റോഡിലേക്ക് ഇറങ്ങേണ്ടി വരുമ്പോൾ ഈ സർവീസ് ദേശീയ പാതയിൽ നിന്നും ഈ സർവീസ് റോഡിലേക്ക് ഇറങ്ങുന്നൊരു വാഹനം അവിടെ നിന്നും വണ്ടി വരാം, ഈ അടുത്ത സർവീസ് റോഡിൽ നിന്ന് പാഞ്ഞു വരുന്ന വാഹനങ്ങൾ ഇത്ര ദൂരത്തിൽ ഈ വരുന്ന ദേശീയപാതയിൽ നിന്ന് ഇറങ്ങുന്ന വാഹനങ്ങളിലേക്ക് തട്ടി വലിയൊരു അപകടം ഉണ്ടാകാം. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് വളരെ നിസ്സാരമെന്ന് തോന്നുന്ന ചില കാര്യങ്ങളായിരിക്കാം.

0: വലിയൊരു ദുരന്തത്തിന് കാരണമാകുന്ന ഇതൊക്കെ അധികൃതരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് ഉള്ള ഇത്തരം വാർത്തകളൊക്കെ വരുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് അല്ലേ ബീന?
1: തീർച്ചയായിട്ടും വളരെ നല്ല നല്ല കാര്യങ്ങൾ തന്നെയാണ്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോഴും ശരിയാണ്, നമുക്കിപ്പോൾ 11:29 ആയിരിക്കുകയാണ് അല്ലേ. വിശേഷങ്ങൾ ഒരുപാട് പറയാനുണ്ട് ചേച്ചി. വിശേഷങ്ങൾ പറയുന്നതിനോടൊപ്പം തന്നെ ഇന്നത്തെ ഒരു മറ്റൊരു വിശേഷം എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ന് കുറേ വിശേഷങ്ങൾ കൂടി പറയാനുണ്ട് അല്ലേ.
0: അതെ അതെ, ഇന്ന് നമുക്ക് പറയാനുള്ളത് ഇന്ത്യൻ തേയിലയെ ഒന്നാമതെത്തിക്കാൻ കേന്ദ്ര പിന്തുണ ഉറപ്പാക്കും. നമ്മുടെ തേയില, നമ്മുടെ തേയില കയറ്റുമതിയെ, തേയില രാജ്യാന്തര തലത്തിൽ ഒന്നാമതെത്തിക്കാനുള്ള ഒരു പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണ ഉറപ്പാക്കുമെന്നാണ് ഉപരാഷ്ട്രപതി പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു കാർഷിക സംസ്കാരം, നമ്മുടെ കൃഷി കർഷകർക്ക് അതൊരുപാട് ഉപകാരപ്രദമാകട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം. പിന്നെ
1: ഒരു നമ്മൾ മറ്റൊരറിയിപ്പ് കൊടുക്കാനുള്ളത്, നമ്മുടെ പട്ടികജാതി വികസന വകുപ്പ് പഠനമുറി പദ്ധതി 2026-27 അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പോൾ 200,000 രൂപ വരെ പഠനമുറി നിർമ്മിക്കാൻ 4 ഗഡുക്കളായിട്ടാണ് അവർ നൽകുന്നത്. അപ്പോൾ 5 മുതൽ 12 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്കാണ് ഇത് കൊടുക്കുന്നത്. വാർഷിക കുടുംബ വരുമാനം 10,000 രൂപയിൽ, സോറി, 100,000 രൂപയിൽ താഴെ ആയിരിക്കണം. അതുപോലെ തന്നെ 1,000 സ്ക്വയർ ഫീറ്റ് വരെ വിസ്തീർണമുള്ള വീടുകൾക്കാണ് നൽകുന്നത്. ഒരു മുറിയുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് 120 സ്ക്വയർ ഫീറ്റ് റൂമും കോൺക്രീറ്റ് മേൽക്കൂരയായിരിക്കും. അതുപോലെ തന്നെ ടൈൽ പാകിയ തറ, പ്ലാസ്റ്ററിങ്, വാതിൽ, ജനലുകൾ, ഭിത്തിയലമാര, ലൈറ്റ്, ഫാൻ എന്നിവയൊക്കെ ഉണ്ടായിരിക്കും. ഇതിന് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 19/10/2026 ആണ്. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് ബന്ധപ്പെടാൻ ബ്ലോക്കുകളിൽ, മുനിസിപ്പാലിറ്റികളിൽ, കോർപ്പറേഷൻ പട്ടികജാതി വികസന ഓഫീസുകൾ ഇവയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബന്ധപ്പെടുക അല്ലേ.
0: പിന്നെ നമുക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മുടെ ഒരു മീൻ, ചൂരമീൻ, ആ ചൂരമീൻ്റെ ഉള്ളിൽ വിരയുണ്ടെന്നും പറഞ്ഞ് ഒരു വലിയൊരു വാർത്തയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് ഈ കേരളത്തിലെ ചൂരമീനിൽ വിരയില്ല എന്ന് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇങ്ങനെ നടത്തിയ ഒരു പരിശോധനയിൽ അത് ഒഴിവാക്കേണ്ട, ആ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ ഒരു വലിയ വാർത്തയാണ് വന്നത്. അപ്പോൾ ആ ചൂരമീനെ ഒട്ടും ഡീഗ്രേഡ് ചെയ്ത് പറയേണ്ട, അതിനകത്ത് വിരയില്ല എന്ന് അധികൃതർ കണ്ടെത്തിയിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നുണ്ട്.
1: അതെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സനോജ് നമുക്ക് മനോഹരമായ ഒരു വലിയൊരു മെസ്സേജാണ് അയച്ചിരിക്കുന്നത്. ഇന്നത്തെ ലൈവും നല്ല മനോഹരമായിരുന്നു, ഇന്നല്ല എന്നും, എന്നാലും ഇന്നത്തെ ലൈവിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അറിയാനുള്ള ലോകത്താണ് വന്നിരിക്കുന്നത്. ഈ ഒരു 1.5 മണിക്കൂർ കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഞങ്ങളുടെ ചെവിയിൽ വന്നെത്തുന്നത്. അതിമനോഹരമായ വിശിഷ്ടമായ അറിവുകൾ നേടുന്ന നല്ല തെളിമയായിട്ട് നല്ല ശുദ്ധമായ മലയാളത്തിൽ ബീനയിൽ നിന്നും രജനി ചേച്ചിയിൽ നിന്നും കേൾക്കാൻ എന്താ ഒരു സുഖം. ഇന്ന് നിങ്ങൾ രണ്ടുപേരും നല്ല ഉഷാറാണ് കേട്ടോ. കൂടെയുള്ള മുഴുവൻ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹാന്വേഷണങ്ങൾ, വളരെ സന്തോഷം, നന്ദി. അപ്പോൾ ഞാൻ ഒരു മിഠായി ചോദിച്ചതിന് പകരം ഒരു 100,000 മിഠായി സനോജ് തന്നിട്ടുണ്ട്. വളരെ വളരെ വളരെയേറെ സന്തോഷമുണ്ട് സനോജ്. ഇന്ന്
0: ഞാനെപ്പോഴും സനോജിനെ ഓർക്കുന്നത് എപ്പോഴെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ചെറിയ കുസൃതി ചോദ്യം പറഞ്ഞാലേ, അപ്പോൾ വളരെ ഇന്റലിജന്റ് ആയിട്ട് അതിനെ മൂവ് ചെയ്ത് പെട്ടെന്ന് ആൻസർ നമുക്ക് തരുന്നൊരു ശ്രോതാവാണ്. അപ്പോൾ താങ്ക് യു സനോജ്.
1: അതെ, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഒരു മനോഹരമായ നിമിഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കുകയാണ്. നമ്മളിന്ന് കുറേ കാര്യങ്ങൾ സംസാരിച്ചു, അല്ലെ, കുറേ ചിന്തകൾ പങ്കുവെച്ചു, നമ്മുടെ ശ്രോതാക്കളുമായി കുറേ മെസ്സേജുകൾ പങ്കുവെച്ചു, നമ്മളോട് സംസാരിച്ച, നമ്മളോട് പങ്കിട്ട എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ദിവസത്തിലെ ഇത്തിരി നേരം ഒത്തിരി കാര്യം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരുന്നു ഞാൻ ബീന ഗുവേര,
0: ഞാൻ രജനി ഗിരീഷ്.
1: അതേ, തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd Kutty. Let's celebrate pregnancy with Kinder Hospitals.
1: നാടകത്തിന്റെ തിരശീലയ്ക്ക് മുന്നിലും അണിയറയ്ക്ക് പിന്നിലും നിറഞ്ഞു നിൽക്കുന്ന കലാകാരന്മാരുടെ വിശേഷങ്ങളുമായി അരങ്ങും ജീവിതവും. അരങ്ങിലെ അനുഭവങ്ങളും ഓർമ്മകളും ജീവിതകഥകളും പങ്കുവയ്ക്കുന്ന സംഭാഷണ നിമിഷങ്ങൾ മറക്കാതെ കേൾക്കാം 10 മണിക്ക്. ഏകോപനം

കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സന്തനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സന്തനം 90.4 FM.

കൈമാറിയ വാക്കുകളിൽ കാലം ഒളിപ്പിച്ചു വച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30. ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. ഇത് സെപ്റ്റംബർ മാസം, സിക്കിൾ സെൽ ഡിസീസ് അവയർനെസ് മന്ത്. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് സിക്കിൾ സെൽ അവബോധ മാസമായി ആചരിക്കുന്നത്. അരിവാൾ കോശരോഗത്തെക്കുറിച്ചും അത് രക്തത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ആളുകളെ പഠിപ്പിക്കുന്നു. രോഗത്തിനുള്ള പുതിയ ചികിത്സകൾ കണ്ടെത്താനും രോഗികൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാനും ഫണ്ട് ശേഖരിക്കുന്നു. രോഗികൾക്ക് പതിവായി രക്തം ആവശ്യമായി വരുന്നതിനാൽ സന്നദ്ധ രക്തദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ മാസം തന്നെയാണ് ബാല്യകാല ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നത്. കുട്ടികളിലെ ക്യാൻസർ രോഗങ്ങളെക്കുറിച്ചുള്ള അറിവ് നൽകാനും രോഗബാധിതരായ കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പിന്തുണയേകാനും ഈ മാസം ലോകമെമ്പാടും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗോൾഡ് റിബൺ ബാല്യകാല ക്യാൻസർ അവബോധത്തിന്റെ ഔദ്യോഗിക ചിഹ്നവും നിറവുമാണിത്. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: നേരത്തെയുള്ള രോഗനിർണയം, കൃത്യസമയത്തുള്ള ചികിത്സ, രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മാറ്റുക എന്നിവയാണ്. സെപ്റ്റംബർ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അഥവാ PCOS അവബോധ മാസം. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് ആചരിക്കുന്നത്. സ്ത്രീകളിലെ ഹോർമോൺ അസന്തുലിതാവസ്ഥ സംബന്ധിച്ച പ്രശ്നങ്ങൾ, പ്രാരംഭ രോഗനിർണയത്തിന്റെ പ്രാധാന്യം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവയെക്കുറിച്ച് സമൂഹത്തിൽ അറിവ് നൽകാനാണ് ഈ മാസം ലക്ഷ്യമിടുന്നത്. കൃത്യസമയത്തുള്ള രോഗനിർണയം ഉറപ്പാക്കുക, ശരിയായ ആരോഗ്യ വിവരങ്ങൾ എത്തിക്കുക, മാനസികവും ശാരീരികവുമായ പിന്തുണ നൽകുക എന്നിവയും പ്രധാന ലക്ഷ്യങ്ങളാണ്. PCOS പ്രധാന ലക്ഷണങ്ങൾ: ക്രമരഹിതമായ ആർത്തവം, ശരീരഭാരം വർദ്ധിക്കുക, മുഖത്തും ശരീരത്തും അമിതമായ മുടിവളർച്ച ഉണ്ടാകുക, മുഖക്കുരു ഉണ്ടാകുക എന്നിവയാണ്. ഇവയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ: ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, കൃത്യമായ വ്യായാമം ചെയ്യുക, ശരീരഭാരം നിയന്ത്രിച്ച് നിർത്തുക എന്നിവയാണ്.

0: അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ സൈനിങ് ഓഫ്.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 down പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.

0: ഏഷ്യൻ ഗെയിംസ് വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യക്കെതിരെ ശ്രീലങ്കയ്ക്ക് 217 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിൽ വിതരണം ചെയ്യും. കേവാഡിയയിലെ ഏകതാ നഗറിലാണ് പരിപാടി. ബ്രഹ്മയുഗം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മമ്മൂട്ടി മികച്ച നടനുള്ള പുരസ്കാരവും ഷേനാദ് ജലാൽ മികച്ച ഛായാഗ്രാഹകനുള്ള പുരസ്കാരവും ഏറ്റുവാങ്ങും. AR എന്ന ചിത്രത്തിലെ അങ്ങുവാന കോണില് എന്ന ഗാനം ആലപിച്ച വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങും. നടൻ അനന്ത് നാഗിന് 2024 ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരവും സമ്മാനിക്കും. ജലവിഭവങ്ങൾ സംരക്ഷിക്കേണ്ടതും വിപുലീകരിക്കേണ്ടതും മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. 9th ഇന്ത്യ അന്താരാഷ്ട്ര ജലവാരത്തിന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. ജലസ്രോതസ്സുകളെ സംരക്ഷിക്കാൻ കൂട്ടായ പ്രവർത്തനം ആവശ്യമാണെന്നും ജലം ശ്രദ്ധയോടെ ഉപയോഗിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാനാകുന്ന ജലവിഭവ പരിപാലനം എന്ന പ്രമേയത്തിൽ ജൽശക്തി മന്ത്രാലയമാണ് 5 ദിവസം നീളുന്ന പരിപാടി സംഘടിപ്പിക്കുന്നത്. രാജ്യത്തെ ലഹരി വിരുദ്ധ ദൌത്യസേനാ മേധാവികളുടെ 3rd ദേശീയ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയാണ് 2 ദിവസത്തെ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഐക്യദാർഢ്യത്തോടെയുള്ള തീരുമാനം, പങ്കുവയ്ക്കപ്പെട്ട ഉത്തരവാദിത്തം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് സമ്മേളനം നടക്കുന്നത്. വിവേചനമില്ലാതെ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര സാധ്യമാക്കിയ പ്രിയദർശിനി പദ്ധതി ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും സ്വാധീനമുണ്ടാക്കിയതായി ഗതാഗതമന്ത്രി CP ജോൺ. പദ്ധതി 100 ദിനം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇതുവരെ 13 കോടി സ്ത്രീകൾ സൌജന്യ യാത്ര ചെയ്തു. 266 കോടി രൂപയാണ് ഇതിനായി സർക്കാരിന് ചെലവായത്. ഓർഡിനറി സർവീസുകളിൽ പുരുഷ യാത്രക്കാരുടെ എണ്ണവും വർദ്ധിച്ചതായും യാത്രാക്കൂലിയിൽ സ്ത്രീകൾ ലാഭിച്ച പൈസ പൊതുവിപണിയിലെത്തിയതായും മന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള പദ്ധതികൾ KSRTC ആവിഷ്കരിക്കുമെന്നും മന്ത്രി പറഞ്ഞു.
1: 13 കോടിയാള് യാത്രകൾ ഈ പ്രിയദർശിനി പദ്ധതിയിലൂടെ നടത്തി. അതുപോലെ തന്നെ 266 കോടി രൂപയുടെ സൗജന്യ യാത്രയാണ് ഇതിനകം നടന്നത്. KSRTC അതിന്റെ ചരിത്രത്തിൽ ഇത്രയും നല്ല ജനകീയ സർവീസായി ഒരിക്കലും പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. ഈ ഗവൺമെന്റിന്റെ തൊപ്പിയിലെ പൊൻതൂവലായി പ്രിയദർശിനി പദ്ധതി ഇന്ന് മാറിയിരിക്കുകയാണ്. സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റും അതേപോലെ തന്നെ KSRTCയും തമ്മിൽ ഒരു MOU ഒപ്പിട്ടുകൊണ്ട് അതിന്റെ കാര്യങ്ങളും ഞങ്ങളിപ്പോ ആലോചിക്കുന്നുണ്ട്.
0: KSRTC ബജറ്റ് ടൂറിസം സെല്ലിനായി തയ്യാറാക്കിയ പുതിയ സോഫ്റ്റ്വെയർ, വെയ്റ്റിംഗ് ലിസ്റ്റ് സംവിധാനം, ലക്ഷദ്വീപ് ഹൈദരാബാദ് ആഡംബര സർവീസ് എന്നിവ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തു. സോഫ്റ്റ്വെയർ നിലവിൽ വരുന്നതോടെ യാത്രക്കാർക്ക് ബജറ്റ് ടൂറിസം പാക്കേജുകളുടെ ടിക്കറ്റ് ഓൺലൈനായി ബുക്ക് ചെയ്യാം.

0: ഉണ്ടാകും. ഓൺലൈൻ ഡെലിവറി ജോലിക്കാർക്കുള്ള സംസ്ഥാനത്തെ ആദ്യ വിശ്രമ കേന്ദ്രം ഗിഗോൺ നാളെ തിരുവനന്തപുരത്ത് തുറക്കും. തൊഴിൽ വകുപ്പ് ഒരുക്കുന്ന വിശ്രമ കേന്ദ്രം തിരുവനന്തപുരം ഊറ്റുകുഴിയിലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. 12th ബ്രിക്സ് പാർലമെന്ററി ഫോറത്തിന് ഡൽഹിയിലെ പാർലമെന്റ് ഹൌസ് സമുച്ചയത്തിൽ അടുത്ത മാസം 26 വേദിയൊരുങ്ങും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദ്വിദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 27 നടക്കുന്ന സമാപന സമ്മേളനത്തെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള അഭിസംബോധന ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: തിരുവനന്തപുരം ജില്ലയിലെ പൊഴിയൂരിൽ കടൽഭിത്തി നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. കിഫ്ബി ഫണ്ട് വിനിയോഗിച്ച് 93.22 കോടി രൂപയുടെ സമഗ്ര തീരസംരക്ഷണ വികസന പദ്ധതിയാണ് പൊഴിയൂരിൽ നടപ്പാക്കുന്നത്. അബ്കാരി കേസിൽ റിപ്പോർട്ടർ ടിവി മാനേജിംഗ് ഡയറക്ടർ ആൻഡ്രൂ അഗസ്റ്റിന് ജാമ്യം. ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. സുൽത്താൻ ബത്തേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ആൻഡ്രൂ അഗസ്റ്റിൻ ഹൈക്കോടതിയെ സമീപിച്ചത്. നേരത്തെ കേസിൽ ആൻഡ്രൂയ്ക്ക് ഇടക്കാല ജാമ്യം നിഷേധിച്ചിരുന്നു. പാലക്കാട് നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും CPR പരിശീലനം നൽകുന്ന ഓട്ടോരക്ഷ പദ്ധതി നടപ്പാക്കുന്നു. പൊതുജനങ്ങളുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന വിഭാഗം എന്ന നിലയിലാണ് ഓട്ടോ തൊഴിലാളികളെ ഇതിന്റെ ഭാഗമാക്കിയതെന്ന് പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന രമേശ് പിഷാരടി MLA പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ കാരണം കുഴഞ്ഞു വീണുള്ള അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ലോക ഹൃദയ ദിനമായ September 29 പദ്ധതിക്ക് തുടക്കം കുറിക്കും. സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്ന നിലയിൽ ജില്ലയിലെ സ്വകാര്യ ആശുപത്രിയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ സദ്ഭരണം എന്ന കാഴ്ചപ്പാടോടെ 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുകയാണ് സർക്കാർ. പ്രകടനത്തെ അടിസ്ഥാനമാക്കി ആനുകൂല്യങ്ങൾ നൽകുന്ന PLI അഥവാ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതി അത്തരത്തിൽ മികച്ച പിന്തുണയാണ് ഉൽപാദകർക്ക് നൽകുന്നത്. ആഭ്യന്തര ഉൽപാദനം പ്രോത്സാഹിപ്പിക്കാനും ഇറക്കുമതി കുറയ്ക്കാനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. ആഭ്യന്തര യൂണിറ്റുകളിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന വർദ്ധിക്കുന്നതിനനുസരിച്ച് ആഭ്യന്തര സംരംഭകർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ PLI പദ്ധതി വഴി ലഭ്യമാകും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 3 ജില്ലകളിലും മറ്റന്നാൾ 5 ജില്ലകളിലും മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ കാൽപന്ത് കളി ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന ബ്രസീലിയൻ ഇതിഹാസ താരങ്ങളും ഇന്ത്യൻ മുൻനിര താരങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഫുട്ബോൾ മത്സരം നാളെ വൈകിട്ട് 7:30 കൊച്ചി കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് മത്സരം. തിരക്ക് പരിഗണിച്ച് കൊച്ചി മെട്രോ അധിക സർവീസും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
3: റൊണാൾഡീഞ്ഞോ, റിവാൾഡോ, എഡ്മിൽസൺ തുടങ്ങി ബ്രസീലിന്റെ എക്കാലത്തെയും മികച്ച താരങ്ങളാണ് കൊച്ചിയുടെ മണ്ണിൽ പന്ത് തട്ടാൻ ഒരുങ്ങുന്നത്. എഡ്മിൽസൺ, പൌലോ സെർജിയോ, ജിയോവാനി, കമാൻഡുക്കായ, ഗുസ്താവോ നെരി, എലിവെൽട്ടൺ, റിക്കാർഡോ ഒലിവേര തുടങ്ങിയ താരങ്ങൾ ഇന്നലെ തന്നെ എത്തി. റൊണാൾഡീഞ്ഞോ ഉൾപ്പെടെയുള്ള സംഘം ഇന്നെത്തും. മുൻ ഇന്ത്യൻ ക്യാപ്റ്റന്മാരായ അയ്യം വിജയൻ, ബൈചുങ് ഭുട്ടിയ എന്നിവരടക്കമുള്ള ഇതിഹാസങ്ങളാണ് ഇന്ത്യക്കായി ബൂട്ടുകെട്ടുന്നത്. മലയാളി താരങ്ങളായ ജോപോൾ അഞ്ചേരി, CK വിനീത്, മുഹമ്മദ് റാഫി, NP പ്രദീപ്, MV നെൽസൺ, റിനോ ആൻഡോ തുടങ്ങിയവരും ടീമിലുണ്ട്. ടിക്കറ്റ് വിൽപ്പന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.
0: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യക്കെതിരെ ശ്രീലങ്കയ്ക്ക് 217 റൺ വിജയ ലക്ഷ്യം. നിലവിൽ 4 വെള്ളിയും 2 വെങ്കലവും അടക്കം 6 മെഡലുകൾ നേടി ഇന്ത്യ 12th. ഡൽഹിയിൽ നടക്കുന്ന ദേശീയ സുബ്രതോ കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ Under-17 വിഭാഗം സെമി ഫൈനലിൽ കേരളം ഇന്നിറങ്ങും. കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത് മലപ്പുറം അത്താണിക്കൽ MIC EMHSS ടീമാണ്. സെമി ഫൈനലിൽ ബംഗളൂരു ആർമി ബോയ്സ് സ്കൂളിനെയാണ് കേരളം നേരിടുന്നത്. കഴിഞ്ഞ വർഷം കേരളത്തിനായി കോഴിക്കോട് ഫറൂഖ് HSS കിരീടം നേടി. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. സെൻസെക്സ് 132 പോയിന്റ് താഴ്ന്ന് 74,729, നിഫ്റ്റി 31 പോയിന്റ് താഴ്ന്ന് 23,383 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവിലയിൽ വർധന, പവന് 120 രൂപ വർദ്ധിച്ച് 113,480 രൂപയാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. 72th ദേശീയ

0: ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിൽ സമ്മാനിക്കും. മലയാളത്തിന്റെ അഭിമാന താരമായ മമ്മൂട്ടി ഉൾപ്പെടെ പുരസ്കാരം ഏറ്റുവാങ്ങും. 9-ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ജലവാരത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ജലവിഭവങ്ങൾ സംരക്ഷിക്കേണ്ടത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. സ്ത്രീകൾക്ക് സൌജന്യ യാത്ര സാധ്യമാക്കിയ പ്രിയദർശിനി പദ്ധതി ജീവിതത്തിന്റെ സർവ്വമേഖലകളിലും സ്വാധീനം ചെലുത്തിയതായി ഗതാഗതമന്ത്രി സി പി ജോൺ. സമഗ്ര തീരസംരക്ഷണ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിരുവനന്തപുരത്തെ പുഴയൂരിൽ കടൽഭിത്തി നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും.
1: നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ ട്യൂൺ ചെയ്യൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

സംസ്കാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം, വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: രോഗ്യത്തെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കാം, ശരിയായ അറിവ് നേടാം, ആവശ്യമുള്ളപ്പോൾ വിദഗ്ധരുടെ സഹായം തേടാം.
1: സ്ത്രീകളുടെ ആരോഗ്യവും

0: ആയുർവേദവും. പാറശാല ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ പ്രസൂതിതന്ത്ര സ്ത്രീരോഗ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അപർണ എസ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. പ്രായോജകർ നാഷണൽ ആയുഷ് മിഷൻ കേരളം.
1: ആരോഗ്യകരമായ നാളേക്കായി ആയുർവേദം എന്ന പ്രചോദനാത്മകമായ പ്രമേയത്തിൽ 2026 സെപ്റ്റംബർ 23 11th ദേശീയ ആയുർവേദ ദിനം ആചരിക്കും. ഈ ഉദ്യമത്തിൽ പങ്കാളികളായി ആരോഗ്യമുള്ള ഭാവിക്കായി ഒന്നിക്കാൻ നിങ്ങളെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു.
0: നാഷണൽ ആയുഷ് മിഷൻ കേരളം പ്രകാശധാര സമാപിക്കുന്നു.
2: ഇനി വാർത്തകൾ.
3: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗുജറാത്തിൽ വിതരണം ചെയ്യും. നടൻ അനന്ത് നാഗിന് 2024 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം സമ്മാനിക്കും. മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടി ഏറ്റുവാങ്ങും. ജലസ്രോതസ്സുകൾ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് ആധാരമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ലഹരിവിരുദ്ധ ദൌത്യസേനാ മേധാവികളുടെ 3rd ദേശീയ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ അടുത്ത 5 ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഹൂതി ആക്രമണം പ്രതിരോധിക്കാൻ സൌദി അറേബ്യയ്ക്ക് സൈനിക സഹായം നൽകുമെന്ന് ബ്രിട്ടൻ. ഏഷ്യൻ ഗെയിംസ് വനിതാ ടീം ടേബിൾ ടെന്നീസിൽ തായ്ലൻഡിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ക്വാർട്ടർ ഫൈനൽ. വാർത്തകൾ വിശദമായി. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗുജറാത്തിൽ വിതരണം ചെയ്യും. കേവഡിയിലെ ഏകതാ നഗറിലാണ് പരിപാടി. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മമ്മൂട്ടി പുരസ്കാരം ഏറ്റുവാങ്ങും. AR എന്ന ചിത്രത്തിലെ അങ്ങുവാന കോണിലെ എന്ന ഗാനം ആലപിച്ച വൈക്കം വിജയലക്ഷ്മിക്ക് മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം സമ്മാനിക്കും. ഭ്രമയുഗത്തിന്റെ ഛായാഗ്രഹണത്തിന് ഷൈനാദ് ജലാലിനും പുരസ്കാരം ലഭിക്കും. നടൻ അനന്ത് നാഗിന് 2024 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരവും സമ്മാനിക്കും. നാളെ വഡോദരയിലെ മഹാരാജ സായാജി റാവു സർവകലാശാലയുടെ 75th വാർഷിക ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. ബ്രഹ്മകുമാരി സംഘടിപ്പിക്കുന്ന ലോക നവീകരണത്തിനായുള്ള ആത്മീയ ഉണർവ് പ്രചാരണ പരിപാടിക്കും ശ്രീമതി ദ്രൗപദി മുർമു തുടക്കം കുറിക്കും. ജലസ്രോതസ്സുകൾ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് ആധാരമെന്നും ജലം ശ്രദ്ധയോടെ ഉപയോഗിക്കണമെന്നും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. 9th ഇന്ത്യ അന്താരാഷ്ട്ര ജലവാരത്തിന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. വരൾച്ച തടയുന്നതിന് നദീ സംയോജനം ഒഴിച്ചുകൂടാനാകാത്തതാണെന്നും ശ്രീ സി പി രാധാകൃഷ്ണൻ പറഞ്ഞു.
4: This shows the importance of water because the population is increasing, the urbanization is increasing, we have to produce more food grains, we need more water. Usage of water is increasing every day, so we all must make a clear awareness in ourselves as well as the wherever we go, the water should be used preciously.
3: കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാവുന്ന ജലവിഭവ പരിപാലനം എന്ന പ്രമേയത്തിലാണ് 5 പരിപാടി സംഘടിപ്പിക്കുന്നത്. നെതർലാൻഡ്സും ജർമ്മനിയും പങ്കാളിത്ത രാജ്യങ്ങളായും 14 സംസ്ഥാനങ്ങൾ പങ്കാളിത്ത സംസ്ഥാനങ്ങളായും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ജൽശക്തി മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ലഹരിവിരുദ്ധ ദൌത്യസേനാ മേധാവികളുടെ 3rd ദേശീയ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയാണ് 2 സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഐക്യദാർഢ്യത്തോടെയുള്ള തീരുമാനം, പങ്കുവയ്ക്കപ്പെട്ട ഉത്തരവാദിത്തം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് സമ്മേളനം. ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങൾ നിയന്ത്രിക്കപ്പെട്ടില്ലെങ്കിൽ അന്താരാഷ്ട്ര സഹകരണത്തിന്റെ അന്തസ്സത്ത് തന്നെ ചോദ്യം ചെയ്യപ്പെടുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂയോർക്കിൽ UN ഉന്നതതല സമ്മേളനത്തോടനുബന്ധിച്ച് പാർട്നേഴ്സ് ഫോർ മൾട്ടിലാറ്ററലിസം ഇന്റർനാഷണൽ ലോ പീസ് ആൻഡ് പ്രോസ്പിരിറ്റി ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബഹുരാഷ്ട്രവാദം ശക്തമായി നിലകൊള്ളേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു.
5: For some decades, the world has witnessed a steady rebalancing, which was a long-expected structural evolution. However, extreme competition, geopolitical tensions, and actual conflicts have given this an entirely different character.
3: ന്യൂയോർക്കിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭാ സമ്മേളനത്തോടനുബന്ധിച്ച് B4+ ഇന്ത്യ വിദേശകാര്യമന്ത്രിമാരുടെ ആദ്യ കൂടിക്കാഴ്ച നടന്നു. പോളണ്ട്, ഹംഗറി, സ്ലോവേക്കിയ, ചെക്ക് റിപ്പബ്ലിക് വിദേശകാര്യമന്ത്രിമാർക്കൊപ്പം ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S.ജയശങ്കറും യോഗത്തിൽ പങ്കെടുത്തു. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ, നവീകരണം, സുസ്ഥിര വിതരണ ശൃംഖലകൾ, പ്രതിരോധം, സുരക്ഷ, കണക്ടിവിറ്റി, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ സഹകരണത്തിനുള്ള സാധ്യതകൾ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു. ഉപയോക്താക്കളുടെ വിവരങ്ങൾ ട്രാക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട യൂറോപ്യൻ യൂണിയന്റെ കർശന സ്വകാര്യതാ നിയമങ്ങൾ ലംഘിച്ചു

0: വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. സേവനം സദ്ഭരണം എന്ന കാഴ്ചപ്പാടോടെ 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പ്രകൃതി കൃഷിയിലൂടെ വികസന ലക്ഷ്യം എങ്ങനെ സാക്ഷാത്കരിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് സേവാ സങ്കല്പ് അഭിയാൻ. പ്രത്യേക പരമ്പരയിൽ ഇന്ന് വിശദാംശങ്ങളിലേക്ക്.
2: വൈവിധ്യമാർന്ന കാർഷിക ഉൽപ്പന്നങ്ങളാൽ പ്രശസ്തമാണ് സിക്കിം. 2016 സിക്കിമിനെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ സംസ്ഥാനമായി പ്രഖ്യാപിച്ചിരുന്നു. ഏലം, ഇഞ്ചി തുടങ്ങിയ വിളകൾക്ക് സിക്കിം ഏറെ പ്രശസ്തമാണ്. രാജ്യത്തെ ഏലം ഉൽപ്പാദനത്തിന്റെ 90% സിക്കിമിലാണ്. ഓസ്ട്രേലിയ, UAE തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഇത് വൻതോതിൽ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇതിൽ പ്രധാനമന്ത്രി ഫസൽ ഭീമാ യോജന നിർണായകമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. സിക്കിമിൽ മറ്റൊരു പ്രധാന വിളയായ ബക്ക്വീറ്റ് ഹെക്ടറിന് ഏകദേശം 1600 kg എന്ന തോതിലാണ് വിളവെടുക്കുന്നത്. ബക്ക്വീറ്റിന് ഭൗമസൂചിക പദവിയും ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ, ICAR സിക്കിം, സിക്കിം സർക്കാർ കാർഷിക വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെയാണ് സിക്കിമിൽ പ്രകൃതിദത്ത കൃഷിയും ജൈവ കൃഷിയും കരുത്താർജിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ആധാർ, ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ, ആഭാ കാർഡുകൾ എന്നിവയിലൂടെ ശക്തമായ ഇന്ത്യയുടെ ഡിജിറ്റൽ അടിത്തറ ഒരു ഡിജിറ്റൽ ആരോഗ്യ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ രാജ്യത്തെ പ്രാപ്തമാക്കിയതായി കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ. ദക്ഷിണ ആഗോള മേഖലയ്ക്കായി നിർമ്മിത ബുദ്ധിയും ഡിജിറ്റൽ ആരോഗ്യരംഗത്തെ നൂതന സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കുന്നതിലെ ഇന്ത്യയുടെ അനുഭവ മികവ് ന്യൂയോർക്കിൽ നടന്ന പരിപാടിയിൽ അവർ വ്യക്തമാക്കി. സംസ്ഥാനത്ത് അടുത്ത 5 ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 3 മറ്റന്നാൾ 5 മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഹൂതികളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സൌദി അറേബ്യയ്ക്ക് സൈനിക സഹായവുമായി ബ്രിട്ടൻ. യമനിലെ ഭൂരിഭാഗം ജനവാസ മേഖലകളും നിയന്ത്രിക്കുന്ന ഹൂതികൾ സൌദി അറേബ്യയ്ക്ക് നേരെ ആക്രമണം ശക്തമാക്കിയതിനെ തുടർന്നാണ് റിയാദ് സഹായം അഭ്യർത്ഥിച്ചത്. സൌദി യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള സംവിധാനം നൽകുമെന്ന് ബ്രിട്ടൻ അറിയിച്ചു. ജപ്പാനിലെ ഐച്ചി നഗോയിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ വനിതാ ടീം ടേബിൾ ടെന്നീസ് വിഭാഗത്തിൽ തായ്ലൻഡിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ക്വാർട്ടർ ഫൈനലിൽ ഉത്തരകൊറിയയാണ് ഇന്ത്യയുടെ എതിരാളികൾ. വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യക്കെതിരെ ശ്രീലങ്കയ്ക്ക് 217 റൺ വിജയലക്ഷ്യം. നിലവിൽ 4 2 അടക്കം 6 നേടി ഇന്ത്യ 12 സ്ഥാനത്താണ്. ഇന്ന് ലോക കാണ്ടാമൃഗ ദിനം. അവശേഷിക്കുന്ന 5 കാണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായാണ് ലോക കാണ്ടാമൃഗ ദിനം ആചരിക്കുന്നത്. 5 നിലനിർത്തുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഇന്ത്യൻ കാണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കാനുള്ള പ്രതിജ്ഞാബദ്ധതയെ ഊട്ടിയുറപ്പിക്കാൻ ദിനാചരണം സഹായിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. 12 ബ്രിക്സ് പാർലമെന്ററി ഫോറത്തിൽ 12 ബ്രിക്സ് പാർലമെന്ററി ഫോറത്തിന് ന്യൂഡൽഹിയിലെ പാർലമെന്റ് ഹൌസ് സമുച്ചയത്തിൽ അടുത്ത മാസം 26 വേദിയൊരുങ്ങും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദ്വിദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 27 നടക്കുന്ന സമാപന സമ്മേളനത്തെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള അഭിസംബോധന ചെയ്യും. വിവേചനമില്ലാതെ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര സാധ്യമാക്കിയ പ്രിയദർശിനി പദ്ധതി ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും സ്വാധീനമുണ്ടാക്കിയതായി ഗതാഗത മന്ത്രി CP ജോൺ. പദ്ധതി 100 പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇതുവരെ 13 സ്ത്രീകൾ സൗജന്യ.
3: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
4: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം.
5: കുടുംബകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു.

0: ജനനി മിത്രം പാക്കേജ്, ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
2: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
4: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
4: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
4: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.

0: വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.
1: எனக்கு மியூசிக்கை பத்தி என்ன தெரியுமா? பிஸ்தானு.

0: ടാറുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
0: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: ഓരോ കുഞ്ഞു ഹൃദയത്തിനും ഒരു പാട്ട്, ഓരോ കുഞ്ഞു സ്വപ്നത്തിനും ഒരു കൂട്ടുകാരൻ. റേഡിയോ സാന്ത്വനം 90.4 FM.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം പാട്ടും വർത്താനവും. ഏകോപനം അവതരണം ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.

0: റേഡിയോ സന്തുലം 90.4 FM പാട്ടും വർത്തമാനവും എന്ന പുതിയ ചാറ്റ് ഷോയിലേക്ക് ലോകമെമ്പാടുമുള്ള ശ്രോതാക്കൾക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. എന്നോടൊപ്പം ഇന്ന് നമ്മുടെ വിശിഷ്ട അതിഥിയായി പങ്കെടുക്കുന്നത് മലയാളികളായ ആർക്കും തന്നെ യാതൊരു മുഖവരിയുടെയും ആവശ്യമില്ലാതെ തന്നെ സുപരിചിതയായ ശ്രീമതി ആലീസ് ഉണ്ണികൃഷ്ണനാണ്, പ്രശസ്ത ഗായിക. നമ്മോടൊപ്പം ഈ ചാറ്റ് ഷോയിൽ പങ്കെടുക്കുന്നത് റേഡിയോ സാന്ദ്രത്തിലെ ആർ ജെമാരായ ശ്രീമതി പ്രീത, ആതിര അതുൽ, ശ്രീലക്ഷ്മി ആർ, കൃഷ്ണ ബിജു ആൻഡ് ആദർശ് അജയ്. മാഡം നമസ്കാരം. ഈ ചാറ്റ് ഷോയിലേക്ക്, ഞങ്ങൾ റേഡിയോ സാന്ത്വനത്തിൻ്റെ ഒരു പ്രഥമ സംരംഭമാണ്, അതിൽ ആദ്യത്തെ അതിഥിയായിട്ട് തന്നെ മാഡത്തിന് കിട്ടിയതിനകത്ത് വളരെയധികം സന്തോഷമുണ്ട്.
1: എനിക്കും വളരെയധികം സന്തോഷം ഇങ്ങനെയൊരു റേഡിയോ സാന്ത്വനം 90.4 FM അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം.
0: ഞങ്ങൾക്കും വളരെയധികം അഭിമാനമുണ്ട്. ഗാനമേളകളുടെ റാണി എന്നൊക്കെയാണല്ലോ ആൾക്കാർ വിശേഷിപ്പിക്കുന്നത്. അതായത് 52 വർഷത്തെ സംഗീത സബരിയ എന്ന് പറയുന്നത് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രം സ്വായത്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ള വലിയൊരു നേട്ടമാണ്. 52 വർഷം ഈ ഗാനാലാപന രംഗത്ത് ഒരേ പ്രൊഫൈൽ കീപ്പ് ചെയ്തുകൊണ്ട്, ആ ഗ്രാഫ് ഒരിക്കലും ഒട്ടും താഴാതെ ഉയർത്തിക്കൊണ്ട് തന്നെ, അതിന് ഏറ്റവും വലിയ സംഗീത സംവിധായകരോടൊപ്പം, ഏറ്റവും വലിയ ഗായകരോടും ഗായിക ഗായകന്മാരോടൊപ്പം, അതുപോലെ കേരളത്തിലെ എല്ലാ പ്രമുഖ ഗായക സംഘത്തോടുമൊപ്പം, അങ്ങനെയൊക്കെ ഏറ്റവും അവസാനം ലളിത സഹസ്രനാമ പാരായണം ആലാപനവും, അതൊക്കെ വലിയ രീതിയിൽ കേരളത്തിലെ ജനങ്ങളെ, അല്ലെങ്കിൽ മലയാളികൾ എവിടെയെല്ലാം ഉണ്ടോ ലോകത്ത്, എല്ലാവരെയും ഏറ്റവും അധികം ആകർഷിച്ചിരിക്കുകയാണ്, വളരെയധികം അവരിൽ സ്വാധീനം ചെലുത്തിയിരിക്കുകയാണ്. അങ്ങനെ ഒരു അവസരത്തിലാണ് ശ്രീമതി ആലീസ് ഉണ്ണികൃഷ്ണൻ റേഡിയോ സാന്ത്വനത്തിൻ്റെ അതിഥിയായിട്ട് ഇവിടെ എത്തുന്നത്. ഈ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ആദ്യമൊക്കെ കേട്ടിട്ടുള്ളത് കോട്ടയം ആലീസ് എന്നാണ്. അതെന്താ അങ്ങനെ പറയാൻ കഴിയും? കോട്ടയത്താണോ?
1: പിന്നെ ഞാൻ കോട്ടയത്താണ് ജനിച്ചത്. അവിടെയാണ് എൻ്റെ പ്രാഥമികമായിട്ടുള്ള വിദ്യാഭ്യാസമൊക്കെ നടത്തിയിട്ടുള്ളത്. ഞാൻ ചെറുതിലെ സെയിൻറ്റ് ആൻസ് സ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ CMS കോളേജിൽ ആ പ്രീ ഡിഗ്രി ഒക്കെ ചെയ്തത്. അതിനുശേഷം ഞാൻ ട്രിവാൻഡ്രത്ത് മ്യൂസിക് അക്കാഡമിയിൽ വന്ന് ഗാനഭൂഷണത്തിന് ചേരുന്നതിന് മുൻപ് ഞാൻ പഠിച്ചത് തരംഗനിസരി എന്ന് പറയുന്ന ദാസേട്ടൻ്റെ മ്യൂസിക് സ്കൂളിലാണ്. അവിടെയാണ് ഞാൻ ആദ്യം ഒരു വർഷം അവിടെ പഠിച്ചു. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഈവനിങ് ക്ലാസ് ആയിരുന്നതുകൊണ്ട് ഞാൻ എനിക്ക് ഫുൾ ടൈം ട്രിവാൻഡ്രത്ത് നിൽക്കേണ്ടതായ ഒരു പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് പിന്നെ ഞാൻ സ്വാതിരനാൾ കോളേജിലേക്ക് മാറുകയാണ് ചെയ്തത്. അവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ട്. അങ്ങനെയാണ് ആദ്യം ഞാൻ ദാസേട്ടൻ്റെ സ്കൂളിലാണ് പഠിച്ചത്.
0: ശരി, തുടക്കം കുറിച്ചത് തന്നെ ഗാനഗന്ധർവനോടൊപ്പമാണ്.
1: ദാസേട്ടനാണ് ഇന്റർവ്യൂ ചെയ്തത്.
0: തരംഗിണി സ്റ്റുഡിയോട് അനുബന്ധിച്ച് തന്നെയാണോ ഈ സ്കൂൾ?
1: തരംഗിണി സ്റ്റുഡിയോ അതിനോടനുബന്ധിച്ചാണെങ്കിലും വഴുതക്കാടാണ് അദ്ദേഹത്തിന്റെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. വഴുതക്കാട് ജംഗ്ഷനിൽ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ തൈക്കാടിനും വഴുതക്കാടിനും ഇടയ്ക്ക് റോഡ് സൈഡിലാണ് തരംഗിണി സ്കൂൾ ആദ്യം ഉണ്ടായിരുന്നത്.
0: ദാസേട്ടനോടൊപ്പം ഒരു സിനിമയിൽ പാടിയിട്ടില്ലേ?
1: ഞാൻ പിന്നെ
0: ഞങ്ങളുടെ കൊച്ചു ഡോക്ടർ മോഹൻ സിതാരയുടെ
1: ഞങ്ങളുടെ കൊച്ചു ഡോക്ടർ, അത് ദർശൻ രാമന്റെ മ്യൂസിക് ആയിരുന്നു.
0: മോഹൻ സിതാരയുടെ കൂടെ വേറെ
1: മോഹൻ സിതാരയുടെ ഒരു സോങ് എന്ന് പറയുന്നത് ക്യാപ്റ്റൻ ചീഫ് മിനിസ്റ്റർ KR ഗൗതമി, അതിൽ പാടിയിട്ടുണ്ട്. പിന്നെ അല്ലാതെ ദാസേട്ടനോടൊപ്പം പാടിയിട്ടുള്ളത് വേറൊരു സിനിമയാണ്. പക്ഷെ അത് പാട്ട് പുറത്ത് വന്നു, സിനിമ വന്നിട്ടില്ലാന്ന് തോന്നുന്നു.
0: ഈ ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ളത് എസ് ജാനകിയുടെ പാട്ടുകൾ ആലപിക്കുന്നതാണ് എനിക്ക് എല്ലാം ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത്. പക്ഷേ എസ് ജാനകി അമ്മയോടൊപ്പം തന്നെ ഒരു പാട്ട് സിനിമയിൽ പാടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു.
1: ഞാൻ ശരിക്കും ഗാനമേള രംഗത്തോട്ടൊക്കെ വരുന്ന കാലഘട്ടത്തിൽ ഇന്നിപ്പോൾ അങ്ങനെ തന്നെയാണ്. ഗാനമേളയ്ക്ക് നമ്മൾ പാടുമ്പം ആ പാട്ട് ആരാണോ പാടിയിട്ടുള്ളത്, ഇപ്പം ദാസേട്ടൻ്റെ പാട്ട് പാടുമ്പം ദാസേട്ടനോടൊരു സിമിലാരിറ്റി ആ വോയിസിന് വേണം, എന്തെങ്കിലും ആ പാട്ട് ആളുകൾക്കൊരു ആസ്വാദന ചെയ്യാനുള്ളൊരു ഒരു ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടൊരു അനുകരണം പണ്ടേ നമുക്ക് എനിക്കുണ്ടായിരുന്നു. ഇപ്പം ജാനകിയമ്മയുടെ പാട്ട് പാടുമ്പോൾ ജാനകിയമ്മയുടെ വോയിസും സുശീലാമ്മയുടെ പാട്ട് പാടുമ്പോൾ ആ വോയിസിലേക്കും, ജാനമ്മ ഡേവിഡിൻ്റെ പാട്ട് പാടുമ്പോൾ ആ ഒരു സ്റ്റൈലിലേക്കും, ഉഷാജിയുടെ പാട്ട് പാടുമ്പോൾ ആ ഒരു സ്റ്റൈലിലേക്കൊക്കെ ഞാൻ എൻ്റെ വോയിസിനെ മാറ്റാറുണ്ടായിരുന്നു. പക്ഷെ അതൊരു അന്നൊരു ട്രെൻഡായിരുന്നു. അന്ന് പലരും പറയും ഇങ്ങനെ വോയിസ് വല്ലവരുടെയും വോയിസിൽ അനുകരിച്ച് പാടാൻ പാടരുത്, സ്വയമായിട്ടൊരു വോയിസ് വേണം. പക്ഷെ ഗാനമേളയ്ക്ക് നമ്മൾ കുറച്ചൊക്കെ നമ്മൾ ആ പാടിയത് ആരാണോ ആ പാട്ടിനോടൊരു 100% നീതി പുലർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു 75% നീതി പുലർത്തിക്കൊണ്ട് വേണം നമ്മൾ പാടാനായിട്ട്. ദാസേട്ടൻ്റെ പാട്ട് വേറൊരു വോയിസിൽ പാടിയാൽ അതിന് എത്ര പാടിയാലും സുഖം കിട്ടത്തില്ല അല്ലേ? അല്ലേ, നല്ല വോയിസിന്റെ സൗകുമാര്യം ഏറ്റവും കൂടുതലുള്ളത് ദാസേട്ടന്റെ വോയിസിനാണ്, മെയിൽ വോയിസില്. ദാസേട്ടന്റെ ശബ്ദം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. നമ്മളെപ്പോഴും ആ പാട്ടിലേക്ക് ആകർഷിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആ ശബ്ദ സൗകുമാര്യമാണ്. അപ്പം ആ ശബ്ദത്തിനോട് കുറച്ചെങ്കിലുമൊക്കെ നീതി പുലർത്തി വേണം അദ്ദേഹത്തിന്റെ പാട്ട് പാടാൻ, എന്നെങ്കിൽ മാത്രമേ ആ പാട്ട് ഇഷ്ടപ്പെടൂ ആളുകൾ. അതേപോലെ തന്നെയാണ് ജാനകിയുടെ പാട്ടുകൾ. എനിക്ക് ഏറ്റവും കൂടുതൽ പാടാൻ ഇഷ്ടം ലതാജിയുടെ പാട്ടുകളാണ്, ഹിന്ദി. അവരുടെയൊക്കെ പാട്ടിൽ അവർ ചെയ്തു വെച്ചിരിക്കുന്ന ഒരുപാട് സംഗതികളും പ്ലാൻസ് അവരതിനകത്ത് ചേർത്ത് വെച്ചിരിക്കുന്ന അവരുടെ ആത്മാവിൻ്റെ ഒരു അംശമൊക്കെ ഉണ്ട്. അതറിഞ്ഞ് പാടുന്നതാണ് ഒരു പാട്ടുകാരനോ പാട്ടുകാരിക്കോ വേണ്ടുന്നതായ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അതെങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? ഒരു പാട്ട് ഒരു 50 പ്രാവശ്യം കേൾക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു
0: ലതാജിയുടെ കാര്യം പറഞ്ഞപ്പോഴേ ഓർത്താണ്. ഞാൻ തങ്ങളുടെ ഈ ഗാനമേള ഒരുപാട് വലിയ ശ്രോതാവായിരുന്നു. ഒരുപാട് ഗാനമേളകളിൽ ഇങ്ങനെ ഇടിച്ചു കയറി ഫ്രണ്ടിലൊക്കെ വന്നിരുന്ന് പാട്ട് കേട്ടിട്ടുള്ള ആളാണ്. അന്നൊക്കെ കോട്ടയം ആലീസിന്റെ ഏറ്റവും പ്രശസ്തമായ പാട്ടെന്ന് പറഞ്ഞാൽ സത്യൻ ശിവൻ
1: സുന്ദരം.
0: ഈ ഏറ്റവും അടുത്ത കാലത്ത് ഞാനൊരു അങ്ങയുടെ ഒരു പരിപാടി കണ്ടപ്പോഴും ശ്രോതാക്കൾ എഴുന്നേറ്റ് നിന്ന് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു സത്യൻ ശിവൻ സുന്ദരം ഒന്ന് പാടാവോ എന്ന് ചോദിച്ചു. അപ്പോൾ റേഡിയോ സാന്ദ്രത്തിലൂടെ നമ്മുടെ ഈ പരിപാടി എന്തായാലും തുടങ്ങുമല്ലേ ഐശ്വര്യമായിട്ട്, ആ ഒരു 4 വരി ഒന്ന് പാടിക്കൊണ്ട് നമുക്ക് തുടങ്ങിയാലോ.

0: ഇങ്ങനത്തെ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താണ് ശ്വാസം നിലച്ചെനിക്കാണ്. അടുത്തൊരു ചോദ്യം ചോദിക്കാൻ തന്നെ ഉള്ളൊരു മൂഡ് കിട്ടത്തില്ല. നമ്മുടെ ഇപ്പം കൃഷ്ണ ബിജു ഉണ്ട്. കൃഷ്ണ, എന്താണ് മാഡത്തിനോട് ചോദിക്കാനുള്ളത്?
1: നമസ്കാരം മാം.
2: നമസ്കാരം.
1: ശരിക്ക് ഞാനൊക്കെ ഇടിച്ച് പോയി കണ്ട ഗാനമേളകൾ ഒന്നാണ് മാമിൻ്റെ ഗാനമേള. അതായത് കോട്ടയ്ക്കാൻ വാർഡിലെ കൊല്ലം കോട്ടയ്ക്കാൻ വാർഡിലെ ഓണാഘോഷ പരിപാടി, അത് എനിക്കൊന്ന് 10-50 വർഷം 6 വർഷം മേളയായി ഓണാഘോഷം നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ മാമിൻ്റെ, അതായത് പിന്നണി ഗായിക അലി സുന്നികൃഷ്ണൻ നയിക്കുന്ന ഗാനമേള എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ആവേശമാണ്. പ്രത്യേകിച്ച് അവസാനം ഒരു ഉഷാവൂത്തുപ്പിൻ്റെ പാട്ടുണ്ടാകും, നമുക്ക് അതാണ് ഏറ്റവും ഭയങ്കര നമുക്ക് അന്നും ഇന്നും തുള്ളിച്ചാടാൻ ഒരു രസമാണ്. ഗാനമേള എന്ന് പറയുമ്പോൾ നമുക്ക് ഡാൻസ് കളിക്കാൻ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. മാം, എൻ്റെ ഒരു ചോദ്യം എന്ന് വെച്ചാൽ, അപ്പം അന്നത്തെ ശ്രോതാക്കളും അന്നത്തെ നമ്മൾ കാണാതിരിക്കുന്ന പ്രേക്ഷകരും ഇന്ന് ഉള്ള ഗാനമേള പ്രേക്ഷകർ, വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ മാം? എന്താണ് മാമിൻ്റെ അഭിപ്രായം?
0: ആസ്വാദന നിലവാരമാണ്.
2: ആസ്വാദന നിലവാരം, അത് അതിന് ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ആണത്. അന്നത്തെ കാലത്തെ ഗാനമേള എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഒരുപാട് നല്ല പിക്ചർ, നല്ല സിനിമകൾ, നല്ല കഥയുള്ള, നല്ല നമ്മുടെ മണ്ണിൻ്റെ മൂല്യമുള്ള കഥകളുള്ള സിനിമകൾ ഉണ്ടായിരുന്നതുകൊണ്ട്, കുടുംബ ബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കഥകളായതുകൊണ്ട് അതുമാതിരിയുള്ള പാട്ടുകളുമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ഭാസ്കരമാഷിൻ്റെയും ഇങ്ങോട്ട് വന്നാൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെയും അങ്ങനെയൊക്കെ ഒരുപാട് നല്ല

0: എഴുത്തുകാരുടെ പാട്ടുകളായിരുന്നു അന്ന് നമുക്ക് പാടാൻ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നത്. ഇപ്പം പക്ഷേ പാട്ടുകൾക്ക് പ്രാധാന്യമില്ലാത്തൊരു കാലഘട്ടമാണിത്. അത് പാട്ടുകളെല്ലാം പറയുന്ന രീതിയിലേക്ക് ആയിക്കഴിഞ്ഞത് റാപ്പ് റോപ്പ് റോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള പാട്ടുകളാണ് ഇപ്പം. അപ്പം ഇന്നത്തെ തലമുറ ആസ്വദിക്കുന്ന പാട്ടുകളാണ് ഇന്ന് ഇറങ്ങുന്നത്. അന്ന് പാട്ടുകളായിരുന്നു, ഇന്ന് പറച്ചിലുകളാണ് സ്റ്റേജിൽ. അപ്പം അന്നത്തെ പാട്ടുകൾ കേൾക്കാൻ അന്നത്തെ തലമുറ ഇന്നും എൻ്റെ ഏജിലൊക്കെ ഉള്ളവർ ഇന്നും ഞാൻ സ്റ്റേജിൽ കയറുമ്പം പഴയ പാട്ടുകൾ മതി, ദേവരാ മാഷിൻ്റെ പാട്ടുകൾ മതി, പിന്നെ ബാബുക്കായുടെ പാട്ടുകൾ മതി, കുറേ പഴയ പാട്ടുകൾ കേൾക്കാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് എന്ന് പറയുമ്പം ഞാൻ അങ്ങനത്തെ പാട്ടുകൾ പാടാറുണ്ട്. പക്ഷേ ഗാനമേള എന്ന് പറയുമ്പം അവിടെ അമ്പലപ്പറമ്പിൽ കൂടിയിരിക്കുന്ന ഓഡിയൻസിനെ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരു ഒരു കഴിവ് നമുക്കുണ്ടാവണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇപ്പോഴത്തെ കുറേ പാട്ടുകളും പഠിക്കണം. പക്ഷേ ആസ്വാദനം എന്ന് പറഞ്ഞാൽ പാട്ട് പണ്ടത്തെ നൊസ്റ്റാൾജിക് ഫീലൊക്കെ തരുന്ന പാട്ടുകൾ കേൾക്കുമ്പോഴുള്ള ഒരു ഫീലല്ല ഇപ്പോഴത്തെ പാട്ടുള്ളത്. ഇപ്പോൾ ഇവർ ജസ്റ്റ് ഒരു 10 മിനിറ്റ് രണ്ട് പാട്ട് കേട്ടിട്ട് അവർ സ്ഥലം വിടും ഇന്നത്തെ ഓഡിയൻസ്. അപ്പം പണ്ടുള്ള ആളുകൾ പാട്ടിനെ നെഞ്ചിലേറ്റി ആരാധിച്ചിരുന്നു. ഇന്നങ്ങനെ നെഞ്ചിലേറ്റി ആരാധിക്കാൻ പറ്റുന്ന പാട്ടുകളുണ്ടോ എന്നെനിക്ക് സംശയമാണ്.
1: ദാസേട്ടനെ കുറിച്ച് പറഞ്ഞല്ലോ, നമ്മളൊക്കെ ഈ ദാസേട്ടൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞു, അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞു, പാട്ട് കേൾക്കാൻ കഴിഞ്ഞു, ഇതൊക്കെ വലിയൊരു എന്താണ് വലിയ അഭിമാനമായിട്ട് കയ്യിൽ കരുതി കൊണ്ടു നടക്കുന്ന ഒരു ആൾക്കാരാണ്. പക്ഷേ ഈ അടുത്ത കാലത്തൊരു പ്രമുഖ പത്രപ്രവർത്തകൻ പറഞ്ഞു, അദ്ദേഹം ഒരു സ്കൂളിൽ പോയിട്ട് കുട്ടികളോട് 10 ഇഷ്ടപ്പെട്ട ആൾക്കാരെ പേരെഴുതി തരാനായിട്ട് പറഞ്ഞപ്പോൾ എന്തോ 10-ൽ 9 പേരും എഴുതിയത് ഡബ്സി എന്ന് പറയുന്ന പുതിയ കാരണം. അവർക്ക് യേശുദാസിൻ്റെ പേര് അത്ര പരിചിതം പോലും ആയിരുന്നില്ലെന്ന് അദ്ദേഹം വളരെ വിഷമത്തോടെ അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറയുന്നത് കേട്ടു. അപ്പം അങ്ങനെ യുവ തലമുറയ്ക്കകത്ത് ഈ തലമുറയിൽ മാറ്റം ഉണ്ടാകുക സ്വാഭാവികമാണ്. പക്ഷെ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവും, യേശുദാസിനെ അറിയാത്തൊരു തലമുറ വളർന്നു വരുന്നു എന്നുള്ള മാറ്റം ഉണ്ടാവും.
0: ദാസേട്ടനെ അറിയാൻ പാടില്ലാത്ത ഒരു തലമുറ എന്ന് പറയുമ്പം നമ്മുടെ കേരളത്തിൻ്റെതായിട്ടുള്ള പലതും അറിയാത്തതല്ലേ ഇന്ന് കുട്ടികൾ വളർന്നു വരുന്നത്. നമുക്കൊരു നല്ല ഭക്ഷണ പാരമ്പര്യം ഉണ്ടായിരുന്നു, അതിന്നത്തെ കുട്ടികൾക്കറിയില്ല, അത് ഇഷ്ടവുമല്ല. നമുക്കൊരു നല്ല വസ്ത്രധാരണ രീതി ഉണ്ടായിരുന്നു, അതിന്നത്തെ തലമുറയ്ക്ക് ഇഷ്ടമല്ല, അവരത് ആക്സെപ്റ്റ് ചെയ്യുകയില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ സ്വകാര്യ അഹങ്കാരങ്ങളായിരുന്നു നമ്മുടെ ദാസേട്ടനും ജയചന്ദ്രൻ അങ്ങനെയുള്ള പാട്ടുകാർ, മ്യൂസിക് ഡയറക്ടേഴ്സ്, എഴുത്തുകാർ. പക്ഷെ ഇവരെയൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ തലമുറ കഴിഞ്ഞു കഴിയുമ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ കാണുന്ന ഈ തകരകളെപ്പോലെ മുളയ്ക്കുന്ന പാട്ടുകാരെയൊക്കെ വെച്ച് കൊണ്ടു നടക്കുന്ന ഒരു തലമുറയാണ് ഇനി വരാൻ പോണത്. അവരൊക്കെ പാട്ടിനോടൊന്നും അത്ര പഴയ പാട്ടുകളോടൊന്നും അത്ര വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ദാസേട്ടനൊക്കെ ഒരു കാര്യമുണ്ട്, നമ്മളിനിയിപ്പം അവരെ ഓർത്തില്ല എങ്കിൽ പോലും അവരിട്ടിട്ടുള്ള ഒരു മൈൽ സ്റ്റോൺ ഇവിടെയുണ്ട്. അവരൊരു കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട് ഈ ഗാനശാഖയ്ക്ക്. അതൊന്നും ഒരിക്കലും മാറില്ല. ആ പാട്ടുകളെ നമ്മളത് എന്താ ചെയ്യുക, നമ്മളിപ്പോൾ ഒരു മത്സരം വന്നാൽ പോലും ഒരു റിയാലിറ്റി ഷോയുടെ മത്സരത്തിൽ പോലും ദാസേട്ടൻ പാടിയ പാട്ടുകളല്ലേ ഉള്ളൂ പാടാൻ. മാറ്റുരയ്ക്കാൻ എന്താണ് ആ പഴയ കാലത്തെ പാട്ടുകളേ ഉള്ളൂ. ഇപ്പോഴത്തെ പാട്ട് ഒരു മത്സരത്തിന് പോലും പാടാൻ പറ്റുന്ന പാട്ടുകളല്ലോ, ജസ്റ്റ് ഒന്ന് കേട്ടു പോവുക എന്നുള്ള ഇതല്ലേ. അപ്പം ദാസേട്ടൻ എന്ന അല്ല കലാകാരന്മാരൊന്നും ഈ കേരളത്തിൽ ചലനമുണ്ടാക്കിയിട്ടുള്ള മലയാളികളുടെ മനസ്സിൽ എന്നും ഓർമ്മിക്കത്തക്ക രീതിയിലുള്ളൊരു ചലനമുണ്ടാക്കിയിട്ടുള്ളവരാരും മലയാളികളുള്ളിടത്തോളം മറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറക്കാതിരിക്കട്ടെ.
1: കുട്ടികളൊക്കെ കാറിൽ കയറുമ്പം പഴയ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ഇത് പെട്ടെന്ന് അവരെ ഓഫ് ചെയ്ത് നിർബന്ധിച്ച് ആ പാട്ട് ഓഫ് ചെയ്യിപ്പിക്കുന്ന ഇതൊക്കെ അമ്മാവന്മാരുടെയാണ് തന്ത വൈബാണെന്നൊക്കെ പറയുന്ന ഒരു കാലമാണ്.
0: അതെ,
1: ഞാനൊരു ന്യൂജൻ്റെ കൂടെ വണ്ടിയിൽ കയറി, അപ്പം നല്ല പഴയ പാട്ടുകളൊക്കെ ഇത് ഈ പറഞ്ഞ പോലത്തെ പാട്ടുകളൊക്കെ ഇട്ടിരിക്കുന്നു. അപ്പം ഇറങ്ങാൻ നേരം ഞാൻ പറഞ്ഞു, മോനെ മോൻ്റെ സെലക്ഷൻ കൊള്ളാം, നന്നായിരിക്കുന്നു, ഇപ്പോൾ സാറിന് ഇങ്ങനത്തെ കുട്ടികളെയൊന്നും കാണാറില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ വേറെ നിങ്ങളെപ്പോലുള്ള അമ്മാവന്മാർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്ലേലിസ്റ്റ് വെച്ചിരിക്കുന്നു. കലാഭവൻ ആലീസ് എന്നറിയപ്പെടുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു, അതായത് കൊച്ചിൻ കലാഭവനിലാണോ അതോ മറ്റേതെങ്കിലും ഇതാണോ?
0: ഞാൻ കൊച്ചിൻ കലാഭവനിലായിരുന്നു. ഞാൻ കലാഭവനിൽ 87 ചെന്നു, 86 ലാസ്റ്റ് ചെന്നിട്ട് 87 ഞങ്ങള് കലാഭവനിലെ ആർട്ടിസ്റ്റുകളും മിമിക്രി ആർട്ടിസ്റ്റുകളും ഞങ്ങള്
1: ആബേലച്ചനൊക്കെ ഉള്ള സമയത്ത്
0: ഞാന് സാബു, കലാഭവൻ സാബു, പിന്നെ മിമിക്രി ആർട്ടിസ്റ്റുകളായിട്ടുള്ള സൈനുദ്ദീൻ, നാരായണൻകുട്ടി,
1: അബിയില്ല,
0: ജയറാം, ഇങ്ങനെയുള്ള ഒരു ടീമൊക്കെ ഞങ്ങൾ ഗൾഫിൽ ഒരു ഷോയ്ക്ക് പോകുന്നു. ഫസ്റ്റ് ടൈമാണ് ഗാനമേള മിമിക്രി എല്ലാം ഗൾഫിൽ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഞങ്ങളുടെ കലാഭവനാണ് ആദ്യം അവിടെ പോകുന്നത്. അവിടെ 3 പ്രോഗ്രാമായിട്ട് പോയിട്ട് ഏതാണ്ട് 10-18 പ്രോഗ്രാം ചെയ്തിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. ആ പ്രോഗ്രാമിൻ്റെ വീഡിയോ വൈറലായതിന് ശേഷമാണ് ആ വീഡിയോ കണ്ടിട്ടാണ് ജയറാം അപരൻ എന്ന സിനിമയിൽ വന്നതും നടനായി മാറിയതും. ഞാൻ കുറച്ചധികം പുറത്ത് അറിയപ്പെട്ടു തുടങ്ങിയതും കലാഭവൻ അവിടെ
1: ചെന്നു.
0: ഞങ്ങളുടെ ഗാനമേള 1 മണിക്കൂർ, മിമിക്രി 1 മണിക്കൂർ,

0: ഞങ്ങളുടെ ഗാനമേള 1.5 മണിക്കൂർ, മിമിക്രി 1 മണിക്കൂർ, മിക്കവാറും 3 മണിക്കൂർ പ്രോഗ്രാമാണ്. അപ്പം അതിനുശേഷം ഞാനൊരു 25 പ്രാവശ്യം ഗൾഫിൽ പോയിട്ട് വന്നു. ഞാൻ എല്ലാ വർഷവും എല്ലാ ഷോയ്ക്കും പോകുമായിരുന്നു. ഞാൻ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ടുള്ളൂ ഗൾഫിലെ ഷോയ്ക്ക് ഞാൻ ചെയ്യാതിരിക്കുന്നത്. അതിനോടനുബന്ധിച്ച് കുറേ വിദേശ രാജ്യങ്ങൾ, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലൊക്കെ അതിനുശേഷമാണ് പോയത്. അപ്പം എന്നെ അറിയപ്പെട്ടത് ഈ ഗൾഫിൽ പോയതിന് ശേഷമാണ്. കലാഭവൻ്റെ അന്ന് ജയറാമൊക്കെ ഞങ്ങൾ എൻ്റെ വീഡിയോയ്ക്ക് അകത്ത് കാണാം. ജയറാം എൻ്റെ സ്റ്റേജിൽ ഇരുന്നിട്ട് എനിക്ക് ടാംബ്രിൻ വായിക്കുന്നുണ്ട് പാട്ടിന്. എനിക്ക് പാട്ടിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു ജയറാമിന്. ഞങ്ങൾക്ക് അങ്ങനെ അന്നേരം വേർതിരിവൊന്നുമില്ലായിരുന്നു. അന്നെല്ലാം ഒരേ കാറ്റഗറിയിലുള്ള ആളുകളല്ലേ. അപ്പം നല്ലോണം എല്ലാ പ്രോഗ്രാമും ഭയങ്കരമായിട്ട് വിജയിച്ചു. അത് ഗൾഫിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ ഒരു പ്രോഗ്രാമായിരുന്നു കലാഭവൻ്റെ പ്രോഗ്രാം.
1: കലാഭവൻ ആലീസ് ആ കാലഘട്ടത്തിൽ.
0: പിന്നെ അതിനുശേഷം ഞങ്ങൾ തിരിച്ചു വന്നത്. പിന്നെ ഞാൻ കലാഭവന് പിന്നെ എനിക്ക് നിൽക്കാൻ പറ്റില്ല. ഞാൻ അങ്ങനെ 2 വർഷം കഴിഞ്ഞപ്പോൾ മാറുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ എൻ്റെ സ്വന്തം പ്രോഗ്രാം ചെയ്തു തുടങ്ങി.
1: നമ്മുടെ ഇപ്പം RJ ശ്രീലക്ഷ്മി ആറുണ്ട്. ശ്രീലക്ഷ്മി ഒരു നല്ല പാട്ടുകാരിയാണ്. ശ്രീലക്ഷ്മി മാഡത്തിന് ഒരുപാട് ഫോളോ ചെയ്തിട്ടുണ്ടാവുമല്ലോ, എന്തൊക്കെയാണ് ചോദിക്കാനുള്ളത്?
2: ഞാൻ 1970കളിലാണ് അല്ലേ മാം സ്റ്റാർട്ട് ചെയ്തു എന്നാണ് ഞാനിങ്ങനെ ഓരോ ഇന്റർവ്യൂസിലൊക്കെ ഞാൻ അറിഞ്ഞത്. അപ്പം ആദ്യമായിട്ട് സ്റ്റേജിൽ കയറി പാട്ട് പാടിയ ഒരു അനുഭവം ഉണ്ടായിരിക്കുമല്ലോ, അതൊന്ന് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുമോ?
0: ഗാനമേളയ്ക്കാണോ?
2: അതെ അതെ.
0: ആദ്യം ഗാനമേളയ്ക്ക് ഞാൻ പാടുന്നത് ഞങ്ങളുടെ കോട്ടയത്ത്. ഞാൻ എൻ്റെ സ്വദേശം കോട്ടയമാണ്. അവിടെ മനോരമ എന്ന് പറയുന്നൊരു പ്രസിദ്ധീകരണമുണ്ട്, നമ്മുടെ ഇപ്പോഴത്തെ മലയാള മനോരമ. മനോരമ ആഴ്ചപ്പതിപ്പിനകത്ത് പടം വരയ്ക്കുന്ന ഒരാളുണ്ടായിരുന്നു, ഭയങ്കര പേര് കേട്ടൊരു ആർട്ടിസ്റ്റാണ് PK രാജൻ. ഇപ്പം PK രാജൻ ചേട്ടൻ്റെ 2 മക്കള് സാജനും രാജീവും. സാജൻ നല്ലൊരു ഗിറ്റാറിസ്റ്റാണ്, രാജീവ് നന്നായിട്ട് പാടും. അപ്പം അദ്ദേഹം ഈ കോട്ടയത്തുള്ള കുറച്ച് കൊച്ചുകുട്ടികളും ഒക്കെ ആയിട്ട് ഈ ഒരു ഗാനമേള ട്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു, സ്കൈ ലാർക്സ് എന്നും പറഞ്ഞു. അന്നേരം ഞാൻ കോട്ടയത്ത് എൻ്റെ 7ാം ക്ലാസ്സിൽ പഠിക്കുവാണ് ഞാനവിടെ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിച്ചത് PK രാജൻ്റെ ഒരു മോളും കൂടെ ഉണ്ടായിരുന്നു, ശ്രീദേവി. അവള് എന്ന് പറഞ്ഞു ഞങ്ങളുടെ സ്കൂളിൽ നന്നായിട്ട് പാടുന്നൊരു കുട്ടിയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനൊരു വലിയ ഇൻട്രസ്റ്റ് തോന്നിട്ട് ഈ ചെറിയ കുട്ടികൾ എല്ലാം കൂടെ ചേർത്ത് ഒരു ഗാനമേള ട്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത്. അങ്ങനെയാണ് ഗാനമേള സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അന്നൊക്കെ പാടുന്ന പാട്ടുകളൊന്നും എനിക്ക് ഓർമ്മയില്ല. അന്ന് ഏതാ മെയിനായിട്ടൊന്നും പാട നിഷീദിനെയൊക്കെ പാടുമായിരുന്നു. നിഷീദിനി, കദളി, ചെങ്കദളി, അത് അതൊക്കെ പാടുന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ആദ്യമൊക്കെ ആ കാലഘട്ടത്തിലേക്ക് ഏത് പാടിയെന്ന് എനിക്ക് ഓർമ്മയില്ല. അന്നത്തെ ഏതൊക്കെയോ പാട്ടുകൾ പാടിയിട്ടുണ്ടാവും. അന്ന് ഗാനമേള എന്ന് പറയുന്നത് ഒരു ശരിക്കും ഒരു കഥാപ്രസംഗം മോഡലില്ല, കാരണം അധികം ഇൻസ്ട്രുമെൻസ് ഇല്ല, ഇലക്ട്രോണിക്സിൻ്റെ വലിയ തള്ളിക്കയറ്റം ഇല്ലാത്തൊരു സമയമാണ്. അതായത് ഗാനമേളയുടെ മെയിൻ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ഹാർമോണിയം ആയിരിക്കും. ഹാർമോണിയം, തബല, ഒരു ഫ്ലോട്ട്, ഒരു ഗിറ്റാർ, അത്രയേ കാണൂ ഇൻസ്ട്രുമെൻസ് എല്ലാം. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് അക്കോഡിയൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഇൻസ്ട്രുമെൻ്റ് വന്ന്, അക്കോഡിയൻ വെച്ച് പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഗ്രാജുവലി ആണ് പിന്നെ കീബോർഡ്, കമ്പോസർ.
1: തീർച്ചയായിട്ടും
0: അക്കോഡിയൻ അന്ന് വായിക്കുന്നത് നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ ഒരു ആന്റണി ചേട്ടൻ മാത്രമേ ഉള്ളായിരുന്നു.
1: മലയാള സിനിമയിലേക്ക് വന്നു സംഗീത സംവിധായകൻ KJ ജോയി ആണ് തോന്നുന്നു ആദ്യമായിട്ട് അക്കോഡിയൻ.
0: അവനെ ജോയ് ചേട്ടനും വായിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ആരംഭം.
1: ശ്രീലക്ഷ്മിയുടെ പുതിയ തലമുറയുടെ പ്രതിനിധിയാണ്. ഗാനമേളയിലൊന്നും കോട്ടയ ആലീസിന്റെ പെർഫോമൻസ് കണ്ടു കാണത്തില്ല. യൂട്യൂബിൽ പക്ഷേ നിരവധി കേട്ടിട്ടുണ്ടാവും അല്ലേ? യൂട്യൂബിൽ ഒരു പാട്ട്
3: തോന്നുന്നു ആദ്യം നമുക്ക് തുടങ്ങുന്നത് അങ്ങനെയാണ് ഗാനമേള.
1: ഈ ഹൈ പിച്ച് ഏത് പാട്ട് വേണം? ഞാൻ എല്ലാ പാട്ടും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഹൈ പിച്ച് പാടുമ്പോഴാണ് ശ്രീമതി കോട്ടയ ആലീസ് ഏറ്റവും വലിയ ഒരു ഇതായിട്ട് വരുന്നത്.
3: ആവേശത്തോടെ കേട്ടിരിക്കുവായിരുന്നു ആ പാട്ട് കേൾക്കും.
0: ഞാൻ 87 പിന്നെ കലാഭവന്റെ കൂടെ അവിടെ ലൈവ് ചെയ്തതാണ്. അന്ന് ലൈവാണല്ലോ. അന്ന് ഞാനും സാബും കൂടി പാടി അകലെ അകലെ ഇപ്പോഴും വൈറലാണ്. ഇപ്പോഴും മിക്ക വാട്സാപ്പിലൊക്കെ ചിലർ എനിക്ക് അയച്ചു തരാറുണ്ട്.
1: നോക്കാം. ഈ പരിമിതമായ സെറ്റപ്പിൽ ആദ്യത്തെ ഒരു 4 വരിയെങ്കിലും വെക്കുമോ? ആദ്യത്തെ

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തു പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: പാട്ടും വർത്തമാനവും മ്യൂസിക്കൽ ചാറ്റ് ഷോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഇന്നത്തെ ഈ ലക്കത്തിൽ നമ്മോടൊപ്പം വിശിഷ്ട അതിഥിയായി പങ്കെടുക്കുന്നത് പ്രശസ്ത ഗായിക ശ്രീമതി ആലീസ് ഉണ്ണികൃഷ്ണൻ. എന്നോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് കൃഷ്ണ.

0: ബിജു, ആതിര, അതുൽ, ശ്രീലക്ഷ്മി, ആർ, പ്രീത, സുഗതൻ,
1: ശ്രീമതി ആലീസ്. ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ധാരണ ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങ് ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ള ചിലപ്പം ഇടവ ബഷീറിൻ്റെ ഗാനമേളയിലാണോന്ന് ഞാൻ കൂടുതൽ കേട്ടിട്ടുള്ളതാണ്. സംഗീതാലയ കൊല്ലം അല്ലേ, ഇടവ ബഷീർ അദ്ദേഹമായിട്ടുള്ള ആ ചേർന്ന ആ ഗ്രൂപ്പിൽ ട്രൂപ്പിൽ പാടിയ ഓർമ്മകളൊക്കെ ഉണ്ടോ?
2: ബഷീറിൻ്റെ കൂടെ ഞാൻ കുറേ സ്റ്റേജിൽ പാടിയിട്ടുണ്ട്. പക്ഷെ ബഷീറിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ പാടിയിരിക്കുന്നത് വേറൊരു പാട്ട്.

0: നമ്മുടെ ആതിര അതിലുണ്ട്, നമ്മുടെ ആർ ജെ ഒരു ഗായിക കൂടിയാണ്. ആതിരയ്ക്ക് എന്താണ് ചോദിക്കാനുള്ളത്?
1: നമസ്കാരം മാം. ഞാൻ ഈ പാട്ടൊക്കെ ഇങ്ങനെ കേട്ട് ആസ്വദിക്കുകയായിരുന്നു. സാധാരണ ജാനകി അമ്മയുടെ പാട്ട് അല്ലെങ്കിൽ ലതാജിയുടെ പാട്ടെന്ന് പറയുമ്പോൾ വേദിയിലേക്ക് കയറുന്നതിന് മുമ്പ് ജൂനിയർ ലതാജി അല്ലെങ്കിൽ ജൂനിയർ ജാനകി അമ്മ എന്നൊക്കെ വിളിച്ചിട്ടാണ് മാമിനെ സ്റ്റേജിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ പാട്ട് ഉഷാദുപ്പിൻ്റെ പാട്ട് കേട്ടപ്പോഴും അതിൻ്റെ ഒരു മോഡുലേഷൻ കൊണ്ടുവന്നു. അപ്പോൾ മോഡുലേഷനിൽ നമ്മൾ ചിത്രാമ്മയുടെ പാട്ടൊക്കെ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ്, ചിത്രാമ്മ പാടുന്നതിന് മുമ്പ് നമ്മൾ വിചാരിക്കും ആ രൂപത്തിൽ നിന്ന് എങ്ങനെയാണ് ഇങ്ങനെ പാട്ടുകൾ ഒരു മോഡുലേഷൻസ് വരുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. അതുപോലെ മാം ഇങ്ങനെ പാടുമ്പോഴും വ്യത്യസ്ത തരം മോഡുലേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ വേദിയിൽ തന്നെ ഇളക്കി മറിക്കുന്ന രീതിയിൽ ഒരുപാട് പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ജൂനിയർ ലതാജി അല്ലെങ്കിൽ ജൂനിയർ ജാനകി എന്ന് കേട്ടിട്ടുള്ള മാമിൻ്റെ പേര് വെച്ചിട്ട് പലരും എന്താ ആലീസ്, കോട്ടയം ആലീസ്, ജൂനിയർ കോട്ടയം ആലീസ് എന്ന് കുട്ടികളെ വിളിക്കുന്ന കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ മാമിന് എന്താണ് ഒരു ഫീൽ തോന്നുന്നത്?
2: തീർച്ചയായിട്ടും സന്തോഷമല്ലേ. ചില നടന്മാർ പറഞ്ഞിട്ടുണ്ട് ഈ മിമിക്രിക്കാർ അവരെ അനുകരിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഭയങ്കര പ്രശസ്തി എന്ന്, അങ്ങനെ ചില സ്റ്റാർസ് പറയുന്നുണ്ട്. എന്നതുപോലെ നമ്മളെ അനുകരിക്കാനും നമ്മളെ ആരാധിക്കാനും ഒക്കെ കുറച്ച് ആളുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമല്ലേ. എനിക്കിഷ്ടം തന്നെയാണ്.
1: എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ട് ഇളം മഞ്ഞിൻ കുളിരുമായി മാം പാടുന്നത് കേട്ടിട്ടുണ്ട് ഇങ്ങനെ. അപ്പൊ ലൈവായിട്ട് ഇപ്പോഴാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ലൈവായിട്ട് ആ ഒരു പാട്ട് കേൾക്കണമെന്നൊരു ആഗ്രഹമുണ്ട്.

0: പാട്ടിൻ്റെ ഒരു ഹാങ് ഓവറിനകത്തു നിന്ന് മാറിയിട്ട് വർത്തമാനത്തിൻ്റെ ഇതിലേക്ക് വരാനായിട്ട് ആ ട്രാൻസിഷൻ വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ. മാത്രമാത്രം നമ്മളിങ്ങനെ ലയിച്ച് ഇരിക്കുകയാണ് അല്ലേ ആതിര.
1: തീർച്ചയായും
0: ആഗ്രഹം സാധിച്ചല്ലേ.
1: അതെ അതെ, ഞാനിങ്ങനെ എൻ്റെ അമ്മ പാടുന്ന ഒരാളാണ്. അപ്പൊ അമ്മ എനിക്ക് എപ്പോഴും പാടിത്തരുന്ന പാട്ട് ഇതായിരുന്നു. അപ്പൊ ആ ഒരു ഫീൽ
2: ഭയങ്കര ഇഷ്ടമുള്ള പാട്ടായിരുന്നു.
0: പാടി ഉറക്കിയിട്ടുണ്ടോ?
2: ഫീലുള്ള പാട്ടായത്.
1: അതെ,
0: നമ്മൾ ഈ കൂടെ പാടിയിട്ടുള്ള ഗായകര് ഇന്ന് കൊല്ലത്ത് തന്നെ എനിക്കൊന്നും മാഡത്തിന്റെ ഒക്കെ ആ സമയത്ത് അതേപോലെ തന്നെ കൊല്ലത്ത് വലിയ പ്രസിദ്ധനായ ഗായകനായിരുന്നു ശ്രീ കെ ജി മാർക്കോസ്. അദ്ദേഹത്തിന്റെ കൂടെ നിരവധി വേദികൾ പങ്കിട്ടിട്ടുണ്ടല്ലോ.
2: തീർച്ചയായിട്ടും ഞാൻ പാടിയിട്ടുള്ള പാട്ടുകാർ ദാസേട്ടൻ ഒഴിച്ച് കൂടെ പാടിയിട്ടുള്ളത്, എൻ്റെ കൂടെ പാടിയിട്ടുള്ളത് ഇപ്പം നിങ്ങൾ പറഞ്ഞ അറിയുന്നവർ, അതായത് മാർക്കോസ്, ബിജു നാരായണൻ, മധു ബാലകൃഷ്ണൻ, എം ജി ശ്രീമാർ, പിന്നെ ചിത്രയുടെ കൂടെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്, പിന്നെ ഉണ്ണിമേനോൻ, കൃഷ്ണേന്ദ്രൻ, പിന്നെ അങ്ങനെ എല്ലാവരും, എല്ലാ പാട്ടുകാരുടെയും കൂടെ ജോളി എബ്രഹാം, കെ എസ് ജോർജ്, പിന്നെ കമേറ
0: പുരുഷോത്തമൻ,
2: എല്ലാവരുടെയും കൂടെ
0: പാടിയിട്ടുണ്ട്. ആ പിന്നെ പഴയ കാലത്തായിരിക്കുമല്ലോ അത്.
2: ആ ഞാൻ എൻ്റെ അക്കാഡമിയിലെ ഫസ്റ്റ് ഇയർ അവിടെ ചെല്ലുന്ന സമയത്ത് അച്ഛാന്, ഞാൻ അച്ഛാന്നാണ് വിളിക്കുന്നത്, അച്ഛൻ്റെ വീട്ടിൽ ഞാൻ താമസിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ അവിടെ പ്രോഗ്രാമൊക്കെ ഇഷ്ടംപോലെ പോയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെയും കൂടെ ഗാനമേള ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. അതൊരു ഭാഗ്യം എനിക്ക് ആ ഒരു
0: കാലഘട്ടത്തിൽ.
2: സുലോൻ ചേച്ചിയെ കണ്ടിട്ടുണ്ട്, പിന്നെ സുലോൻ ചേച്ചിയുടെ കൂടെ ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടില്ലെന്നുള്ളു, കണ്ടിട്ടുണ്ട്
0: ഈ കൂട്ടത്തിൽ. പക്ഷേ എനിക്ക് തോന്നുന്നു കെ ജി മാർക്കോസ് ഗാനമേള വേദികളിൽ കൂടുതൽ
2: മാർക്കോസ് ആദ്യ കാലഘട്ടത്തിലൊക്കെ ഒത്തിരി പ്രോഗ്രാം ഞാൻ ചെയ്തിട്ടുണ്ട്.
0: അദ്ദേഹം കൊല്ലത്ത് തന്നെ ആയിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിക്കാൻ കാര്യം കൂടുതൽ. കൊല്ലത്തേക്ക് വരുന്നത് പക്ഷേ വിവാഹത്തോട് കൂടിയിട്ടായിരിക്കണം അല്ലേ, കൊല്ലത്തിന്റെ മരുമകളായിട്ട് വരികയായിരുന്നു.
2: ഞാൻ ഇവിടെ കല്യാണം

0: കല്യാണം കഴിച്ചെന്ന് വെച്ചാല് കല്യാണമൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളങ്ങ് ലിവിങ് ടുഗദറായി, രണ്ട് മക്കളായി. അങ്ങനെ കൊല്ലത്ത് വന്നു, കൊല്ലത്ത് താമസമായിട്ട് പിന്നെ അങ്ങനെയാണ് ഞാൻ കൊല്ലത്തിൻ്റെ ആളായി മാറിയത്. കൊല്ലത്താണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉണ്ണികൃഷ്ണൻ്റെ സ്ഥലം എന്ന് പറയുന്നത്. അപ്പം ഞാൻ കൊല്ലത്താണ്.
1: അങ്ങനെയാണ് ആലീസ് ഉണ്ണികൃഷ്ണൻ.
0: അതെ.

പാട്ടും വർത്തനവും മ്യൂസിക്കൽ ചാഷോയുടെ ഒന്നാമത്തെ എപ്പിസോഡ് ഇപ്പോൾ സമാപിക്കുകയാണ്. ഇന്ന് നമ്മുടെ വിശിഷ്ടാതിഥിയായി നമ്മോടൊപ്പം ഈ ചാഷോയിൽ പങ്കെടുത്തത് കേരളത്തിലെ പ്രശസ്തയായ ഗായിക ശ്രീമതി ആലീസ് ഉണ്ണികൃഷ്ണൻ. എന്നോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത് കൃഷ്ണ ബിജു, ആതിര അതുൽ, ശ്രീലക്ഷ്മി, പ്രീത സുഗതൻ. പാട്ടും വർത്തനവും മ്യൂസിക്കൽ ചാഷോയുടെ രണ്ടാമത്തെ എപ്പിസോഡുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പാട്ടും വർത്താനവും. ഏകോപനം അവതരണം ഡോക്ടർ റിജി ജി നായർ, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned.
2: കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം.

സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45 പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ദ ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കൾക്ക്, റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഫിസിയോതെറാപ്പിയും അതിന്റെ പ്രാധാന്യവും എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് വിശദമായി സംസാരിക്കാൻ അരുൺ കാമ്പശ്ശേരിയാണ് ഉള്ളത്. അദ്ദേഹത്തെ ഡോക്ടർ ചാറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അരുൺ സർ, നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
3: നമസ്കാരം മാഡം.
2: പുതിയ കാലത്ത് ഫിസിയോതെറാപ്പിയുടെ പ്രസക്തി എന്താണ്? ഓരോ 20-25 വർഷങ്ങളിലും ഒരു പുതിയ തലമുറ ഉണ്ടാവുന്നുണ്ട്, അന്നേരം അതിന്റെ പ്രാധാന്യം?
3: അതെ, ഒരു തലമുറ മാറുമ്പോൾ പല കാര്യങ്ങൾ മാറുന്നുണ്ട്. ഇപ്പൊ അവരുടെ നമ്മുടെ പഴയ തലമുറയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പുത്തൻ തലമുറയുടെ വസ്ത്രധാരണ രീതി, അവരുടെ വിളിപ്പേര്, വിദ്യാഭ്യാസത്തിന്റെ രീതികള്, യാത്രാമാർഗങ്ങൾ, സ്വഭാവത്തിലുള്ള മാറ്റങ്ങള്, കുഞ്ഞുങ്ങളുടെയും മുതിർന്നവരുടെയും ഒക്കെ ഭക്ഷണത്തിലെ ഭക്ഷണ രീതികള്, മുതിർന്നവരോടൊക്കെ ഉള്ള സംസാര രീതി, അങ്ങനെ ഓവറോൾ ഒരു ഭയങ്കര ചേഞ്ച് ആണ് നമ്മുടെ സൊസൈറ്റിയിൽ
2: വന്നോണ്ടിരിക്കുന്നത്.
3: അതിൽ നല്ലതും മോശം ഇപ്പൊ തന്നെ ഒരു ഇതൊക്കെ സമരവും ഒക്കെ കണ്ടില്ല, ഇപ്പൊ അവരുടെ കൂട്ടായ്മകളുടെ ബലവും ഒക്കെ നമ്മൾ കണ്ട്. അത്തരത്തില് ഒരു ജനറേഷന്റെ ഒരു എവല്യൂഷണറി പ്രോസസ്സിലൂടെ നമ്മൾ പോകുന്നത്. പക്ഷെ പഴയ തലമുറയെ കമ്പയർ ചെയ്യുമ്പോൾ പഴയ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഏറെ വെളുപ്പിനെ എഴുന്നേക്കും, ശാരീരികമായിട്ട് വളരെയധികം അധ്വാനിച്ച ഒരു തലമുറയായിരുന്നു. ഉയർന്ന ജോലി അന്നത്തെ കാലത്തുള്ളവർ പോലും, ഇപ്പം വീട്ടിലെ ഇപ്പം എന്നെ പഠിപ്പിച്ചൊരു ഇംഗ്ലീഷ് സാറുണ്ട്, സാറ് രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഒരു 10 തെങ്ങിനെങ്കിലും തടവെടുത്തിട്ടേ പോകത്തുള്ളായിരുന്നു. അത്രയും ഹാർഡ് വർക്കിംഗ് അധ്വാനികളായിരുന്നു. ഏണിംഗ് മെമ്പർ ആണെങ്കിലും കാർഷികമായിട്ട് അധ്വാനിക്കും. വീട്ടിലെല്ലാ വീട്ടിലും പശുക്കളും കന്നുകാലിയൊക്കെ ഉള്ള ആ ഒരു തലമുറ. അതിൽ നിന്ന് മാറി വാഹനങ്ങളൊക്കെ പെരുകി വന്നപ്പോഴത്തേക്ക് നമ്മൾ പഴയ ആൾക്കാർ നടക്കുന്ന പോലെ ഒന്ന്, പണ്ട് എല്ലാവരും ഇപ്പം ഓരോ തലമുറയിലും ഡിഫറെന്റ് ആയിരിക്കും. ഒരു ജനറേഷൻ നടന്നുപോയി, അടുത്ത ജനറേഷൻ ആയപ്പോൾ സൈക്കിളിൽ പോയി, അടുത്ത ജനറേഷൻ ബസ്സിൽ പോയി, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജനറേഷൻ വന്നപ്പോഴത്തേക്ക് വീട്ടിൽ വന്ന് പിക്ക് ചെയ്തുകൊണ്ടു. പിന്നെ ഒരു പക്ഷെ അടുത്ത തലമുറ വരുമ്പോൾ ഇനി സ്കൂൾ എന്നുള്ള കൺസെപ്റ്റ് മാറി വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി എന്ന രീതിയിലേക്കും വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ അറിയാതെ തന്നെ സെഡൻഡറി ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മുടെ ഒരു തലമുറ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും ഉൾപ്പെടെ. അപ്പം അതിനനുസരിച്ച് നമ്മുടെ ഹ്യൂമൻ മൊബിലിറ്റി കുറഞ്ഞു വരികയാണ് എല്ലാ ജോയിന്റിനും. ഇപ്പം ശരീരത്തിലാകെ മൊത്തം 650 മസിൽസും ഈ ജോയിൻസും എല്ലാം, ഇതിനെല്ലാം കൃത്യമായ ചലനങ്ങൾ പഴയ തലമുറ അറിഞ്ഞോ അറിയാതെയോ ചെയ്തുകൊണ്ടേയിരുന്നു. പുലർച്ചെ മുതൽ ഈവനിങ് വരെ അവർ ഓരോ അവർക്ക് ഇത്രയും മെന്റൽ സ്ട്രെസ്സൊന്നും ഇല്ലായിരുന്നു. നമ്മളുടെ തലമുറ അനുഭവിക്കുന്ന മെന്റൽ സ്ട്രെസ്സൊന്നും അവർ അനുഭവിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. പണ്ടൊക്കെ വീടുകളിൽ തന്നെ ആളുകൾ ഇരുന്നിട്ടായിരുന്നു ഭക്ഷണം കഴിച്ചത്, തറയിലൊക്കെ ഇരുന്നും ഒക്കെയാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്ക് അത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അവർ തറയിൽ ഇരുന്നിട്ട് നമ്മളൊന്ന് ഇരുന്ന് എഴുന്നേക്കുമ്പോൾ തന്നെ നമ്മുടെ ഹിപ് നീ മസിൽസ് ഒക്കെ ഒന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. പണ്ടത്തെ ആ ജനറേഷനിൽ അറിയാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം വെള്ളം കോരുക, അത് ബക്കറ്റിൽ കൊണ്ട് ഒഴിക്കുക. ഇപ്പം നമുക്ക് ബക്കറ്റും കിണറും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അത് വർഷത്തിൽ ഒഴിക്കുക, ക്ലീൻ ചെയ്യാൻ മാത്രമായിരിക്കും അതിനകത്ത് കപ്പിയും കയറൊക്കെ ഇടുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഇന്നത്തെ കാലത്ത് എല്ലുകളുടെ സാന്ദ്രത വളരെ കുറവ്. ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത് നമ്മളിപ്പോ രാവിലെ കാപ്പി കുടിക്കുന്നത് പോലെ വൈറ്റമിൻ ഡി കഴിക്കേണ്ട
2: ഒരവസ്ഥയാണ്.
3: ചെറിയൊരു വീഴ്ചകൾ പോലും ഇപ്പം ബോൺസിലേക്ക് വെയിറ്റ് ബിയറിംഗ് വരുന്നില്ല. ഇപ്പം സർജറി ഒക്കെ കഴിഞ്ഞാൽ പോലും ഏർലി വെയിറ്റ് ബിയറിംഗ് ഇപ്പം പറയുന്നത് പെട്ടെന്ന് ഈ ഹീലാവുന്നതിന് വേണ്ടി, അവിടെ കാൽഷ്യം ഡെപ്പോസിറ്റ്സ് ഒക്കെ വരുന്നതിന് വേണ്ടിയാണ്. ഇപ്പൊ ചെറിയ വീഴ്ചകളാണെങ്കിൽ പോലും എല്ല് പൊട്ടുന്നു. യങ്സ്റ്റേഴ്സ് ഒരുപാട് പേർക്ക് ലിഗമെന്റ് ഇഞ്ചുറീസ്, പണ്ട് ഇത്രയധികം ലിഗമെന്റ് ഇഞ്ചുറീസ് ഒന്നുമില്ല. പൊതുവെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ പോലും ആ ശാരീരിക ഘടന മാറുന്ന, ഒബീസ്ഡ് ആവുന്ന. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു പ്രതിവിധി എന്ന നിലയിൽ നേരത്തെ പറഞ്ഞ ഇരുത്തയുടെയും അമിതമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ അവബോധം ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫിസിയോതെറാപ്പി, പിന്നെ വേദനയ്ക്കുള്ള വേദനകളുടെ പരിഹാരം, ഒരു ഏർലി ഇന്റർവെൻഷൻ പ്രോഗ്രാം എന്നുള്ള രീതിയിൽ നമുക്ക് ഫിസിയോതെറാപ്പിയെ കാണാവുന്നതാണ്. കാരണം ഇന്ന് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന്, ഇപ്പൊ ഓർത്തോപീഡിക്സിൽ തന്നെ പലതരം വിഭാഗങ്ങളുണ്ട്. ഇപ്പൊ സ്പൈൻ സർജറീസ് മാത്രം ചെയ്യുന്ന സ്പൈൻ സർജൻസ് ഉണ്ട്, അതിൽ തന്നെ ഡിഫറെന്റ് സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇപ്പം മുട്ടും നീ ജോയിന്റ് ആൻഡ് ഹിപ് ജോയിന്റ് മാത്രം എക്സ്പേർട്ട് ആയിട്ടുള്ള, അത് മാത്രം ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. പൊഡിയാട്രി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്, ഡിപ്പാർട്ട്മെന്റ് കാൽപാദത്തിന്റെ ആംഗിൾ സ്പെഷ്യാലിറ്റി ചെയ്തേക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. ചില വേദനകൾ വേരിക്കോസ് കാരണം ഒക്കെ ഉണ്ടാവുന്ന ചില വേദനകളുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ ഒരു സാധാരണ ജനത്തിന് ഒരു പെയിൻ വരുമ്പോൾ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഭയങ്കര കൺഫ്യൂഷൻ ഇപ്പോഴുണ്ട്. അതല്ലെങ്കിൽ പോർട്ടുവിൽ തന്നെ ഇപ്പം കൺസർവേറ്റീവായിട്ട് മാത്രം ട്രീറ്റ് ചെയ്യുന്നത്, ഇപ്പം പി ഒ പി ഒക്കെ ഒരു ഒരു ഒടിവൊക്കെ വരുമ്പോൾ അതിനെ കൃത്യമായിട്ട് അലൈൻ ചെയ്ത് പിടിച്ചിട്ടിട്ട് പ്ലാസ്റ്ററിങ് ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഓർത്തോപെഡിക് സർജൻസ് ഉണ്ട്. അപ്പം ഒരു ഒരു ചെറിയൊരു വിഭാഗത്തിൽ തന്നെ അതുപോലെ ഓരോ ഏരിയയിലും ഇപ്പം റൂമറ്റോയിഡ് ആർത്രൈറ്റിസിലും ഇൻഫെക്ഷസ് ഡിസീസ് അങ്ങനെ ഒരു നമ്മുടെ മെഡിക്കൽ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ മറ്റ് ഇതര സിസ്റ്റത്തിലൊക്കെ ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട്. അപ്പം ഫിസിയോതെറാപ്പി യഥാർത്ഥത്തിൽ ഒരു ഗ്രേഡ് അനുസരിച്ചാണ് ഫിസിയോതെറാപ്പിയിലെ പേഷ്യൻറ്റ് സെലക്ഷൻ എന്ന് പറയുന്നത്. ഒരു ഇപ്പം ഒരു ക്രോണിക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വന്ന് ഒരു ക്രോണിക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഗ്രേഡ് ഫോർ ആയിട്ട് കാലൊക്കെ വളഞ്ഞിട്ടുള്ള ഒരു ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അലൈൻമെന്റ് ഒക്കെ ബാഡ് ആയ ഒരു കേസാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടുന്ന ഒരു ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് സർജറി ആയിരിക്കും. അതിനുശേഷം അവരുടെ അലൈൻമെന്റ് കൃത്യമാക്കി ടി കെയർ ഒക്കെ ചെയ്തതിന് ശേഷമുള്ള ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ ആണ് അവർക്ക് വേണ്ടുന്നത്. അതേസമയം ഒരു ഗ്രേഡ് വൺ ഓർ ടു വളരെ യങ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് വന്നു, അവർക്ക് തീർച്ചയായിട്ടും ഫിസിയോതെറാപ്പിയുടെ കൺസർവേറ്റീവ് മെത്തേഡ്സിലൂടെ ദേ ക്യാൻ ഗെറ്റ് ഫ്യൂ മോർ ഇയേഴ്സ് പ്രോപ്പർ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെ അവർക്കത് ആ ഒരു പ്രൊസീജിയറിലേക്ക് എത്തേണ്ട കാലം നമുക്ക് നീട്ടിവെക്കാം. ചില ക്രോണിക് ബാക്ക് പെയിൻ അവരുടെ കണ്ടീഷൻ അനുസരിച്ച് അത് ചില സ്പെഷ്യൽ ടെസ്റ്റുകളൊക്കെ വെച്ചിട്ടും നേർവ് എത്രമാത്രം ഇൻടാക്ട് ആണെന്നൊക്കെ നോക്കിയിട്ട് ഏത് മാർഗത്തിലേക്കാണ് അവരെ കൺവേർട്ട് ചെയ്യേണ്ടത്, ഫിസിയോതെറാപ്പിയിലൂടെ തന്നെ മതിയോ അതോ അവർക്കൊരു ന്യൂറോളജിസ്റ്റിന്റെ സേവനം ആവശ്യമുണ്ടോ എന്നൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പൊ പേഷ്യന്റിന് യഥാർത്ഥത്തിൽ ആ ഒരു കൺഫ്യൂഷൻ ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷൻ ഏറ്റവും കൂടുതലുള്ളത് ഈ ഒരു പെയിനുമായിട്ടുള്ള പെയിൻ മാത്രം ഡീൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം എങ്ങനെ വേണം ഒരു ഡിസിഷൻ മേക്കിങ്ങിലെ ഏറ്റവും നല്ലൊരു സ്ഥലം ഫിസിയോതെറാപ്പിസ്റ്റ്, കാരണം നമ്മുടെ ക്ലിനിക്കിലേക്കൊക്കെ എത്തുന്ന ഒരുപാട് പേഷ്യൻസിനെ കറക്റ്റ് വേയിലേക്ക് നമ്മൾ വിടുന്നുണ്ട്. അപ്പം ഫിസിയോതെറാപ്പിയുടെ മെത്തേഡ്സിലൂടെ മാത്രം കറക്റ്റ് ചെയ്യാൻ പറ്റും. അതിന് ബേസിക്കലി വേണ്ടുന്നത് കൃത്യമായ മസ്കുലോസ്കെൽറ്റൽ അല്ലെങ്കിൽ ഇപ്പം ന്യൂറോ കേസസ് ആണെങ്കിൽ ന്യൂറോളജിക്കൽ അസസ്മെന്റ് ആണ്. ഇപ്പോൾ ഓരോ ശരീരത്തിലെ ഈ കശേരുക്കൾ അടുക്കി വെക്കുമ്പോൾ അതിനിടയിലൂടെ കടന്നു വരുന്ന ഞരമ്പുകൾ, ഈ ഞരമ്പുകളൊക്കെ നമ്മൾ കമ്പയർ പുഴയുടെ കൈവഴികൾ പോലെ ഇങ്ങനെ ഒഴുകി അങ്ങ് പോകണ്ടല്ലേ. അപ്പൊ ഇത് എവിടേക്കാണ് ഇത് പോകുന്നത്, ഏത് പേശിയിലേക്കാണ് പോകുന്നത്, ആ പേശിക്ക് തന്നെ പേശിയുടെ ബലമുണ്ടോ അല്ലെ സ്കിൻ സെൻസറി ഇമ്പയർമെന്റ് ഉണ്ടോ അങ്ങനെയൊക്കെയുള്ള ചില ടെസ്റ്റുകളൊക്കെ വെച്ചത് അറിയാൻ പറ്റും പേശിയുടെ ബലം എത്രമാത്രം ഉണ്ടെന്ന്. ഇതെല്ലാം ശാസ്ത്രീയമായിട്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും, പല പെയിൻ സ്കെയിൽസ് ഉണ്ട്, ഇതൊക്കെ വെച്ച് അസസ് ചെയ്തിട്ട് ഒരു കൺക്ലൂഷനില്ലാത്ത നമുക്കിത് ഈ പേഷ്യന്റിന് എന്താണ് ചികിത്സാ മാർഗം. ഫിസിയോതെറാപ്പിയിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സ്പെഷ്യാലിറ്റി ഫിസിയോതെറാപ്പിയിലും വന്നിട്ടുണ്ട്. മാനുവൽ തെറാപ്പി ഒക്കെ പോലെയുള്ള ചില ടെക്നിക്സ് ഉണ്ട്, മാനിപ്പുലേഷൻ ടെക്നിക്സ് ചെയ്യുന്നവരുണ്ട്, ടേപ്പിംഗ് മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ട് ആ അലൈൻമെന്റ് കൃത്യമാക്കാനായിട്ട് കൈനസിയോ ടേപ്പിംഗ് മെത്തേഡ്സ്, ക്യൂപ്പങ്ചറിന്റെ നീഡിൽ യൂസ് ചെയ്തിട്ടുള്ള ഡ്രൈ നീഡ്ലിംഗ് ഒരു ടൈറ്റായ ഒരു മസിലിലേക്ക് ഒരു ഫൈൻ നീഡ്ലിംഗ് ചെയ്യുന്ന ഒരു പ്രൊസീജർ ഉണ്ട്. അപ്പൊ അതിലൊക്കെ നല്ല പരിശീലനം ലഭിച്ച ആൾക്കാർക്ക് മാത്രമാണ് അത് ചെയ്യാൻ സാധിക്കുന്നത്. അത് ഫിസിയോതെറാപ്പി സബ്ജക്റ്റിൽ തന്നെ ഫർദർ ട്രെയിനിങ് അക്വാറ്റിക് റീഹാബിലിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അഡ്വാൻസ്ഡ് ഫിസിയോതെറാപ്പിയിൽ ഇലക്ട്രോ തെറാപ്പി എന്ന് പറയുന്നത് നമുക്ക് ഇതേപോലെ രണ്ടോ മൂന്നോ സെഷൻസ് ആയിട്ട് മാത്രം പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഫിസിയോതെറാപ്പിയിലെ പെയിൻ റിലീവിംഗ് മൊഡാലിറ്റീസ് അഡ്വാൻസ്ഡ് റോബോട്ടിക് ട്രീറ്റ്മെന്റ് ഉണ്ട്, മൂവ്മെന്റ്സ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് അതേ സ്പീഡിൽ ഡയറക്ഷൻ ഓഫ് ദ മൂവ്മെന്റ് ഒക്കെ സെറ്റ് അങ്ങനെ പോകുന്ന. അപ്പം അതൊക്കെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഇതായതുകൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് അത് പൂർണ്ണ തോതിൽ എത്തിയിട്ടില്ല, എങ്കിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, സിറ്റീസിലൊക്കെ അത് വരുന്നുണ്ട്. ഒരുപാട് അഡ്വാൻസ്ഡ് കാര്യം നമ്മുടെ ബാലൻസ് ഒക്കെ അസസ് ചെയ്യുന്ന അപ്പാരറ്റസുകളൊക്കെ വരുന്നുണ്ട്. അപ്പം അത് അതുപോലെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ടുള്ള സ്ട്രോക്ക് റിക്കവറി ഈ ഫേസിൽ ചെറിയ ഗെയിംസ് ഒക്കെ പോലെ അവരുടെ, അപ്പം അത് സെൻസർ വെച്ചിട്ട് എത്രമാത്രം അവർ ബലം ആ കുഞ്ഞു പേശികളിലൊക്കെ എത്ര ബലം കൊടുക്കുന്നു എന്ന് പേഷ്യന്റിന് തന്നെ വിഷ്വൽ ഫീഡ്ബാക്ക് വഴി അറിയാനുള്ള സംവിധാനം, അതിനെ ഒരു ഒരു മാർക്ക് പോലെ ഒരു ഗ്രാഫിക്കൽ പ്രസന്റേഷൻ പോലെ ചെയ്യുന്നത്, അങ്ങനെ കാലത്തിനനുസൃതമായിട്ട് ഫിസിയോതെറാപ്പി മറ്റൊരു തലത്തിലേക്ക് വളരുകയാണ്. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ അച്ഛൻ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്ട് എല്ലാ ടീച്ചേഴ്സ് അച്ഛൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സിനെ തന്നെ അറിയുന്നുണ്ടായിരുന്നു. അത് എട്ടാം ക്ലാസ് വരെയും പല ടീച്ചേഴ്സും ബോർഡിൽ ഈ പേരെഴുതിപ്പിച്ചിട്ടുണ്ട് ഫിസിയോതെറാപ്പിസ്റ്റ്. അപ്പം ഇന്നത്തെ തലമുറ അതിൽ നിന്ന് ഏറെ മാറി. ഇന്നൊരു എൽ കെ ജിക്കാരനോട് ചോദിച്ചാലും ഫിസിയോതെറാപ്പി എന്താണെന്ന് സാമാന്യം ജനങ്ങൾക്കറിയാം. ഇപ്പോൾ ഒരു ഫ്രാക്ചറിന് ശേഷം മൂവ്മെന്റ് റീഗെയിൻ ചെയ്യാൻ ഫിസിയോതെറാപ്പി ആവശ്യമുണ്ട് എന്നറിയാം. ഒരു സ്ട്രോക്കിന് ശേഷം ഫിസിയോതെറാപ്പി വേണമെന്ന് പൊതുജനങ്ങൾക്ക് പോലും തിരിച്ചറിവുണ്ടായിട്ടുണ്ട്. അത് നല്ല കാര്യമായിട്ട് കണക്കാക്കാം. അപ്പം ഫിസിയോതെറാപ്പിക്ക് ഏറെ പ്രസക്തിയുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്.
2: ഡോക്ടേഴ്സ് ചാറ്റിൽ ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരികെ എത്താം. കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സംഗമം 90.4 FM.
4: പാറു നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
5: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
4: ലോട്ടറി ഒന്നും അല്ല,
5: പിന്നെ
4: ചിട്ടിയാണ് അടിച്ചത്.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
4: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
4: 9446340979.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
6: Really, we can grow together.
7: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമ്മൂട്, കൊല്ലം.
0: Music with Radio Sandvanam 90.4 FM.
2: തിരികെ എത്താം റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റ്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ടെൻഡൻ ഇഞ്ചുറി, മെനിസ്കൽ ഇഞ്ചുറി, അത് അതിനെ പറ്റി കൂടെ ഒന്ന് വിശദീകരിക്കാമോ ഡോക്ടർ?
3: ഇപ്പം നമ്മുടെ ശരീരത്തിൽ പല ഇപ്പം പലതരത്തിലുള്ള ഇഞ്ചുറീസ് നമുക്ക് ഇപ്പം മസിൽസിനുണ്ടാവുന്ന ഇഞ്ചുറി പുറമേ തന്നെ. അപ്പം നമ്മൾ ഓരോ ഇഞ്ചുറീസിലും നമ്മൾ മനസ്സുകൊണ്ട് തന്നെ നമ്മളൊന്ന് സ്ട്രെസ്ഡ്. ഇപ്പം നമ്മുടെ കൈവിരലിൽ ചെറിയൊരു പോറൽ വന്ന് നമ്മൾ സ്ട്രെസ്ഡ് ആവുന്നു. അപ്പം അത് സ്കിന്ന്, അത് കഴിഞ്ഞാൽ താഴേക്ക് എത്തുമ്പോഴാണ് ഓരോ ലെയർ ബൈ ലെയർ ആയിട്ടാണ് മനുഷ്യ ശരീരം ചെയ്യുന്നത്. അപ്പം അത് കഴിഞ്ഞാൽ പിന്നീട് എത്തുമ്പോഴത്തേക്ക് സ്കിന്നിൻ്റെ അത് തന്നെ മൈക്രോസ്കോപ്പിക്കലി പല ലെയേഴ്സ് ആയിട്ടാണ്. ഒരു പേശി എടുത്താൽ തന്നെ അതിന് പല പല ലെയറുകളായിട്ടാണ്. അപ്പോൾ ഒരു ആ പേശിയും കഴിഞ്ഞിട്ട് ഒരു പേശി, ഒരു മസിൽ എന്ന് പറയുന്നത് ഒരു എല്ലിനകത്തേക്ക് പോയി കണക്ട് ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് ടെൻഡൻ എന്ന് പറയുന്നത്. ഒരു മസിൽസിന് ഒരു ഒറിജിൻ, ഒരു മസിൽ തുടങ്ങുന്നതും കാണും, ഒരു മസിൽ ഇൻസേർട്ട് ചെയ്യുന്നത് അവസാനിക്കുന്ന സ്ഥലവും കാണും. ഒരു മസില് പോയി എൻഡ് ചെയ്യുന്ന ഒരു ബോണിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന സ്പോട്ടിനെയാണ് ടെൻഡൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ടെൻഡൻ ചിലർക്ക് വീണിട്ട് ടെൻഡിനൈറ്റിസ്, അവരുടെ ടെൻഡനിൽ ഒരു ഇൻഫ്ലമേഷൻ ആയിരിക്കും ഉണ്ടാവുക, വീക്കം ഉണ്ടാവും. അപ്പൊ അതിന്റെ റിക്കവറി ഫേസിൽ പെയിൻഫുൾ ആയിരിക്കും. അപ്പൊ അത് നോർമൽ എക്സ്റേ ചെയ്യാത്തത് അത്ര വിസിബിൾ ആയിട്ടല്ല. എക്സ്റേയിൽ കൂടുതൽ നമുക്ക് ബോൺസ് ആണ് കറക്റ്റ് ആയിട്ട് ബോണി അലൈൻമെന്റ്, പിന്നെ ചില ജോയിന്റ് സ്പേസസ് ഒക്കെ വെച്ചിട്ടാണ് അത് കണക്കാക്കാൻ സാധിക്കുന്നത്. കൂടുതലും MRI പോലുള്ള കാര്യങ്ങളിലാണ് ടെൻഡൻ വ്യക്തമായിട്ട്, അല്ലെങ്കിൽ അത് എത്രമാത്രം ഡീപ്പായിട്ട് അതിന് ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ അറിയാൻ പറ്റുന്നത്. അതിന്റെ ഇപ്പം വെറുതെ ചെറിയൊരു പെയിനും ഒരു ടെൻഡൻ കാരണമുള്ള ഒരു പെയിനും തമ്മിൽ ഡിഫറെന്റ് ആണ്. ചിലത് ടെൻഡിനൈറ്റിസ് ആയിരിക്കും, ചിലത് ടെൻഡിനോപ്പതി ആയിരിക്കും, ചിലത് ടെൻഡൻ കുറച്ച് ഇളകിയിട്ടുണ്ടാവും, ആ ബോണിൽ നിന്ന് ഇങ്ങനെ ഇളകി നിൽക്കുകയായിരിക്കും, ഒരു ഫ്രാക്ചർ പോലെ തന്നെ അത് ടെൻഡൻ സഹിതം ഒരു സ്ട്രിപ്പ് പോലെ ഇളകി ഇരിക്കുന്നതായിരിക്കും. അപ്പം അതിനൊക്കെ അനുസരിച്ച് അതിന്റെ റിക്കവറി പീരീഡ് ആദ്യം അതിനെ ഇമ്മൊബിലൈസ് ഒക്കെ ചെയ്ത് റെസ്റ്റ് ഒക്കെ കൊടുത്തതിന് ശേഷം പിന്നീടായിരിക്കും അതിനെ മൊബിലിറ്റി ഫേസിലേക്കും ആദ്യം മൂവ്മെന്റിൽ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കും. പിന്നീട് ആ കൺസേൺഡ് മസിൽസിനെ ബലപ്പെടുത്താനായിട്ടുള്ള, അതിനോടൊപ്പം ഈ ടെൻഡന്റെ ഒക്കെ

0: ഹീലിങ്ങിനെ സഹായിക്കുന്ന ലേസർ പോലെയൊക്കെയുള്ള അല്ലെ അൾട്രാസൗണ്ട് പോലെയുള്ള പല ഇലക്ട്രോ തെറാപ്പി അപ്പാരറ്റസും ഫിസിയോതെറാപ്പിയിൽ ഉപയോഗിക്കുന്നുണ്ട്. മെനിസ്കേ എന്ന് പറയുമ്പം അതുപോലെ രണ്ട് ഒരു ജോയിന്റിന് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന രണ്ട് എല്ലുകൾ തമ്മിൽ ചേർന്നിരിക്കുമ്പോൾ ഒരു ജോയിന്റായി, ആ ജോയിന്റിനെ ഒരു സ്റ്റെബിലിറ്റി കിട്ടാൻ അല്ലെങ്കിൽ പിടിച്ചു കെട്ടാൻ. പണ്ടൊക്കെ നമ്മൾ വേലി കെട്ടതില്ല, മതിലൊന്നും ഇല്ലായിരുന്നല്ലോ പണ്ട്. അപ്പൊ വേലിയിൽ രണ്ട് കമ്പെടുത്ത് വെച്ചിട്ട് കെട്ടല്ലേ ചെയ്യുന്നത്. അത് രണ്ട് എല്ലായിട്ട് കണക്കാക്കിയാൽ ആ കെട്ടുന്ന ആ കയറിനെ നമുക്ക് ലിഗമെന്റ് ആയിട്ട് പറയാം. ആ രണ്ട് എല്ലുകൾക്കിടയിൽ വെച്ചിരിക്കുന്ന ഒരു വസ്തുവാണ് കാർട്ടിലേജ്. ആ എല്ലുകൾ ഒരസാതിരിക്കാനായിട്ടുള്ള ഒരു തരുണാസ്ഥി. അതുപോലെ മെനിസ്കേ എന്ന് പറയുമ്പോൾ സാധാരണ പേഷ്യൻസ് പറയും മുട്ടിന്റെ വാഷർ പോയി എന്ന് പറയും. അങ്ങനെ ആ രീതിയിൽ ചിന്തിച്ചാൽ ആ ഒരു ഷോക്ക് അബ്സോർബർ പോലെ അതിന് കൂടുതൽ ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷനും ഒക്കെ കറക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് മെനിസ്കേ. അപ്പൊ അത്തരത്തിൽ ഓരോ ചെറിയ ചെറിയ വാക്കുകളും ടെൻഡൻ, മസിൽ, ലിഗമെന്റ്, ഇപ്പൊ ഇതിനെ കാർട്ടിലേജ്, ഇപ്പൊ ഇതിനൊക്കെ ഉണ്ടാകുന്ന പരിക്കുകൾക്കനുസരിച്ച് ഇതിന്റെ റിക്കവറി പീരീഡ് മാറും. ഇപ്പം ചില ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഉണ്ട് ഷോൾഡറിൽ. അപ്പൊ അത് കൂടുതൽ ആൾക്കാരിലും ഡയബറ്റിക്സ് കാരണമാണ് കൂടുതലും. അത് ഡയബറ്റിക്സ് ഇൻഡ്യൂസ് ചെയ്തിട്ട് ഷോൾഡറിൽ ഒരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആണ്. അതേപോലെ നമ്മുടെ ഹിപ്പ് ജോയിന്റിലുള്ള അതും ഒരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആണ്. പക്ഷെ ഇത് തമ്മിലും സമാനമാണെങ്കിലും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ ഷോൾഡർ ജോയിന്റിന്റെ ആ ഒരു റിം എന്ന് പറയുന്നത് വളരെ നേർത്തെയാണ്. ഹിപ്പ് ജോയിന്റിന്റെ ഒരു ആ ഒരു സോക്കറ്റ് കുറച്ചും കൂടെ നീണ്ടിരിക്കുന്നതായോണ്ട് ഈ ബോൾ വന്നതിൽ തട്ടും. അപ്പൊ നമുക്ക് ഹിപ്പിന് മൊബിലിറ്റി വളരെ കുറവാണ്. ഹിപ്പ് ഡിസ്ലൊക്കേഷൻ ഒക്കെ വരുന്നത് വളരെ റെയർ ആയിട്ടാണ്. ഷോൾഡറിന് പക്ഷെ വളരെ കോമൺ ആണ്. കാരണം ഇത് മൊബിലിറ്റി മൂവ്മെന്റ് കൂടുതലാണ്. 360 ഡിഗ്രിയിലും കൈ കറക്കാനും തിരിക്കാനും എറിയാനും ഒക്കെ പറ്റും. പക്ഷെ എപ്പോ വേണമെങ്കിലും അത് അൺസ്റ്റേബിൾ ആണ്. എപ്പോ വേണമെങ്കിലും അതിനൊരു ലിഗമെന്റ് ഇഞ്ചറിയും ടെൻഡൻ ഇഞ്ചറിയും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഓരോ അസുഖത്തിലും ഓരോ വേദനകളിലും ഒരു വേദനയുടെ പരിഹാരം അല്ലെ അതിന്റെ ഹീലിംഗ് പീരീഡ് എന്ന് വെച്ചാൽ ഏത് അവയവത്തെയാണ് അത് ബാധിച്ചത് എന്നുള്ളതിനെ ആശ്രയിച്ച്. അപ്പൊ അതൊരു മസിൽ ഇഞ്ചറി ആണ്. അപ്പൊ മസിൽ തന്നെ പല ഫേഷ്യ ഉണ്ട്. ഫേഷ്യയുടെ ആ ഒരു സ്കിൻ മസിലിന്റെ പുറമേ ഉള്ള ഒരു ഫേഷ്യയ്ക്കായിരിക്കും ചിലപ്പോൾ ടൈറ്റ്നസ്. അപ്പൊ അത് ചില കണ്ടീഷനിൽ എല്ലാ ടെസ്റ്റും നെഗറ്റീവ് ആയിരിക്കും. ചില ഫൈബ്രോമയാളജിയ പോലൊക്കെ ഉള്ള ചില ഇതില് നമ്മുടെ എക്സ്റേയും മറ്റ് ഇവാലുവേഷനിലും ഒക്കെ നോർമൽ ആയിട്ട് തോന്നും. അപ്പൊ ഇവർക്കത് അങ്ങനത്തെ ഒരു പെയിനൊക്കെ മെന്റൽ സ്ട്രെസ്സും ഉണ്ട്, ഉറക്കക്കുറവുണ്ട്, ജോലി സംബന്ധമായ ടെൻഷനും ഉണ്ട്, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഉണ്ട്. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കത്തില്ല, നല്ലവണ്ണം വെള്ളം കുടിക്കത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ഫൈബ്രോമയാളജിയ പോലെയൊക്കെ ഉള്ള ഒരുപാട് ലോങ് ലാസ്റ്റിംഗ് പെയിൻസ് ആണ് അത്. ഇനിഷ്യൽ സ്റ്റേജിൽ അത് മാനേജ് ചെയ്യാതെ അത് വഷളായി മാറി അങ്ങനെ ആ ഒരു സ്റ്റേജിലേക്ക് പോകുമ്പോൾ കൂടുതൽ ഇവരുടെ ഫേഷ്യ ആയിരിക്കും ടൈം. അപ്പൊ ആ ഫേഷ്യ റിലീസിങ്ങും മറ്റു പെയിൻ റിലീവിങ് മൊഡാലിറ്റീസും ഒക്കെ കൊടുത്തിട്ട് ഇവരുടെ സ്ട്രെങ്തനിങ് ഫേസും ഒക്കെ വീണ്ടെടുക്കുമ്പോഴാണ് ആ പേഷ്യൻസിന് റിക്കവറി. അതൊക്കെ അത്തരത്തിലുള്ള ചില കണ്ടീഷൻസ് ലോങ് ടൈം കെയർ ആണ്. പല ആൾക്കാരുടെയും ധാരണ എന്ന് പറയുന്നത് ഫിസിയോതെറാപ്പി എന്ന് വെച്ചാൽ നമ്മള് ഈ പലചരക്കടയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ചെറിയ കുറിപ്പൊക്കെ എഴുതി കൊടുക്കത്തില്ലേ, അതുപോലെ ഫിസിയോതെറാപ്പിയുടെ ഒരു പാർട്ട് മാത്രമാണ് ഈ ഇലക്ട്രോ തെറാപ്പി എന്ന് പറയുന്നത്. അൾട്രാസൗണ്ട്, ലേസർ, ട്രാക്ഷൻ ഇതൊക്കെ ജസ്റ്റ് നമുക്ക് താൽക്കാലികമായിട്ടുള്ള ചില പെയിൻ റിലീവിങ് മൊഡാലിറ്റി. പക്ഷെ ഇതിന്റെ ബേസിക് സാധനം എന്ന് പറയുന്നത്, അതിന്റെ കോർ എലമെന്റ് എന്ന് പറയുന്നത് ഇതിന്റെ ബയോമെക്കാനിക്കൽ അസസ്മെന്റും അതിന്റെ കറക്ഷനും എക്സസൈസും ഒക്കെയാണ്. അപ്പൊ പലരുടെയും ധാരണ ഇതൊരു ഇപ്പം ഒരു പെരിയാർത്രൈറ്റിസ് ഷോൾഡർ അല്ലെ ഒരു ഓസ്റ്റിയോ ആർത്രൈറ്റിസ് നീ ജോയിന്റ് ഇത് വർഷങ്ങൾ എടുത്തിട്ടായിരിക്കും ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയത്. ഇപ്പൊ ഇവരൊരു 3 ഡേയ്സിലേക്ക് ഫിസിയോതെറാപ്പിക്ക് വരുന്നത് കൊണ്ട് വലിയൊരു മെച്ചം ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം ഇത് ലോങ് ടൈം ആയിട്ട് ആയതുകൊണ്ട് അതിന്റെ ഒരു ഒരു പ്രോട്ടോകോൾ വൈസ് പതുക്കെ പതുക്കെ അത് റിക്കവറി അതിന്റെ റിക്കവറി ഫേസ് കൂടുതലാണ്. ഇപ്പൊ ഡയബറ്റീസ് ഇൻഡ്യൂസ്ഡ് ആയിട്ട് വരുന്ന ഒരു ടിപ്പിക്കൽ ഫ്രോസൺ ഷോൾഡർ അത് അതിന്റെ റിക്കവറി പീരീഡ് എന്ന് പറയുന്നത് തന്നെ ഒരു 3 മന്ത്സ് to 6 മന്ത്സ് വരെ എടുത്തിട്ടേ മാറത്തുള്ളൂ. അപ്പൊ 6 മാസം ഫിസിയോതെറാപ്പി ചെയ്യാനല്ല പറയുന്നത്, പക്ഷെ അതിന്റെ ഒരു ഇനിഷ്യൽ ഫേസിൽ ഏതാനും ആഴ്ചകൾ കൃത്യമായിട്ട് ഫിസിയോതെറാപ്പി ചെയ്യും. പിന്നീട് അതിന്റെ ഇന്റർവെൽസ് കുറച്ച് ആഴ്ചയിൽ 2 ദിവസമോ 3 ദിവസമോ ആയിട്ട് കുറച്ച് കുറച്ച് വീക്ക്ലി വൺസ് ഒക്കെ ആയിട്ട് അങ്ങനെ ടേപ്പർ ചെയ്ത് വരുന്നതിനോടൊപ്പം ഈ രോഗിക്ക് വീട്ടിൽ ചെയ്യാവുന്ന പലവിധ വ്യായാമങ്ങൾ അവരെ പഠിപ്പിച്ച് അങ്ങനെ ഒരു എഡ്യൂക്കേറ്റ് ചെയ്ത് നല്ല വളരെ മാറ്റം ഉണ്ടാക്കാവുന്ന കണ്ടീഷൻസ് ആണ്. ഓസ്റ്റിയോആർത്രൈറ്റിസ് നീ ജോയിന്റ് ആയാലും ഒക്കെ അതുപോലെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും കൂടെ നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഫിസിയോതെറാപ്പിയിൽ നമ്മളിപ്പോൾ ഒരു സബ്ജക്റ്റിൽ ഇപ്പോൾ ഒരു പേഷ്യന്റ് വരുമ്പോൾ അവർക്ക് ഒരു മിനിമം ഹെൽത്ത് എഡ്യൂക്കേഷനും കൂടെ കൊടുക്കുകയാണ്, അവർക്ക് എന്താണ് പറ്റുന്നത്. കാരണം ഒരുപാട് ഇപ്പം മറ്റ് ഇതര മെഡിക്കൽ സിസ്റ്റം വെച്ച് നോക്കുമ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റിന് ഒരു രോഗിയുടെ അടുത്ത് കൂടുതൽ സമയം കിട്ടുന്നുണ്ട്. അപ്പം അവർക്ക് നല്ലോണം എഡ്യൂക്കേറ്റ് ചെയ്യാനും പേഷ്യന്റിനെ അത് പറഞ്ഞ് മനസ്സിലാക്കാനുമുള്ള ടൈം കിട്ടും. പേഷ്യന്റ് ഈസ് വെരി മച്ച് അവെയർ അബൌട്ട് ദ കണ്ടീഷൻ, അവർ ആ ഒരു സീരിയസ്നെസ്സിൽ അപ്പം അതിനെ എടുക്കും.
1: രോഗാതുരായി ജീവിത സായാഹ്നത്തോട് അടുക്കുമ്പോഴാണ് ജീവിതം ഇത്ര ലളിതമായിരുന്നല്ലേ എന്ന സത്യം പലരും മനസ്സിലാക്കുന്നത്. ഡോക്ടർക്ക് അവരോട് പറയാൻ എന്താണുള്ളത്?
0: ഒന്ന് ഒരു കാര്യം, ഒന്ന് കണ്ണടച്ച് തുറക്കുന്ന ഒരു നേരം, അങ്ങനെ നമ്മൾ പറയത്തില്ലേ, ഒരു ഞൊടിയിടയിൽ നിന്ന് നമ്മൾ ഇതുവരെയുള്ള നമ്മുടെ ജീവിതം ഒന്ന് പുറകിലേക്ക് ഒന്ന് റീവൈൻഡ് ചെയ്ത് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് ഓരോരുത്തർക്കും തോന്നും നമ്മുടെ ചെറുപ്പകാലവും ഒക്കെ ഇന്നലെ കഴിഞ്ഞ ഒരു ഫീൽ ആയിരിക്കും നമുക്കുള്ള. അങ്ങനെ ചിന്തിച്ചാൽ ഈ ഈ ലോകത്ത്, ഈ ഭൂലോകത്ത് നമ്മൾ മനുഷ്യരുടെ ജീവിതകാലം വളരെ വളരെ ചെറുതാണ്. വളരെ ഒരു ചെറിയ കാലഘട്ടം. നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് തന്നെ 79

0: വ്യക്തമായിട്ടുണ്ട്.
1: താങ്ക് യു, താങ്ക് യു. വളരെ മനോഹരമായിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാം വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നു. എന്തൊക്കെയാണ് ഇനി ഡോക്ടറുടെ ഭാവി പരിപാടികൾ? ഫാമിലിയെ പറ്റി അറിയാനൊരു ആകാംക്ഷയുണ്ട്, അതൊക്കെ ഒന്ന് പറയാമോ?
0: അച്ഛനെയും അമ്മയെയും കുറിച്ച് നേരത്തെ പറഞ്ഞു. ഇരുവരും ഗവൺമെന്റ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ഹെൽത്ത് സർവീസിൽ തന്നെയായിരുന്നു. അച്ഛൻ കെ ആർ രാജേന്ദ്രൻ, അമ്മ പി കെ വിജയമ്മ. അച്ഛൻ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിരുന്നു, റിട്ടയർ ചെയ്തു. അമ്മ നേഴ്സിംഗ് സൂപ്രണ്ടായിരുന്നു. സഹോദരി ആശ കരുനാഗപ്പള്ളി ഒരു സ്കൂളിലെ ലൈബ്രറിയനാണ്. ഭാര്യ ദിവ്യ എസ്, കോഴിക്കോട് സ്വദേശിനിയാണ്. രണ്ടു പേരാണ് മക്കള്. അമ്മയ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു, അമ്മൻ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. നമുക്ക് രണ്ട് ക്ലിനിക്സ് ആണ് ഉള്ളത്. ഒന്ന് ആലപ്പുഴ കൊല്ലം ബോർഡറിലുള്ള കാമ്പിശ്ശേരിൽ ഫിസിയോ, പണ്ടേ ഉള്ളൊരു ഹോസ്പിറ്റലായിരുന്നു അത്, കാമ്പിശ്ശേരിൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് ആ നാട്ടിലെ ഒരു ചെറിയ ഹോസ്പിറ്റലായിരുന്നു. ഇന്ന് എൻ്റെയും ഭാര്യയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഞങ്ങളൊരു 15 പേർ പ്രവർത്തിക്കുന്ന ഒരു നല്ലൊരു സ്ഥാപനമായിട്ട് അത് വളർന്നു വന്നു. അവിടെ 83 ആണ് സ്ഥാപിതമായത്. അന്നൊന്നും ഫിസിയോതെറാപ്പി അത്ര ഇതായിട്ടില്ലായിരുന്നു. പിന്നീട് അച്ഛൻ്റെ ഒക്കെ റിട്ടയർമെൻറ്റ് കാലത്തിനോടനുബന്ധിച്ച് ഫിസിയോതെറാപ്പി കൂടുതൽ പ്രാധാന്യം കൊടുത്തു. അങ്ങനെ അത് വളർന്നു വന്നപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ആ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഫിസിയോതെറാപ്പി, കാരണം ന്യൂറോ റീഹാബിലിറ്റേഷനൊക്കെ നമുക്ക് ഒരുപാട് സ്പേസ് ആവശ്യമായിട്ട് ഉണ്ട്, ആളുകളുടെ നടത്ത പരിശീലിപ്പിക്കാനും മറ്റുമായിട്ടൊക്കെ ഉണ്ട്. പിന്നെ വളരെ ആത്മാർത്ഥതയുള്ള കഴിവുള്ള നിരവധി ഫിസിയോതെറാപ്പിസ്റ്റുകൾ, യങ് ഫിസിയോതെറാപ്പിസ്റ്റുകളൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ നല്ലൊരു ടീമാണ് ഞങ്ങളവിടെ. ഇതേ സെയിം പേരിൽ തന്നെ കരുനാഗപ്പള്ളി കന്നേറ്റി പഴയ ഹൈവേയിലും കാമ്പിശ്ശേരിൽ ഫിസിയോതെറാപ്പി എന്ന പേരിൽ തന്നെ ഒരു ക്ലിനിക്ക് വർഷങ്ങളായിട്ട്. ഞങ്ങൾ 2010 മുതലാണ് ഞാനൊക്കെ ഇത് മേഖലയിലേക്ക് കൂടുതൽ സജീവമാകുന്നത്. വന്നു തൊട്ട് ഇങ്ങനെ പ്രാക്ടീസ് തുടരുന്നു. ഒരുപാട് പേഷ്യൻസ് വരുന്നുണ്ട്, അവരുടെയൊക്കെ സന്തോഷം. ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഈ വേദനയുമായി വരുന്നവർ, തളർന്നു പോയവർ, അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ പിന്നീടുള്ള തുടർ ജീവിതത്തിൽ വഴിയിൽ കാണുമ്പോഴോ ഫംഗ്ഷൻസിന് കാണുമ്പോഴോ ഒക്കെ അവർ കാണിക്കുന്ന ഒരു സ്നേഹം എന്ന് പറയുന്നത് അമൂല്യമാണ്. വാക്കുകൾ കൊണ്ടോ ഒന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കത്തില്ല. പിന്നെ നമുക്ക് അവരിൽ നിന്നൊക്കെ പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരുപാട് പേഷ്യൻസ് ആയിട്ടല്ല ഞങ്ങൾ അവരെ കാണുന്നത്. അപ്പോൾ അവരെ നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയ ഒട്ടനവധി, പറഞ്ഞാൽ തീരാത്തത്ര പേരുകൾ ഉണ്ട്. നമ്മളുടെ ഇപ്പോൾ ഈ തിരക്കുകൾക്കിടയിലൊക്കെ പെട്ട് നമ്മളുടെ വായനാശീലമൊക്കെ കുറച്ച് കുറയുമ്പോൾ നമുക്കൊരു പുസ്തകം അറിഞ്ഞോ അറിയാതെ അവരത് ഒരു പുസ്തകം നമുക്ക് സമ്മാനിക്കുന്നു. അപ്പോൾ നമ്മൾ പിന്നീടത് കാണുമ്പോൾ വായിച്ചോ ചോദിക്കുന്നു. അപ്പോൾ അങ്ങനെ ആ വായന പരിപോഷിപ്പിച്ച അനിത ടീച്ചർ. പിന്നെ അതുപോലെ ഞങ്ങളുടെ ക്ലിനിക്കിൻ്റെ ആ സ്റ്റാർട്ടിങ് ടൈം തൊട്ട് ഒരു സ്ട്രോക്ക് വന്ന ഒരു പ്രൊഫസർ വിജയകുമാറുണ്ട് ഭൂവാക്കാവിലുള്ള. അപ്പോൾ അദ്ദേഹം ഇന്നും അദ്ദേഹത്തിനെ ഞാൻ കണ്ടു. ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ അദ്ദേഹം ഇപ്പോഴും വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ സ്ട്രോക്ക്, അപ്പോൾ അതൊരു അനുഭവമാണ്. ഒരു സ്ട്രോക്ക് വന്നൊരു 2 ആഴ്ചയോ 2 മാസമോ കൊണ്ട് ഫിസിയോതെറാപ്പി സ്റ്റോപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചിലരത് ലൈഫ് ലോങ് അത് കണ്ടിന്യൂ ചെയ്ത് വല്ലപ്പോഴുമെങ്കിലുമൊക്കെ അത് കണ്ടിന്യൂ ചെയ്ത് മൊബിലിറ്റിയൊക്കെ റീഗെയിൻ ചെയ്ത് അവർക്കുണ്ടാകുന്ന മറ്റ് പെയിൻ മാനേജ്മെൻറ്റൊക്കെ ഫിസിയോതെറാപ്പിയിലൂടെ, അത് ഫിസിയോതെറാപ്പി ഒരു ജീവിതശൈലിയെ പോലെ കൊണ്ടുപോകുന്ന, ജീവിതത്തിനോട് ചേർത്ത് വെച്ച ഒരുപാട് സുമനസ്സുകളുണ്ട്. കലാകാരന്മാരുണ്ട്, നല്ലവണ്ണം സംസാരിക്കുക, മൗനം കൊണ്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, വേദന കൊണ്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അതൊക്കെ അനുഭവങ്ങളാണ്. ഒരുപാട് വ്യക്തിപരമായിട്ട് സാമൂഹികപരമായിട്ടുള്ള ഒരുപാട് സ്നേഹബന്ധങ്ങൾ, അടുപ്പങ്ങൾ ഒക്കെ ഈ പ്രൊഫഷനാണ് ഞങ്ങൾക്ക് നൽകിയത്. അപ്പം ഇതൊരു ഭാഗ്യമായിട്ട് കാണുന്ന ഈ ഒരു പലപ്പോഴും രാവിലെ നടക്കാൻ പോകുമ്പം 4 പേരെ കണ്ട 4 പേരും ഒരു വേദനയെ കുറിച്ച് ഞാൻ അങ്ങോട്ട് വരാനിരിക്കുക, ഇന്ന വേദന എന്താ ചെയ്യേണ്ടത്, അപ്പൊ ഒരു റൂട്ട് മാപ്പ് പോലാണ്, ഇന്ന കാര്യങ്ങൾക്ക് ഞങ്ങൾ എന്ത് ചെയ്യണം, അപ്പൊ നമുക്ക് അവരെ ഗൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത് വലിയ സന്തോഷമാണ്. പിന്നെ വീക്ക്ലി 2 ഡേയ്സ് വരണിക്കാവിലുള്ള എലിസ്റ്റർ ഹെൽത്ത് കെയറിലെ ഒരു കൺസൾട്ടന്റ് ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ അവയർനെസ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ലളിതമായ ഒരു ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. വളരെ സന്തോഷം മാഡം, നല്ല ഒരു ഇന്ററാക്ഷൻ തന്നതിന് താങ്ക് യു സോ മച്ച്.
1: ഞങ്ങൾക്കും വളരെയധികം സന്തോഷമുണ്ട്.
0: റേഡിയോ സാന്ത്വനം എന്നത് പേര് പോലെ തന്നെ

0: ആയിരങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാക്കട്ടെ. ആയിരങ്ങൾ ഇപ്പോൾ നമ്മളൊരു വെറുതെ യാത്ര പോകുമ്പോൾ പോലും ചിലപ്പോൾ കാറിലിരുന്ന് ഒരു റേഡിയോ വെക്കാനായിട്ടുള്ളൊരു ഒരു താല്പര്യം പലർക്കും കാണും. അപ്പോൾ ഈ ഇതിലൂടെ കേൾക്കുന്ന ചെറിയ സംഗീതമായാലും ചർച്ചകളായാലും അറിവിൻ്റെ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ വിരസമായ സമയങ്ങളിൽ നമ്മുടെ കാതുകളിലേക്ക് എത്തുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആളുകളെ സംബന്ധിച്ച് വളരെ ഉപകാരപ്രദമാണ്. അപ്പം ഇത്തരം ഇതൊരു ചെറിയ കാര്യമല്ല, ഇതൊരു വലിയ കാര്യം തന്നെയാണ്. ഇത്തരത്തിലുള്ള ഒരാൾ ഒരു ഒരു പ്രൊഫഷണലായിട്ടുള്ള ആളുകളെയൊക്കെ മാഡം ഇവിടെ ഇവിടെയൊക്കെ കൊണ്ടുവരികയും അത് ഇപ്പം ഇതിനുവേണ്ടി തന്നെ നമുക്ക് കുറച്ച് വർക്ക് ചെയ്യേണ്ടി വന്നില്ലേ, കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കി ചിന്തിച്ച്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ഗുണം കിട്ടുന്നതെന്ന് വെച്ചാൽ ഇത് കേൾക്കുന്ന ആളുകൾക്ക് അതാത് മേഖലയിൽ, അപ്പം മെഡിക്കൽ രംഗത്തെ പല വൈവിധ്യമാർന്ന മേഖലകളെക്കുറിച്ച് ആളുകളെ പരിചയപ്പെടുത്താൻ, കലാപരമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ആസ്വദിക്കാനും ഒക്കെ ഇത്തരം പ്ലാറ്റ്ഫോംസ് നല്ലതാണ്. അപ്പോൾ ആളുകളുടെ ജീവിത നിലവാരവും അതിനനുസരിച്ച്, ഇപ്പോൾ ഒരു കുഞ്ഞു കാര്യങ്ങൾ ഇന്ന് നമ്മളുടെ ഈ ചർച്ചയിൽ തന്നെ ഇരുന്നുള്ള ജോബുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ടിപ്സൊക്കെയാണ്. ഒരുപാട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു ഐ ഓപ്പണിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഈ ചർച്ച ഉപകാരപ്പെട്ടു എന്ന് കരുതും. ഓക്കെ സർ, താങ്ക് യു.
1: ഇന്നത്തെ ഡോക്ടേഴ്സ് ചാറ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അരുൺ കാമ്പശ്ശേരിയുമായുള്ള അഭിമുഖം പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. വളരെ സന്തോഷം ഡോക്ടർ, ഇത്രയും നേരം ഫിസിയോതെറപ്പിയും അതിൻ്റെ പ്രാധാന്യവും എന്ന വിഷയത്തെക്കുറിച്ച് വളരെ വിശദമായി ഹൃദ്യമായ ഭാഷയിൽ നമ്മോട് സംബന്ധിച്ച അരുൺ കാമ്പശ്ശേരിയോട് റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിൻ്റെ സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു.
0: താങ്ക് യു മാഡം, താങ്ക് യു.
1: അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി ഡോക്ടേഴ്സ് ചാറ്റ് തുടരും. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്. കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.
4: ഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
6: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
7: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
6: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
7: ആണോ, എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
8: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

ವರ್ಲ್ಡ್. ರೇಡಿಯೋ ಸಾಂತ್ವನಂ 90.4 FM. ಸ್ಟೇ ಟ್ಯೂನ್.

0: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
1: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
2: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
3: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി

ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോണ്ടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

മന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ്.

കൈക്കൂട്ട്, വീട്ടമ്മമാർക്ക് ഒരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും, വിവിധ തരം അച്ചാറുകളും, സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

ഫോണിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരവസരം. സ്കൈ സെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. 1 വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0% down payment. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
6: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈ സെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.
7: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറിറ്റ്.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: நோக்கு வெள்ளி கிண்ணம் துள்ளி துளும்.
1: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
2: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM, പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നത് ബീന ഗുവേര. അഞ്ചാലുമൂട് അഷ്ടമുടി വീരഭദ്രസ്വാമി ക്ഷേത്രത്തിലെ ഉരുൾനേർച്ചയ്ക്കും 28-ാം ഓണാഘോഷത്തിനും തുടക്കമായി. അറബിക്കടലും അഷ്ടമുടി കായലും കല്ലടയാറും സംഗമിക്കുന്ന ത്രിവേണി സംഗമത്തിൽ കുളിച്ച ശേഷമാണ് ക്ഷേത്രത്തിനു ചുറ്റും ഉരുളുന്നത്. ഉരുൾനേർച്ചയും നെയ്വിളക്കുമാണ് പ്രധാന വഴിപാട്. മുൻപ് നാൽക്കാലികൾക്ക് രോഗം വന്നാൽ അത് ശമിക്കുന്നതിന് നെയ്വിളക്ക് തെളിക്കുകയോ ഉരുൾനേർച്ച നടത്തുകയോ ചെയ്തിരുന്നു. നാളെ രാത്രി 9 മണിക്ക് ഉരുൾനേർച്ച സമാപിക്കും. കൊല്ലം

തേനി ദേശീയപാത 183 കടവൂർ ബൈപ്പാസ് ജംഗ്ഷൻ മുതൽ ചെങ്ങന്നൂരിന് സമീപം ആഞ്ഞിലിമുട് വരെയുള്ള 54.37 km റീച്ച് 20 m വീതിയിൽ നാലുവരി പാതയായി നവീകരിക്കുന്നതിനായി സംസ്ഥാന സർക്കാരിന്റെ GST വിഹിതമായ 73.18 crore നൽകും. കേന്ദ്ര റോഡ് ഗതാഗത ദേശീയപാത മന്ത്രാലയത്തിന്റെ വ്യവസ്ഥ അംഗീകരിച്ച് സംസ്ഥാന GST വിഹിതം തിരിച്ചു നൽകുന്നതിനാണ് കേരള സർക്കാർ

0: കഴിഞ്ഞു 28-ാം നാൾ ഓണാട്ടുകരയെ ഒറ്റക്കരയാക്കുന്ന പൂരത്തിന് നാടൊരുങ്ങി. പരബ്രഹ്മക്ഷേത്രത്തിലെ 28-ാം ഓണം കാളകെട്ട് ഉത്സവത്തിന് നാളെ എഴുന്നള്ളാൻ 52 കരകളിലെ നാട്ടുവഴികളിലെ കാളമൂടുകളിൽ 200-ഓളം കെട്ടുകാളകളാണ് ഒരുങ്ങുന്നത്. ഇനിയുള്ള മണിക്കൂറുകളിൽ ഓരോ ഭക്ത മനസ്സുകളിലും കൂടമണി കിലുക്കി ആർപ്പുവിളിയും മേളവും നൃത്ത ചുവടുകളുമായി ആകാശം തൊട്ടുള്ള കാളക്കൂറ്റന്മാരുടെ വരവ് മാത്രം തലപ്പൊക്കത്തിന്റെയും കരവിരുതിന്റെയും മേക്കരുത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും വർണ്ണവിസ്മയം തീർക്കുന്ന കെട്ടുകാഴ്ചയാണ് നാളെ പരബ്രഹ്മഭൂമി കാണുക. ഓണാട്ടുകരയിലെ കാർഷിക സംസ്കാരം വിളിച്ചറിയിക്കുന്ന ഉത്സവത്തിന് കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിലെ 52 കരകളിൽ നിന്നാണ് 200-ഓളം കെട്ടുകാളകൾ കരക്കാർ എഴുന്നള്ളിക്കുന്നത്. ഇതിൽ കേരളത്തിൽ ഏറ്റവും ഉയരമുള്ള ഒട്ടേറെ കെട്ടുകാളകളെയാണ് ചില കരക്കാർ യന്ത്രസഹായത്തോടെ എഴുന്നള്ളിക്കുന്നത്. കാളകെട്ട് ഉത്സവത്തോടനുബന്ധിച്ച് നാളെ ദേശീയപാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രക്താർബുദത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ യുവാവ് ശസ്ത്രക്രിയയ്ക്കായി സുമനസുകളുടെ സഹായം തേടുന്നു. പട്ടത്താനം അമ്മൻ നഗർ 198 വയലിൽ പുത്തൻ വീട്ടിൽ ബി ജയകുമാറിന്റെയും എ സോഫിയയുടെയും മകൻ ജെ റോഷനാണ് സഹായം തേടുന്നത്. 3 മാസം മുൻപാണ് രോഗം കണ്ടുപിടിച്ചത്. രോഗം മൂർച്ഛിച്ചതോടെ 2.5 മാസമായി തിരുവനന്തപുരം RCCയിൽ ചികിത്സയിലാണ്. മകന്റെ ചികിത്സയെ തുടർന്ന് കൂലിവേലക്കാരായ മാതാപിതാക്കൾക്ക് ജോലിക്ക് പോകാനും സാധിക്കുന്നില്ല. പലരുടെയും സഹായത്തോടെയാണ് ഇതുവരെയുള്ള ചികിത്സ നടത്തിയത്. ഇനി മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനായി 60 ലക്ഷം രൂപ വേണം. സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ടുന്ന ഈ കുടുംബം മകന്റെ തുടർ ചികിത്സയ്ക്കും ശസ്ത്രക്രിയയ്ക്കും എങ്ങനെ പണം കണ്ടെത്തും എന്നറിയാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ജയകുമാറിന്റെ പേരിൽ SBIയുടെ കൊല്ലം ബ്രാഞ്ചിൽ അക്കൗണ്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട നമ്പർ 9188-93-6228. നമ്പർ ഒരിക്കൽ കൂടി 9188-93-6228. പ്രൊഫസർ കടക്കോട് വിശ്വംഭരന്റെ സ്മരണാർത്ഥം കടക്കോട് വിശ്വംഭരൻ ഫൗണ്ടേഷൻ നൽകിവരുന്ന സാഹിത്യ പുരസ്കാരത്തിന് കൃതികൾ ക്ഷണിച്ചു. 2023-26 പ്രസിദ്ധീകരിച്ച നോവലിനാണ് പുരസ്കാരം. ഇക്കാലത്ത് പ്രസിദ്ധീകരിച്ച നോവലുകളുടെ 3 വീതം പ്രതികൾ ഒക്ടോബർ 1 മുൻപ് ജനറൽ സെക്രട്ടറി പ്രൊഫസർ കടക്കോട് വിശ്വംഭരൻ ഫൗണ്ടേഷൻ ലൈലാ നിലയം എഴുകോൺ PO കൊല്ലം 6915-05 എന്ന വിലാസത്തിൽ ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 9567-36749. മറ്റൊരു നമ്പർ 9495-32-8863. നമ്പറുകൾ ഒരിക്കൽ കൂടി 9567-36749. 9495-32-8863. ജില്ലാ ജൂനിയർ കബഡി ചാമ്പ്യൻഷിപ്പ് 23-ാം തീയതി പാരിപ്പള്ളി ഉദയ കബഡി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കും. 2006 നവംബർ 4 ശേഷം ജനിച്ച ആൺകുട്ടികൾക്കും 2006 നവംബർ 29 ശേഷം ജനിച്ച പെൺകുട്ടികൾക്കും പങ്കെടുക്കാം. രാവിലെ 11 മണി മുതൽ മത്സരം ആരംഭിക്കുമെന്ന് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി KV ജയകുമാർ അറിയിച്ചു. ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ചില ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചതിനാൽ കനത്ത മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലാണ് ബുധനാഴ്ച മഞ്ഞ മുന്നറിയിപ്പ്. വ്യാഴാഴ്ച മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും മഞ്ഞ മുന്നറിയിപ്പുണ്ട്. 7 മുതൽ 11 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കും. ഇതോടുകൂടി ഇന്നത്തെ പ്രാദേശിക വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
2: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, ത്വക്ക് രോഗ, അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബ്. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക

0: 9999444840. Kinder Hospitals, Rendanguti. Let's celebrate pregnancy with Kinder Hospitals.
1: Paru, നീ അറിഞ്ഞോ? ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ.
2: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിനും മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
4: Music with Radio Sandhvanam 90.4 FM.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാന ഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ഇപ്പോൾ കേൾക്കാം ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശുകൻ രാവണന് മോക്ഷത്തിനുള്ള വഴി, ഉപായം അത് ഉപദേശിച്ചു കൊടുക്കുന്ന ഭാഗമാണ്. രാവണ അങ്ങ് പൗലസ്ത്യന്റെ മകനാണ്, നീ വെറും ഒരു രാക്ഷസനല്ല, നീ ആഠ്യ ബ്രാഹ്മണനാണ്, ഉന്നത കുലജാതനാണ്, ത്രൈലോക്യ സമ്മതനാണ്. ത്രൈലോക്യ സമ്മതം എന്ന് പറഞ്ഞാൽ മൂന്ന് ലോകങ്ങളിലും സമ്മതനാണ്. നീ ഘോര തപോധനനാണ്, ഘോരമായ തപസ്സുകൾ ചെയ്തിട്ടുള്ളവനാണ് നീ എന്നിരിക്കെ നീ ഒരു ആഠ്യ ബ്രാഹ്മണനാണ്, മൂന്ന് ലോകങ്ങൾക്കും സമ്മതനാണ്, ഘോര തപോധനനാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നു എന്നിരിക്കെ, ഇങ്ങനെയൊക്കെ ആണെങ്കിലും പുനരജ്ഞാനിയെ പോലെ, ഒരറിവില്ലാത്തവനെ പോലെ, പിന്നെയും ഭോഗാഭിലാഷം എന്തിങ്ങനെ, എന്നിട്ട് എന്തുകൊണ്ടാണ് ഒരു അജ്ഞാനിയെ പോലെ, അറിവില്ലാത്തവനെ പോലെ ഭോഗങ്ങളിൽ മുഴുകുന്നവനായി, ഭോഗങ്ങളിൽ, സുഖഭോഗങ്ങളിൽ ആസക്തി ഉള്ളവനായി, ലൗകികവും ഭൗതികവുമായ സുഖങ്ങളിൽ മുഴുകിക്കൊണ്ട് അത്തരത്തിലുള്ള സുഖങ്ങളുടെ പിന്നാലെ പാഞ്ഞു നടക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് ശുകൻ പറയുന്നു. അദ്ദേഹം പറയുന്നു, ഇതുവരെ സംഭവിച്ചതൊക്കെ പോട്ടെ, നമുക്കത് മറന്നു കളയാം. ഇന്ന് തുടങ്ങി, ഇന്ന് മുതൽ സമസ്ത സംഘങ്ങളും നന്നായി പരിത്യജിച്ചിടുക മാനസേ. നിന്റെ ഇത്തരത്തിലുള്ള ഭോഗസുഖങ്ങൾക്ക് പിന്നാലെയുള്ള പരക്കം പാച്ചിലും അത്തരത്തിലുള്ള കൂട്ടുകെട്ടുകളും സംഗമങ്ങളും ഒക്കെ, സംഘങ്ങളും ഒക്കെ ഇന്ന് മുതൽ, ഇതുവരെയുള്ളത് പോട്ടെ, ഇന്ന് മുതൽ ഉപേക്ഷിച്ചു കളയുന്ന പരിത്യജിക്കുക, മനസ്സിൽ നിന്ന് തന്നെ അത് മാറ്റിക്കളയുക, അത്തരത്തിലുള്ള ചിന്തകൾ മാറ്റിക്കളയുക. രാമനെ തന്നെ സമാശ്രയിച്ചിടുക. ഇതെല്ലാം ചെയ്തിട്ട് എന്ത് ചെയ്യണം? സാക്ഷാൽ ശ്രീരാമനെ തന്നെ സമാശ്രയിച്ചിടുക. ആശ്രയം കണ്ടെത്തുക, അഭയം കണ്ടെത്തുക, രാമനിൽ അഭയം കണ്ടെത്തുക. എന്നിട്ട് രാമൻ ആരാണെന്നും ശുകൻ പറയുന്നുണ്ട്. രാമനാകുന്നത് ആത്മാ പരൻ അദ്വയൻ, പരനും അദ്വയനുമായ ആത്മാവ് തന്നെയാണ്, പരമാത്മാവ് തന്നെയാണ് ശ്രീരാമൻ, മറ്റാരുമല്ല. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? സീതയെ രാമന് കൊടുത്തു, ആ സീതയെ അതേപോലെ തന്നെ എങ്ങനെയാണോ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അതേപോലെ തന്നെ തിരിച്ച് രാമന്റെ കയ്യിൽ സുരക്ഷിതമായി സീതയെ ഏൽപ്പിക്കുക, തിരിച്ചു കൊടുക്കുക. അതിനുശേഷം തൽ പാദപത്മ അനുചരനായി ഭവിക്കുന്ന ഭഗവാന്റെ, ശ്രീരാമന്റെ പാദകമലങ്ങളുടെ, ആ പാദാരവിന്ദങ്ങളുടെ അനുചരനായി ഭവിക്കുക, ശ്രീരാമന്റെ പാദസേവകനായി ശിഷ്ടജീവിതം നയിക്കുക. അങ്ങനെയാണെങ്കിൽ സർവപാപങ്ങളിൽ നിന്ന് വിമുക്തനായി ദിവ്യമാം വിഷ്ണുലോകം ഗമിക്കായി വരും. വിഷ്ണുലോകം ഗമിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് ഇനിയൊരു ജനനവും മരണവുമൊന്നും ഇല്ലാത്ത ഭഗവാനോടൊപ്പം തന്നെയുള്ള ആ ഒരു പരമമായ മോക്ഷം, അതിനാണ് വിഷ്ണുലോകം ഗമിക്കുക എന്ന് പറയുന്നത്. അപ്പം മോക്ഷപ്രാപ്തി തന്നെ എല്ലാ സർവപാപങ്ങളിൽ നിന്ന് വിമുക്തരെ, എല്ലാ പാപ നീ ഇതുവരെ ചെയ്തു കൂട്ടിയിട്ടുള്ള എന്തെല്ലാം പാപങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം വിമുക്തനായി മോക്ഷം പ്രാപിക്കാനായി സാധിക്കും. അല്ലെങ്കിലോ, അല്ലായെങ്കിൽ, അല്ലെങ്കിൽ ആശു കീഴ്പോട്ട് കീഴ്പോട്ട്, ഇപ്പൊ ഉള്ളതിനേക്കാൾ താഴോട്ട് താഴോട്ടായിരിക്കും നിന്റെ ഗതി, അധോഗതിയാണ് നിനക്കുണ്ടാകാൻ പോകുന്നത്. എന്നിട്ട് ചെല്ലും നരകത്തിൽ, ഇല്ലൊരു സംശയം, നീ നരകത്തിൽ തന്നെ ചെന്ന് ചേരും. ഇങ്ങനെയാണ് ഈ പോക്കെങ്കിൽ, നിന്റെ പോക്കെങ്കിൽ, നീ ഇപ്പോൾ എങ്കിലും തെറ്റ് തിരുത്തി നന്നായില്ലെങ്കിൽ, ഞാൻ പറയുന്ന മാർഗത്തിൽ സഞ്ചരിച്ചില്ലെങ്കിൽ, രാമനിൽ അഭയം പ്രാപിച്ചില്ലെങ്കിൽ, രാമനെ ആശ്രയിച്ചില്ലെങ്കിൽ, രാമന്റെ പാദസേവകനായി തീർന്നു

കാണുന്നില്ലെങ്കിൽ നീ നരകത്തിലേക്ക് തന്നെയാണ്, അധോഗതിയാണ്. അതാണ് കീഴ്പോട്ട് കീഴ്പോട്ട്, നീ താഴോട്ട് താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ലതത്രേ ഞാൻ നിനക്ക് പറഞ്ഞതു, ഞാൻ നിനക്ക് എന്താണോ നല്ലത് വരുത്തുന്നത്, നിന്റെ നന്മയ്ക്ക് ആവശ്യമായ കാര്യങ്ങളാണ് ഞാൻ നിനക്ക് പറഞ്ഞു തന്നത്. അത് നിനക്ക് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നല്ല ജനത്തോട് ചോദിച്ചു കൊള്ളുകടോ. നല്ല ജനം തന്നെ സജ്ജനം, സജ്ജനങ്ങളായിട്ടുള്ള ഞാനല്ലാതെ മറ്റേ സജ്ജനങ്ങളുണ്ട്, അറിവുള്ള ആൾക്കാരുണ്ട്, ജ്ഞാനികളുണ്ട്. അവരോടൊക്കെ നിനക്ക് വേണമെങ്കിൽ ചോദിച്ച് സംശയ നിവൃത്തി വരുത്താം. എന്നിട്ട് ശുഗൻ പറയുന്നു, രാമരാമേതി രാമേതി ജപിച്ചുകൊണ്ട്, രാമ രാമ രാമ എന്നുള്ള രാമന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ട് ആമയം വേറിട്ട്, ആമയം എന്ന് പറയുമ്പം ദുഃഖങ്ങൾ, ആ ദുഃഖങ്ങളെല്ലാം ആമയം വേറിട്ട് ദുഃഖങ്ങളെല്ലാം ഇല്ലാതാക്കി സാധിക്ക മോക്ഷവും, മോക്ഷപ്രാപ്തി സാധിച്ചെടുക്കുക, ജീവൻ മുക്തി കൈവരിക്കുക, ദുഃഖങ്ങളെയെല്ലാം അകറ്റി മോക്ഷം പ്രാപിക്കുന്നതിനുള്ള ഏറ്റവും സമുചിതമായിട്ടുള്ള മാർഗമായി ശുഗൻ രാവണനെ ഉപദേശിക്കുന്നത് രാമനാമം ജപിക്കുക എന്നുള്ളത് മാത്രമാണ്. നമുക്കറിയാം വിഷ്ണു സഹസ്രനാമത്തിലെ പ്രസിദ്ധമായ വരികളുണ്ട്, ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ. രാമന്റെ നാമം എന്ന് പറയുന്നത് ആയിരം നാമം, ഒരു പ്രാവശ്യം രാമ എന്ന് പറയുന്നത് സഹസ്രനാമം ആയിരം നാമങ്ങൾക്ക് തുല്യമാണ്. ഇവിടെ രാമജപത്തിന്റെ പ്രാധാന്യം ശുഗൻ പറഞ്ഞ് അരക്കിട്ട് ഉറപ്പിക്കുകയാണ്. ഇത് രാവണന് വേണ്ടി മാത്രമല്ല, നമ്മളെ പോലെയുള്ള രാമായണത്തിന്റെ വായനക്കാർക്കും അനുവാചകർക്കും ഭക്തജനങ്ങൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ടാണ്, മനുഷ്യരാശിക്ക് വേണ്ടി തന്നെയാണ് ശുഗൻ രാവണനോടുള്ള ഉപദേശത്തിന്റെ രൂപത്തിൽ ഇത് പറയുന്നത്. ഭക്തവത്സലനും കരുണാമയനും ചാപബാണധാരിയുമായ ശ്രീരാമനെ മനസ്സിൽ സങ്കല്പിച്ച് ധ്യാനിക്കുക. ഭക്തവത്സലൻ, ഭക്തരോട് ഏറ്റവും അധികം സ്നേഹവും ഇഷ്ടവുമുള്ള, അവരെ അവരോട് ദയയും കരുണയുമുള്ള, കരുണാമയനായിട്ടുള്ള, ചാപബാണധാരി അമ്പും വില്ലും ധരിച്ച രൂപത്തിലുള്ള ശ്രീരാമനെ മനസ്സിൽ ധ്യാനിക്കുക. അങ്ങനെ ധ്യാനിക്കുമ്പോൾ വിഭീഷണൻ സുഗ്രീവൻ എന്നിവരാൽ സേവിതനായിട്ട് അദ്ദേഹം ഇരിക്കുന്നതായി സങ്കല്പിക്കുക. മാത്രമോ ലക്ഷ്മണ സമേതമാണ് ലക്ഷ്മണനോടൊപ്പമുള്ള ശ്രീരാമനെ സദാ മനസ്സിൽ നിരന്തരം സങ്കല്പിച്ച് ധ്യാനിക്കണം, ധ്യാനിച്ച് രാമനാമം ജപിക്കണം. അപ്പോൾ മുക്തി വന്നിടും, അതിനില്ല സംശയം. സംശയലേശമെന്നേ ഞാൻ പറയുന്നു, നിനക്ക് മുക്തി ലഭിക്കും, ജീവൻ മുക്തി ലഭിക്കും, നിനക്ക് മോക്ഷം ലഭിക്കും. രാവണൻ ശുഗന്റെ വാക്കുകൾക്കും ഉപദേശത്തിനും യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. ശുഗൻ എന്തെല്ലാം പറഞ്ഞു അല്ലേ, രാവണന് മനസ്സിലായി അത് നന്നാവണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് രാവണൻ തെറ്റ് തിരുത്തി നന്നാവണം, അത്രമാത്രം ശുഗൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ രാവണൻ അതിനെ പുല്ലുവില പോലും കൽപ്പിക്കുന്നില്ല. ചില സാധാരണ ഭാഷയിൽ പറയും, ചെകുത്താന്റെ ചെവിയിൽ വേദമോതുന്നത് പോലെ ആയിപ്പോയി ശുഗന്റെ ഈ ഉപദേശം, വിഫലമായിപ്പോയി, നിഷ്ഫലമായിപ്പോയി. അപ്പൊ അത് രാവണൻ ആ വാക്കുകൾ അനുസരിക്കുന്നതിന് പകരം രാവണൻ എങ്ങനെയാവുകയാണ്, ക്രോധ താമ്രാക്ഷനാവുകയാണ്. ക്രോധ താമ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ക്രോധം കൊണ്ട്, കോപം കൊണ്ട് രാവണന്റെ കണ്ണുകൾ ഇങ്ങനെ ചുവന്ന് കലങ്ങി. അങ്ങനെ ശുഗനെ അദ്ദേഹം ഇപ്പൊ ഞാൻ ദഹിപ്പിക്കും എന്നുള്ള രീതിയിൽ രൂക്ഷമായിട്ട് ക്രോധത്തോടുകൂടി തുറച്ചു നോക്കുകയാണ് ശുഗനെ. നീ വെറും ഭൃത്യനാണ്, നീ വെറും ഒരു വേലക്കാരനാണ്, നീ എന്റെ വെറും ഒരു സേവകനാണ്, നിസ്ത്രപം നാണമില്ലാതെ ലജ്ജയില്ലാതെ നീ ആചാര്യനെ പോലെ എൻ്റെ അടുത്ത് വന്ന് പ്രഭാഷണം നടത്തണ്ട. നീ ഭൃത്യൻ ഭൃത്യന്റെ സ്ഥാനത്തിരുന്നാ മതി, ഭൃത്യൻ ആചാര്യനാകണ്ട, ആചാര്യനെ പോലെ സംസാരിക്കണ്ട എന്ന്, നിനക്ക് നാണമില്ലല്ലോ എൻ്റെ മുമ്പിൽ ഒന്ന് ഇങ്ങനെ നിന്ന് പറയാൻ എന്നാണ് രാവണൻ പറയുന്നത്. എന്നിട്ട് പറയുന്നു, പണ്ട് നീ എനിക്ക് ചില ഉപകാരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ അത് മറക്കുന്നില്ല. അത് മറക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ പറയുന്നു, നിന്നെ ഇപ്പോ ഫോർ ദ ടൈം ബി ഇപ്പോ ഞാൻ നിന്നെ കൊല്ലാതെ വിടുന്നു, നാളെ നിന്നെ കൊല്ലത്തില്ല എന്നുള്ളതിന് ഉറപ്പൊന്നുമില്ല. അങ്ങനെ കൊല്ലാതെ വിടുന്നെങ്കിൽ എന്റെ കാരുണ്യം എന്ന് കരുതിയാൽ മതി, ഞാൻ കരുണാമയനാണ്, കാരുണ്യവാനാണ്, ഞാൻ ദയുള്ളവനാണ്, അല്ലെങ്കിൽ പണ്ട് ചെയ്ത് കിട്ടിയ ഏതെങ്കിലും ഉപകാരത്തിന് നന്ദിയുള്ളവനാണ്, അതുകൊണ്ട് നിന്നെ ഇപ്പൊ ഞാൻ ഒറ്റയടിക്ക് കൊല്ലുന്നില്ല, ഈ നിമിഷം നിന്നെ കൊല്ലുന്നില്ല എന്ന് മാത്രം നീ കരുതിയാൽ മതി. മുന്നിൽ നിന്ന് ആശു മറയത്ത് പോക, നീ എന്റെ മുമ്പ് കൺമുമ്പിൽ നിന്നെ കണ്ടുപോകരുത്. നീ ഇപ്പൊ എന്റെ മുമ്പിൽ നിന്ന് എന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് പോകുന്നതാണ് നിനക്ക് നല്ലത്. കേട്ടാൽ പൊറുക്കരുതാതൊരു വാക്കുകൾ കേട്ട് പൊറുക്ക,

0: എനിക്കില്ല, നിന്റെ വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ക്ഷമിക്കാൻ ഒക്കാത്ത രീതിയിലുള്ള വാക്കുകളാണ് നിന്നിൽ നിന്ന് പുറപ്പെടുന്നത്. പക്ഷേ അത് കേട്ട് ഇരിക്കാനായിട്ടുള്ള ക്ഷമ എന്റെ ക്ഷമ നശിച്ചു. ഇനി ഒരു നിമിഷം കൂടി നീ എന്റെ മുമ്പിൽ നിന്നാൽ നിന്റെ കാര്യത്തെ കുറിച്ച് യാതൊരു ഉറപ്പുമില്ല. എങ്ങനെയാണത് പറയുന്നത്? എന്നുടെ മുമ്പിൽ നീ കാൽ ക്ഷണം നിൽക്കിലോ, വന്നുകൂടും മരണം നിനക്കിന്നുമേ. ഒരു കാൽ നിമിഷം നീ എൻ്റെ മുമ്പിൽ ഇനി തുടർന്നാൽ മരണം തന്നെയാണ് ഞാൻ നിനക്ക് വിധിക്കാൻ പോകുന്നത്. വന്നുകൂടും മരണം നിനക്കിന്നുമേ എന്നത് കേട്ട് പേടിച്ച് വിറച്ചവൻ ചെന്നു തൻ മന്ദിരം പൊക്കിരുന്നീടിനാൻ. ശുഖൻ പേടിച്ച് ഭയന്ന് വിറച്ചു പോയി ഇത് കേട്ടിട്ട്. കാൽ ക്ഷണം പോലും നിൽക്കരുത്, നിന്ന് കഴിഞ്ഞാൽ തട്ടിക്കളയുന്നതാണ് രാവണൻ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പേടിച്ച് വിരണ്ട് ഓടിച്ചെന്ന്, അദ്ദേഹത്തിനവിടെ വീടുണ്ടല്ലോ, ആ വീട്ടിനകത്ത് കയറി ഒതുങ്ങി ഒളിച്ചിരിക്കുകയാണ്, ഭയന്ന് വിറച്ചിരിക്കുകയാണ്. നമുക്ക് ഈ ശുഖനെ അറിയാവുന്നത് രാവണൻ ദൂതനായി അയച്ച ഒരു രാക്ഷസൻ എന്ന് മാത്രമാണ്. വാസ്തവത്തിൽ ഈ ശുഖന്റെ പൂർവകഥ, അദ്ദേഹം ഇതിന് മുമ്പ് ആരായിരുന്നു, രാവണനോടൊപ്പം ശുഖൻ എന്ന രാക്ഷസനായി എത്തിച്ചേരുന്നതിന് മുമ്പ് ഈ ശുഖൻ കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ അദ്ദേഹം ആരായിരുന്നു എന്ന് ശുഖന്റെ പൂർവവൃത്താന്തം എന്ന പേരിൽ രാമായണത്തിൽ തുടർന്ന് പറയുന്നുണ്ട്. ശുഖൻ ആരായിരുന്നു, എന്തായിരുന്നു, എങ്ങനെയാണ് രാക്ഷസനായി വന്നത്, എങ്ങനെയാണ് രാവണനോടൊപ്പം അദ്ദേഹത്തിൻ്റെ കൂടേണ്ടി വന്നത്, ഇതെല്ലാം അറിയാം അടുത്ത ക്യാപ്സ്യൂളിൽ.
1: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
0: നാം കഴിഞ്ഞ 3-4 അധ്യായങ്ങളായി ശുഖൻ എന്ന കഥാപാത്രത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ശുഖൻ, എന്താണ് അദ്ദേഹത്തിൻ്റെ പൂർവകഥ, പൂർവവൃത്താന്തം, എങ്ങനെയാണ് അദ്ദേഹം രാവണനോടൊപ്പം ഒരു രാക്ഷസനായി വന്ന് ചേർന്നിരിക്കുന്നത് എന്നറിയാൻ പലർക്കും ആകാംക്ഷയുണ്ടാകും. അതിനാൽ ആയിരിക്കാം വാൽമീകി രാമായണത്തിൽ തന്നെ ഒരു ചെറിയ ഭാഗം ഇതിനായി മാറ്റിവെച്ചിട്ടുണ്ട്, ഒരു ഉപകഥ. അതിന് മുഖ്യധാരയുമായി ബന്ധമില്ലെന്ന് പറയാം. പക്ഷെ ശുഖന്റെ പൂർവവൃത്താന്തം വായനക്കാർക്ക്, അനുവാചകർക്ക് അറിയാനായി പറയുന്നുണ്ട് അവിടെ. അതാണ് ഇന്നത്തെ ക്യാപ്സ്യൂൾ നാം ചർച്ച ചെയ്യുന്നത്. ആരായിരുന്നു ശുഖൻ? ശുഖൻ പണ്ട് ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനായിരുന്നു, അല്ല, അദ്ദേഹം തുടക്കത്തിലെ ഒരു രാക്ഷസനായിരുന്നില്ല, മഹാജ്ഞാനിയായിരുന്നു. അദ്ദേഹം സ്ഥിരമായി യാഗം, പൂജകൾ, കർമ്മങ്ങൾ ഒക്കെ അനുഷ്ഠിക്കുമായിരുന്നു. എന്തിനു വേണ്ടി? പ്രധാനമായും യാഗങ്ങൾ അനുഷ്ഠിച്ചിരുന്നത് ദേവന്മാരുടെ ഉന്നമനത്തിനായി, പ്രീതിക്കായി, നന്മയ്ക്കായി, അതോടൊപ്പം രാക്ഷസന്മാരുടെ, ദുർവൃത്തരായിട്ടുള്ള ആൾക്കാരുടെ, അതുപോലെ ചുരുക്കി പറഞ്ഞ തിന്മയുടെ നാശത്തിന് വേണ്ടി, രാക്ഷസന്മാരുടെ നാശത്തിന് വേണ്ടി യാഗ കർമാദികളൊക്കെ ശുഖൻ അനുഷ്ഠിക്കുമായിരുന്നു. അതേ വനത്തിൽ താമസിച്ചു, വനാന്തരത്തിൽ താമസിച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്, തപസ്സൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് സ്വാഭാവികമായും രാക്ഷസന്മാർക്ക് അദ്ദേഹത്തോട് വിരോധം തോന്നുമല്ലോ. അക്കൂട്ടത്തിൽ രാക്ഷസന്മാരുടെ കൂട്ടത്തിൽ വജ്രദംഷ്ട്രൻ എന്നുള്ള ആ പേര് കൊണ്ട് തന്നെ നമുക്ക് ദംഷ്ട്ര എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെ നമുക്ക് മനസ്സിൽ സങ്കല്പിക്കാനൊക്കെ രൂപമൊക്കെ. അപ്പോൾ വജ്രദംഷ്ട്രൻ എന്ന് പറയുന്ന ആ ഒരു ദുഷ്ട രാക്ഷസന് ശുഖനോട് വലിയ പക, വലിയ ശത്രുത ഉണ്ടായി. എങ്ങനെയെങ്കിലും ഇയാളെ ഉപദ്രവിക്കണം എന്നുള്ള ചിന്ത വജ്രദംഷ്ട്രനിൽ ഇങ്ങനെ അങ്കുരിച്ചു വരികയും അദ്ദേഹം ഇങ്ങനെ അവസരം കാത്ത് ഇങ്ങനെ നിൽക്കുകയുമായിരുന്നു. ആ സമയത്താണ് ഒരു ദിവസം സമാദരണീയനായിട്ടുള്ള അഗസ്ത്യ മുനി ശുഖന്റെ ആശ്രമത്തിൽ എത്തിയത്. അപ്പൊ എല്ലാ ആദരവോടും കൂടി തന്നെ വളരെ സന്തോഷമായിട്ട്, വളരെ ബഹുമാനത്തോടുകൂടി അഗസ്ത്യ മുനിയെ ശുഖൻ സ്വീകരിച്ച് ആനയിച്ച് ഇരുത്തി. എന്നിട്ട് അദ്ദേഹത്തെ ഭക്ഷണത്തിനായി ക്ഷണിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ യാത്ര ചെയ്ത് ക്ഷീണിച്ചൊക്കെ വന്നതാണ്, ഒന്ന് സ്നാനം ചെയ്തിട്ട് കുളിച്ചിട്ട് വരാം, അതിനുശേഷം നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് മുനി പോവുകയാണ്. ഈ സമയത്ത് മുനി പോയ മുനി തിരിച്ചു വന്നു. പക്ഷേ അത് യഥാർത്ഥത്തിലുള്ള അഗസ്ത്യ മുനി ആയിരുന്നില്ല. വജ്രദംഷ്ട്രൻ എന്ന് പറയുന്ന ദുഷ്ട രാക്ഷസൻ അഗസ്ത്യ മുനിയുടെ വേഷത്തിൽ വേഷം മാറി, അങ്ങനെയൊക്കെയുള്ള കഴിവുകൾ രാക്ഷസന്മാർക്കുണ്ടെന്നാണല്ലോ പറയപ്പെടുന്നത്, ആ ഒരു മായയാൽ അങ്ങനെ സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹം

വരികയാണ്. കണ്ടാൽ അഗസ്ത്യ മുനിയാണെന്നേ തോന്നും. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഞാൻ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒരുപാട് നാളായി ഞാൻ യാത്രയിലേക്കായിരുന്നു. എനിക്ക് വളരെ മൃഷ്ടാനമായിട്ടുള്ള ഭക്ഷണം വേണം. ഒരു കാര്യം എനിക്ക് നിർബന്ധമാണ്, എനിക്ക് ആട്ടിറച്ചി തീർച്ചയായും ഇന്ന് ഭക്ഷണത്തിനോടൊപ്പം വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അഗസ്ത്യ മുനി പറഞ്ഞതല്ലേ, തീർച്ചയായും ആതിഥ്യ മര്യാദയുള്ള ശുകൻ അതിനായിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തി ഭാര്യയെ വിവരം അറിയിച്ചു. നമുക്ക് അദ്ദേഹത്തിന് ആട്ടിറച്ചിയാണ് ആവശ്യമെങ്കിൽ ആട്ടിറച്ചി കൊടുത്ത് തന്നെ അദ്ദേഹത്തെ സൽക്കരിക്കണം എന്ന് പറഞ്ഞു. വജ്രദംശൻ എന്താണ്, അഗസ്ത്യമുനി വന്ന് ഭക്ഷണത്തിലേക്ക് ഇരുന്നപ്പോഴേക്കും വജ്രദംശൻ എന്താ ചെയ്തു, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മായയാൽ അദ്ദേഹത്തിന്റെ ഭാര്യയായി വന്നു, അയാളുടെ ശുകന്റെ ഭാര്യയുടെ രൂപത്തിൽ വരികയാണ്. അങ്ങനെ വന്നിട്ട് ആട്ടിറച്ചിയാണ് എന്ന് പറഞ്ഞ അദ്ദേഹം മനുഷ്യ മാംസമാണ് അഗസ്ത്യമുനിക്ക് വിളമ്പിയത്. അപ്പൊ അഗസ്ത്യമുനിക്ക് കാര്യം മനസ്സിലായി, പെട്ടെന്ന് മനസ്സിലായി എന്താണിത്, മനുഷ്യ മാംസം മുനിമാർക്ക് നിഷിദ്ധമല്ലേ, അത് രാക്ഷസന്മാർ ഭക്ഷിക്കുന്നതല്ലേ, അപ്പൊ അതെങ്ങനെ അത് മുനിക്ക് കൊടുത്തരുത്. അദ്ദേഹം അത്യന്തം കോപാകുലനായി കോപിഷ്ഠനായി അദ്ദേഹം ശുകനെ ശപിക്കുകയാണ്, നീ മനുഷ്യനെ ഭക്ഷിക്കുന്ന ഒരു രാക്ഷസനായി പോകട്ടെ എന്ന് പറഞ്ഞ് നിരപരാധിയായിട്ടുള്ള ശുകനെ അദ്ദേഹം തെറ്റിദ്ധാരണ മൂലം കോപാകുലനായി അഗസ്ത്യ മുനി ശപിച്ചു. അപ്പൊ ശുകന് ആകെ വിഷമമായി, അദ്ദേഹം മുനിയോട് പറഞ്ഞു, അങ്ങ് തന്നെയല്ലേ വന്ന് എന്നോട് മാംസം വേണം എന്ന് ആവശ്യപ്പെട്ടത്, എന്നിട്ട് ഇപ്പോൾ എന്നെ അങ്ങ് ശപിക്കുകയാണോ എന്ന് ചോദിക്കും. അപ്പൊ അഗസ്ത്യൻ സമാധാനമായിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്. അപ്പൊ ശുകൻ പറഞ്ഞു, കുളിക്കാൻ പോയ അങ്ങ് തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞില്ലേ ഇറച്ചിക്കറി വേണം എന്ന്, അതുകൊണ്ടാണ് ഞാൻ ഇറച്ചിക്കറി തയ്യാറാക്കിയത്. അപ്പോഴും ശുകൻ അറിയുന്നില്ല മനുഷ്യ മാംസമാണ് വിളമ്പിയതെന്ന്. അപ്പൊ അഗസ്ത്യമുനിക്ക് പക്ഷേ എല്ലാ കാര്യങ്ങളും മനസ്സിലായി. അദ്ദേഹത്തിന് വളരെ വിഷമമുണ്ടായി, അദ്ദേഹത്തിന് പശ്ചാത്താപമുണ്ടായി. അദ്ദേഹം പറയുന്നു, വഞ്ചിതന്മാരായി വയം ബദ, നമ്മൾ രണ്ടുപേരും വഞ്ചിക്കപ്പെട്ടു, ഞാനും വഞ്ചിക്കപ്പെട്ടു നീയും വഞ്ചിക്കപ്പെട്ടു, ഞാൻ അനാവശ്യമായി നിന്നെ തെറ്റിദ്ധരിക്കാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടായി. യാമിനി സഞ്ചാരികളാണ് ഇത് ചെയ്തത്. യാമിനി സഞ്ചാരികൾ എന്ന് പറഞ്ഞാൽ രാത്രിയിൽ സഞ്ചരിക്കുന്നത് രാക്ഷസന്മാർ, അവരാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് ദിവ്യ ദൃഷ്ടിയാൽ അഗസ്ത്യം എനിക്ക് മനസ്സിലായിട്ട് അദ്ദേഹം പറഞ്ഞു, നീ മാത്രമല്ല മഠയനായത്, ഞാനും മഠയനായി, ഞാനും മൂഢനായി, ഇത് വിധിയാണ്, ഈ വിധി ആർക്കും തന്നെ തടുക്കാനാവില്ലായിരുന്നു. ഇപ്പൊ ഞാൻ എന്തായാലും ശപിച്ചുപോയി, നീ രാക്ഷസനായേ തീരൂ, അതൊരു വിധിയാണ് നിന്റെ എന്ന് കരുതുക. മിഥ്യയായി വന്നുകൂടാ മാം ഭാഷിതം, എന്റെ ശാപം, ഞാൻ പറയുന്നത് എന്തും അത് മിഥ്യയായ അതൊരു വെറും എന്റെ വാക്കുകൾ വെറും വാക്കാകാൻ സാധ്യതയില്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കുകയില്ല. അതുകൊണ്ട് നീ രാക്ഷസനായി ജനിക്കുക തന്നെ ചെയ്യും, ഞാൻ പറഞ്ഞത് നടക്കുക തന്നെ ചെയ്യും. പക്ഷെ ഇതിനൊരു മറുവശമുണ്ട്, നീ സത്യനിഷ്ഠനാണ്, സത്യത്തെ മുറുകെ പിടിക്കുന്നവനാണ്, നീ നിരപരാധിയാണ്, നല്ലത് വന്നുകൂടും നിർണയം, നിനക്ക് നല്ലതേ വരൂ ഭാവിയിൽ, നിനക്ക് രാക്ഷസനായാൽ പോലും നിനക്ക് നല്ലതേ വരൂ, നിനക്ക് ഞാൻ ശാപമോക്ഷം നൽകാം എന്ന് അഗസ്ത്യമുനി വാഗ്ദാനം ചെയ്യുന്നു. അദ്ദേഹം പറയുന്ന ശാപമോക്ഷം അദ്ദേഹം സൂചിപ്പിക്കുന്ന എന്താണ്, ശ്രീരാമൻ അദ്ദേഹം ശുകനോട് പറയും, ശ്രീരാമൻ വാനര സേനയോടൊപ്പം ലങ്കയിലേക്ക് വരാനായി യുദ്ധത്തിനായി നിലയുറപ്പിക്കുന്ന സമയത്ത് നിന്നെ രാക്ഷസനാകുന്ന ശുകനെ രാവണൻ ദൂതനായി രാമന്റെ അടുത്തേക്ക് അയക്കും, നീ രാമനെ തൊഴുതു വന്ദിച്ച് ആദരവോടുകൂടി കാണുകയും അവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെ വള്ളി പുള്ളി വിസർഗം തെറ്റാതെ അതേപോലെ വന്ന് രാവണനോട് തിരിച്ചു വന്ന് പറയുകയും വേണം. അങ്ങനെ വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ, അതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് രാവണന് സദ്ബുദ്ധി ഉപദേശിക്കുകയും അദ്ദേഹത്തിന് ആത്മതത്വ ഉപദേശം നൽകുകയും വേണം എന്ന് അഗസ്ത്യമുനി ശുകനോട് പറയുന്നു. അങ്ങനെ ചെയ്താൽ അതോടെ ദേവപ്രിയനായി വരും പുനരാശുനി, നീ ദേവന്മാർക്ക് പ്രിയപ്പെട്ടവനാകും, രാക്ഷസ സ്വഭാവം അശേഷം ഉപേക്ഷിച്ച് സാക്ഷാൽ ദ്വിജത്വവും വന്നുകൂടും ദൃഢം, തീർച്ചയായും ദേവന്മാർക്ക് പ്രിയപ്പെട്ടവനാകുമ്പോൾ പ്രിയങ്കരനാകുമ്പോൾ രാക്ഷസ സ്വഭാവം നിന്നിൽ നിന്ന് വിട്ടകലും, അതിനു പകരം ബ്രാഹ്മണ്യം വരും, ദ്വിജത്വം ബ്രാഹ്മണഭാവം ബ്രാഹ്മണത്വമാണ് നിനക്ക് ലഭിക്കാൻ പോകുന്നത്. താപസനായിട്ടുള്ള അഗസ്ത്യമുനിയുടെ വാക്കുകൾ പിൽക്കാലത്ത് സത്യമായി ഭവിക്കുന്നതാണ് കഴിഞ്ഞ കാപ്സ്യൂളുകളിൽ നാം കണ്ടത്. അഗസ്ത്യമുനി എന്തെല്ലാം പറഞ്ഞോ അതെല്ലാം അതേപോലെ തന്നെ നടന്നു. ഇനി ഉപകഥയിലേക്ക് നിന്ന് നമുക്ക് മുഖ്യധാരയിലേക്ക് മടങ്ങി വരാം. നമുക്ക് ശുകന്റെ പൂർവ്വ വൃത്താന്തം മനസ്സിലാക്കി, ഇനി ആ മുഖ്യധാരയിലേക്ക് മെയിൻ സ്ട്രീമിലേക്ക് തന്നെ തിരിച്ചു വരാം. അവിടെ എന്താണ് സംഭവിക്കുന്നത്, ശുകൻ പോയതിന് ശേഷം ഒരു പുതിയ കഥാപാത്രം രംഗപ്രവേശം ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ പേര് മാല്യവാൻ. ആരാണ് മാല്യവാൻ? രാവണന്റെ

0: അമ്മയുടെ അച്ഛൻ അതായത് അപ്പൂപ്പൻ അല്ലെ പിതാമഹൻ, രാവണന്റെ പിതാമഹനായ മാല്യവാനാണ് പുതിയതായി ഈ രാമായണ കഥയിൽ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ രംഗപ്രവേശം ചെയ്യുന്നത്. അദ്ദേഹം അതീവ ബുദ്ധിമാനാണ്, അതേപോലെ തന്നെ അതിവിനയത്തോടു കൂടിയിട്ടുള്ള അതിവിനയം സ്വഭാവമാക്കിയിട്ടുള്ള അങ്ങേറ്റം വിനയത്തോടു കൂടി മാത്രം പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുന്ന അങ്ങേറ്റത്തെ ബുദ്ധികൂർമ്മതയുള്ള ഒരു വ്യക്തിയാണ് രാവണന്റെ പിതാമഹനായ മാല്യവാൻ. എന്താണ് അദ്ദേഹത്തിന്റെ വരവിന്റെ ഉദ്ദേശം, നമുക്ക് അടുത്ത ക്യാപ്സ്യൂളിൽ കാണാം.
1: Listening and entertainment world. Radio Santhunam 90.4 FM. Stay tuned.
0: രാവണന്റെ പിതാമഹൻ അപ്പൂപ്പൻ അതായത് അമ്മയുടെ അച്ഛൻ, അദ്ദേഹത്തിന്റെ പേര് മാല്യവാൻ. അദ്ദേഹം രാവണനെ കാണാൻ വരുന്ന സ്ഥലത്താണ്, ആ സന്ദർഭത്തിലാണ് നമ്മുടെ കഴിഞ്ഞ അധ്യായം അവസാനിച്ചത്. എന്താകും ഈ മാല്യവാന്റെ ആഗമന ഉദ്ദേശം, വരവിന്റെ ഉദ്ദേശം? ചൊല്ലുവൻ ഞാൻ തവ നല്ലത്, പിന്നെ നീ എല്ലാം നിനക്കൊത്ത വണ്ണം അനുഷ്ഠിക്കാം. വളരെ വ്യക്തമാണ്, എന്താണോ നിനക്ക് നല്ലത് ആ നല്ല കാര്യം ഞാൻ ഇപ്പൊ പറയും, പിന്നെ നിനക്ക് വേണ്ടത് ചെയ്യാം. നിനക്ക് എന്താണോ നല്ലതെന്ന് തോന്നുന്നത്, നിനക്ക് ഞാൻ പറയുന്നത് നല്ലതാണെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ദുർനിമിത്തങ്ങൾ ഈ ജാനകി ലങ്കയിൽ വന്നതിൽ പിന്നെ പലതുണ്ട് കാണുന്നു. ജാനകി സീതാദേവി ലങ്കയിൽ വന്നതിൽ പിന്നെ, വന്നതിന് ശേഷം ഒരുപാട് ദുർനിമിത്തങ്ങൾ, ദുർലക്ഷണങ്ങൾ ഈ ലങ്കയിൽ ഞാൻ കാണുന്നു. നാശത്തെ സൂചിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഇതൊന്നും. നീ കാണുന്നില്ലേ രാവണ, നീ ഇതൊന്നും അറിയുന്നില്ലേ? ദാരുണമായി ഇടിവെട്ടുന്നു. ഇടിവെട്ടി കഴിഞ്ഞ പിന്നെ മഴ പെയ്യുന്ന സാധാരണ മഴയല്ല, ചോരമഴ, രക്തമഴയാണ് പെയ്യുന്നത്. ശിവലിംഗങ്ങൾ പോലും ഇളകുന്നു. നോക്കുന്ന ദിക്കിൽ എങ്ങോട്ട് നോക്കിയാലും കാളിദേവി ആ ഉഗ്രമായ ഘോരമായ ദംഷ്ട്രകളോടുകൂടി ചിരിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുകയാണ്. വളരെ ഭീകര രൂപിയായിട്ട് നിൽക്കുകയാണ് കാളിദേവി. വിചിത്രമായ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവുന്നു, ജനനങ്ങൾ ഒരുപാട് ഉണ്ടാവുന്നു. ഗോക്കളിൽ നിന്ന് കരങ്ങൾ, കരം എന്ന് പറഞ്ഞാൽ കഴുത, പശുക്കൾ പ്രസവിക്കുമ്പോൾ അതിൽ നിന്ന് കഴുത കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു. എന്തൊരു ദുർനിമിത്തമാണ്, ദുർലക്ഷണമാണ്. മൂഷികൻ മാർജാരനോട് പിണങ്ങുന്നു. നമുക്കറിയാം എലിയും പൂച്ചയും ശത്രുക്കളാണ്. അതിങ്ങനെ വഴിയിലെല്ലാം എലികളും പൂച്ചകളും തമ്മിൽ ഇങ്ങനെ കടിപിടി കൂടുകയാണ്. അതുകൂടാതെ രോഷാൽ നകുലങ്ങളോടും തഥാ, അങ്ങനെ കീരികളോടും അങ്ങനെ തന്നെയാണ്. കീരികളും എല്ലാം കൂടി കിടന്ന് വല്ലാത്ത ബഹളം. പന്നകജാലം ഗരുഡനോടും തഥാ, പാമ്പുകൾ സർപ്പങ്ങൾ ഗരുഡനുമായി ഏറ്റുമുട്ടുന്നു. കരാള വികടനായിട്ടുള്ള, കരാള വികടൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം അത്യന്തം ഏറ്റവും ഭയങ്കരനായ, ഏറ്റവും ഭീകരനായിട്ടുള്ള കാലൻ യമൻ, മുണ്ടനായി തല മൊട്ടയടിച്ച്, അദ്ദേഹത്തിന് നിറമോ വർണ്ണവും പിങ്കല കൃഷ്ണമായി. പിങ്കല കൃഷ്ണം എന്ന് പറഞ്ഞാൽ ചുവപ്പും കറുപ്പും ചേർന്ന നിറത്തിലുള്ള ഈ കാലൻ എന്ന് പറയുന്ന സങ്കല്പം ആ വ്യക്തി. തലയൊക്കെ ഇങ്ങനെ മുണ്ടനം ചെയ്ത് കണ്ടാൽ തന്നെ ഭയം തോന്നും, അത്യന്തം ഭീകര രൂപിയായിട്ട്. എങ്ങോട്ട് നോക്കിയാൽ അവിടെ എല്ലാം കാലൻ, കാലനെ കാണുന്നു, ദൃശ്യമാകുന്നു. കാലനെ ഉണ്ട് കാണുന്നത് എല്ലായിടവും, കാലം ആപത്തിനുള്ളോന്നിത് നിർണയം. എന്തായാലും ഈ വരുന്ന കാലം ആപത്തിന്റെ കാലമാണ്, നിർണയം അത് തീർച്ചയാണ്. അതിന്റെ ലക്ഷണങ്ങളാണ് അഥവാ ദുർനിമിത്തങ്ങളാണ് ഈ ലങ്കാപുരിയിൽ എങ്ങോട്ട് നോക്കിയാലും കണ്ടുവരുന്നത്. എന്തോ ആപത്ത് വരാൻ പോകുന്നു. അപ്പൊ ഈ ദുർനിമിത്തങ്ങൾക്കൊക്കെ ഒരു ശാന്തി ഉണ്ടാകണം, ഒരു അറുതി ഉണ്ടാകണം, ഒരു അവസാനം ഉണ്ടാകണം. അത് രാവണ, നീ വിചാരിച്ചാലേ സാധിക്കൂ, നീ വിചാരിച്ചാൽ മാത്രമേ രാക്ഷസ വംശത്തെ രക്ഷിക്കാനായി സാധിക്കൂ. അതിന് മാല്യവൻ പറയുന്നു, ഞാൻ നോക്കിയിട്ട് അതിനൊരു വഴിയേ ഉള്ളൂ. ആ വഴി നേരത്തെ വിഭീഷണൻ രാവണന് പറഞ്ഞു കൊടുത്ത വഴി തന്നെയാണ് നമ്മൾ കേട്ടതാണ്. നേരത്തെ ശുകൻ രാവണനോട് പറഞ്ഞു കൊടുത്തതാണ് അപ്പോഴും നമ്മൾ കേട്ടതാണ്. അതേ വഴി തന്നെയാണ് മാല്യവാനും പറഞ്ഞു കൊടുക്കുന്നത്. എന്താണ് ആ മാർഗം? സീതയെ കൊണ്ടുപോയി രാമപാദങ്ങളിൽ വെച്ച് വന്ദിക്കുക വൈകാതെ. സീതയെ തിരിച്ചു കൊടുക്കുക, ശ്രീരാമന്റെ രാമപാദങ്ങൾ ശ്രീരാമന്റെ പാദങ്ങളിൽ കൊണ്ട് വെച്ചു കൊടുക്കുക, എന്നിട്ട് തൊഴുത് നിൽക്കുക.

കാര്യം എന്താണ്? രാമൻ ആകുന്നത് വിഷ്ണു നാരായണൻ. നേരത്തെ എപ്പോഴും പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുള്ള പോലെ രാമൻ സാധാരണ മനുഷ്യനല്ല, രാമൻ വിഷ്ണുവാണ്, നാരായണനാണ്. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? വിദ്വേഷമെല്ലാം ത്യജിച്ച് ഭജിച്ചോളൂ. എന്തെങ്കിലും വിദ്വേഷം മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ ത്യജിക്കുക, അതൊക്കെ ഉപേക്ഷിക്കുക, എന്നിട്ട് ഭജിച്ചു കൊള്ളുക, ഭജിക്കുക രാമനെ. അദ്വയനും

അതാ പോത പോത എന്ന് പറഞ്ഞാല് ആ യാനമാണ്. ആ ശ്രീരാമ പാദമാകുന്ന ആ കപ്പലിൽ കയറിയാണ് ഈ ജീവിത ജീവിതമാകുന്ന സാഗരത്തെ തരണം ചെയ്യേണ്ടത്, മറുകര കടക്കേണ്ടത്, മോക്ഷപ്രാപ്തി നേടേണ്ടത്. ശ്രീരാമപാദങ്ങളെ ഭജിക്കുക, അതല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് ഭംഗ്യന്തരേണ മാല്യവാൻ രാവണനോട് പറയുകയാണ്. അത് യോഗികളുടെ കാര്യം. ഇനി ജ്ഞാനികളുടെ കാര്യവും പറയുന്നു. ജ്ഞാനികളാകട്ടെ, ജ്ഞാനമുള്ളവർ അറിവുള്ളവരാകട്ടെ, അവർ ഭക്തി കൊണ്ട് മനസ്സ് ശുദ്ധമാക്കി മുക്തി നേടുന്നു. ഭക്തി കൊണ്ട് അവർ മനസ്സിനെ ശുദ്ധമാക്കുന്നു. അശുദ്ധമായ മനസ്സോടുകൂടി ആയിട്ടുള്ള ആ ജ്ഞാനികൾക്ക് മുക്തി മോക്ഷം ലഭിക്കും. അതുകൊണ്ട് ദുഷ്ടനാം നീയും വിശുദ്ധനാം ഭക്തി കൊണ്ട്, ഭക്തിയുടെ ഏറ്റവും വലിയ പ്രയോജനമാണ്. നീ ദുഷ്ടനാണെന്ന് മുഖത്തുമുക്കി രാവണനോട് പറയും. നീ ദുഷ്ടനാണ്, പക്ഷെ നിനക്ക് വിശുദ്ധനാകാനൊക്കും. ദുഷ്ടനായി നിനക്ക് വിശുദ്ധനാകാം, ഭക്തി കൈക്കൊള്ളുക. ഒട്ടും തന്നെ കാലം കളയരുത്, ഒട്ടും തന്നെ താമസിക്കരുത്. രാക്ഷസ വംശത്തെ രക്ഷിക്കാനായിട്ടുള്ള അവസാനമായിട്ടുള്ള വഴിയാണിത്. ഇതാണ് ശരിയായ മാർഗം. ആ ഒരു ഒന്നുകൂടി റീഐറ്ററേറ്റ് ചെയ്ത് പറയാം, അത് ഒന്നുകൂടി ആവർത്തിച്ച് അടിച്ച് ഉറപ്പിച്ച് പറയും. എന്താണ് പറയുന്നത്? സാക്ഷാൽ മുകുന്ദനെ സേവിച്ചു കൊള്ളുക, സാക്ഷാൽ മുകുന്ദനെ ഭഗവാനെ സേവിക്കുക, ഭക്തിയോടുകൂടി ഭജിക്കുക. സത്യം അതത്രേ അത്രേ ഞാൻ പറഞ്ഞത് കേവലം കേവലമായ സത്യമാണ് ഞാൻ ഈ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് മാല്യവാൻ അവസാനിപ്പിക്കുകയാണ്. അതോടൊപ്പം പറയുന്നത് ഞാൻ ഈ പറഞ്ഞ സത്യത്തെ അടിസ്ഥാനമാക്കി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള നീ ചിന്തിക്കുക, വിവേകപൂർവം ആലോചിക്കുക, ചിന്തിക്കുക. എന്താണ് നിനക്ക് നല്ല ഇത് നല്ലതെന്ന് തോന്നുന്നെങ്കിൽ നീ അത് സ്വീകരിക്കുക, നീ അതേപോലെ ചെയ്യുക. പൊതുവെ ഉപദേശിക്കുന്നവരെ ആർക്കും ഇഷ്ടമല്ല എന്ന് നമുക്കറിയാം. നമുക്കും ഇഷ്ടമല്ല ഉപദേശിക്കുന്നവരെ. ഓ, ഇതാ വന്നിരിക്കുന്നു ഉപദേശിക്കാൻ എന്ന് പറയും. രാവണന് തീരെ ഇഷ്ടമല്ല അങ്ങനെയുള്ള ആൾക്കാര്. ശുകനോട് എന്താണ് ചെയ്തത്? ഉടൻ തന്നെ അര നിമിഷം കൊണ്ട് നീ സ്ഥലം കാലിയാക്കണം, ഇല്ലെങ്കിൽ നിന്നെ തട്ടിക്കളയുന്നാണ് ശുകനെ ഭീഷണിപ്പെടുത്തിയത്. ശുകൻ ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടുകയാണ് ചെയ്തത്. പക്ഷെ മാല്യവാനോട് അത്രയ്ക്ക് അങ്ങ് കടുപ്പിച്ച് പറയുന്നില്ല. അപ്പൂപ്പനായതുകൊണ്ടാകാം, പ്രായത്തെ മാനിച്ചാകാം, അങ്ങനെ പറഞ്ഞില്ല. എന്നിട്ട് പക്ഷെ രാവണൻ പറയുന്നുണ്ട് ഒരു കാര്യം, ഒരു തിരുത്ത് പറയുന്നുണ്ട്. മാല്യവാൻ പറഞ്ഞതിനെതിരായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. വെറുമൊരു മനുഷ്യനായിട്ടുള്ള രാമൻ, കൃപണനാണ് അദ്ദേഹം. കൃപണൻ എന്ന് പറഞ്ഞാൽ തീർത്തും നിസ്സഹായനാണ്, യാതൊരു ആലംബവും ഇല്ലാത്ത ഒരു നിരാലംബനാണ്. ആരെ ആശ്രയിക്കണമെന്ന് പോലും അയാൾക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള ഒരു നിസ്സഹായതയുടെ മൂർത്തിമത്ഭാവമായിട്ട് നിൽക്കുകയാണ് ഈ രാമൻ എന്ന് പറയുന്ന വ്യക്തി. ആ രാമനെ താങ്കളെങ്ങനെ മനസ്സിൽ ഇത്രയധികം മാനിക്കുന്നു, ആരാധിക്കുന്നു, കൊണ്ടു കടക്കുന്നു, ഉൾക്കൊള്ളുന്നു, എനിക്കത് മനസ്സിലാവുന്നില്ല എന്ന് രാവണൻ മാല്യവാനോട് ചോദിക്കും. സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടി സ്വന്തം ഭാര്യ ഒരാൾ അപഹരിച്ചുകൊണ്ടുപോയി, ആ ഭാര്യയെ തിരിച്ചു കൊണ്ടുവരണം. ഇതാണ് ശ്രീരാമന്റെ പ്രശ്നം. ഇതിനു വേണ്ടി അദ്ദേഹം ആശ്രയിക്കുന്ന ആരെയാണ്? വെറും കുരങ്ങന്മാരെ. അപ്പൊ സ്വന്തം കാര്യത്തിന് വേണ്ടി വെറും കുരങ്ങന്മാരെ ആശ്രയിക്കുന്ന ജളൻ, ജളനാണ്, ജളൻ എന്ന് പറഞ്ഞാൽ വിഡ്ഢി, മൂഢൻ, ഒരു മഠയനാണ് നിങ്ങളീ പറയുന്ന രാമൻ. ഈ നല്ല വാക്കുകളുമായി ഈ നേരത്ത് ഇങ്ങോട്ട് വരാൻ രാമൻ പറഞ്ഞു വിട്ടതായിരിക്കും അല്ലേ? രാമന്റെ നിയോഗമായിരിക്കും, എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ഒന്ന് കളിയാക്കുകയും കൂടെ ചെയ്തു. വയസ്സനാണ്, പടു കിളവനാണ്, എങ്കിലും വളരെ സ്നേഹമുള്ളവനാണല്ലോ, എന്റെ നല്ലത് ആഗ്രഹിക്കുന്ന ഒരാളാണല്ലോ, എന്റെ അപ്പൂപ്പനാണല്ലോ, എന്റെ പിതാമഹനാണല്ലോ. അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് പരിഗണിച്ച് ഞാനൊന്ന് വെറുതെ വിടുന്നു, ഞാൻ മറ്റൊന്നും പറയുന്നില്ല എന്നുള്ള തികഞ്ഞ പരിഹാസം കലർന്നിട്ടുള്ള ഭാവത്തോടു കൂടിയിട്ടാണ് രാവണൻ മാല്യവാന്റെ പ്രസ്താവനയെ അല്ലെങ്കിൽ ഉപദേശത്തെ സ്വീകരിക്കുന്നത്. പ്രായത്തെ പരിഗണിച്ച് ഞാൻ വെറുതെ നിന്ന്, വേണ്ടപ്പോ വിളിപ്പിക്കാം കേട്ടോ, തൽക്കാലം വയ്ക്കോ, തൽക്കാലം ഇവിടുന്ന് സ്ഥലം വിട്, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിപ്പിച്ചോളാം. ഇതുപോലെ വല്ല ഉപദേശം വല്ലതും വേണമെന്നുണ്ടെങ്കിൽ, വലിയ ഉപദേശമൊക്കെ തരുന്നത് ഒരു സാധാരണ മനുഷ്യന് വേണ്ടിയിട്ടല്ലേ, ഒരു നിസ്സഹായനായ മനുഷ്യനല്ലേ, സ്വന്തം ഭാര്യയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി വെറും കുരങ്ങന്മാരെ ആശ്രയിച്ച് നടക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടല്ലേ ഇത്രയധികം വർത്തമാനം പറഞ്ഞത്. ശരി ശരി, പൊയ്ക്കോളൂ, ഞാൻ വിളിച്ചോളാം കേട്ടോ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാം, ഞാൻ തൽക്കാലം ഞാൻ മറ്റൊന്നും പറയുന്നില്ല എന്നൊക്കെ പരിഹാസഭാവത്തിൽ അദ്ദേഹത്തെ അപമാനിച്ച് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടിട്ട് രാവണൻ മന്ത്രിമാരുമൊത്ത് അദ്ദേഹത്തിന്റെ മാളികയുടെ മുകളിലത്തെ നിലയിലേക്ക്, രാജസദസ്സിലേക്ക് പോവുകയാണ്. എന്തിനാണ്? യുദ്ധം ആരംഭിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ. അതെ, യുദ്ധം ആരംഭിക്കാൻ പോവുകയാണ്. രാമരാവണ യുദ്ധം ആരംഭിക്കാൻ പോവുകയാണ് അടുത്ത ക്യാപ്സ്യൂളിൽ. അതുവരേക്കും നന്ദി, നമസ്കാരം.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: Wake up with the rhythm of success. Your dream, your moment, your station, Radio Santhunam 90.4 FM. Stay tuned.
2: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
3: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മർച്ചന്റിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മർച്ചന്റിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
2: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
3: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763206.
4: നീ അറിഞ്ഞോ, ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
5: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
4: ലോട്ടറി ഒന്നും അല്ല,
5: പിന്നെ
4: ചിട്ടിയാണ് അടിച്ചത്.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ. സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
4: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേക്കാൻ.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
4: 9446340979.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
6: Really, we can grow together.
7: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
8: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
7: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
8: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
6: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 22, ബൾഗേറിയ സ്വതന്ത്രമായതും ചരിത്രപരമായ ഫ്രഞ്ച് റിപ്പബ്ലിക്കൻ കലണ്ടറിന്റെ തുടക്കം കുറിച്ചതും രാജാ കേശവദാസ് തിരുവിതാംകൂറിലെ ദിവാനായി നിയമിതനായതുമൊക്കെ ഒരു സെപ്റ്റംബർ 22. സെപ്റ്റംബർ 22 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 22, ബൾഗേറിയ സ്വതന്ത്രമായത് 1908 സെപ്റ്റംബർ 22. ഫ്രാൻസിന്റെ കൊളോണിയൽ ഭരണത്തിൽ നിന്നും ആഫ്രിക്കയിലെ മാലി സ്വാതന്ത്ര്യം നേടിയത് 1960 സെപ്റ്റംബർ ഇന്നേ ദിവസമായിരുന്നു. കാശ്മീരിനെ ചൊല്ലിയുണ്ടായ 2nd ഇന്ത്യ-പാകിസ്ഥാൻ യുദ്ധം ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ അവസാനിച്ചത് 1965 സെപ്റ്റംബർ 22. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ചരിത്രപരമായ ഫ്രഞ്ച് റിപ്പബ്ലിക്കൽ കലണ്ടറിന്റെ തുടക്കം കുറിച്ചത് 1792 സെപ്റ്റംബർ 22. സെപ്റ്റംബർ 22 രാജാ കേശവദാസ് തിരുവിതാംകൂറിലെ ദിവാനായി നിയമിതനായത്. ജനുവരി 1 എല്ലാ അടിമകളെയും സ്വതന്ത്രരാക്കുമെന്ന് US പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ വിമോചന പ്രഖ്യാപനം പുറത്തിറക്കിയത് 1865 സെപ്റ്റംബർ 22.

0: ഇറാനും ഇറാഖും തമ്മിലുള്ള അതിർത്തി തർക്കം ഒരു യുദ്ധമായി രൂപാന്തരപ്പെട്ടത് 1980 സെപ്റ്റംബർ 22 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ നിർമ്മാണ ദൌത്യത്തിന് പോയ അറ്റ്ലാന്റിക് സ്പെഷ്യൽ ക്രാഫ്റ്റ് സുരക്ഷിതമായി അമേരിക്കയിലെ കെനഡി സ്പേസ് സെന്ററിൽ ഇറങ്ങിയത് 2006 സെപ്റ്റംബർ 22. 1939 രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് പോളണ്ടിന്റെ വിജയകരമായ അധിനിവേശം ആഘോഷിക്കുന്നതിനായി ബ്രസ് ലിറ്റോവിസ്കിൽ സംയുക്ത ജർമ്മൻ സോവിയറ്റ് സൈനിക പരേഡ് നടന്നത് 1939 സെപ്റ്റംബർ 22. ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരനും ഭരണാധികാരിയും വിദ്യാഭ്യാസ വിചക്ഷണനും പ്രഭാഷകനും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രവർത്തകനുമായിരുന്ന വി എസ് ശ്രീനിവാസ് ശാസ്ത്രിയുടെ ജന്മദിനമാണ് ഇന്ന്. 1867 സെപ്റ്റംബർ 22 അദ്ദേഹം ജനിച്ചത്.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
3: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ആഗീഷാദ്യാസു മനസ സർവാർത്ഥാനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാ സ്യുഃ തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാ

നമ ഹരി ഓം. തപോവൻ മഹാരാജിൻ്റെ ഒരു ഭക്തൻ എഴുതിയിട്ടുള്ള തപോവന ഷഡ്കം നമുക്ക് ചൊല്ലാം.

0: ഉത്തരകാശിയില് പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് സൗമ്യ കാശീശ്വര ക്ഷേത്രം. ഭക്തജനങ്ങള് സാക്ഷാൽ സൗമ്യ കാശീശൻ തന്നെയാണ്. ശ്രീമത് തപോവൻ മഹാരാജ് എന്ന നിലയിലും പരിഗണിച്ചു വരുന്നു. അവിടെ പതിവായി സന്ദർശനം നടത്തുവായിരുന്നു തപോവൻ മഹാരാജ്. അവിടെ നിന്നാണ് സൗമ്യ കാശീശ സ്തോത്രം രചിച്ചത്. ഈ ഒരു പാരമ്പര്യം പരിഗണിക്കുമ്പോൾ ചിന്മയാന സ്വാമിജിയിൽ നിന്നാണ് സംഭുജ സദ്ഗുരു ബോധാനന്ദ സ്വാമിജി പഠിച്ചത്. ചിന്മയാനന്ദ ഗുരുദേവൻ തപോവൻ മഹാരാജിൽ നിന്നാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പരമ ഗുരു മഹാപ്രഭുവിന്റെ അനുഗ്രഹാശിസ്സുകൾ നമ്മളെല്ലാവരിലും ഈ ജ്ഞാന സരണിയിൽ മേൽക്കുമേൽ വർഷിക്കപ്പെടട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. തുടർന്നും തപോവൻ മഹാരാജിനെ പഠിക്കാൻ, തപോവൻ മഹാരാജിനെ ശരിക്ക് പഠിച്ചറിയാന്ന് പറഞ്ഞാൽ അവനവനെ കുറിച്ച് ആഴത്തിൽ ആലോചിക്കുക എന്നാണ് അർത്ഥം. ഗ്രന്ഥങ്ങളുടെ സഹായവും തേടാം. തീർച്ചയായിട്ടും ഇന്നത്തെ ഭാഷണം ഗുരു പരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്. Your dream, your moment, your station, Radio Santhunam 90.4 FM.

0: your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day. പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈ സെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈ സെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: ഗവൺമെന്റ് ബധിര വിദ്യാലയത്തിൽ സോഫ്റ്റ്വെയർ സ്വാതന്ത്ര്യ ദിനാചരണവും സ്കൂൾ വിക്കത്തോൺ പൂർത്തീകരണ പ്രഖ്യാപനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പാഠ്യപദ്ധതിക്കൊപ്പം സാങ്കേതിക വൈദഗ്ധ്യം വികസിപ്പിക്കുന്നതിന് സർക്കാർ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. സേവനം സദ്ഭരണം എന്ന കാഴ്ചപ്പാടോടെ 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ വ്യവസായ സൌഹൃദമാക്കാൻ കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ചത്. കേന്ദ്ര പദ്ധതിയായ PMEGP ജീവിത വിജയം നേടി തിരുവനന്തപുരം വലിയതുറ സ്വദേശി തോമസ് ഫ്രാങ്ക്ലിൻ ആകാശവാണിയോട്.
2: ഞാനിങ്ങനെ ഈ കൊറോണയുടെ സമയത്ത് കനറ ബാങ്ക് പാറ്റൂർ ബ്രാഞ്ച് അവിടുത്തെ മാനേജർ തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് വ്യവസായ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടു. ബാങ്കിന്റെ സപ്പോർട്ടോടുകൂടി എനിക്ക് സെൻട്രൽ കിച്ചണെന്ന് പറഞ്ഞ ഒരു സ്ഥാപനം തുടങ്ങുവാനും അതിനോടുകൂടെ ഒരു ഇലക്ട്രിക് ഓട്ടോ റിക്ഷ എടുക്കാനും ഒക്കെ ആയിട്ട് സാഹചര്യം ഉണ്ടായി. നിലവിൽ 4 കൊല്ലമാകുന്നു സെൻട്രൽ കിച്ചൺ തന്നെ ഇത്തിരി ഡെവലപ്പ് ചെയ്തു. അതുപോലെ തന്നെ ഓട്ടോ റിക്ഷ ഒരെണ്ണത്തിൽ നിന്ന് തുടങ്ങിയിട്ട് എണ്ണം അടുപ്പിച്ചാകുന്നു. PMEGP സ്കീമിലൂടെയാണ് ഞാൻ ഇത് അപേക്ഷിക്കുന്നത്. സത്യത്തിൽ അതൊരു
0: ഉത്സവവുമായി ബന്ധപ്പെട്ട് ദേശീയപാത 66 നാളെ രാവിലെ 6 മുതൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. ക്ഷേത്രത്തിലെ കാളകെട്ട് മഹോത്സവം പ്രമാണിച്ച് ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പ്രാദേശിക അവധിയാണ്. മുന്തിരിത്തോപ്പുകൾ കാണാൻ കോട്ടയംകാർ ഇനി കമ്പത്തേക്ക് വണ്ടി കയറണ്ട. കോട്ടയത്തിന്റെ മണ്ണിലും മധുരമുള്ള മുന്തിരിവള്ളികൾ വിളഞ്ഞുകഴിഞ്ഞു. ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: കോട്ടയം ജില്ലയിലെ പാമ്പാടി പഞ്ചായത്തിൽ ചെറുകുന്നിൽ കമ്പോഡിയൻ മുന്തിരിത്തോപ്പ് വിളവെടുപ്പിനൊരുങ്ങി. തടിപ്പറമ്പിൽ KB മനോജ് എന്ന കർഷകന്റെ കൃഷിയിടത്തിലാണ് ഓരോ കുലിയിലും 4 കിലോയോളം വരുന്ന മുന്തിരിപ്പഴങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത്. ഒരു വർഷം മുൻപ് സോഷ്യൽ മീഡിയയിലെ പരസ്യം കണ്ട് 250 രൂപയ്ക്ക് വാങ്ങിയ 8 തൈകളിൽ നിന്നായിരുന്നു തുടക്കം. ആദ്യ ശ്രമം പരാജയപ്പെട്ടെങ്കിലും മനോജ് പിന്മാറിയില്ല. 2 സെന്റിലെ ഈ മുന്തിരി കൃഷി ഹിറ്റായതോടെ പുതിയ ഇനങ്ങൾ പരീക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം.
0: സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 7 ജില്ലകളിലും മറ്റന്നാൾ 5 ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മലപ്പുറം പൂക്കോട്ടുപാടം കൊട്ടപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലിൽ കാണാതായ TK കോളനി സ്വദേശി സജിതയുടെ മൃതദേഹം കണ്ടെത്തി. ഇതോടെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 6 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തു. 3-ാം ദിവസത്തെ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെടുത്തത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KACB. വൈകിട്ട് 6:45 മുതൽ രാത്രി 12:35 വരെയായിരിക്കും നിയന്ത്രണം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ ശ്രീലങ്കയെ 147 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ സ്വർണം നേടിയത്. വനിതാ ക്രിക്കറ്റ് ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യൻ വനിതാ ടീം രാജ്യത്തിന്റെ അഭിമാനമുയർത്തിയതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ ലോക 7-ാം നമ്പർ താരം കൊതായ് നരോക്കയെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ ലക്ഷ്യ സെൻ അടുത്ത റൌണ്ടിലേക്ക് പ്രവേശിച്ചു. പുരുഷ ഡബിൾസിൽ സാത്വിക് സായ്രാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം മുൻ ലോക ചാമ്പ്യന്മാരായ ഹോക്കി തകുരോ കോബയാഷി യുഗോ എന്നിവരെ പരാജയപ്പെടുത്തി പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ആയുഷ് ഷെട്ടി വിജയിച്ചു. പുരുഷന്മാരുടെ 55 കിലോഗ്രാം വിഭാഗം പ്രാഥമിക റൌണ്ടിൽ നേപ്പാളിന്റെ ചന്ദ്ര ബഹാദൂർ ധാപ്പയെ പരാജയപ്പെടുത്തി ഇന്ത്യൻ ബോക്സർ ജാദുമണി സിംഗ് പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി. വുഷുവിൽ വനിതകളുടെ 50 കിലോഗ്രാം വിഭാഗം ക്വാർട്ടർ ഫൈനലിൽ ചൈനീസ് താരത്തെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ റോഷിബിന ദേവി ഗെയിംസിലെ തന്റെ 3-ാമത്തെ മെഡൽ ഉറപ്പിച്ചു. പുരുഷന്മാരുടെ 56 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ ആര്യനും ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറി. സ്ത്രീകൾക്ക് സൌജന്യ യാത്ര സാധ്യമാക്കിയ പ്രിയദർശിനി പദ്ധതി KSRTCയെ കൂടുതൽ ജനകീയമാക്കിയതായി ഗതാഗത മന്ത്രി CP ജോൺ. പ്രിയദർശിനി പദ്ധതിയുടെ 100-ാം ദിനാഘോഷം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. KSRTC ബജറ്റ് ടൂറിസം സെല്ലിനായി തയ്യാറാക്കിയ

0: പുതിയ സോഫ്റ്റ്വെയർ, വെയ്റ്റിംഗ് ലിസ്റ്റ് സംവിധാനം, ലക്ഷദ്വീപ് ഹൈദരാബാദ് ആഡംബര സർവീസ് എന്നിവ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 330 പോയിന്റ് ഇടിഞ്ഞ് 74,529, നിഫ്റ്റി 85 പോയിന്റ് നഷ്ടത്തിൽ 23,329 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1040 രൂപ കുറഞ്ഞ് 1,12,440 രൂപയും ഗ്രാമിന് 14,055 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വിതരണം ചെയ്തു. മികച്ച നടനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി മലയാളികളുടെ പ്രിയ താരം മമ്മൂട്ടി. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സ്നേഹത്തോടെ ചേർത്തു പിടിക്കണമെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ചീഫ് മിനിസ്റ്റർ ഷീൽഡ് അവാർഡുകൾ മുഖ്യമന്ത്രി വിതരണം ചെയ്തു. സർക്കാർ ആശുപത്രികളിലെ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഓൺലൈൻ ഡെലിവറി ജീവനക്കാർക്കുള്ള സംസ്ഥാനത്തെ ആദ്യ വിശ്രമ കേന്ദ്രം നാളെ തിരുവനന്തപുരത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വനിതാ ക്രിക്കറ്റിൽ ശ്രീലങ്കയെ പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി സന്ധ്യാഗീതം. ഇന്നത്തെ സന്ധ്യാഗീതത്തിൽ ആദ്യം കൈതപ്രം രചനയും സംഗീതവും നിർവഹിച്ച് യേശുദാസും മാസ്റ്റർ ദേവദർശനും പാടിയ ഗാനം കേൾക്കാം. ചിത്രം കാരുണ്യം.

0: സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി, സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളെ ഏവർക്കും മധുരം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മധുരം സംസ്കൃതം ഇതിന്റെ കാര്യക്രമേ സർവേഷാം പ്രതി സ്വാഗതം. പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം.
2: അത്യന്തിനം തൃതീയാവിഭക്തി പുല്ലിംഗ ഏകവചനെ, പുല്ലിംഗേ ഏകവചന വാക്യാനി പശ്യാമഹ. തൃതീയ വിഭക്തിയിലെ മൂന്നാമത്തെ വിഭക്തിയിലെ പുല്ലിംഗത്തിലുള്ള ഏകവചന വാക്യങ്ങളെ നമുക്ക് നോക്കാം. അധ്യാപകഃ സുധാഖണ്ഡേന ലിഖതി, അധ്യാപകൻ ചോക്ക് കഷ്ണം കൊണ്ട് എഴുതുന്നു. അധ്യാപകഃ സുധാഖണ്ഡേന ലിഖതി, അധ്യാപകൻ ചോക്ക് കഷ്ണം കൊണ്ട് എഴുതുന്നു. അധ്യാപകൻ ചോക്ക് കഷ്ണം കൊണ്ട് എഴുതുന്നു. അധ്യാപകഃ സുധാഖണ്ഡേന ലിഖതി, ഭവാൻ ചഷകേന ജലം പിബതി, താങ്കൾ ഗ്ലാസിൽ അല്ലെങ്കിൽ ഗ്ലാസിലൂടെ ജലം കുടിക്കുന്നു. ഭവാൻ ചഷകേന ജലം പിബതി, താങ്കൾ ഗ്ലാസിലൂടെ ജലം കുടിക്കുന്നു. താങ്കൾ ഗ്ലാസിലൂടെ ജലം കുടിക്കുന്നു. ഭവാൻ ചഷകേന ജലം പിബതി. തക്ഷകഃ വൃക്ഷേണ ആസന്ദം നിർമാതി, മരപ്പണിക്കാരൻ വൃക്ഷം കൊണ്ട് കസേര നിർമ്മിക്കുന്നു. തക്ഷകഃ വൃക്ഷേണ ആസന്ദം നിർമാതി, മരപ്പണിക്കാരൻ വൃക്ഷം കൊണ്ട് കസേര നിർമ്മിക്കുന്നു. മരപ്പണിക്കാരൻ വൃക്ഷം കൊണ്ട് കസേര നിർമ്മിക്കുന്നു. തക്ഷകഃ വൃക്ഷേണ ആസന്ദം നിർമാതി, ചിത്രകാരഃ കൂർച്ചേണ ചിത്രം രചയതി, ചിത്രകാരൻ ബ്രഷ് കൊണ്ട് ചിത്രം വരയ്ക്കുന്നു. ചിത്രകാരഃ കൂർച്ചേണ ചിത്രം രചയതി, ചിത്രകാരൻ ബ്രഷ് കൊണ്ട് ചിത്രം വരയ്ക്കുന്നു അല്ലെങ്കിൽ രചിക്കുന്നു. ചിത്രകാരൻ ബ്രഷ് കൊണ്ട് ചിത്രം രചിക്കുന്നു. ചിത്രകാരഃ കൂർച്ചേണ ചിത്രം രചയതി, ബാലകഃ ശിലാഖണ്ഡേന ശുനകം താടയതി, ബാലൻ കല്ലുകൊണ്ട് നായയെ തല്ലുന്നു. ബാലകഃ ശിലാഖണ്ഡേന ശുനകം താടയതി, ബാലൻ കല്ലുകൊണ്ട് നായയെ തല്ലുന്നു. ബാലൻ കല്ലുകൊണ്ട് നായയെ തല്ലുന്നു. ബാലകഃ ശിലാഖണ്ഡേന ശുനകം താടയതി, സാ ഹസ്തേന രംഗവല്ലീം കരോതി, അവൾ കൈകൊണ്ട് കോലം ഇടുന്നു. സാ ഹസ്തേന രംഗവല്ലീം കരോതി, അവൾ കൈകൊണ്ട് കോലം ഇടുന്നു. അവൾ കൈകൊണ്ട് കോലം ഇടുന്നു. സാ ഹസ്തേന രംഗവല്ലീം കരോതി, അഹം പ്രോച്ഛേണ മുഖം മാർജയാമി, ഞാൻ തൂവാല കൊണ്ട് മുഖം തുടയ്ക്കുന്നു. അഹം പ്രോക്ഷേണ മുഖം മാർജയാമി, ഞാൻ തൂവാല കൊണ്ട് മുഖം തുടയ്ക്കുന്നു. ഞാൻ തൂവാലം കൊണ്ട് മുഖം തുടയ്ക്കുന്നു. അഹം പ്രോക്ഷേണ മുഖം മാർജയാമി, ദിനേശ ദന്തകൂർച്ചേണ ദന്തധാവനം കരോതി, ദിനേശൻ ടൂത്ത് ബ്രഷ് കൊണ്ട് പല്ല് തേക്കുന്നു. ദിനേശ ദന്തകൂർച്ചേണ ദന്തധാവനം കരോതി, ദിനേശൻ ടൂത്ത് ബ്രഷ് കൊണ്ട് പല്ലു തേക്കുന്നു. ദിനേശൻ ടൂത്ത് ബ്രഷ് കൊണ്ട് പല്ലു തേക്കുന്നു. ദിനേശ ദന്തകൂർച്ചേണ ദന്തധാവനം കരോതി, വിക്രേത കണ്ടോലേന ശാഖം നയാതി, കച്ചവടക്കാരൻ കൊട്ടയിൽ അല്ലെങ്കിൽ കൊട്ട കൊണ്ട് പച്ചക്കറികൾ കൊണ്ടുവരുന്നു. വിക്രേത കണ്ടോലേന ശാഖം നയാതി, കച്ചവടക്കാരൻ കൊട്ടയിൽ പച്ചക്കറികൾ കൊണ്ടുവരുന്നു. കച്ചവടക്കാരൻ കൊട്ടയിൽ പച്ചക്കറികൾ കൊണ്ടുവരുന്നു. വിക്രേത കണ്ടോലേന ശാഖം നയാതി,

Music with Radio Santhvanam 90.4 FM. Radio

0: ശിശു ചമസേന ഔഷധം പിബതി. ശിശു സ്പൂൺ കൊണ്ട് മരുന്നിനെ കുടിക്കുന്നു, ഈ മരുന്നും കുടിക്കുന്നു. ശിശു ചമസേന ഔഷധം പിബതി. ശിശു സ്പൂൺ കൊണ്ട് മരുന്ന് കുടിക്കുന്നു. ശിശു സ്പൂൺ കൊണ്ട് മരുന്ന് കുടിക്കുന്നു. ശിശു ചമസേന ഔഷധം പിബതി. മധുരം സംസ്കൃതം പ്രതി മംഗളവാസരേ ശുക്രവാസരേ. മധുരം സംസ്കൃതം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. മംഗളവാസരേ സായം പാദോന സപ്തവാദനെ, ചൊവ്വാഴ്ച വൈകുന്നേരം 6:45. ശുക്രവാസരേ സായം സാർദ്ധ പഞ്ചവാദനെ, വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ദിനമിതം ശുഭം ഭൂയാത്. ജയതു സംസ്കൃതം, ജയതു ഭാരതം.
1: പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ. ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം. ജയതു സംസ്കൃതം, ജയതു ഭാരതം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമോട് കൊല്ലം.
3: Wake up with the rhythm of success. Your dream, your moment, your station, Radio Santhunam 90.4 FM.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

മന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

0: Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhanam 90.4 FM. Stay tuned. അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഗുജറാത്തിൽ വിതരണം ചെയ്തു. മികച്ച നടനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി മലയാളത്തിന്റെ അഭിമാന താരം മമ്മൂട്ടി. രാജ്യത്തെ വികസന പ്രവർത്തനങ്ങളുടെ അടുത്ത ഘട്ടം ഗുണനിലവാരത്തെ അടിസ്ഥാനമാക്കിയാകണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഉഡാൻ പദ്ധതിയിലൂടെ രാജ്യത്തുടനീളം 100 പുതിയ വിമാനത്താവളങ്ങൾ നിർമ്മിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. വിനോദസഞ്ചാരികളായി എത്തുന്ന ഇന്ത്യൻ പൌരന്മാർ മലേഷ്യയിൽ തൊഴിലിൽ ഏർപ്പെടരുതെന്ന് മുന്നറിയിപ്പ് നൽകി ഇന്ത്യൻ ഹൈക്കമ്മീഷൻ. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് സ്വർണം. ഫൈനലിൽ ശ്രീലങ്കയെ 147 റൺസിന് ഇന്ത്യ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഗുജറാത്തിലെ ഏകതാനഗറിൽ വിതരണം ചെയ്തു. മികച്ച നടനുള്ള പുരസ്കാരം മലയാളത്തിന്റെ അഭിമാന താരം മമ്മൂട്ടി ചടങ്ങിൽ ഏറ്റുവാങ്ങി. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് പുരസ്കാരം. ഭ്രമയുഗത്തിലെ ഛായാഗ്രഹണത്തിന് ഷെഹ്നാദ് ജലാൻ മികച്ച ഛായാഗ്രാഹകനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി. AR എന്ന ചിത്രത്തിലെ അങ്ങ് വാനക്കോണിൽ എന്ന ഗാനം ആലപിച്ച വൈക്കം വിജയലക്ഷ്മിക്ക് മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം രാഷ്ട്രപതി സമ്മാനിച്ചു. 2024 ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം പ്രശസ്ത കന്നഡ നടൻ അനന്ത് നാഗ് ഏറ്റുവാങ്ങി. കലാകാരന്മാർ സമൂഹത്തിന് അനുകരണീയ മാതൃകയാകണമെന്ന് രാഷ്ട്രപതി ചടങ്ങിൽ പറഞ്ഞു.
1: देशवासियों को विशेषकर युवाओं को प्रभावित करने की असीम क्षमता होती है. जो सफल फिल्म कलाकार डिसिप्लिन लाइफस्टाइल के फायदे के बारे में बताते हैं तो करोड़ों बच्चे और युवा उनका अनुकरण करते हैं. मैं ये अनुरोध करना चाहूंगी कि लोकप्रिय कलाकार स्वास्थ्य के लिए हानिकारक पदार्थों का एंडोर्समेंट ना करें. स्टार वही है जो रोशनी फैलाए. स्टार वही है जो रोशनी फैलाए. अंधा नहीं.
0: മികച്ച മലയാള ചിത്രം ഫെമിനിച്ചി ഫാത്തിമയുടെയും ആനിമേഷൻ ചിത്രം ടച്ച്ഡ് അസ് വാട്ടറിന്റെയും നോൺ ഫീച്ചർ വിഭാഗത്തിൽ പ്രത്യേക പരാമർശം നേടിയ ഭദ്രകാളി നാടകത്തിന്റെയും അണിയർ പ്രവർത്തകർ ചടങ്ങിൽ പുരസ്കാരങ്ങൾ സ്വീകരിച്ചു. ഇനി മുതൽ ദേശീയ ചലച്ചിത്ര പുരസ്കാര ചടങ്ങ് രാജ്യത്തുടനീളമുള്ള പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ്. അതുവഴി ആഗോളതലത്തിൽ വിനോദസഞ്ചാരത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. എല്ലാ സംസ്ഥാനങ്ങളും മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ കേന്ദ്രമന്ത്രി അഭ്യർത്ഥിച്ചു. രാജ്യത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ അടുത്ത ഘട്ടം ഗുണനിലവാരത്തെ അടിസ്ഥാനമാക്കിയുള്ളതാകണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ന്യൂഡൽഹിയിൽ ഓൾ ഇന്ത്യ മാനേജ്മെന്റ് അസോസിയേഷന്റെ 53rd ദേശീയ കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി. ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ, സ്ഥാപനങ്ങൾ എന്നിവയിലെല്ലാം ഗുണനിലവാരത്തോടുള്ള പ്രതിബദ്ധത പൊതുശീലമായി വളർത്തിയെടുക്കാൻ മാനേജ്മെന്റ് വിദഗ്ധരും വ്യവസായികളും തയ്യാറാകണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു.
2: We face a parallel shift in the architecture of the global trade and supply chains. In such resilience means deep domestic capacity, fiscal strength and industrial scale so that global shocks are absorbed without interrupting national development.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ആലപ്പുഴ വള്ളിക്കുന്നം വിദ്യാർത്ഥിരാജപുരം ആശ്രമത്തിൽ ചട്ടമ്പി സ്വാമികളുടെ വെങ്കല പ്രതിമ അദ്ദേഹം അനാച്ഛാദനം ചെയ്യും. തിരുവനന്തപുരത്ത് നടക്കുന്ന SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. വിനോദസഞ്ചാരികളായി മലേഷ്യയിലെത്തുന്ന ഇന്ത്യൻ പൌരന്മാർ ഇവിടെ തൊഴിലിൽ ഏർപ്പെടരുതെന്ന് മുന്നറിയിപ്പ് നൽകി കോലാലംപൂരിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ. 30 ദിവസത്തെ വിസാരഹിത പ്രവേശന സൌകര്യം ഉപയോഗിച്ച് മലേഷ്യയിലെത്തി തൊഴിലന്വേഷിക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനയുണ്ടായ സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ്. തൊഴിൽ തട്ടിപ്പ് നടത്തുന്ന ഏജന്റുമാരുടെ കെണിയിൽ വീണാൽ ഇത് ചൂഷണത്തിനും നിയമ നടപടികൾക്കും കാരണമാകാം. വിനോദസഞ്ചാരികൾ സാധുവായ രേഖകൾ കൈവശം വയ്ക്കണമെന്നും ഹൈക്കമ്മീഷൻ നിർദ്ദേശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും

0: ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ വ്യാപാര സംബന്ധമായ പ്രവർത്തനങ്ങൾ പ്രയാസരഹിതമാക്കുന്നതിനും കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടികളെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഇന്ത്യയുടെ വ്യവസായ വാണിജ്യ രംഗം വലിയ പരിവർത്തനങ്ങൾക്കാണ് കഴിഞ്ഞ ദശാബ്ദത്തിൽ സാക്ഷ്യം വഹിച്ചത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങളിൽ ഒന്നായിരുന്നു ചരക്കുസേവന നികുതി. വിവിധ പരോക്ഷ നികുതികളെ ഏകീകൃത സംവിധാനത്തിനു കീഴിൽ കൊണ്ടുവരാൻ ഇതിലൂടെ സാധിച്ചു. 2014 ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ലോക റാങ്കിംഗിൽ 142 സ്ഥാനത്തായിരുന്ന ഇന്ത്യ 2020 63 സ്ഥാനത്തേക്ക് ഇത്തരം പരിഷ്കാരങ്ങളിലൂടെയാണ് മുന്നേറിയത്. ഉഡാൻ പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിനായി 21 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും വ്യോമയാന മന്ത്രാലയവുമായി ധാരണാപത്രം ഒപ്പുവച്ചു. രാജ്യത്തുടനീളം പ്രാദേശിക വ്യോമയാന ബന്ധം ശക്തിപ്പെടുത്തുന്ന രാജ്യത്തെ ഏറ്റവും വിപ്ലവകരമായ പദ്ധതികളിലൊന്നാണ് ഉഡാനെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു പറഞ്ഞു. പദ്ധതി 10 വർഷത്തേക്ക് കൂടി നീട്ടിയ സാഹചര്യത്തിൽ രാജ്യത്തുടനീളം 100 പുതിയ വിമാനത്താവളങ്ങളും 200 ഹെലിപോർട്ടുകളും ഹെലിപാഡുകളും നിർമ്മിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നതായും കേന്ദ്രമന്ത്രി ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി.
2: One of the most important objective for us through this MOUs is to go on a challenge mode for the construction of airports. The earlier average approximate was up to taking up to 3 years also for getting these airports done. We want to minimize it with a target of 18 months. So right from the day the project starts, within 18 months we want to finish it and give the public the opportunity to travel from there.
1: UPI ഇടപാടുകളിൽ വ്യാപാരികൾക്ക് ഏർപ്പെടുത്തിയ MDR നിരക്ക് ചെറുകിട വ്യാപാരികൾക്ക് ബാധ്യതയാകില്ലെന്ന് കേന്ദ്ര സർക്കാർ. 2,000 രൂപയ്ക്ക് മുകളിലുള്ള പേഴ്സൺ ടു മർച്ചന്റ് ഇടപാടുകൾക്ക് മാത്രമാണ് MDR ബാധകമാകുകയെന്നും NPCI അറിയിച്ചു. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് പോലെ വ്യാപാരി MDR നൽകുന്ന തുക വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അടയ്ക്കേണ്ട GST ബാധ്യതയിൽ പിന്നീട് ക്രമീകരിക്കാൻ സാധിക്കും. പ്രതിമാസം 1,00,000 രൂപ വരെ UPI വഴി സ്വീകരിക്കുന്ന വ്യാപാരികൾ MDR നൽകേണ്ടതില്ലെന്നും NPCI വ്യക്തമാക്കി. പഴയ നോട്ടുകളും നാണയങ്ങളും വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചില പ്രഖ്യാപനങ്ങൾ നടത്തിയെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ഈ വീഡിയോകൾ AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച വ്യാജ വീഡിയോകളാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് യൂണിറ്റ് സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 7 ജില്ലകളിലും മറ്റന്നാൾ 5 ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് സ്വർണം. ഫൈനലിൽ ശ്രീലങ്കയെ 147 റൺസിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ഇക്കുറി നേടിയ ആദ്യ സ്വർണമാണ് ഇത്. ഇന്ത്യ ഉയർത്തിയ 217 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ശ്രീലങ്ക 15.4 ഓവറിൽ 69 റൺസിന് പുറത്തായി. 45 പന്തിൽ നിന്നും 79 റൺസെടുത്ത സ്മൃതി മന്ദാനയാണ് ഇന്ത്യയുടെ ടോപ് സ്കോറർ. മെഡൽ നേട്ടത്തിൽ വനിതാ ക്രിക്കറ്റ് ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഉജ്ജ്വലമായ വിജയമാണിതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഏഷ്യൻ ഗെയിംസിലെ പുരുഷ T20 ക്രിക്കറ്റിൽ ജപ്പാനെതിരെ ഇന്ത്യയ്ക്ക് 2 റൺസിന്റെ ജയം. മഴ മൂലം 5 ഓവറാക്കി ചുരുക്കിയ കളിയിൽ ടോസ് നേടി ബാറ്റിംഗ് തെളിഞ്ഞെടുത്ത ഇന്ത്യയ്ക്ക് 4 വിക്കറ്റ് നഷ്ടത്തിൽ 32 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. 33 റൺസ് എന്ന വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ജപ്പാന് 30 റൺസ് മാത്രമാണ് നേടാനായത്. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ ടീം. പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ ലോക 7-ാം നമ്പർ താരം കൊതായ് നറോക്കയെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ ലക്ഷ്യ സെൻ സെമിയിൽ പ്രവേശിച്ചു. പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് രംഗിരെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യവും വിജയം കുറിച്ചു. പുരുഷ സിംഗിൾസിലെ മറ്റൊരു കളിയിൽ ഇന്ത്യയുടെ ആയുഷ് ഷെട്ടിയും വിജയം നേടി. പ്രധാന വാർത്തകൾ വീണ്ടും. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗുജറാത്തിൽ വിതരണം ചെയ്തു. മികച്ച നടനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി മലയാളത്തിന്റെ അഭിമാന താരം മമ്മൂട്ടി. രാജ്യത്തെ വികസന പ്രവർത്തനങ്ങളുടെ
3: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

സിംബോൾ റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ്, ഡോക്ടർ പാർവതി ജീവൻ. പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി ഡിസ്ട്രിബ്യൂട്ടഡ് മോർ ദാൻ 51,000 അപ്പോയിന്റ്മെന്റ് ലെറ്റേഴ്സ് ടു ന്യൂലി അപ്പോയിന്റഡ് യൂത്ത് ഇൻ വേരിയസ് ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് അറ്റ് ദ 20th റോസ്ഗർ മേള വയ വീഡിയോ കോൺഫറൻസിംഗ്. ഇന്ത്യൻ റെയിൽവേസ് ഹാസ് അപ്രൂവ്ഡ് ദ പ്രൊവിഷൻ ഓഫ് കവാച് വേർഷൻ 4.0 ഓൺ ഓവർ 600 റൂട്ട് കിലോമീറ്റേഴ്സ് ഓഫ് ദ ലക്നൗ ഡിവിഷൻ ഓഫ് നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ. The cost of the project is over 250 crore rupees. Railways Ministry said that the approved project will extend Kavach 4.0 coverage across our identified balance sections of the division, strengthening the safety infrastructure available for train operations. The Ministry of Ayush is advancing the use of artificial intelligence in Ayurveda and other Ayush systems, building on the Ayush Grid digital platform. Union Home Minister has congratulated the Akhil Bharatiya Vidyarthi Parishad ABVP on its victory in the Delhi University Students Union elections. In a social media post, the Home Minister described the mandate as a reflection of the sentiments of the nation's youth, noting that students from all across the country study at Delhi University. Indian Railways has approved the provision of electronic interlocking at 7 stations of Solapur Division of Central Railway at a cost of over 200 crore rupees. Indian Railways has approved 133 crore rupees for the construction of a 4-lane road overbridge ROB on Utna Ukai Songat section of Western Railway. The Railways Ministry said that the bridge portion will comprise an open web grider with an estimated cost of over 91 crore rupees. Secretary of the Ministry of Electronics and IT S. Krishnan today said that India currently accounts for nearly 20% of the world's semiconductor design workforce. He said that the government has placed substantial emphasis on design talent with an

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: ചിരിക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്.

ഹായ് കൊച്ചു കൂട്ടുകാരെ, ഇന്നത്തെ കഥയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പണമോ ബുദ്ധിയോ, ഇതാണ് ഇന്നത്തെ കഥ. ശ്രദ്ധിച്ചു കേൾക്കണേ. കഥ ആരംഭിക്കുകയാണ്. പണ്ട് ഒരു മഹർഷിക്ക് രണ്ട് ശിഷ്യന്മാർ ഉണ്ടായിരുന്നു, ശശിയും ഗോപിയും. ശശി ബുദ്ധിമാനും നല്ലവനുമായിരുന്നു. ഗോപിയാകട്ടെ മണ്ടനും അഹങ്കാരിയും. പണമാണോ ബുദ്ധിയാണോ ശ്രേഷ്ഠമെന്നതിനെ കുറിച്ച് അവർ തമ്മിൽ ഒരു ദിവസം തർക്കം ആരംഭിച്ചു. ഗോപി പറഞ്ഞു, പണമാണ് ശ്രേഷ്ഠം. ഇല്ല, ബുദ്ധിയാണ് ശ്രേഷ്ഠം, ശശി പറഞ്ഞു. തർക്കം മൂത്ത് വഴക്കായി. ഇനി ഒരു തീർപ്പ് കൽപ്പിക്കാൻ അവസാനം അവർ മഹർഷിയുടെ അടുത്തെത്തി. രണ്ടുപേരുടെയും വാദമുഖങ്ങൾ സശ്രദ്ധം കേട്ടതിന് ശേഷം മഹർഷി പറഞ്ഞു, കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് ഇതിനൊരു മറുപടി പറയാം. ഒരാഴ്ച കഴിഞ്ഞു. ഒരു ദിവസം ഗോപിയുടെ പിതാവ് ആശ്രമത്തിൽ വന്നു. അയാൾ ഒരു വ്യാപാരി ആയിരുന്നു. ഗോപിയുടെ പിതാവ് മഹർഷിയോട് പറഞ്ഞു, എനിക്കൊരു ഇളയ സഹോദരനുണ്ട്. നിരപരാധിയായ അവനെ രാജാവിൻ്റെ സൈന്യങ്ങൾ പിടിച്ചുകൊണ്ടുപോയി. രാജാവ് അവനെ തൂക്കിക്കൊല്ലാൻ ആജ്ഞാപിച്ചിരിക്കുന്നു. നാളെയാണ് അവനെ തൂക്കിക്കൊല്ലുന്നത്. അയാളെ രക്ഷപ്പെടുത്താൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ? മഹർഷി ചോദിച്ചു. വളരെ അധികം ശ്രമിച്ചു. പണം വെള്ളം പോലെ ഒഴുക്കി. എല്ലാം വ്യർത്ഥമായി. അങ്ങിടപെട്ട് എന്റെ സഹോദരനെ രക്ഷിക്കണം, വ്യാപാരി ഗദ്ഗദത്തോടെ പറഞ്ഞു. ശശിയും ഗോപിയും ഇത് കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. ശശി പറഞ്ഞു, പണം കൊണ്ട് നേടാത്തത് ഞാൻ ബുദ്ധി കൊണ്ട് നേടും. ഗോപിയുടെ ഇളയച്ഛനെ ഞാൻ കൊലമരത്തിൽ നിന്നും മോചിപ്പിക്കും. മഹർഷിയുടെ അനുവാദം വാങ്ങി ശശി ഗോപിയുടെ പിതാവിനോടൊപ്പം യാത്രയായി. നട്ടുച്ച നേരത്ത് അവർ കൊട്ടാരത്തിലെത്തി. ദ്വാരപാലകന്റെ അനുമതി വാങ്ങി ശശി കൊട്ടാരത്തിനകത്തേക്ക് പ്രവേശിച്ചു. രാജാവിനെ താണുവണങ്ങിക്കൊണ്ട് ശശി പറഞ്ഞു, തിരുമനസേ, എനിക്ക് മുത്തു വിളയിക്കാൻ അറിയാം. അങ്ങ് അനുവദിക്കുമെങ്കിൽ ഖജനാവ് മുഴുവൻ മുത്തുകൊണ്ട് നിറയ്ക്കാം. രാജാവിന് സന്തോഷമായി. കൊള്ളാം, മുത്തു വിളയിക്കൂ, നിനക്കെന്ത് വേണമെങ്കിലും തരാം. എനിക്ക് മുത്തു കൃഷി ചെയ്യേണ്ട രീതിയൊക്കെ അറിയാം. നിലം ഉഴുന്നതിന് ഒരാളെ വേണം. വധശിക്ഷയ്ക്ക് വിധിച്ച നിരപരാധിയായ ഒരു വ്യക്തിയാണ് നിലം ഉഴേണ്ടത്, ശശി പറഞ്ഞു. വധശിക്ഷയ്ക്ക് വിധിച്ച നിരപരാധിയായ ആരെങ്കിലും ഉണ്ടോ? രാജാവ് മന്ത്രിയോട് ചോദിച്ചു. അങ്ങനെ ഒരാളുണ്ട്, ഒരു വ്യാപാരിയുടെ സഹോദരൻ. നാളെയാണ് അയാളെ തൂക്കിക്കൊല്ലുന്നത്. താൻ നിരപരാധിയാണെന്ന് അയാൾ കൂടെ കൂടെ പുലമ്പുന്നുണ്ട്, മന്ത്രി പറഞ്ഞു. അയാളെ എന്റെ മുൻപിൽ ഹാജരാക്കൂ, രാജാവ് ആജ്ഞാപിച്ചു. വ്യാപാരിയുടെ സഹോദരനെ രാജാവിന്റെ മുൻപിൽ ഹാജരാക്കി. നിന്നെ എന്നാണ് തൂക്കിക്കൊല്ലുന്നത്? രാജാവ് ചോദിച്ചു. നാളെ, അയാൾ വിഷാദത്തോടെ പറഞ്ഞു. നാളെ നീ ഈ നിൽക്കുന്നയാൾ പറയുന്ന നിലം ഉഴണം. മറ്റെന്നാൾ മാത്രമേ നിന്നെ തൂക്കിക്കൊല്ലുകയുള്ളൂ. അടുത്ത ദിവസം ഉചിതമായ ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് നിലം ഉഴാൻ തുടങ്ങി. നിലം ഉഴുതതിനു ശേഷം ശശി രാജാവിനോട് പറഞ്ഞു, വെളുത്തവാവിൻ നാളിലാണ് വിത്ത് വിതയ്ക്കേണ്ടത്. പക്ഷേ എനിക്കൊരു സംശയം. എന്താ സംശയം? ചോദിക്കൂ. എന്നോടൊപ്പം നിലം ഉഴുന്നയാൾ നിരപരാധിയാണെങ്കിൽ അയാളെ തൂക്കിക്കൊല്ലുന്നത് ശരിയാണോ? രാജാവിന് ഉത്തരം മുട്ടി. നിരപരാധിയെ വെറുതെ വിടാമെന്ന് രാജാവ് സമ്മതിച്ചു. വെളുത്തവാവിൻ നാൾ രാത്രിയിൽ ശശി രാജാവിനോട് പറഞ്ഞു, വിത്തിറക്കാൻ സമയമായി, കുറെ മുത്തുകൾ

വരൂ. കുറേ മുത്തുകളുമായി ശശി രാജാവിനോടൊപ്പം വയലിലെത്തി. ശശി പറഞ്ഞു, തിരുമനസേ, ജീവിതത്തിൽ ഒരിക്കൽ പോലും കള്ളം പറഞ്ഞിട്ടില്ലാത്ത ഒരാളാണ് ഈ വിത്തുകൾ വിതയ്ക്കേണ്ടത്. അതുകൊണ്ട് അങ്ങ് തന്നെ ഈ വിത്ത് വിതയ്ക്കണം. രാജാവ് കുറേ നേരം ചിന്താധീനനായി. എന്നിട്ട് പറഞ്ഞു, ഞാൻ കുട്ടിക്കാലത്ത് കള്ള

0: വരായി ആരും ഉണ്ടായിരുന്നില്ല. അവസാനം രാജാവ് പറഞ്ഞു, ശശി തന്നെ വിത്ത് വിതയ്ക്കുന്നതാണ് നല്ലത്, നീയാണ് അതിനർഹൻ. ഞാനും അതിന് യോഗ്യനല്ല തിരുമനസേ, ഞാനും ഒരിക്കൽ കള്ളം പറഞ്ഞു പോയി, അതും അങ്ങയോട് മാത്രം. എന്നോടോ? അതെ. എപ്പോൾ? ഏത് കള്ളം? മുത്തു വിളയിക്കാൻ കഴിയുമെന്ന കള്ളം. ഒരു നിരപരാധിയായ വ്യക്തിയെ കൊലമരത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ അക്കള്ളം പറഞ്ഞത്. ശശി തൻ്റെ നിസ്സഹായാവസ്ഥ പ്രകടിപ്പിച്ചു. രാജാവ് കോപം കൊണ്ട് വിറച്ചു. ആവേശത്തോടെ പറഞ്ഞു, നിനക്ക് കഠിനമായ ശിക്ഷ തരുന്നുണ്ട്, അതിനെക്കുറിച്ച് എനിക്ക് ദുഃഖമില്ല. കള്ളം പറഞ്ഞവർക്കെല്ലാം അങ്ങ് ശിക്ഷ നൽകുമെങ്കിൽ എനിക്ക് നൽകുന്ന ശിക്ഷയും ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും. മറ്റുള്ളവരെ ശിക്ഷിക്കാതെ എന്നെ മാത്രം ശിക്ഷിക്കുകയാണെങ്കിൽ അത് അനീതിയാണ്. അങ്ങനെ ചെയ്താൽ പ്രജകളുടെ മുമ്പിൽ അങ്ങേക്കുള്ള ആദരവ് നഷ്ടപ്പെടും. ശശിയുടെ വാക്കുകൾ രാജാവ് ശരിക്കും കൊണ്ടു. രാജാവ് പറഞ്ഞു, ശശി പറയുന്നത് ശരിയാണ്, എനിക്കാണ് തെറ്റുപറ്റിയത്. രാജാവ് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ കൊടുത്ത് സന്തോഷത്തോടെ ശശി യാത്രയാക്കി. സഹോദരൻ രക്ഷപ്പെട്ടതറിഞ്ഞ ഗോപിയുടെ ഇളയച്ചൻ ശശിയെ കെട്ടിപ്പിടിച്ച് ആനന്ദാശ്രുക്കൾ പൊഴിച്ചു. ആശ്രമത്തിലെത്തി അവർ മഹർഷിയോട് വിവരങ്ങൾ പറഞ്ഞു. ഗോപിയും അടുത്തുണ്ടായിരുന്നു. മഹർഷി അവരോട് പറഞ്ഞു, പണം ബുദ്ധി ഇവയിൽ ഏതാണ് ശ്രേഷ്ഠമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതെ കൂട്ടുകാരെ. അപ്പോൾ പണം മാത്രമുണ്ടായാൽ പോരാ, പിന്നെ എന്തുകൂടി വേണം? ബുദ്ധി കൂടി വേണം അല്ലേ? ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ. ഇന്നിവിടെ അവസാനിക്കുന്നു. നാളെ വേറൊരു കഥയുമായിട്ട് എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്. Stay tuned to Radio Santhanam 90.4 FM for your favorite programs and music. An initiative of Pain and Palliative Care Trust, Kollam.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം. എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ജനിമൃതികളുടെ അനന്തവിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

0: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്തനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര, സാങ്കേതിക സഹായം ആദർശ് അജയ്. നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അങ്ങനെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കുട്ടികളുടെ വിശേഷങ്ങളും അവരുടെ കലാപരമായിട്ടുള്ള വൈഭവങ്ങളിലൂടെ നമ്മൾ ഇങ്ങനെ യാത്ര തുടരുകയാണ്. അപ്പൊ ഇന്നും അതുപോലെ മനോഹരമായൊരു അധ്യായവുമായാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ഒരു സംഗീതം കേൾക്കുമ്പോൾ ആദ്യം തന്നെ ആസ്വദിക്കുന്നത് ആ ഒരു സംഗീതത്തിന്റെ മെലഡി പോർഷനാണ്. അപ്പൊ ഈ മെലഡി പോർഷന് ജീവൻ നൽകുന്നത് ഒരുപാട് കലാകാരന്മാരുടെ ഒരു എഫേർട്ട് തന്നെയാണ്. അത്തരത്തിൽ മനോഹരമായ ആ ഒരു കല നമ്മിലേക്ക് പ്രസന്റ് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ യങ് ടാലന്റഡ് മ്യൂസീഷ്യനാണ് ഇന്ന് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ നമ്മുടെ കുട്ടി അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത്. വളരെ സ്നേഹത്തോടു കൂടി സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മനോഹരമായി നമ്മെ കീബോർഡിലൂടെ വിസ്മയിക്കുന്ന ഒരു യങ് കീബോർഡിസ്റ്റ് ആയിട്ടുള്ള എബിൻ. വെൽക്കം.

0: എബിൻ
1: നമസ്കാരം.
0: ഒത്തിരി സന്തോഷമുണ്ട് എബിൻ. എബിന്റെ ഒരു എന്താ പറയാ, കീബോർഡിലെ ഒരു മാന്ത്രികത കേൾക്കാൻ വേണ്ടിയിട്ട്, അതിന്റെ വിശേഷങ്ങൾ എബിൻ പറയുന്നത് കേൾക്കാൻ ഞാനും നമ്മുടെ ശ്രോതാക്കളും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ എന്ത് തോന്നുന്നു ഈ ഒരു കുറച്ച് നിമിഷങ്ങൾ, ഈ ഒരു സമയം എന്താണ് തോന്നുന്നത്?
1: ഈ ഒരു സമയം എനിക്ക് അല്പമായിട്ട് നെർവസ്നെസ് ഉണ്ട്, എന്നാലും
0: അതിനാവശ്യമില്ല, അത് ഞാൻ മാറ്റിത്തരാം. ഈ ഒരു കുറച്ച് നേരത്തിനുള്ളിൽ അത് മാറുന്നതായിരിക്കും. അതെ, അപ്പൊ ഈ ഒരു ടൈമിൽ എന്താണ് തോന്നുന്നത്? റേഡിയോയിലൊക്കെ ആദ്യമായിട്ടാണോ എബിൻ ഇങ്ങനെ സംസാരിക്കാനായിട്ടൊക്കെ?
1: അതെ അതെ, എന്റെ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു റേഡിയോയിൽ വന്നിരിക്കുന്നത്. ഞാൻ ഈ സ്റ്റേജ് ഷോ ഒക്കെ ഞാൻ ഒരുപാട് ചെയ്യാറുണ്ടെങ്കിലും ഈ ഒരു റേഡിയോയിൽ വന്ന് ആദ്യമായിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്.
0: അതെ, അപ്പൊ റേഡിയോയില് സംസാരിക്കുന്നത് കുറച്ച് പൊതുവെ കുറവാണ്, പക്ഷെ പെർഫോമിംഗ് ആണ് കൂടുതൽ
1: അല്ലേ?
0: അപ്പൊ ഒരു കീബോർഡിസ്റ്റ് ആണ്, പക്ഷെ എങ്കിലും കീബോർഡ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വളരെ വൈഡ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലേ.
1: ഇപ്പൊ
0: ഒരു എന്താ പറയാ, പെർഫോമർ എന്ന രീതിയിലൊക്കെ, ഒരു സ്റ്റേജ് പെർഫോമർ എന്ന രീതിയിലൊക്കെ വളരെ വിപുലമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊരു തുടക്കമാവട്ടെ, സംസാരിച്ച് അടിപൊളിയായിട്ട് എബിൻ മുമ്പോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മനോഹരമായിട്ട് തന്നെ നമുക്ക് ഈ അധ്യായം സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പൊ ഒരു കീബോർഡ് എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ ആദ്യം ഇങ്ങനെ ഓടിയെത്തുന്നത് കുറെ ഈ പിയാനോസ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും കുറെ ബീജിയംസ് ഉണ്ടല്ലോ, നമ്മുടെ ഒരുപാട് സംഗീതത്തിലെ ബീജിയംസ് ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഇങ്ങനെ രസമായിട്ടൊക്കെ വായിക്കുന്ന, അല്ലെങ്കിൽ നിന്നിങ്ങനെ വായിക്കുന്ന കാണുക, അല്ലെങ്കിൽ അതിന്റെ ഒരു സൗണ്ടിങ് ഒക്കെയാണ് എന്റെ മനസ്സിൽ. അപ്പൊ അങ്ങനെ പ്രതീക്ഷയോട് കൂടിയാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ ഈ ഒരു ആകർഷണം തീർച്ചയായിട്ടും ഈ ഒരു ഇൻസ്ട്രുമെന്റ്സിനുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ്, ഒരു ആകർഷണം നമുക്ക് തോന്നി ഈ ഒരു ഇൻസ്ട്രുമെന്റ്സിനോട്. അപ്പൊ എബിന്റെ തുടക്ക കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു ഇതിലേക്ക് ഒരു ആകർഷണം ഉണ്ടാവുന്നത്?
1: ഇത് ഞാൻ ഒരുപാട് സെലിബ്രിറ്റീസ് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണുമായിരുന്നു. എനിക്ക് പാട്ടൊക്കെ കേൾക്കാനും, ഫോർ എക്സാമ്പിൾ സ്റ്റീഫൻ ദേവസി, പുള്ളിയുടെ ഓരോ പെർഫോമൻസസും ഓരോ ഷോസും കാണുമായിരുന്നു. അന്നേരം നമുക്കൊരു ആഗ്രഹം വരും, ഇത് കണക്ക് നമുക്കും ചെയ്യാൻ പറ്റിയായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നേനെ, എങ്ങനെ തോന്നുന്നു. അന്ന് കണക്ക് നമുക്ക് ഈ കീബോർഡ് കാണുമ്പോഴും ഒരു ഒരു കൗതുകം തോന്നുന്നു അതിനോട്. ഇതിനകത്ത് ഓരോ കീ ഞെക്കുമ്പോഴും എങ്ങനെ ഇതിനകത്ത് നിന്ന് മ്യൂസിക് വരും, എങ്ങനെ ഇതിനകത്ത് നിന്ന് ഓരോ ആൾക്കാർ ഓരോ പാട്ടുകൾ നിർമ്മിച്ചെടുക്കുന്നതെന്ന്, അങ്ങനെ ഒരു
0: എക്സൈറ്റ്മെന്റ്,
1: ഒരു കൗതുകം ഇതിനോട് തോന്നും. അങ്ങനെയായിരുന്നു ഞാൻ പഠിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അന്നേരം എന്റെ അമ്മയ്ക്ക് ഒരു ആന്റി ഉണ്ട്, ആന്റിയുടെ ഹസ്ബൻഡ് ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഒരു ദിവസം കോൾ ചെയ്തപ്പം ആന്റി എന്റെ അമ്മയടുത്ത് ചോദിച്ചു, മോൻ ഇങ്ങനെ ഇത് പഠിക്കാൻ ആഗ്രഹമുണ്ടോ, ഉണ്ടെങ്കിൽ പറയണേ, എന്റെ ഹസ്ബൻഡ് പഠിപ്പിക്കുന്നുണ്ട്, പുള്ളി പഠിപ്പിക്കാം എന്ന് പറഞ്ഞു. അന്നേരം എന്റെ അടുത്ത് ചോദിച്ചു, ഞാൻ പറഞ്ഞു അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ, എന്നാൽ എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്. ഇത് എനിക്ക് 5 വയസ്സുള്ളപ്പം നടക്കുന്ന കാര്യമാണ്, 5 വയസ്സുള്ളപ്പം. അന്നേരം ഞാൻ പറഞ്ഞു എനിക്ക് പഠിക്കണം, ആഗ്രഹമുണ്ട്. അന്നേരം ആദ്യം ഒക്കെ പാടായിരുന്നു, പാട് എന്തായാലും ഒരു സ്റ്റാർട്ട് ചെയ്ത് വരുമല്ലേ, അങ്ങനെ പാടായിരുന്നു. അങ്ങനെ ഇത് പ്രശ്നമില്ലാതെ പോയി. ഓരോ പ്രാക്ടീസ് ചെയ്യുമ്പോഴും നമ്മുടെ സാറ് പ്രത്യേകിച്ച് പറഞ്ഞു തരും, നമുക്ക് വേണേ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പുള്ളി നല്ലവണ്ണം ക്ലിയർ ചെയ്ത് തരും. അങ്ങനെ ഓരോ ഇതുണ്ട്, നല്ല സാറായിരുന്നു.
0: അതെ, അപ്പൊ നല്ലൊരു അധ്യാപകനെ കൂടി എബിന് കിട്ടി. അതുകൊണ്ട് തന്നെ അത് ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 5 വയസ്സ് തൊട്ടേ സ്റ്റാർട്ട്
1: ചെയ്തതാണ്.
0: അപ്പൊ ഇതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടാൻ കാരണം സ്റ്റീഫൻ ദേവസ്യാണ്. അതെ, അപ്പൊ അദ്ദേഹം ഇങ്ങനെ സ്റ്റേജിലൊക്കെ വളരെ മനോഹരമായിട്ട്, തീർച്ചയായിട്ടും നമ്മുടെ ഒരു മലയാളിയെ സംബന്ധിച്ച് നോക്കുമ്പോ, ഇപ്പൊ ഒരു ഇന്ത്യൻ കൾച്ചറും കാര്യങ്ങളൊക്കെ നോക്കുമ്പോ, ഇതൊരു ആർട്ട് ഫോം അല്ലെങ്കിൽ ഇതിനൊരു പെർഫോമിംഗ് സ്റ്റൈലിംഗ് കൊണ്ടുവന്നത് തീർച്ചയായിട്ടും സ്റ്റീഫൻ ദേവസ്യാണെന്ന് നമുക്ക് പറയാം അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും എങ്ങനെ സ്റ്റേജിൽ പെർഫോം ചെയ്യണം എന്നുള്ളത് അദ്ദേഹം ഇങ്ങനെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന പോലെ തോന്നാറുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ എബിന്റെയും ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പൊ സ്റ്റീഫൻ ദേവസ്യെ പോലെ ഒരു പെർഫോമർ ആകുമോ ഭാവിയില്?
1: വളരെ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്.
0: അതെ, അത് അത്ര കോൺഫിഡന്റ് ആയിട്ടാണ് എബിൻ പറയുന്നത്, എനിക്ക് അതുപോലെ തന്നെ ആവണം അല്ലെ. നമ്മൾ ഒരുപാട് വലിയ സ്വപ്നങ്ങളിലൂടെ പോയാലേ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു സ്വപ്നത്തിലേക്ക് എത്തപ്പെടട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുകയാണ്. സ്റ്റീഫൻ ദേവസ്യെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു ഒരു പെർഫോമർ ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മുടെ ശ്രോതാക്കളും ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ കൈവിരലുകളിലെ ഒരു മാജിക് എന്ന് പറയുന്നത് അല്ലെ. കീബോർഡിൽ നമ്മുടെ എബിൻ വളരെ മനോഹരമായിട്ടാണ് ഓരോ പാട്ടുകളും ഇങ്ങനെ പ്ലേ ചെയ്യുകയും, ഇപ്പൊ പള്ളികളിലൊക്കെ ഒരുപാട് പ്രോഗ്രാംസും പുറത്തും ഒക്കെ ഒരുപാട് പാട്ടുകളൊക്കെ ഇങ്ങനെ മനോഹരമായിട്ടാണ് എബിൻ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ എബിൻ ഏത് പാട്ടായിരിക്കും ആദ്യം ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടൊന്ന് പ്ലേ ചെയ്യുന്നത്?
1: ഞാൻ ആദ്യം പ്ലേ ചെയ്യാൻ പോകുന്ന പാട്ട് നമ്മുടെ പണ്ട് വളരെ പണ്ടിറങ്ങിയ ഒരു പാട്ടാണ്, നമ്മുടെ ഒരു നീ മതുപകരു എന്ന് പറഞ്ഞ
0: പൗർണമി അല്ലേ. അപ്പൊ അത് പഴയ പാട്ടാണ്, പക്ഷെ എബിൻ അത് എന്താ പറയാ, കൈവിരല് കൊണ്ട് ആ ഒരു മാജിക് കാണാൻ അല്ലെങ്കിൽ കേൾക്കാൻ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ. തീർച്ചയായിട്ടും ആ മനോഹരമായ ഗാനം നമുക്കൊന്ന് എബിൻ പ്ലേ ചെയ്യുന്നത് കേൾക്കാം.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: വെൽക്കം ബാക്ക് ടു

0: റേഡിയോ സാന്ത്വനം 90.4 FM. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് ഇതാ വീണ്ടും നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മുടെ എബിൻ അടിപൊളിയായിട്ടാണ് ആ ഒരു കീബോർഡിൽ ആ ഒരു പഴയ പാട്ടിങ്ങനെ നമുക്ക് വേണ്ടി പ്ലേ ചെയ്തത്. തീർച്ചയായിട്ടും എല്ലാവരും ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എബിൻ്റെ വിശേഷങ്ങളിലേക്ക് വീണ്ടും നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നു. മനോഹരമായിട്ട് ഇതൊരു പാഷൻ വിത്ത് പ്രൊഫഷൻ ആക്കിക്കൊണ്ട് ഇരിക്കാനാണ് എബിൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും എബിൻ്റെ പഠന മേഖല കൂടി 9th standard കാരനായതുകൊണ്ട് കുറച്ച് പഠിത്തത്തിലൊക്കെ ഇങ്ങനെ പഠിക്കേണ്ട ഒരു സാഹചര്യം കൂടാണ് അല്ലേ? അപ്പോൾ ആ ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ? ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുള്ള ടെൻഷൻ ഉണ്ടോ?
1: എനിക്ക് ടെൻഷൻ ഇതിനെ കുറിച്ച് ഒരു ടെൻഷനും ഇല്ല. ഞാൻ പഠിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഇത് പഠിക്കുകയും ചെയ്യും, അതിൻ്റെ കൂടെ തന്നെ ഒരു സൈഡിൽ കീബോർഡും കൊണ്ടുപോകുന്നു. അങ്ങനെയാണ് ഞാൻ ഇത് ഇത്ര നാളും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പൊ പലരും പറയുന്നുണ്ട് 9th നല്ലോണം പഠിക്കണം, ഭയങ്കര പാടാ, അടുത്തത് 10th എന്നല്ല. അത് ഞാൻ നോക്കിയിട്ട് എനിക്ക് ഭയങ്കര ടഫായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഞാൻ ഭയങ്കര കൂളായിട്ട് ഇതെല്ലാം എടുത്തോണ്ട് പോകുന്നുണ്ട്, ഇങ്ങനെ ക്യാരി ഓൺ ചെയ്ത് പോകുന്നു. ഇതിപ്പോ 9th എന്തായാലും ഉണ്ട്, പഠിക്കാനുണ്ട്. കഴിഞ്ഞ വർഷത്തൊക്കെ വെച്ച് നോക്കുമ്പം എന്തായാലും കുറച്ച് ടഫാണ്, എന്നാലും കൊണ്ടുപോകാതെ പറ്റത്തില്ലല്ലോ.
0: തീർച്ചയായിട്ടും. അപ്പോ ഞാൻ ഇങ്ങനെ എബിനെ ഇങ്ങനെ ലിസൺ ചെയ്തോണ്ടിരിക്കുമ്പോ എനിക്ക് തോന്നുന്നൊരു കാര്യം ഞാൻ പറയട്ടെ. ഞാൻ ഇങ്ങനെ ഓരോ സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലെയും കുട്ടികളുടെ കൂടെ ഇരുന്ന് അവരുടെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ, ഞാൻ എന്റെ പഠനമാണ് അവിടെ നടക്കുന്ന കുഞ്ഞുങ്ങളുടെ കൂടെ. എബിന് നിന്ന് ഞാൻ പഠിച്ചത് എബിൻ വളരെ കൂളാണ്, ഞാൻ പഠിക്കും, ഞാൻ പ്ലേ ചെയ്യും, അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എബിൻ അത് എനിക്കിപ്പോ സ്റ്റീഫൻ ദേവസ്യ പോലെ അതിനേക്കാളെന്ന ഇപ്പോഴേ ആഗ്രഹിക്കുകയാണ്, അല്ലാതെ നടക്കുവോ അവരൊരു കൺഫ്യൂഷൻ ഇല്ല. അപ്പൊ അത് കൊള്ളാം, അപ്പൊ അത് അങ്ങനെ തന്നെ ക്യാരി ചെയ്യുക. പഠനത്തിനോടൊപ്പം തന്നെ ഇതും കൊണ്ടുപോകുന്നു, അത് എനിക്ക് സാധിക്കുമെന്ന് തന്നെ എബിൻ ഇങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏത് സ്കൂളിലാണ് എബിൻ പഠിക്കുന്നത്?
1: ഞാൻ ട്രിനിറ്റി ലൈസിയം കൊല്ലത്ത് ഫാത്തിമ റോഡിന്റെ സൈഡിലായിട്ടുള്ള, ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഈ സ്കൂള്. ഇത് ഭയങ്കര നല്ല, എല്ലാരും ഫ്രണ്ട്ലി ആണ്, അവിടെയുള്ള ടീച്ചേഴ്സ് ഫ്രണ്ട്സ് എല്ലാരും നല്ല ഫ്രണ്ട്ലി ആണ്. അതുപോലെ അവിടെ നല്ലതാണ് പഠിപ്പിക്കും. നമ്മുടെ ഇവിടെ കൊല്ലത്തിലുള്ള വെച്ചിട്ട് തന്നെ ഏറ്റവും നല്ല സ്കൂളാണ്. നമ്മുടെ ഏറ്റവും വലിയ റാങ്ക് ഹോൾഡേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. അത് കണക്ക് എല്ലാവരും നല്ല സ്കൂളാണ്.
0: സ്കൂളാണ്,
1: ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോഴേ നമുക്കൊരു വൈബാ.
0: അപ്പൊ അത് പോകണമെന്നൊരു തോന്നലുണ്ട്. അപ്പൊ അങ്ങനെ എബിൻ സ്കൂളിനെ പറ്റിയും വളരെ കാര്യമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ എബിന്റെ സ്കൂളിലെ ക്ലാസ് ടീച്ചർ ആരാണ്?
1: എന്റെ ക്ലാസ് ടീച്ചർ പ്രിയ ജോണി മിസ് ആണ്. മിസ് ഭയങ്കര ഫ്രണ്ട്ലിയാ നമ്മുടെ, ഭയങ്കര കുട്ടാ ഒന്നേ ചെല്ലാം.
0: അത് നമുക്കൊരു എനർജി ആണ്, എങ്ങനെയൊക്കെ വിളിക്കുമ്പോ ടീച്ചേഴ്സ് ഒരു ഫ്രണ്ടിനെ പോലൊക്കെ ബിഹേവ് ചെയ്യുന്നല്ലേ. അപ്പൊ അങ്ങനെ എബിൻ സ്കൂളിലും വളരെ രസമായിട്ടാണ് സ്കൂൾ ലൈഫ് എന്ന് എബിൻ പറയാണ്. അപ്പൊ ഒരു ടെൻഷനും ഇല്ലാതെ ഇപ്പൊ 9th വളരെ മനോഹരമായിട്ട് കൂളായിട്ട്. എനിക്ക് തോന്നുന്നു എബിനെ ഇങ്ങനെ കൂൾ മെൻ ആക്കിയത് പാരന്റ്സും ടീച്ചേഴ്സും ഒക്കെ ചേർന്നിട്ടാണെന്ന് എനിക്ക് തോന്നുവാണോ?
1: അതെ.
0: അപ്പൊ എബിൻ, അപ്പൊ തീർച്ചയായിട്ടും സ്കൂളിന്റെ കാര്യം പറയുമ്പോൾ ഇതുപോലെ ഒരു കലാകാരൻ എന്ന രീതിയിൽ ഇപ്പൊ പഠനത്തിൽ മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്, ഒരു കലാകാരൻ ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ രണ്ടും കൊണ്ടുപോകുമ്പോൾ ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്?
1: ടീച്ചേഴ്സ് നമുക്ക് ഒരു എവിടെയെങ്കിലും ഒരു ചാൻസ് കിട്ടിയാ അപ്പോഴേ നമ്മളെ പിടിക്കും. ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട്, ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ട്, നീ ചെയ്യുന്നോ, നിനക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തൊട്ട് ഓടി വരും. ഓരോ ടീച്ചർമാരും കൾച്ചറൽ ഫെസ്റ്റ്, ആർട്സ് ഫെസ്റ്റിവൽ, ഇങ്ങനെ കുറെ പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ അവര് നമുക്ക് പെട്ടെന്ന് നമ്മുടെ തൊട്ട് വരും പേര് സെലക്ട് ചെയ്തെടുക്കാനായിട്ട് വേണ്ടിയിട്ട്. പിന്നെ സെലക്ഷൻ അങ്ങനെ പാടുള്ളതല്ല, ഭയങ്കര എളുപ്പമാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാ പ്രോഗ്രാംസിലും കയറി നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് പ്രൈസ് കിട്ടുന്നതല്ല നമ്മൾ നോക്കുന്നത്, നമ്മൾ നോക്കുന്നത് നമ്മൾ ചെയ്യണം.
0: അതെ അതെ. അപ്പൊ ആ ഒരു എന്താ പറയാ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ടീച്ചേഴ്സ് അങ്ങനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലാതെ 9th ആണ് പഠിക്കണം അങ്ങനെ ഒരു പ്രഷർ ഇല്ല, രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം എന്ന രീതിയിൽ തന്നെയാണ് അല്ലെ.
1: നമ്മളിങ്ങനെ ഈ ഒരു പ്രോഗ്രാം ചെയ്യുമ്പം നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ് ഏറ്റവും മുഖ്യം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ട്, നമുക്ക് ഇങ്ങനെ ഒരു ചെയ്യാൻ ഒരു കഴിവുണ്ടെന്ന് ആൾക്കാർ അറിയും, അങ്ങനെ നമുക്ക് പിന്നെയും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അതാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യം, അല്ലാതെ പ്രൈസ് കിട്ടുന്നതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല.
0: അതെ. അപ്പൊ അതും കൊള്ളാം. പിന്നെ അതെനിക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡിനോട് ഇഷ്ടപ്പെട്ടു. പ്രൈസിങ് അല്ല, തീർച്ചയായിട്ടും ഒരു എക്സ്പീരിയൻസ് ആണ്. അത് എക്സ്പീരിയൻസ് കൊണ്ട് ആ ഒരു കഴിവിനെ ഡെവലപ്പ് ചെയ്യുക എന്നാണ് എബിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു ആ ഒരു കലാകാരനാകട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുകയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ പോകുമ്പോൾ സ്കൂളിങ്ങിനെ പറ്റി പറഞ്ഞു, ഇനി നമുക്ക് നമ്മുടെ പേരൻസ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഈ ഒരു കൊച്ചുമിടുക്കനെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, തീർച്ചയായിട്ടും അതിൽ നല്ലൊരു പ്രാധാന്യം അല്ലെ ഒരു പങ്ക് പേരൻസ് വഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഒരു കുട്ടിയുടെ ഒരു ഡെവലപ്മെന്റിൽ തീർച്ചയായിട്ടും ഈ ഒരു ആർട്ടിസ്റ്റ് മേഖല കൂടി ആവുമ്പോൾ നല്ല രീതിയിൽ മോൾഡ് ചെയ്താൽ മാത്രമേ രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് തീർച്ചയായിട്ടും പേരൻസിന്റെ ഒരു ഹെൽപ്പ് വേണം. പേരൻസിനെ പറ്റി നമുക്ക് കേൾക്കാം എബിൻ്റെ.
1: ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ ഈ കീബോർഡ് എന്ന മേഖലയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്റെ അമ്മയാണ്. എന്റെ അമ്മ ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിൽ എനിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും തന്നതും എന്റെ അച്ഛനാണ്, അപ്പായാണ്. അപ്പായ കണക്ക് തന്നെ അമ്മയും കൂടെ ഇരുന്നിട്ടുണ്ട്. ഇവരെന്ത് പ്രോഗ്രാം വന്നാലും എന്നെ തള്ളി അങ്ങോട്ട് വിട്ട്.

0: നീ പോയി ചെയ് അല്ലേ, അല്ലാതെ വേണ്ട ഇന്ന് പോണ്ട അങ്ങനൊന്നും ഇല്ല, എപ്പോഴുണ്ടെങ്കിലും പോയി
1: ചെയ്യും,
0: കൂടെ വരും അല്ലേ. അപ്പോ അച്ഛനും അമ്മയുടെ പേരൊക്കെ എന്താണ്?
1: എന്റെ അച്ഛന്റെ പേര് ബാബു എന്നാണ്, എന്റെ അമ്മയുടെ പേര് അനുമോൾ.
0: പിന്നെ സഹോദരങ്ങളൊക്കെ എങ്ങനെയാണ്?
1: സഹോദരങ്ങൾ എനിക്ക് 10 വയസ്സുള്ള ഒരു അനിയനുണ്ട്, പിന്നെ 3 മാസം മാത്രം പ്രായമുള്ള വേറെ ഒരു കൊച്ചനിയനും കൂടിയുണ്ട്.
0: അപ്പൊ അങ്ങനെ 3 പേരാണ് അല്ലേ. അപ്പൊ ഈ ഇളയ രണ്ടാമത്തെ ആള് പാടുകയും എനിക്ക് എന്തെങ്കിലും കഴിവുകളുണ്ടോ?
1: അയാള് പഠിക്കും, പഠിക്കുന്നതിലോട്ടാണ് അയാൾ ഭയങ്കര
0: നന്നായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നൊരു ഞാനിങ്ങനെ കേട്ടു. ആണോ?
1: ഭയങ്കര
0: സംസാരമാണ്. അതെ അതെ. അപ്പൊ അങ്ങനെ എബിൻ, എബിന്റെ വീട്ടില് ഏറ്റവും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന പേരൻസിനെ പറ്റിയും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു പെർഫോമിംഗ് ആർട്ട് അല്ലെങ്കിൽ അതായത് കീബോർഡിൽ ഇങ്ങനെ ഫെയിം ആവാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന, പ്രസന്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഈ ഒരു സ്റ്റേജ് പെർഫോമർ ആവാൻ ഇപ്പൊ സ്റ്റീഫൻ ദേവസ്യ പോലെ എന്നാണ് എബിൻ പറയുന്നത്. അപ്പൊ അങ്ങനെ ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസ് എങ്ങനെയാണ് എബിൻ? അങ്ങനെ ആയി ആകാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്?
1: ഞാൻ സ്റ്റീഫൻ ദേവസ്യ പോലെ ഇത്രയും പാട്ടിൽ ഇങ്ങനെ ഒരു പ്രഗത്ഭനായ ഒരു വ്യക്തിയാവാനായിട്ട് വേണ്ടിയിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് പാട്ട് കേൾക്കും. പാട്ട് കേൾക്കുമ്പം അതിനകത്തുള്ള റിതം, മെലഡി, കമ്പോസിങ് എല്ലാം ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ നോക്കും. കാര്യം ഇത് മനസ്സിലാക്കിയാലേ നമുക്ക് ഒരു കീബോർഡിലോട്ട് പിന്നെയും പകർത്തിയെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു പാട്ട് കേൾക്കുമ്പം അതൊരു 10-20 തവണ എങ്കിലും കേൾക്കും. അങ്ങനെ കേട്ടിട്ട് ഇതിൻ്റെ ഓരോ മ്യൂസിക്കൽ കീസ്, പിന്നെ റിതം, മെലഡി ഇതെല്ലാം കേട്ടിട്ട് അത് മൂളി മൂളി എടുക്കാൻ നോക്കും. നമ്മള് പാട്ടിങ്ങനെ മൂളുമല്ലോ സാധാരണ, അങ്ങനെ മൂളി എടുക്കാൻ നോക്കും. ഇത് മൂളി എടുക്കുമ്പോൾ നമുക്ക് ഈ കീബോർഡിൽ എങ്ങനെ ചെയ്യണമെന്ന് ഐഡിയ കിട്ടും. അത് കണക്ക് ഞാൻ എന്നിട്ട് അത് ചെയ്തിട്ട് ഓരോ ഈ പാട്ടിനെ ചെറിയ ബിറ്റ്സ് ആക്കി തിരിച്ചിട്ട് അത് ചെയ്തെടുക്കാൻ നോക്കും. ഒരു മൊത്തം പാട്ടും കൂടി ഒരു ഒറ്റ അടിക്ക് ചെയ്തെടുക്കുന്നത് നടക്കുന്ന കാര്യമല്ല. ഓരോ പീസസ് ചെയ്തെടുക്കും. അങ്ങനെ ഇത് ചെയ്യുമ്പം ആദ്യം എല്ലാം തെറ്റും, എന്തായാലും തെറ്റേ പറ്റൂ. അങ്ങനെ തെറ്റുമ്പം ഓരോ കീസ് മാറ്റി നോക്കി അങ്ങനെയാണ് ഓരോ പാട്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഞാൻ തന്നെ എല്ലാരും അങ്ങനെ ചെയ്യുന്നതാണ്.
0: ആദ്യം തെറ്റി തെറ്റി പിന്നീടാണ് പഠിക്കുന്നത് അല്ലേ. അപ്പൊ അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും പുതിയതായിട്ട് ഇപ്പൊ ഒരു പാട്ട് കേട്ടത് അതുപോലെ തന്നെ ചെയ്യാതെ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് ഒരു എബിന്റെ തന്നെ ഐഡിയയിൽ ട്യൂൺസ് ഒക്കെ ചെയ്യാറുണ്ടോ?
1: എന്റെ തന്നെ ഐഡിയ മിക്കപ്പോഴും ഇതാ ചെയ്യുന്നത്.
0: അതെ അല്ലേ. അതെ തീർച്ചയായിട്ടും. അപ്പൊ എബിൻ ഇങ്ങനെ പറഞ്ഞു വരുമ്പോ എനിക്ക് തോന്നുന്നൊരു കാര്യം നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ളതാണ്, നമ്മുടെ ഈ ഒരു എന്താ പറയാ തെന്നിന്ത്യയിൽ തന്നെ ഇപ്പൊ ലോക സംഗീതത്തിൽ തന്നെ ഏറ്റവും എടുത്തു പറയാൻ സാധിക്കുന്ന മ്യൂസീഷ്യൻസ് ആണ് ഇളയരാജ, എ ആർ റഹ്മാൻ അല്ലേ. അപ്പൊ അവരൊക്കെ തുടക്കകാലത്ത് കീബോർഡ് പ്രോഗ്രാമറായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പിന്നീടാണ് അവര് സംഗീത മ്യൂസീഷ്യൻ ആയിട്ട് മ്യൂസിക് ഡയറക്ടേഴ്സ് ആയിട്ട് മാറുന്നത്. അപ്പൊ അങ്ങനെ സ്വന്തമായിട്ട് ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടാവുമ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടർ ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെ ക്രിയേറ്റിവിറ്റിയിൽ അല്ലേ. അപ്പൊ അങ്ങനെ ഒരു മ്യൂസീഷ്യൻ ആവണമെന്നൊരു ആഗ്രഹം എബിനുണ്ടോ?
1: എനിക്ക് ഉണ്ട്, ഒരുപാട് അധികം ഉണ്ട്. ഞാൻ ഇത് പേഴ്സ്യൂ ചെയ്യുന്നത് ഇതുകൊണ്ടാണ്.
0: അതെ അല്ലേ. അതെ. അപ്പൊ മ്യൂസിക് ഡയറക്ടർ ആയിട്ട് എബിൻ മാറും അല്ലെങ്കിൽ മാറാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതെ അതെ. അപ്പൊ അങ്ങനെ ഒരു സ്വതന്ത്ര മ്യൂസീഷ്യൻ ആയിട്ട് അങ്ങനെ മാറാനും ഈണങ്ങൾ പുതിയത് കണ്ടുപിടിക്കാനും ഈ കൊച്ചു കലാകാരൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോ അത്രയും കോൺഫിഡന്റ് ആയിട്ട് തന്നെ എബിൻ പറയാണ് എനിക്ക് ആവണം അങ്ങനാണ് എന്നുള്ളത് അല്ലേ.
1: യെസ്.
0: അപ്പോ നമ്മുടെ പാരന്റ്സും ടീച്ചേഴ്സും എല്ലാം സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പെർഫോമർ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഞാൻ കീബോർഡ് വായിക്കുന്നതാണ്, സാധാരണ നമ്മൾ സ്കൂളിങ്ങിലൊക്കെ കീബോർഡ് വായിക്കുന്ന അല്ലെങ്കിൽ വയലിൻ വായിക്കുന്ന ഗിറ്റാർ വായിക്കുന്ന ചേട്ടന്മാരുടെ ഒക്കെ ഒരു ക്രഷ് ഒക്കെ തോന്നാറുണ്ട്, ആ ഒരു ഇഷ്ടം. അങ്ങനെയൊക്കെ എബിൻ്റെ അടുത്ത് ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെയാണ് എബിനോട് കീബോർഡ് വായിക്കും എന്ന രീതിയിലൊക്കെ ഉണ്ടോ?
1: അതെ അതെ, ഉണ്ട്. നമ്മള് കീബോർഡ് വായിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും നമ്മളെ ശ്രദ്ധിക്കും. ആരെയും കീബോർഡ് വായിക്കുന്നവരും ഗിറ്റാർ വായിക്കുന്നവരും അല്ലെ വയലിൻ വായിക്കുന്നവരും ഇവരൊക്കെ കുറവാ. ഓരോരുത്തർക്കും ഓരോ കഴിവാണല്ലോ. ചിലര് സ്പോർട്സിലായിരിക്കും, ചിലപ്പോ ചിലർ ആർട്സിലായിരിക്കും. അന്നേരം ഇതിനകത്ത് ആർട്സിൽ വന്നാലും തന്നെ ഈ കീബോർഡ് ഒക്കെ ചെയ്യുന്നവര് കുറവായിരിക്കും. മിക്ക ആൾക്കാരും ഡാൻസ് മ്യൂസിക് ഇത് കണക്കുള്ള മേഖലയിലൊക്കെ.
0: അപ്പൊ കീബോർഡ് എന്ന് പറയുമ്പോ കുറച്ച് റെയർ ആണ്. സ്കൂളിലൊക്കെ ഒരു സ്റ്റാർ ആണോ?
1: അതെ
0: അതെ അതെ. അപ്പൊ അങ്ങനെ ഇപ്പോ കീബോർഡ് ഇപ്പൊ സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകാറുണ്ടോ കീബോർഡ് ഒക്കെ, അല്ലാതെ പ്രാക്ടീസ് എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ കൊണ്ടുപോകാറുണ്ടോ? പെർഫോമിംഗ് അല്ലാതെ
1: കൊണ്ടുപോകാറുണ്ടോ? പെർഫോമിംഗിന് അല്ലാതെ കൊണ്ടുപോകാറുള്ളത് ഭയങ്കര
0: കുറവാണ്.
1: കാര്യം ഇത് ഒരു വലിയ ബൾക്കി ഇൻസ്ട്രുമെന്റ് ആണ്, കൊണ്ടുപോകാനുള്ള ഇതാ ബുദ്ധിമുട്ടാണ് അങ്ങോട്ട് കൊണ്ടുപോകാൻ.
0: അപ്പൊ ഈ പ്രാക്ടീസിനൊക്കെ കൊണ്ടുപോകുമ്പോ സ്കൂളിലൊക്കെ ചേട്ടാ ഇതൊന്ന് വായിക്കോ അല്ലെങ്കിൽ എബിൻ ഇതൊന്ന് വായിക്കോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ശല്യപ്പെടുത്താറുണ്ടോ?
1: ശല്യപ്പെടുത്താറുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ പറയാൻ പറ്റത്തില്ല. അരി ഇത് ഇവരുടെ ഒരു കൗതുകമാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത്, അത് അവരുടെ ഒരു ആഗ്രഹമാണ് നമ്മളിങ്ങനെ ചെയ്യുന്നതൊന്ന് കാണണം എന്നുള്ളത്. അന്നേരം നമ്മൾ അത് ചെയ്തു കൊടുത്തേ പറ്റൂ. ഓരോരുത്തർ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്.
0: തീർച്ചയായിട്ടും അവതൊരു

0: ശല്യമല്ല, അതൊരു നമ്മുടെ ഒരു പാഷന്റെ പുറത്ത് അവരുടെ ഒരു എക്സൈറ്റ്മെന്റിനെ അതേ രീതിയിൽ ആസ്വദിപ്പിക്കുക അല്ലേ. അപ്പൊ അതുകൊണ്ട് എബിൻ അത് തീർച്ചയായിട്ടും അതൊരു ബുദ്ധിമുട്ടൊന്നും അല്ല, ഇഷ്ടമാണ് എബിന് അങ്ങനെ ഒരാൾ പാടി ഇങ്ങനെ ചെയ്യുമെന്ന് പറയുമ്പോ അല്ലെ, അടിപൊളി. അപ്പൊ അതെനിക്ക് ഇഷ്ടപ്പെട്ടു എബിൻ. അപ്പൊ എബിൻ ഒരിക്കലും അത് ഒരു നമ്മൾ ചിലപ്പോൾ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ചിലര് ഒന്ന് ഇതൊന്ന് പ്ലേ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഇപ്പൊ സമയമില്ല ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നില്ല, പക്ഷെ എബിൻ ആ ഒരു ടൈപ്പ് അല്ല. അപ്പൊ ഞാനും അത് മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പൊ അടുത്തായിട്ട് നമുക്കൊരു പാട്ട് കേട്ടാലോ എബിൻ. അപ്പൊ അങ്ങനെ തീർച്ചയായിട്ടും എബിൻ അതിൽ ഇഷ്ടമാണ്, എബിന് ഇത് വായിക്കണം എന്ന് പറയുന്നത് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ അടുത്തത് ഏത് പാട്ടാണ് എനിക്കും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് എബിൻ പാടാൻ പോകുന്നത്?
1: അടുത്തത് ഇസ്രായേലിൻ നാഥനാമെന്ന് പറഞ്ഞ പാട്ടാണ്.
0: അതെ, ബ്യൂട്ടിഫുൾ സോങ് ആണ് അല്ലെ. യെസ്. അപ്പൊ തീർച്ചയായിട്ടും ആ മനോഹരമായിട്ടുള്ള ഗാനം നമ്മുടെ എബിൻ ദാ ഇവിടെ പ്ലേ ചെയ്യാൻ പോവാണ്.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പോൾ ഇന്ന് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ഒരുപാട് വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും നമുക്ക് ഇങ്ങനെ എന്താ പറയുക, വിരലുകൾ കൊണ്ടൊരു മാന്ത്രികത തന്നെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എബിനാണ് ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ എബിൻ്റെ പാട്ടുകളും അതുപോലെ തന്നെ വളരെ ശക്തമായിട്ടുള്ള എബിൻ പറയാണ് ഞാൻ ഇന്നതാകും എന്ന് വളരെ ശക്തമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എബിൻ. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. അപ്പൊ എബിൻ, നമ്മൾ ഇങ്ങനെ പാട്ടുകൾ പാടി അല്ലെങ്കിൽ പാട്ടുകൾ പ്ലേ ചെയ്തുകൊണ്ട് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കീബോർഡിസ്റ്റ് എന്ന രീതിയിൽ തന്നെ അതിനൊരു പാഷൻ വിത്ത് പ്രൊഫഷൻ ആക്കണമെന്ന് തന്നെയാണ് എബിൻ്റെ ആഗ്രഹം അല്ലെ. അപ്പൊ ഈ ഒരു പഠനത്തെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ട് തന്നെ ഇത് കൂടെ കൊണ്ടുപോവാ അല്ലെ. അപ്പൊ അത് ഈ ഒരു 9th സ്റ്റാൻഡേർഡിലെ പഠനവും ഈ ഒരു പാഷനും എങ്ങനെയാണ് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത് എബിൻ?
2: ഞാൻ എനിക്ക് രാവിലെ 9 മണിക്ക് സ്കൂളിലെത്തണം, അവിടെ പോയിട്ട് കുറെ പഠിക്കണം. എനിക്ക് സാധാരണ സ്റ്റുഡൻസിന് 8 പീരീഡ് ഉണ്ടെങ്കിൽ എനിക്ക് 9 പീരീഡ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 2 ട്യൂഷൻ. അങ്ങനെ ഞാൻ വീട്ടിലെത്താൻ തന്നെ ഒരു 7:30-8 മണിയാവും. അങ്ങനെ ഈ സമയത്ത് ഞാൻ എത്തിയിട്ട് വീട്ടിൽ വന്ന് ഫ്രഷ് ആവും. ഫ്രഷ് ആയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ വേറൊന്നുമില്ല, വീട്ടുകാരുടെ ആരുടെ മരുന്നായിട്ട് സംസാരിക്കത്തില്ല.
1: പിന്നെ പറ്റില്ല,
2: ഫ്രീ ടൈം കിട്ടുമ്പോ
1: ഒരു മണിക്കൂറെങ്കിലും
2: സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് ഇത് സംസാരിക്കുന്നത് ഞാൻ ഇത് കീബോർഡ് ചെയ്ത്
1: കഴിഞ്ഞിട്ടാ
2: ഫസ്റ്റ് പ്രയോറിറ്റി. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് ഇവരടുത്ത് നിന്ന് സംസാരിക്കുന്നത്. ഇത് ചെയ്യുമ്പം ഇതിനകത്ത് ചെയ്ത് ഞാൻ അങ്ങ് ഇതിനകത്തോട്ട് മുഴുകിയിരുന്നെന്ന് തോന്നും. പിന്നെ ആരും വിളിച്ചാലൊന്നും അറിയത്തില്ല. അതാ ഞാൻ പറഞ്ഞത്, സംസാരിക്കത്തൊന്നും ഇല്ല അവരുതായിട്ടൊന്നും.
1: അതെ, അപ്പൊ എന്തായാലും എബിൻ സംസാരിക്കാൻ

0: എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിലിംഗിലേക്ക് പോകുമ്പോ എങ്ങനെയാണ് ആ ഒരു സ്കിൽസും ക്രിയേറ്റിവിറ്റിയിലേക്ക് ഒക്കെ പോകുമ്പോ?
1: ഈ കീബോർഡ് എന്ന് പറഞ്ഞാൽ മേഖലയിൽ നമുക്ക് ക്രിയേറ്റിവിറ്റി, ടെക്നീക്, എക്സ്പ്രഷൻ, ഇത് ഈ മൂന്ന് എലമെന്റ്സ് ആണ് ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മളൊരു പാട്ട് കേൾക്കുന്നു, പാട്ട് കേൾക്കുമ്പോൾ അതൊരു വേറെ രീതിയിലായിരിക്കും, ആ പാട്ടിൻ്റെതായിട്ടുള്ള അതിൻ്റെതായ രീതിയിൽ. നമ്മൾ ഇതിനകത്തോട്ട് ചെയ്തെടുക്കുമ്പം ഇതിനകത്ത് വോക്കൽസ് ഇല്ല, ലിറിക്സ് ഇല്ല, നമുക്ക് ഇതിനകത്ത് ലിറിക്സ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല, മനസ്സിലായേ? അങ്ങനെ നമ്മൾ വേറൊരു രീതിയിലായിരിക്കും നമുക്ക് ഇതിനകത്ത് പാട്ട് റീക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. അന്നേരം ഇതൊരു ക്രിയേറ്റീവായിട്ടുള്ള രീതിയിൽ നമ്മൾ റീക്രിയേറ്റ് ചെയ്തെടുക്കാൻ നോക്കും. എത്ര ക്രിയേറ്റീവായിട്ട് നമ്മൾ റീക്രിയേറ്റ് ചെയ്യുന്നോ അത്രയും കേൾക്കുന്നവർക്ക് ഒരു എൻജോയബിൾ ആയിരിക്കും, ഭയങ്കര അവർക്ക് കേട്ടിരിക്കുമ്പോ കേട്ടോണ്ടിരിക്കാൻ തോന്നും. അത് കണക്കുള്ള ഒരു ഇതാണ്, അത് കണക്കുള്ള ഒരു മേഖലയാണ് ഇത്. നമ്മൾ എന്തോ ചെയ്യുന്ന, എന്തോ ടാർഗറ്റ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേൾവിക്കാർക്ക് അത്ര നേരം കേട്ടിരിക്കാൻ നോക്കണം, മടുക്കരുത്.
0: അതെ അതെ അതെ, കേൾവിക്കാര് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവർക്ക് അതൊരു മടുപ്പ് അല്ലെങ്കിൽ അതിൽ നിന്ന് സ്കിപ്പ് ചെയ്യണമെന്ന് തോന്നരുത് അല്ലെ. ഒരു പെർഫോമിങ് എന്ന രീതിയിലാണെങ്കിലും അല്ലാതെ ഒരു ട്യൂണിങ്ങിലേക്ക് പോകുമ്പോഴും അതൊരു മടുപ്പ് തോന്നാത്ത രീതിയിലുള്ള ക്രിയേഷൻസ് ഉണ്ടാവണമെന്നല്ലേ. അപ്പൊ അതെ, അപ്പൊ അങ്ങനെ പറയുമ്പോൾ തന്നെ ഈ ഒരു നമ്മൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വിസ്മയം തന്നെയാണ് അല്ലെ. ഇപ്പൊ ഒരു സിനിമയുടെ കാര്യത്തിൽ ഒരു ഒരു എന്താ പറയുക, ഒരു ആത്മാവ് തന്നെയാണ് സംഗീതം എന്ന് പറയുന്നത്. ഇപ്പൊ പല സിനിമകളുടെയും ഒരു BGMs പല രംഗങ്ങളും നമ്മുടെ മനസ്സിൽ ഓടി എത്തുന്നത്. ഇപ്പൊ മണിചിത്രത്താഴ് എന്ന് പറഞ്ഞ സിനിമയിൽ മ്യൂസിക് ഡയറക്ടർ ചെയ്തിട്ടുള്ള BGMs അതിന്റെ ത്രെഡ് കിടക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ എബിൻ പറഞ്ഞ കാര്യം അത് തന്നെയാണ്, ഒരിക്കലും മടുപ്പും ആ ഒരു ക്രിയേഷനപ്പുറത്തേക്ക് പോകരുത്. ആ കേൾക്കുന്നവർക്ക് അതിൽ തന്നെ സ്റ്റിക്കോൺ ആയിട്ട് നിൽക്കാൻ സാധിക്കണം എന്നുള്ളതാണ് അല്ലെ.
1: അതെ അതെ, ഈ മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കാനായിട്ടാണ് ഈ മനുഷ്യർ മ്യൂസിക് എന്ന് പറഞ്ഞ ഒരു ഐഡിയ ഇൻവെന്റ് ചെയ്തിരിക്കുന്നത്. അന്നേരം ഈ മ്യൂസിക് ചെയ്യുമ്പം പിന്നെ എന്തെങ്കിലും മടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യമില്ല ഈ മ്യൂസിക്കിന്.
0: അതെ, മടുപ്പില്ലാതെ ഇങ്ങനെ പോവാണ് അല്ലെ. അപ്പൊ അങ്ങനെ യെസ്, അപ്പൊ തീർച്ചയായിട്ടും. അപ്പൊ എബിൻ, അപ്പൊ അങ്ങനെ പറയുമ്പോ ഫ്രീ ടൈംസ് കിട്ടാറില്ല എങ്കിൽ കൂടിയും തീർച്ചയായിട്ടും ഈ ഒരു പഠനത്തിനോടൊപ്പം ഇത് കൊണ്ടുപോകുമ്പോ ഒരു ഒരു റിലാക്സേഷൻ തന്നെയാണല്ലേ എബിൻ ഈ ഒരു? അതെ, അതെങ്ങനെയാണ് ഒരു മ്യൂസിക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കൊരു മനസ്സമാധാനമാണ് അല്ലെ, ഒരു സന്തോഷമാണ്. അപ്പൊ അതെങ്ങനെയാണ് എബിൻ എബിൻ്റെ കാര്യത്തില്?
1: എന്റെ കാര്യത്തിൽ മ്യൂസിക് എന്ന് പറയുന്നത് എനിക്ക് മ്യൂസിക് ഇല്ലാതെ പറ്റത്തില്ലെന്നാണ്. അത് മ്യൂസിക് ഇല്ലെങ്കിൽ ഭയങ്കര ആ ദിവസം ഭയങ്കര ബോറായിരിക്കും, ഇങ്ങനെ നടന്നു പോകത്തില്ല. നമ്മള് പഠിക്കുന്നു, സ്കൂളിൽ പോകുന്നു, പിന്നെ ട്യൂഷന് വന്നിരുന്നു, അവിടെ ഇരുന്ന് പഠിക്കുന്നു. ഇതിന്റെ ഇടയ്ക്ക് ഒന്നുമില്ല, ഒരു
0: അതെ. അപ്പൊ അത് കുറച്ച് ട്യൂഷനും സ്കൂളിങ്ങും ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഇച്ചിരി ബോറിംഗ് ആണല്ലേ എപ്പോഴും പഠിത്തം. ടീച്ചേഴ്സ് ഒക്കെ കേൾക്കും ഇത്. യെസ്, അപ്പൊ കുറച്ച് എന്നാലും എല്ലാ സ്റ്റുഡൻസും പറയുന്ന ഒരു കാര്യമാണല്ലേ, എപ്പോഴും നമ്മൾ പഠിത്തം എന്ന രീതിയിൽ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ബോറിംഗ് ആണ്. അപ്പൊ അതിനകത്ത് നിന്ന് ഡൈവേർട്ട് ചെയ്ത് മാറണമെങ്കിൽ ഇതുപോലുള്ള ഒരു ആർട്ട് ഫോം ഉണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിന് ഒരു സന്തോഷമാണ് എന്നാണ് എബിൻ പറയുന്നത്. തീർച്ചയായിട്ടും അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മുടെ പഠനത്തിനെയും ഇത് സഹായിക്കും ഒരു തരത്തിൽ അല്ലേ. അതെ, അപ്പൊ ഇപ്പൊ കുറച്ച് നേരം നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഒന്ന് ചെറിയൊരു ബ്രേക്ക് കൊടുത്ത് ഈ കീബോർഡിലേക്ക് പോകുമ്പോ പെട്ടെന്ന് നമുക്ക് ഒന്ന് റീഫ്രഷ് ആവും,
1: മെന്റൽ റീഫ്രഷ്മെന്റ് ആവും നമുക്കിത്. നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഫോക്കസ് ചെയ്തിരുന്ന് പഠിക്കാൻ പറ്റും. ഇത് കണക്കുള്ള റീക്രിയേഷണൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഏത് കാര്യമായാലും, പഠിക്കുന്നതായാലും ജോലി ചെയ്യുന്നതായാലും കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആർക്കായാലും മടുത്തു പോകും, സ്വാഭാവികമാണ്. പക്ഷെ നമ്മൾ ഇത് കണക്കുള്ള ഒരു നമുക്ക് ഇങ്ങനെ ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ്, ഹോബീസ്, ഇത് കണക്കുള്ള ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്തിട്ട് എന്തായാലും ഫുഡ് കഴിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു ടി വി ഇട്ടൊരു സിനിമ ആണെന്ന്, ഇതെല്ലാം നമുക്ക് മനസ്സിനൊന്ന് ഇച്ചിരി ഫ്രഷ് ആക്കുന്ന ആക്ടിവിറ്റീസാണ്. നമുക്ക് ഇത് ചെയ്യുമ്പം പ്രത്യേകിച്ച് പണിയൊന്നും വേണ്ട, കഷ്ടപ്പെടേണ്ട, ഇരുന്ന് നമുക്ക് സുഖമായിട്ട് നമ്മുടെ സമയം എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. ഇതൊക്കെ അതൊക്കെ നമുക്ക് ഒരു മനസ്സിനൊരു സന്തോഷം തരുന്ന കാര്യങ്ങളാണ്.
0: അതെ, അപ്പൊ എബിൻ, അപ്പൊ എബിൻ അത് പറഞ്ഞപ്പോ എബിൻ പറയാണ് എന്ത് കാര്യമാണെങ്കിലും കുറച്ച് അധികം ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു മടുപ്പ് തോന്നും എന്നുള്ളത്. പക്ഷെ കീബോർഡ് പ്ലേ ചെയ്യുമ്പോൾ മടുപ്പ് തോന്നാറുണ്ടോ?
1: കീബോർഡ് ചെയ്യുമ്പോഴും ഓഫ്കോഴ്സ് മടുക്കും, രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ എന്തായാലും നടുവേദന എടുക്കും.
0: അപ്പൊ എല്ലാ കാര്യത്തിലും നമുക്ക് മനുഷ്യന്മാർക്ക് ഒരു മടുപ്പ് തോന്നും. അപ്പൊ അതിനൊന്ന് സ്കിപ്പ് ചെയ്ത് മറ്റെന്തെങ്കിലും കാര്യം ചെയ്തിട്ട് വീണ്ടും. അതെ, കീബോർഡ് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ കൂടിയും ഒരേ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ മടുപ്പ് തോന്നുന്നു അല്ലേ. അതെ, അപ്പൊ അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കീബോർഡിൽ ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫാസ്റ്റ് നമ്പേഴ്സ്, വെസ്റ്റേൺ, ഈസ്റ്റേൺ, അതുപോലെ മെലഡീസ് എങ്ങനെയാണ്? ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാണ് എബിന്?
1: എനിക്ക് വെസ്റ്റേൺ മ്യൂസിക്കും ഇഷ്ടമാണ്, അതേസമയം ഈസ്റ്റേണും ഇഷ്ടമാണ്. കാരണം വെസ്റ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റും, പക്ഷേ ഈസ്റ്റേൺ എന്ന് പറയുന്നത് നമ്മുടെ ആൾക്കാർ തന്നെ ഇറക്കിയ നമ്മുടെ കൾച്ചറിലുള്ള ഒരു സോങ് രീതിയാണ്. നമുക്കതുകൊണ്ട് നമ്മുടെ ആൾക്കാർക്ക് അത് ഭയങ്കരമായിട്ട് എൻജോയബിലിറ്റി ആയിരിക്കും. നമ്മുടെ ആൾക്കാർ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നതും ഈസ്റ്റേൺ കൾച്ചറിലുള്ള സോങ്സ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇത് ചെയ്തു കൊടുക്കുമ്പം നമ്മുടെ ഇവിടുത്തുള്ള ആൾക്കാരില്ലേ എന്തായാലും മെജോറിറ്റി ആയിട്ട്

0: അവർക്കത് ഇഷ്ടപ്പെടും.
1: അതെ, തീർച്ചയായിട്ടും. അപ്പൊ അതായത് നമ്മുടെ ഇവിടെ കേരളത്തില് ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ത്യൻ കൾച്ചർ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മ്യൂസിക് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ്
0: ആയിരിക്കും.
1: പുറത്തൊക്കെ ചെയ്യുമ്പോൾ വെസ്റ്റേൺ ടൈപ്പിലേക്ക് പോകും എന്ന് അല്ലേ?
0: പുറത്ത് ചെയ്യുമ്പോഴും വെസ്റ്റേൺ ചെയ്യണം, എന്നാൽ അതിന്റെ കൂടെ നമ്മൾ നമ്മുടെ കൾച്ചറും അവിടെ എക്സ്പ്രസ് ചെയ്യണം.
1: അന്നേരം
0: അന്നാലല്ലേ നമ്മുടെ നമ്മൾ ഇവിടെ ഇങ്ങനെ സ്ഥലത്ത് നിന്നാണ് വരുന്നത്, ഇവിടുത്തെ ഈ സോങ് രീതികൾ ഇങ്ങനെയാണ്, ഇത് ഇത്ര നല്ല കേൾക്കാൻ നല്ല ഒരു എൻജോയബിൾ
1: ആയിട്ടുള്ള
0: അങ്ങനത്തെ ഉള്ള പാട്ടാണ് അവിടുത്തെ ഉള്ള ആൾക്കാർ അറിയത്തുള്ളൂ.
1: അത് കൊള്ളാം കൊള്ളാം, തീർച്ചയായിട്ടും. അത് വെസ്റ്റേൺ, ഈ കീബോർഡിലൊക്കെ കൂടുതലും ആൾക്കാർ വെസ്റ്റേൺ ആണ് ട്രൈ ചെയ്യുന്നത്. ഇപ്പൊ സ്റ്റീഫൻ ദേവസ്വം കൂടുതലും നാട്ടിൽ വരുമ്പോൾ എല്ലാം ചെയ്യുന്നുണ്ട് മിക്സ്. പക്ഷെ ഇത് എബിൻ പറയുന്നത് നമ്മുടെ കൾച്ചർ ഇതാണ്, നമ്മുടെ സംഗീതം ഇതാണ് എന്നുള്ളത് വൈഡായിട്ട് വേൾഡ് വൈഡായിട്ട് അറിയണമെന്നാണ് എബിന്റെ ആഗ്രഹം അല്ലേ? അതെ, അപ്പൊ അങ്ങനെ ആവട്ടെ. ഇപ്പൊ എബിന്റെ ഒരു ഐഡന്റിറ്റി കീബോർഡിസ്റ്റ് എന്ന രീതിയിൽ എങ്ങനെയായിരിക്കും?
0: അങ്ങനെ ആയിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പം ആർട്ടിസ്റ്റ്, ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അയാൾ ചെയ്യുന്ന ഈ ആർട്ട് ഫോമിന്റെ ഒരു ഇതായിരിക്കും, ഫേസ് കാർഡ് ആയിരിക്കും ഈ ഒരു. ഫോർ എക്സാമ്പിൾ കീബോർഡ് എടുക്കുന്നു, നമ്മൾ കീബോർഡ് എടുത്തു കഴിഞ്ഞാൽ ഈ കീബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫീൽഡിന്റെ ഫേസ് കാർഡ് എന്ന് പറയുന്നത് സ്റ്റീഫൻ ദേവസിയാണ്. നമ്മൾ നീ കീബോർഡ് വായിക്കൂ, ഓ നമ്മുടെ സ്റ്റീഫൻ ദേവസിയുടെ ഏരിയ
1: അല്ലേ. അപ്പൊ അതെ, നീ പറയേണ്ടത് നമ്മുടെ എബിന്റെ ഏരിയ അല്ലേ എന്ന് പറയണം അല്ലേ? അതല്ലേ ഉദ്ദേശിച്ച? അല്ല, അങ്ങനെ ആവട്ടെ. അപ്പൊ ഒരു സ്റ്റീഫൻ ദേവസിയുടെ ഒരു സ്റ്റൈലിംഗ് അല്ലേ, അല്ലെങ്കിൽ കീബോർഡ് എന്ന് കേൾക്കുമ്പോൾ ഈസ് ഈക്വൽ ടു സ്റ്റീഫൻ ദേവസി എന്നാണ് നമുക്ക് തോന്നുന്നെങ്കിൽ, ഇനി ഭാവിയിൽ അതൊരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ എബിൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ മനോഹരമായിട്ട് എബിൻ ആ ഒരു കീബോർഡിന്റെ അയാൾക്ക് കൈവിരലുകൾ കൊണ്ടുള്ള വിസ്മയം മാത്രമല്ല, സംസാരത്തിലും എബിൻ അടിപൊളിയായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എബിൻ തീർച്ചയായിട്ടും അടുത്തൊരു പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ്. സംസാരം മാത്രമല്ല, ശ്രോതാക്കൾക്ക് എങ്ങനെയാണ് എബിൻ ഇതൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ പാട്ട് ഏതൊക്കെയാണെന്നൊക്കെ കേൾക്കാൻ ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ അടുത്ത പാട്ട് ഏത് പാട്ടായിരിക്കും എബിൻ നമുക്ക് വേണ്ടി പ്ലേ ചെയ്യുന്നത്?
0: അടുത്ത പാട്ട് ഒരു തമിഴ് പാട്ടാണ്, ഏതോ ഒരു പാട്ടേ എൻ കാതൽ കേൾക്കും.
1: ആ പാട്ട് നമുക്ക് കേൾക്കാം അല്ലേ? അപ്പൊ നമ്മുടെ എബിൻ അടുത്തത് ഒരു തമിഴ് സോങ് ആണ് നമുക്ക് വേണ്ടിട്ട് പ്ലേ ചെയ്യാൻ പോകുന്നത്.

0: വേൾഡ് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്. Once again, welcome back to Radio Sandhuvanam 90.4 FM. Students, guest of the day, നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. നമ്മൾ ഇങ്ങനെ കീബോർഡിലെ വിസ്മയം, കീബോർഡിനെ പറ്റി ഒരുപാടൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് അറിയില്ല, പക്ഷെ എങ്കിലും അത് കേട്ടിങ്ങനെ ഇരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൂടുതലും ഞാനൊരു എൻ്റെ ഒരു കൗമാര കാലഘട്ടത്തിലൊക്കെ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി തുടങ്ങിയത് എബിന് സ്റ്റീഫൻ ദേവസിയാണെങ്കിൽ എനിക്ക് നോട്ട്ബുക്ക് എന്ന ചിത്രത്തിൽ പിയാനോ വായിക്കുന്ന ഒരു പയ്യനുണ്ടായിട്ട് നമ്മുടെ മെജോജ് സാറ്, അതെനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു. അപ്പം അങ്ങനെ അതിലൊരു മാജിക് ഇങ്ങനെ തീർക്കുന്നതും അതിനെ പറ്റിയാണ് എനിക്ക് കൂടുതൽ അറിയുന്നത്. ഇപ്പം സിനിമകളിലൂടെയും നമുക്ക് പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുകൾ മാത്രമാണ്. അപ്പോൾ എബിൻ അതിൽ കുറച്ചും കൂടെ വൈഡായിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം എബിനിപ്പോൾ ഒരു പെർഫോം ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ മറ്റൊരാൾ പെർഫോം ചെയ്യുന്ന സമയത്ത് ഒരു സോങ് കേൾക്കുമ്പോൾ ആ സോങ്ങിൽ ഒരു കീബോർഡിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ ആ ഒരു സോങ്ങിൻ്റെ അകത്ത് കീബോർഡ് കൊടുക്കുന്ന ഒരു കോൺട്രിബ്യൂഷനെ പറ്റി തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും അല്ലേ? അപ്പം എങ്ങനെയാണ് അതൊന്ന് മനസ്സിലാക്കുന്നത്, ഈ കീബോർഡ് ഇതിന് അത്രമാത്രം പ്രാധാന്യം ഈ ഒരു പാട്ടിന് കൊടുക്കുന്നുണ്ട് എന്നെങ്ങനെയാണ് എബിൻ മനസ്സിലാക്കുന്നത്?
1: ഒരു പാട്ടാകുമ്പോൾ അതിനകത്ത് കുറെ ലെവൽസ് കാണും, വോക്കൽസ്, ബീറ്റ്, മെലഡി, പിന്നെ റിതം, ഇതിനൊക്കെ കുറെ ബീറ്റ് ലെവൽസ് കാണും. അല്ലെ, ഇതിനകത്ത് ഒരു എലമെന്റ് ആണ് നമ്മുടെ ഈ കീബോർഡ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു പാട്ട് പാടുമ്പോൾ വോക്കൽസ് മാത്രം എന്തായാലും വിട്ടു പാടിക്കഴിഞ്ഞാൽ കേൾക്കാൻ ഒരു സുഖം കാണത്തില്ല. അന്നേരം ഇതിന് ഒരു കേട്ടിരിക്കുമ്പോൾ ഒരു എൻജോയബിൾ ആയിട്ട് തോന്നാനായിട്ട് വേണ്ടിയിട്ടാണ് ഇവർ ഇതിനകത്ത് കീബോർഡ്, ഡ്രംസ്, പിന്നെ ഫ്ലൂട്ട്, ഇതിനൊക്കെയുള്ള കുറെ അധികം ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചാണ് ഒരു പാട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു പാട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കുറെ നേരം എടുക്കുന്നതും കുറെ ആൾക്കാരെ എടുക്കുന്നതും കുറെ ഇത് ഫണ്ടിങ് വേണ്ടി
0: വരുന്നതും. അപ്പൊ ഇതിൽ കീബോർഡിന്റെ ഒരു കോൺട്രിബ്യൂഷൻ പ്രത്യേകിച്ചും എടുത്ത് കേൾക്കുമ്പോ മനസ്സിലാവോ അത് ഇത് ഇന്ന രീതിയിൽ ഇന്ന നോട്ടാണ് എന്നൊക്കെ മനസ്സിലാക്കുവോ എബിൻ?
1: ഇത് ചെയ്യുന്നതല്ലേ, അതുകൊണ്ട് എന്തായാലും എനിക്ക് മനസ്സിലാവും, മനസ്സിലാകാൻ പറ്റൂ.
0: അപ്പോ എബിൻ, എബിൻ ഇപ്പോ കീബോർഡിൽ ഇങ്ങനെ ഏകദേശം ഒരു 10 വർഷത്തിലധികമായിട്ട് ഒരു പഠനമാണെങ്കിലും അതില് ഒരു പാഷൻ എന്ന രീതിയിലാണെങ്കിലും അതിന്റെ ഒരു ഇന്നോവേഷൻസും കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പൊ അതില് ഇപ്പൊ എബിൻ തന്നെ തുടക്കത്തിൽ പറഞ്ഞു, ഞാൻ 5 വയസ്സിലാണ് ഈ ഒരു കീബോർഡ് പഠിക്കാനായിട്ട് തുടങ്ങുന്നത്, അതും എന്റെ അമ്മ ഇങ്ങനെ പറഞ്ഞു ഇന്ന ആള് പഠിപ്പിക്കും. അതിൽ നിന്ന് പിന്നീട് പതുക്കെ സ്റ്റീഫൻ ദേവസി അത് ഒരു ആ ഒരു മാജിക് മൈൻഡിലേക്ക് കൊണ്ടുവരികയും ആ പെർഫോമൻസ് കണ്ടുപഠിക്കുകയും ചെയ്തു. പിന്നീട് ഇതാ ഇപ്പോ എത്തി നിൽക്കുകയാണ് എബിൻ, ഒരുപാട് ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ഐഡിയസിലൂടെ ഒക്കെ ട്യൂൺസ് വരെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു 10 വർഷത്തെ ഒരു ജേണി വെച്ച് നോക്കുമ്പോൾ അന്നത്തെ കീബോർഡിസ്റ്റ് ആയിട്ടുള്ള എബിനിൽ നിന്ന് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഇന്ന് എത്തി നിൽക്കുമ്പോൾ തോന്നുന്നത്?
1: അന്ന് 5 വയസ്സുള്ള എന്നിൽ നിന്നും എനിക്കിപ്പം നല്ല മാറ്റമുണ്ട്, ഒരുപാട് പ്രോഗ്രസ് ഉണ്ട്, ഒരുപാട് മാറിയിട്ടുണ്ട്. അന്ന് 5 വയസ്സുള്ളപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ 1-2 വർഷം കഴിഞ്ഞിട്ടും പിന്നെയും എനിക്ക് സാർ എന്നെ സാർ പഠിപ്പിച്ചു തരുന്ന ഓരോ പാട്ടുകൾ മാത്രമേ എനിക്ക് ചെയ്യാൻ അറിയത്തുള്ളായിരുന്നു. എന്നാലും ഇപ്പം ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് അതിൽ നിന്നൊക്കെ ഒരുപാട് അറിയാം. വേറെ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ തന്നെ എങ്ങനെ ചെയ്തെടുക്കണം, ഒരു പാട്ട് എങ്ങനെ വേറെ രീതിയിലേക്ക് സ്റ്റൈൽ മാറ്റി എടുക്കാം എന്നിങ്ങനെ കുറെ അറിയാം. നമ്മൾ ഒരു കാലം പോയിക്കൊണ്ടിരിക്കും തോറും നമ്മൾ കൂടുതൽ കാര്യങ്ങൾ എന്തായാലും പഠിച്ചുകൊണ്ടിരിക്കും. അത് പഠിക്കണം, അത് പഠിച്ചാലേ നമുക്ക് ഇതുകണക്കുള്ള ഒരു ഏരിയയിൽ നമുക്ക് ഇത് നിലനിന്ന് പോകാൻ പറ്റത്തു.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ശോഭിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, അത് പഠിക്കണം. എന്റെ അടുത്തും കൂടെ എനിക്ക് എബിൻ പറയുന്നിട്ട് അയ്യോ ഞാൻ പഠിക്കണോ എന്ന് തോന്നുകയാണ്. അപ്പൊ ഇനി പുതിയതായിട്ട് ഒരു കീബോർഡിസ്റ്റ്, ഇപ്പൊ കീബോർഡിസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ റെയർ ആണ് എന്നുള്ളത് എബിൻ തന്നെ പറയാണ്, കുറച്ച് റെയർ ആണ്. ഇപ്പൊ സ്കൂളിലാണെങ്കിലും വോക്കലിൻ്റെ അത് കാണും, അങ്ങനെ കുറെ ആർട്ട് ഫോംസ് ഒക്കെ വേറെ കാണും, പക്ഷെ കീബോർഡിസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് സംതിങ് ഡിഫറെന്റ് അല്ലെങ്കിൽ കുറച്ച് പേർക്കൊക്കെ ഉള്ളൂ ഇത്. അപ്പൊ അങ്ങനെ പുതിയതായിട്ട് ഇത് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ, അവർക്ക് വേണ്ടിയിട്ട് കുട്ടി ശ്രോതാക്കൾ ഒരുപാട് പേരുണ്ട് കേൾക്കുന്നത്. അപ്പൊ അവരോട് എന്താണ് എബിന് പറയാനുള്ളത്? ഒരു കീബോർഡിസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന അല്ലെങ്കിൽ അത് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കൺഫ്യൂഷന് നിൽക്കുന്ന നമ്മുടെ കുഞ്ഞു ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് എന്താണ് പറയാനുള്ളത്?
1: ഇത് കീബോർഡ് പഠിക്കണമെങ്കിൽ നല്ലൊരു സാറിനെ കണ്ടുപിടിക്കണം, നല്ലൊരു ടീച്ചറിനെ കണ്ടുപിടിക്കണം. അതായത് ടീച്ചറിൻ്റെ അടുത്ത് നമ്മൾ എപ്പോഴും അവർ പറയുന്നത് കേട്ട് തലയാട്ടി ഇരുന്നാൽ പോരാ, നമ്മൾ അങ്ങോട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കണം, അങ്ങോട്ട് ഡൗട്ട്സ് ചോദിക്കണം. സാർ പിന്നെ ഈ ഒരു പാട്ട് എനിക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുമോ, ഈ ഒരു പാട്ട് പഠിക്കാൻ എന്നെ സഹായിക്കാമോ എന്ന് ചോദിക്കണം. അന്നേരം അവർക്ക് നമ്മളെ പഠിപ്പിക്കാനായിട്ട് അവർക്കും ഒരു ആഗ്രഹം തോന്നും. അതൊക്കെ നമ്മൾ ഇതൊക്കെ ചോദിക്കണം അവരുടെ അടുത്ത്. അത് പോരാഞ്ഞിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എപ്പോഴും, എന്തായാലും പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. ഒരു പാട്ട് തന്നെ ഒരു ചെയ്തെടുക്കാൻ പഠിച്ചാൽ പോരാ, പഠിച്ചു കഴിഞ്ഞാൽ അത് മറന്നു പോകും. അത് മറന്നു പോകാതിരിക്കാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, ഡെയിലി പ്രാക്ടീസ് എങ്കിലും ചെയ്യണം. ഇത് കണക്ക് നമ്മൾ ഓരോ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഇമ്പ്രൂവ് ചെയ്താൽ മതി. ഇമ്പ്രൂവ് അങ്ങനെ നമ്മൾ ഇത് കണക്കെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി, ഫോക്കസ് ചെയ്യണം.
0: അതെ, അപ്പൊ തുടക്കത്തിൽ തീർച്ചയായിട്ടും കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് മനസ്സിലാവും, മേബി പറഞ്ഞതാണ് തുടക്കത്തിൽ ഈ കേസ് എങ്ങനെയാണ്, ഇത് എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ടൈമിൽ നമ്മുടെ ഒരു ആഗ്രഹത്തെ മാറ്റി വെച്ചിട്ട് ഇത് പാടാണ് ഇത് സ്കിപ്പ് ചെയ്യാം എന്ന് ചിന്തിക്കാതെ നിരന്തരമായിട്ടുള്ള പ്രാക്ടീസിലുകൊണ്ടാണ് അത് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നത് അല്ലേ. അപ്പൊ ബേബിന് അതുകൊണ്ട് അങ്ങനെ തെളിയിച്ചിട്ടുള്ള ഒരു കലാകാരനാണ്. നമ്മുടെ കുഞ്ഞു ശ്രോതാക്കൾ കേൾക്കുന്നുണ്ടെങ്കിൽ താല്പര്യമുണ്ട് പക്ഷെ പേടിയാണ് എങ്ങനെയായിരിക്കും എന്ന് ചിന്തിക്കുന്നവരിലേക്ക് നിരന്തരമായ പ്രാക്ടീസും നല്ലൊരു അധ്യാപകനെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെയാണ് ബേബിൻ പറയുന്നത്. അങ്ങനെ മിടുക്കനായിട്ട് 14 വയസ്സുകാരനാണെങ്കിൽ കൂടിയും ഒരുപാട് സ്വപ്നങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കലാകാരനാണ് ബേബിൻ. അപ്പൊ ഒരു ഡ്രീം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സ്വപ്നം കാണും, ഒരു പഠനം അല്ലെങ്കിൽ ഒരു തൊഴിൽ എന്നതിലുപരി ഈ കലാപരമായിട്ടുള്ള മേഖലയിൽ ഒരു ഡ്രീം ബേബിന് കാണും. എന്തായിരിക്കും ഒരു ഡ്രീം എന്ന് പറയുന്നത്?
1: എന്റെ ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതിൽ അറിയപ്പെടണം
0: സ്റ്റീഫൻ ദേവസി പോലെ.
1: അതെ
0: അതെ. അപ്പൊ സ്റ്റീഫൻ ദേവസി വിട്ടൊരു കളിയില്ല, എവിടെയെങ്കിലും ഇരുന്ന് സ്റ്റീഫൻ ദേവസി കേൾക്കുന്നുണ്ടെങ്കിൽ എബിൻ തീർച്ചയായിട്ടും അത് എന്താ പറയാ, എബിൻ ആഗ്രഹിക്കുകയാണ് സ്റ്റീഫൻ ദേവസി പോലെ ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ അതിൽ മുകളിൽ ഒരു ആർട്ടിസ്റ്റ് ആവാൻ ആഗ്രഹിച്ചുണ്ടെങ്കിൽ അത് തന്നെയാണ് ഡ്രീം അല്ലേ, നല്ലൊരു പെർഫോമർ ആവുക എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. അപ്പൊ ഒരു പെർഫോമർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ചിരിച്ച് വളരെ പ്ലസന്റ് ആയിട്ടൊക്കെ നിന്ന് ഫേസ് ചെയ്തൊക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് ഇങ്ങനെ മോൾഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എബിനെ തന്നെ അല്ലെ. യെസ്, അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഈ സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ഒരുപാട് എബിൻ ചെയ്തിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓഡിയൻസിന്റെ റെസ്പോൺസിന് അനുസരിച്ച് ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അയ്യോ കൺഫ്യൂഷൻ ആണോ നെർവസ് ആണോ അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ?
1: അങ്ങനെയൊന്നും നമുക്ക് തോന്നാറില്ല. സാധാരണ അവര് നമ്മൾ ഇങ്ങനെ ഒരു പാട്ട് കേട്ടോണ്ടിരിക്കുമ്പം ഒരു ചെയ്തോണ്ടിരിക്കുമ്പം എത്ര നന്നായിട്ട് ചെയ്യുവാണെങ്കിൽ അവരത് കേട്ടിരുന്നു പോകും.
0: നെർവസ് ഇങ്ങനെ സ്റ്റേജിൽ കയറുമ്പോ എനിക്ക്, ഞാൻ ഇപ്പൊ വേദിയിൽ നിൽക്കുമ്പോ എത്ര വർഷം എന്ന് പറഞ്ഞാലും എനിക്ക് പേടിയാണ്.

0: എനിക്കിതുവരെ മാറിയിട്ടില്ല, എന്ത് ചെയ്യും ഞാൻ? അതപ്പോ എനിക്കിങ്ങനെ തുടക്കത്തിൽ ഇങ്ങനെ ഒന്ന് കേറി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, പക്ഷെ തുടക്കത്തിൽ എനിക്കൊരു നെർവസ്നെസ് ഉണ്ട്. അപ്പൊ അത് ഞാൻ ഒരു ടിപ്പ് ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട്, എങ്ങനെയാണ് എന്നുള്ളത്. എങ്ങനെ എന്തായിരിക്കും കേറുമ്പോ ഒരു നെർവസ്നെസ് ഉണ്ടാവുമ്പോ എങ്ങനെയായിരിക്കും ആ റുട്ടീൻ, എങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ടത് ഒന്ന് കേറുമ്പോ? എന്തൊക്കെയാണ് എബിൻ എങ്ങനെയൊക്കെയാണ് സ്റ്റേജ് പെർഫോമൻസിന് ഹാൻഡിൽ ചെയ്യുന്നത്?
1: കേറുമ്പോഴാണ് സ്റ്റേജ് ഫിയർ ഉണ്ടാവുന്നതെങ്കിൽ കേറുന്നതിനെ കുറിച്ച് ആലോചിക്കണ്ട, ഇറങ്ങുന്നതിനെ കുറിച്ച് ആലോചിച്ചാൽ.
0: അതെ അതെ, അത് കൊള്ളാം. അപ്പൊ കേറുമ്പോഴാണ് പക്ഷെ പെർഫോം നന്നായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഇതെനിക്ക് ചെയ്യണം എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോ എബിന് ടെൻഷൻ ഒന്നും ഇല്ല. അപ്പൊ അതെ, എബിൻ വളരെ കൂളായിട്ടാണ് അത് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ഞാൻ സാധാരണ ഞാൻ ഈ ഒരു കുഞ്ഞി ആർട്ടിസ്റ്റിൻസിന്റെ അടുത്തൊക്കെ ചോദിക്കുമ്പോൾ പേടിയുണ്ട്, കേറുമ്പോൾ പേടിയുണ്ടെന്ന് പറയാം. പക്ഷെ എബിൻ, എനിക്ക് പേടിയൊന്നും ഇല്ല, അങ്ങനെ തന്നെ എബിൻ പറയുന്നത്. അത് തീർച്ചയായിട്ടും ഭാവിയിലും അത് ഉപകരിക്കട്ടെ. നമ്മുടെ ഒരു നമ്മളൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ നമ്മുടെ ഭയമാണ് ആദ്യം എടുത്ത് മാറ്റേണ്ടത് അല്ലെ. ഭയം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല, എത്ര പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞാലും ഭയം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ നമ്മുടെ ഒരു ആ ഒരു കഴിവിനെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മനോഹരമായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നല്ലൊരു ഒരു അതിഥി തന്നെയായിരുന്നു ഇന്നത്തെ സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ നമ്മുടെ കൂടെ. കുറച്ച് നേരം ആണെങ്കിൽ ഭയങ്കര പെട്ടെന്ന് ടൈം പോയ പോലെ എനിക്ക് തോന്നുകയാണ് എബിനുമായിട്ടാണോ? എങ്ങനെ ഉണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്?
1: വന്നിരുന്നത് ഓർമ്മയുണ്ട്, ഇപ്പം തീരാൻ പോകുന്നത്.
0: അതെ, വിഷമമുണ്ടോ? ഒരു ഒരു ഒരു വെട്ടം കൂടെ ഒന്ന് വന്നാലോ, അങ്ങനെ ആഗ്രഹമുണ്ട്. ഇനി ഒരു സ്റ്റീഫൻ ദേവസി, ഇപ്പൊ എന്റെ ഒക്കെ മൈൻഡിൽ എന്താണെന്നറിയോ, ഇത് ഒരു സ്റ്റീഫൻ ദേവസി ആവാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ ഇനി ഭാവിയിലെ ഒരു സ്റ്റീഫൻ ദേവസി ആ ഒരു ടൈപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാനൊരു ഇന്റർവ്യൂ ചെയ്യാൻ വിളിച്ചാൽ വരുമോ?
1: പിന്നല്ലാതെ
0: വന്നല്ലേ പറ്റും. അപ്പൊ എനിക്ക് എടുക്കാൻ സാധിക്കട്ടെ. അത്രയും ഒരു ബ്രില്യന്റ് ആയിട്ടുള്ള, അത്രയും ഒരു പെർഫോമർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് എബിൻ മാറട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുകയാണ്. ഒരു വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് എന്ന് എനിക്ക് തോന്നുന്നു. അത് അങ്ങനെ തന്നെ ആ ഒരു സ്കെയിൽ അങ്ങനെ തന്നെ പോട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ ഇത്രയും നേരം ഈ ഒരു എക്സ്പീരിയൻസ് ഈ റേഡിയോ സാന്ത്വനത്തിൽ വന്നിരുന്ന് നമ്മുടെ സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ഒരു കുട്ടി അതിഥിയായിട്ട് വന്നിരുന്ന് സംസാരിക്കുമ്പോൾ എന്താണ് അവസാനമായിട്ട് നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളോടും എന്നോടും ഒക്കെ പറയാനുള്ളത്?
1: നമ്മളൊരു മ്യൂസിക് കേൾക്കുമ്പോൾ ആ മ്യൂസിക് എൻജോയ് ചെയ്യാൻ നോക്കുക. അത് നല്ല രീതിക്ക് നമ്മൾ എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സമാധാനം കിട്ടും, നമുക്ക് മൈൻഡിനൊരു പ്രസന്റ് നേച്ചർ, ഒരു കാം നേച്ചർ കിട്ടും, നമുക്ക് നല്ല നമ്മുടെ ജീവിതം ഒരു സ്മൂത്തായിട്ട് പോകുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നല്ല നല്ല മ്യൂസിക്കൊക്കെ കേൾക്കാൻ നോക്കുക. അത് അത് കണക്ക് തന്നെ ഈ ഇപ്പൊ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് വരുന്ന കുട്ടികളുടെ അടുത്ത് ഇവർ നിങ്ങൾ എന്തായാലും തെറ്റുന്നെന്നും പറഞ്ഞ് പകുതി കിട്ടുകൊണ്ട് പോകരുത്, അതൊന്നും കണ്ടിന്യൂ ചെയ്യണം. കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഇത് മാറി, നമുക്ക് ഒരു പ്രോബ്ലത്തിനോടുള്ള ഒരു പേടി മാറി, അത് നമുക്ക് നമുക്കൊരു ഇതായിട്ട് കിട്ടും, ഒരു ജീവിതത്തിന്റെ ഒരു പാർട്ടായി കണക്ക് നമുക്ക് തോന്നും. നമുക്കിപ്പം ആദ്യമായിട്ടൊരു പാർട്ട് ചെയ്യുമ്പം തെറ്റുന്നു, തെറ്റുന്നെന്നും പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ശരിയാവത്തില്ല. അതുകൊണ്ട് നമ്മളത് കണ്ടിന്യൂ ചെയ്യണം, കൺസിസ്റ്റൻസി.
0: യെസ്, തീർച്ചയായിട്ടും തെറ്റുന്നെന്നും പറഞ്ഞ് നമ്മൾ ഇട്ടിട്ടൊന്നും പോകരുത്. നമ്മുടെ ഒരു കഴിവാണ് അല്ലെ, അതിനെ ഡെവലപ്പ് ചെയ്യുക. തീർച്ചയായിട്ടും അങ്ങനെ മനോഹരമായിട്ട് എബിൻ അതൊരു പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എബിൻ, തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ എബിൻ ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് ഇങ്ങനെ വളർത്തുന്നതിൽ പേരൻസിനും ടീച്ചേഴ്സിനും ഒക്കെ ഒരുപാട് പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ എബിനോടൊപ്പം ഇങ്ങനെ കട്ടക്കി നിൽക്കുന്ന മറ്റ് വ്യക്തികൾ ആരൊക്കെയാണ്? എബിൻ,
1: എന്റെ അങ്കിൾ, എന്റെ സോളി അങ്കിൾ, പുള്ളിയുടെ പേര് സോളിസ്റ്റർ എന്നാണ്, ഞങ്ങള് സോളി എന്ന് വിളിക്കും, സോളി അങ്കിൾ. പുള്ളിയാണ് കീബോർഡ് ചെയ്യാൻ എന്നെ പഠിപ്പിച്ചത്.
0: ഓ, ശരി ശരി ശരി.
1: ഈ മേഖലയിലോട്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും പുള്ളിയാണ്. പുള്ളി ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്നെ. ഏകദേശം ഈ 10 വർഷത്തിൽ എന്തൊക്കെ ചെയ്തെന്ന് പറയാൻ പറ്റത്തില്ല, അത്രയ്ക്കധികം ഉണ്ട്.
0: അതെ, അങ്ങനെ തുടക്കത്തിൽ ആ ഒരു 5 വയസ്സുകാരനെ ദാ ഇന്ന് കാണുന്ന രീതിയിൽ വലിയ ഹൈയിലേക്ക് ചിന്തിക്കാൻ പഠിപ്പിച്ചത് സോളിയങ്കിളാണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ എബിൻ ആ ഒരു കാര്യം ഇപ്പോഴും ഓർക്കുകയാണ് തീർച്ചയായിട്ടും. പിന്നെ ആരൊക്കെയാണ് എബിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന?
1: ഏറ്റവും കൂടുതൽ സപ്പോർട്ടിംഗ് ആയിട്ട് ഫാമിലി, ഫ്രണ്ട്സ് ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാര്യം ഫ്രണ്ട്സ് എന്ന് പറയുമ്പം നമ്മൾ അവര് ഏകദേശം സെയിം ഏജ് ഗ്രൂപ്പിലായോണ്ട് നമ്മളെല്ലാരും ചിന്തിക്കുന്ന ഒരു ഏകദേശം ഒരു സെയിം രീതിയിലായിരിക്കും,
0: ഒരേ വേവ് ലെങ്ത് ആണ്. നിങ്ങൾ എല്ലാരും ഭയങ്കര കോൺഫിഡൻസ് ഉള്ള കുട്ടികളാണ് തോന്നുന്നു അല്ലേ? അത് ഭയങ്കര ഒരു വല്ലാത്തൊരു രീതിയിൽ ഇങ്ങനെ വേറിട്ട രീതിയിലൊക്കെ ചിന്തിച്ച് ഞാൻ അങ്ങനെയാണ്, അത് അത്രയും കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ പോലെ തന്നെയാണോ എല്ലാരും തോട്ട് പ്രോസസ് ഒക്കെ?
1: ഏകദേശം ഒരേ കണക്കാണ്, എന്നാലും ഞങ്ങൾ എല്ലാരും തമ്മിൽ പല വ്യത്യാസങ്ങളുണ്ട്, അംബീഷൻ, ഡ്രീംസ്, ഇതിലെല്ലാം വ്യത്യാസമുണ്ട്,
0: പാഷൻസിലൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷെ തോട്ട് പ്രോസസ് എല്ലാവർക്കും ഒരുപോലെയാണ്, നല്ല രീതിയിൽ വിജയിക്കണം എന്ന് തന്നെയാണ് ചെറിയ പ്രായത്തിൽ. അതെ, അടിപൊളിയായിട്ട് പോട്ടെ, നല്ല കുട്ടികളായിട്ട് തന്നെ മുമ്പോട്ട് പോട്ടെ എന്നാ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും നല്ല രീതിയിൽ ഒരു ഡ്രീം ഉണ്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ എബിന്റെ കൂടി ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നിട്ട് എനിക്ക് മതിയാവുന്നില്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ ഒരു എനിക്ക് തന്നെ എനർജി തന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ എനർജിയേക്കാൾ കൂടുതൽ എബിൻ ഇങ്ങനെ അടിപൊളിയായിട്ട് സംസാരിക്കുകയാണ്.

0: എന്നാലും ഈ ഒരു ടൈം ലിമിറ്റ് കൊണ്ട് നമുക്ക് ഏകദേശം നമ്മൾ പൈൻറ്റപ്പിലേക്ക് കടക്കുമ്പോൾ അവസാനമായിട്ട് ഇന്നത്തെ ഈ ഒരു അധ്യായത്തിൽ നമ്മൾ ആ ഒരു മാജിക്, ആ കൈവിരലുകളുടെ ഒരു മാജിക് കേൾക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു ഷോയിൽ. അപ്പൊ എന്തായാലും ഈ അവസാനം പാടുന്ന പാട്ട് ഏതായിരിക്കും അബിൻ ഇന്നത്തെ ഈ ഒരു അധ്യായത്തിൽ?
1: അവസാനം പാടാൻ പോകുന്ന പാട്ട് നമ്മുടെ പുലിമുരുകൻ സിനിമയിലെ കാടണയും കാറ്റിലമ്പേ കാനനമൈനി.
0: അത് എനിക്ക് വേണ്ടിയിട്ടുള്ള പാട്ടാണോ? അതെ. അപ്പൊ തീർച്ചയായിട്ടും ആ മനോഹരമായിട്ടുള്ള ഗാനം ദാ എബിൻ നമുക്ക് വേണ്ടി പ്രസന്റ് ചെയ്യാൻ പോവാണ്. ഇനിയും എബിന്റെ പാട്ടുകളൊക്കെ ഇങ്ങനെ കേൾക്കാനും ഇങ്ങനെ വർത്താനം, ഇത്ര കോൺഫിഡന്റ് ആയിട്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ കൂടെ വർത്താനം പറയാനും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ അധ്യായത്തിന്റെ സമയം ഏകദേശം കഴിയാറായോണ്ട് എബിന്റെ ആ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങോട് കൂടി നമ്മൾ ദാ ഇന്നത്തെ ഈ മനോഹരമായ നിമിഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നത് ഞാൻ ആതിരയാണ്. ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് സ്റ്റീഫൻ ദേവസിയെ പോലെ ആകാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കീബോർഡിസ്റ്റ്, യങ് മ്യൂസീഷ്യൻ ആയിട്ടുള്ള എബിൻ ആയിരുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയുടെ മറ്റൊരു മനോഹരമായിട്ടുള്ള അധ്യായവുമായി നിങ്ങളിലേക്ക് എത്തുന്നത് വരെ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM സൈനിങ് ഓഫ്. ദിസ് ഇസ് ആർ ജെ ആതിര.

കേൾക്കാം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: ചുറ്റൂലെങ്കിൽ പോട്ടെ.
1: ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: listening to Radio Swandhanam 90.4 FM. Stay tuned.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളെ ഏവർക്കും മധുരം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മധുരം സംസ്കൃതം ഇതിന്റെ കാര്യക്രമേ സർവേഷാം പ്രതി സ്വാഗതം. പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം.
3: അത്യന്തിനം തൃതീയാ വിഭക്തി പുല്ലിംഗ ഏകവചനേ, പുല്ലിംഗേ ഏകവചനേ വാക്യാനി പശ്യാമഹ. തൃതീയ വിഭക്തിയിലെ മൂന്നാമത്തെ വിഭക്തിയിലെ പുല്ലിംഗത്തിലുള്ള ഏകവചന വാക്യങ്ങളെ നമുക്ക് നോക്കാം. അധ്യാപകഃ സുധാഗന്ധേന ലിഖതി, അധ്യാപകൻ ചോക്ക് കഷ്ണം കൊണ്ട് എഴുതുന്നു. അധ്യാപകഃ സുധാഖണ്ഡേന ലിഖതി, അധ്യാപകൻ ചോക്ക് കഷ്ണം കൊണ്ട് എഴുതുന്നു. അധ്യാപകൻ ചോക്ക് കഷ്ണം കൊണ്ട് എഴുതുന്നു. അധ്യാപകഃ സുധാഖണ്ഡേന ലിഖതി. ഭവാൻ ചഷകേന ജലം പിബതി, താങ്കൾ ഗ്ലാസിൽ അല്ലെങ്കിൽ ഗ്ലാസിലൂടെ ജലം കുടിക്കുന്നു. ഭവാൻ ചഷകേന ജലം പിബതി, താങ്കൾ ഗ്ലാസിലൂടെ ജലം കുടിക്കുന്നു. താങ്കൾ ഗ്ലാസിലൂടെ ജലം കുടിക്കുന്നു. ഭവാൻ ചഷകേന ജലം പിബതി. തക്ഷകഃ വൃക്ഷേണ ആസന്ദം നിർമാതി, മരപ്പണിക്കാരൻ വൃക്ഷം കൊണ്ട് കസേര നിർമ്മിക്കുന്നു. തക്ഷകഃ വൃക്ഷേണ ആസന്ദം നിർമാതി, മരപ്പണിക്കാരൻ വൃക്ഷം കൊണ്ട് കസേര നിർമ്മിക്കുന്നു. മരപ്പണിക്കാരൻ വൃക്ഷം കൊണ്ട് കസേര നിർമ്മിക്കുന്നു. തക്ഷകഃ വൃക്ഷേണ ആസന്ദം നിർമാതി. ചിത്രകാരഃ കൂർച്ചേണ ചിത്രം രചയതി, ചിത്രകാരൻ ബ്രഷ് കൊണ്ട് ചിത്രം വരയ്ക്കുന്നു. ചിത്രകാരഃ കൂർച്ചേണ ചിത്രം രചയതി, ചിത്രകാരൻ ബ്രഷ് കൊണ്ട് ചിത്രം വരയ്ക്കുന്നു അല്ലെങ്കിൽ രചിക്കുന്നു. ചിത്രകാരൻ ബ്രഷ് കൊണ്ട് ചിത്രം രചിക്കുന്നു. ചിത്രകാരഃ കൂർച്ചേണ ചിത്രം രചയതി. ബാലകഃ ശിലാഖണ്ഡേന ശുനകം താടയതി,

0: ബാലൻ കല്ലുകൊണ്ട് നായയെ തല്ലുന്നു. ബാലക ശിലാഖണ്ഡേന ശുനകം താടയതി. ബാലൻ കല്ലുകൊണ്ട് നായയെ തല്ലുന്നു. ബാലൻ കല്ലുകൊണ്ട് നായയെ തല്ലുന്നു. ബാലക ശിലാഖണ്ഡേന ശുനകം താടയതി. സാ ഹസ്തേന രംഗവല്ലീം കരോതി. അവൾ കൈകൊണ്ട് കോലം ഇടുന്നു. സാ ഹസ്തേന രംഗവല്ലീം കരോതി. അവൾ കൈകൊണ്ട് കോലം ഇടുന്നു. അവൾ കൈകൊണ്ട് കോലം ഇടുന്നു. സാ ഹസ്തേന രംഗവല്ലീം കരോതി. അഹം പ്രോച്ഛേണ മുഖം മാർജയാമി. ഞാൻ തൂവാല കൊണ്ട് മുഖം തുടയ്ക്കുന്നു. അഹം പ്രോക്ഷേണ മുഖം മാർജയാമി. ഞാൻ തൂവാല കൊണ്ട് മുഖം തുടയ്ക്കുന്നു. ഞാൻ തൂവാലം കൊണ്ട് മുഖം തുടയ്ക്കുന്നു. അഹം പ്രോക്ഷേണ മുഖം മാർജയാമി. ദിനേശ ദന്തകൂർച്ചേണ ദന്തധാവനം കരോതി. ദിനേശൻ ടൂത്ത് ബ്രഷ് കൊണ്ട് പല്ലു തേക്കുന്നു. ദിനേശ ദന്തകൂർച്ചേണ ദന്തധാവനം കരോതി. ദിനേശൻ ടൂത്ത് ബ്രഷ് കൊണ്ട് പല്ലു തേക്കുന്നു. ദിനേശൻ ടൂത്ത് ബ്രഷ് കൊണ്ട് പല്ലു തേക്കുന്നു. ദിനേശ ദന്തകൂർച്ചേണ ദന്തധാവനം കരോതി. വിക്രേത കണ്ടോലേന ശാഖം നയാതി. കച്ചവടക്കാരൻ കൊട്ടയിൽ അല്ലെങ്കിൽ കൊട്ട കൊണ്ട് പച്ചക്കറികൾ കൊണ്ടുവരുന്നു. വിക്രേത കണ്ടോലേന ശാഖം നയാതി. കച്ചവടക്കാരൻ കൊട്ടയിൽ പച്ചക്കറികൾ കൊണ്ടുവരുന്നു. കച്ചവടക്കാരൻ കൊട്ടയിൽ പച്ചക്കറികൾ കൊണ്ടുവരുന്നു. വിക്രേത കണ്ടോലേന ശാഖം നയാതി. ശിശു ചമസേന ഔഷധം പിബതി. ശിശു സ്പൂൺ കൊണ്ട് മരുന്നിനെ കുടിക്കുന്നു. ഈ മരുന്നും കുടിക്കുന്നു. ശിശു ചമസേന ഔഷധം പിബതി. ശിശു സ്പൂൺ കൊണ്ട് മരുന്ന് കുടിക്കുന്നു. ശിശു സ്പൂൺ കൊണ്ട് മരുന്ന് കുടിക്കുന്നു. ശിശു ചമസേന ഔഷധം പിബതി. മധുരം സംസ്കൃതം പ്രതി മംഗളവാസരെ ശുക്രവാസരെ. മധുരം സംസ്കൃതം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. മംഗളവാസരെ സായം പാതോന സപ്തവാദനെ. ചൊവ്വാഴ്ച വൈകുന്നേരം 6:45. ശുക്രവാസരെ സായം സാർദ്ധ പഞ്ചവാദനെ. വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ദിനമിതം ശുഭം ഭൂയാത്. ജയതു സംസ്കൃതം ജയതു ഭാരതം.
1: പഠാമി സംസ്കൃതം നിത്യം വദാമി സംസ്കൃതം സദാ. ധ്യായാമി സംസ്കൃതം സമ്യക് വന്ദേ സംസ്കൃതമാതരം. ജയതു സംസ്കൃതം ജയതു ഭാരതം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.

മന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: അതിലോട്ട് വലിക്കുന്നു. അങ്ങനെ ഇങ്ങനെയൊക്കെ കളിക്കുള്ളൂ. അങ്ങനെ കളിച്ചിട്ട് കുറെ കഴിയുമ്പോഴൊന്നും ആ തളത്തിലോട്ട് എത്തുള്ളൂ. ഒന്നും അറിയാത്ത ആൾക്കാരൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു. സത്യമായിട്ടും ഭയങ്കര സന്തോഷമാണ്.
1: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്ധുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഞമ്മളെ മജനു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നഴ്സറിയില് വെളിച്ച പൂക്കള് പൂത്തു നിൽക്കണ സിതറത്തുൽ മുൻതഹ മാതിരി. എന്ത്

അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ്.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848557 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ஜிங்கிள். ரேடியோ சாந்தனம் 90.4 FM. ஸ்டே டியூன்.

ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ഫോണിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.